ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 18, മലയാള വർഷം 1202, ചിങ്ങം 24, 2026 സെപ്റ്റംബർ 9, ബുധനാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹേഡ്സിലും FM 101.1 മെഗാ ഹേഡ്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 54 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. മുരളി.
1: സഹജാവബോധത്തോടെ സഹജീവികളെ സ്നേഹിക്കുവാനും പരസ്പര ധാരണയോടെ വിശ്വാസപ്രമാണങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അതിൻ്റെയൊരു സമ്യക്കായ കെട്ടുറപ്പിലൂടെ ആത്യന്തിക നന്മകൾ പടുത്തുയർത്തുവാനും മാനവകുലം പ്രാപ്തി കൈവരിക്കുന്നത് കൂട്ടായ്മയിൽ ഉപചാരപൂർവം വിശ്വസിക്കുന്നതിനാലാണ്. ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ ഒട്ടനവധി കാര്യങ്ങളുമായി ഇടപഴകേണ്ടി വരിക എന്നത് തികച്ചും സ്വാഭാവികമാണ്. അതിൽ നിന്ന് വേണ്ടുന്നതിനെ സ്വീകരിച്ച് വേണ്ടാത്തതിനെ പുറംതള്ളാനുള്ള ത്യാജ്യഗ്രാഹ്യ വിവേചന ബോധം സ്വായത്തമാക്കുക എന്നതത്രേ ഏറ്റവും ഉത്തമമായ പൗരധർമ്മം. ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം, ആചാരമര്യാദകൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം സമൂഹത്തിൽ നിന്ന് സമാർജിച്ചെടുക്കേണ്ട സദ്വൃത്തികളാണ്. സുഭദ്രമായ, സുദൃഢമായ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിനുതകുന്ന സമ്പന്നമായ സമൃദ്ധമായ ചിന്താധാരകൾ കഴിയുന്നത്ര സ്വരൂപിച്ച് സത്യം, ധർമ്മം, നീതി, പെരുമാറ്റം, ഭാഷണം എന്നിവ ഹൃദ്യവും ഉദാത്തപൂർണവുമാക്കാൻ മനുഷ്യർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് പരിവർത്തനോന്മുഖമായ ലോകത്ത്

0: ശുഭകാമനകളുടെ മഴവില്ലു തീർക്കുവാനായിട്ടാണ്. ആശയപരമായ സമ്മേളനങ്ങളേക്കാൾ നാം എല്ലായ്പ്പോഴും മുൻതൂക്കം നൽകേണ്ടത് ഹൃദയ സംവാദങ്ങൾക്കായിരിക്കണം. ഹൃദയത്തിന്റെ ഭാഷയാണ് മൂല്യവത്തായി എന്നെന്നും നിലനിൽക്കുന്നത്. ഹൃദയം കൊണ്ട് സംവദിക്കുന്ന നല്ലവരായ മനുഷ്യരുള്ള ഒരു നവലോകത്തെ സ്വപ്നം കാണുവാനും ആയതിന്റെ സമഗ്രമായ സാക്ഷാത്കാരത്തിനു വേണ്ടി പരിശ്രമിക്കുവാനുമുള്ള ആഹ്വാനം ചെവിക്കൊള്ളുവാനും പരമാവധി പ്രായോഗികമാക്കുവാനും ഒരുതരം അനുഷ്ഠാനപരതയോടെ നാം ശീലിച്ചേ മതിയാകൂ. കൂട്ടം തെറ്റിമേയാതെ, ചിന്നിച്ചിതറാതെ, സാംസ്കാരിക പുരോഗതി എന്ന വിശാല വിമലാകാശ കുടക്കീഴിൽ അണിചേർന്ന് ഉണർവിന്റെ ഉജ്ജ്വല ഊർജം പ്രസരിപ്പിക്കുവാൻ പ്രയത്നിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടേതായ സ്വത്വബോധത്തെ തിരിച്ചറിയാനാകുന്നത്. സംഭവബഹുലമായ കർമ്മപരമ്പരകളെ യാഥാർത്ഥ്യമാക്കി ഉൾക്കൊണ്ടുള്ള സംഘടിതമായ സർഗാത്മക മുന്നേറ്റമാണ് ജീവിത വിജയത്തിന് കരുത്തു പകരുന്നത്. ഒരു പ്രകാരത്തിലുമുള്ള ഛിദ്രശക്തികൾക്കും പ്രതിലോമതകൾക്കും നമ്മുടെ മൗലികമായ ഒരുമയെ ദുർബലമാക്കാൻ സാധിക്കുകയില്ല എന്ന ദൃഢപ്രതിജ്ഞയെടുക്കുവാൻ നാം പ്രാപ്തി നേടണം. പരമ്പരാഗത സമാർജിത മൂല്യങ്ങളുടെ സംരക്ഷണവും വ്യാപനവും സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുമയുടെ നന്മ ജീവിത നിലപാടുകളിൽ തെളിഞ്ഞ ആഹ്വാനമായി നിലനിർത്തും എന്ന പ്രതിജ്ഞ നാം സ്വയം വരിക്കണം. ജീവിതയാത്രയിലെ പരീക്ഷണങ്ങളോരോന്നും ഓരോ വെല്ലുവിളികളാണ്. അതിന്റെ ഒരു പ്രതികൂലതകളിൽ കുരുങ്ങി ശ്വാസമുട്ടാതെ ആത്യന്തികമായ അനുകൂലതകളിൽ വിശ്വാസമർപ്പിച്ച് പ്രസാദാത്മകമായ പ്രതികരണത്തിലൂടെ പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള ഇച്ഛാശക്തി നേടേണ്ടത് തീർത്തും ഒരു അനിവാര്യതയായി തീർന്നിരിക്കുന്നു. സംഭവിച്ച കാര്യങ്ങളിലെ ഗുണാംശങ്ങൾ സ്വാംശീകരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് അതിന്റെ ഒരു സ്വാഭാവിക ഊർജം പകർന്ന് സംഭവ്യമാകാനുള്ള കാര്യങ്ങളിൽ ശുഭകാമനകൾ സ്വായത്തമാക്കുമ്പോഴാണ് ജീവിത നിലപാടുകളിൽ സൂക്ഷ്മമായ ഒരു പ്രസന്നഭാവം മഴവില്ലു വിരിയിക്കുന്നത്. അനുശീലിക്കേണ്ട, പരിപാലിക്കേണ്ട, ശാശ്വതമായി നിലനിർത്തേണ്ടുന്ന ഒരു സൗമ്യശീലമാണ് സഹിഷ്ണുത. തനിക്ക് ഹിതകരമല്ലാത്തത് മറ്റുള്ളവർക്കും അഹിതമായിരിക്കും എന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അഭിപ്രായ ഭിന്നതയോ അസമത്വമോ അസഹിഷ്ണുതയോ ഉണ്ടാവുകയേയില്ല. പരസ്പരധാരണ, ആത്മവിശ്വാസം, ഇച്ഛാശക്തി ഇവ കൂട്ടിച്ചേർത്ത് ജീവിതത്തെ പരിപക്വമാക്കുമ്പോൾ ഒരുമയുടെ സുസ്വരങ്ങൾ ഹൃദയവിശാലതയോടെ നമുക്ക് കേൾക്കാൻ സാധിക്കും.
1: ഡോക്ടർ പി. മുരളി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ. ജയകൃഷ്ണൻ.

0: ദേശമണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന്
3: വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ സംസ്കൃതം എന്ന കവിത, ആലാപനം ജോസ് പത്തനാപുരം.

0: നാൽപ്പത്തഞ്ചിനും 10:15, വൈകിട്ട് 4:45, രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യക്കുറിപ്പുകൾ: ഭക്ഷണത്തിലൂടെ എങ്ങനെ ശരീരത്തിലെ ഊർജ്ജനില ക്രമീകരിക്കാം. അവതരണം വൈ.എസ്. പൗർണമി. 7:55 അക്കൗണ്ടൻസ് അക്കാദമി, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യജീവിതം. കൗമാരത്തിലെ ദേഷ്യം, ഡോക്ടർ രമാരാംകുമാർ സംസാരിക്കുന്നു. 9:00 ഗാനതരംഗിണി, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ്, സിക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 പൊറാട്ടു നാടകപ്പാട്ട്, സി ചാമുണ്ണിയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, കൂർക്കം വരിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും, ഡോക്ടർ യഹിയ പറക്കവെട്ടി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർ നാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 13-ാം ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം, മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ കൃതികൾ, സി രാജേന്ദ്രൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം, 5:15 കൊങ്കിണി ഗാനങ്ങൾ, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ഉജ്ജ്വല സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, സ്മാർട്ട് ഫാമിംഗ് എന്ത് എങ്ങനെ, ഡോക്ടർ വി.എസ്. സന്തോഷ് മിത്രയുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം, ഫോട്ടോ ജേർണലിസ്റ്റ് റാഫി കൊല്ലവുമായി അഭിമുഖം. 8:00 ചിത്രീകരണം മൃത്യുബോധം, രചന ഡോക്ടർ ആർ.എസ്. രാജീവ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ജൻ ഔഷധി സ്കീം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, മലയാള വ്യാകരണ ക്ലാസ്, വിഷയം സന്ധി, അവതരിപ്പിക്കുന്നത് ഉമ ത്രിദീപ്. 9:30 സംഗീത കച്ചേരി, ഡോക്ടർ ഇ.എൻ. സജിത് പാടിയ കൃതികൾ, തൃപ്പൂണിത്തുറ വിഷ്ണു ചന്ദ്രമോഹൻ വയലിൻ, ഓണം തുരുത്ത് സി.എസ്. സുനിൽകുമാർ മൃദംഗം. 11:00 സുഭാഷിതം എസ്. ശാന്തി അവതരിപ്പിച്ചത്. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz-ൽ രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം. 11:02 ഡോക്ടറോട് ചോദിക്കാം. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിതിൻ എ.എഫ്. മറുപടി നൽകുന്നു. ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ ഉയർന്ന ചൂടിന് സാധ്യത. ഇന്ന് ചിലയിടങ്ങളിൽ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം,
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ, ജി വേണുഗോപാൽ പാടിയത്.

0: ജി വേണുഗോപാൽ പാടിയ ഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
7: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
9: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ അടുത്ത മെയ് ജൂണിൽ പരീക്ഷണ സർവീസ് തുടങ്ങും. 2 മുതൽ 4 മാസത്തെ പരീക്ഷണത്തിന് ശേഷം പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കും. വഡോദരയിൽ നടന്ന നമോ ഫോർ വികസിത് ഭാരത് പരിപാടിയിൽ റെയിൽമന്ത്രി അശ്വിനി വൈഷ്ണവാണ് പ്രഖ്യാപനം.

0: സമ്മേളനം നടത്തിയത്. കോഴിക്കോട് സാമൂതിരി രാജാവായ പി കെ കേരളവർമ്മ അന്തരിച്ചു. ഇന്ത്യയിലെ ആദ്യകാല ഫാർമക്കോളജിസ്റ്റുകളിൽ ഒരാളും ഫാർമക്കോളജി വിദഗ്ധനുമാണ് അദ്ദേഹം. ഈ മാസം 12-13 തീയതികളിലായി ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാം ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും 11-ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചു. ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂത്തികൾ സൌദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ 4 നഗരങ്ങളിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ വൻ നാശം. എണ്ണ ശുദ്ധീകരണ ശാലകളിൽ തീപടർന്നു. 70-ലേറെ പേർക്ക് പരിക്കേറ്റു. വടക്കു പടിഞ്ഞാറൻ നേപ്പാളിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.3 തീവ്രത രേഖപ്പെടുത്തി. ഏഷ്യാകപ്പ് ജൂനിയർ ഹോക്കി ഇന്ത്യൻ വനിതാ ടീം ക്വാർട്ടറിൽ ജപ്പാനെ 7-0 തകർത്താണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ക്വാർട്ടറിൽ കടന്നത്. ഇഗാ സ്യാംതെക്കിയെ തോൽപ്പിച്ച് ഷെങ് ക്വിൻ വെൻ US ഓപ്പൺ ക്വാർട്ടറിൽ കടന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
6: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.

0: ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാവിലെ 9 മണി മുതൽ 10 മണി വരെ. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി വിളിക്കേണ്ട നമ്പറുകൾ 0487-23-23-571, 0487-23-23-572. ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാവിലെ 9 മണി മുതൽ 10 മണി വരെ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
0: ഇനി അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. കേക്കുകളുടെ നാട് എന്ന അപരനാമമുള്ള യൂറോപ്യൻ രാജ്യം ഏതാണ്? ചോദ്യം ആവർത്തിക്കാം. കേക്കുകളുടെ നാട് എന്ന അപരനാമമുള്ള യൂറോപ്യൻ രാജ്യം ഏതാണ്? ഉത്തരം രാവിലെ 7:55.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
3: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.

FM 101 1.1 MHz രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം. 11:02 ഡോക്ടറോട് ചോദിക്കാം. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിതിൻ AF മറുപടി നൽകുന്നു. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.

0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ഇന്ന് ഉച്ചയ്ക്ക് 12:10 പൊറാട്ടു നാടകപ്പാട്ട് സി ചാമുണ്ണിയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. കൂർക്കംവലിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ യഹിയ പറക്കവെട്ടി സംസാരിക്കുന്നു. മലയാളത്തിൽ വാർത്തകൾ, 1:00 പ്രിയഗീതം, 2:15 തുടർനാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 13 ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. സ്വരസാഗരം, മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ കൃതികൾ, സി രാജേന്ദ്രൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. വൈകിട്ട് 6:50 വയലും വീടും, സ്മാർട്ട് ഫാമിംഗ് എന്ത് എങ്ങനെ, ഡോക്ടർ വി എസ് സന്തോഷ് മിത്രയുമായി അഭിമുഖം. ഇന്നത്തെ ചോദ്യമൊരിക്കൽ കൂടി. കേക്കുകളുടെ നാട് എന്ന അപരനാമമുള്ള യൂറോപ്യൻ രാജ്യം ഏതാണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ.

ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 53:58. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 7th ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
2: ഫിൻടെക് രംഗത്തെ പ്രധാന നേട്ടമായി യുപിഐയെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം 2400 കോടിയിലധികം യുപിഐ

0: ഇടപാടുകൾ നടന്നതായി അറിയിച്ചു. നിലവിൽ 11 രാജ്യങ്ങളിൽ ഇന്ത്യൻ UPI സേവനം ലഭ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശ പണമയക്കൽ വഴി ഇടപാട് ചെലവുകൾ കുറയ്ക്കുന്നതിന് ഫിൻടെക് സംവിധാനങ്ങളിൽ ആഗോള സഹകരണം ഉറപ്പാക്കുകയെന്നത് പുതിയ ലക്ഷ്യമായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ പാദത്തിൽ രാജ്യം കൈവരിച്ച ശ്രദ്ധേയമായ GDP വളർച്ചയെ പ്രശംസിച്ച പ്രധാനമന്ത്രി ആഗോള സംഘർഷം, അനിശ്ചിതത്വം, ഊർജ്ജ ചരക്ക് വിതരണ ശൃംഖലയിലെ സമ്മർദ്ദം എന്നിവയ്ക്കിടയിലും ഇന്ത്യ 7.8% വളർച്ച കൈവരിച്ചത് ലോകത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് പറഞ്ഞു. ചിപ്പുകൾ മുതൽ കപ്പലുകൾ വരെ നിർമ്മിച്ച് രാജ്യം പുതിയ ഉൽപ്പാദന ഭാവി കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി വഡോദരയിൽ പറഞ്ഞു. അത്യാധുനിക ഇലക്ട്രോണിക്സ് മുതൽ വൻകിട കപ്പൽ നിർമ്മാണം വരെ മേഖലകളെ ഉൾക്കൊള്ളുന്ന സമ്പൂർണവും സ്വയം പര്യാപ്തവുമായ വിതരണ ശൃംഖല രാജ്യത്തിനകത്ത് രൂപപ്പെട്ടു വരികയാണെന്ന് 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കവെ അദ്ദേഹം പറഞ്ഞു.
1: അത്യാധുനിക ട്രെയിൻ, മെട്രോ കോച്ചുകൾ സ്വന്തമായി നിർമ്മിച്ച ഇന്ത്യ ആഗോള ഉൽപ്പാദന കേന്ദ്രമായി ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ 50,000-ലധികം റെയിൽവേ കോച്ചുകളും 2.5 ലക്ഷം വാഗണുകളും പുതുതായി കൂട്ടിച്ചേർത്തതായും അദ്ദേഹം വ്യക്തമാക്കി. അലിരാജ്പൂരിലെ വിദൂര ഗോത്രമേഖലകളെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ടാണ്ട റോഡ് വഡോദര പാസഞ്ചർ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഗുജറാത്തിലും മധ്യപ്രദേശിലും ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് 9,700 കോടിയിലധികം രൂപയുടെ 3 റെയിൽവേ വികസന പദ്ധതികൾക്കും 1,780 കോടി രൂപയുടെ 3 ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറയേകിയത് പങ്കിട്ട സാംസ്കാരിക നാഗരിക ബന്ധങ്ങളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ അതിവേഗ സാമ്പത്തിക പരിവർത്തനത്തെക്കുറിച്ച് പരാമർശിച്ച രാജ്നാഥ് സിംഗ് ആഗോള വളർച്ചയിൽ രാജ്യം 16%-ൽ സംഭാവന നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. റോയൽ ഓസ്ട്രേലിയൻ നേവിയിലെയും ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോയൽ ന്യൂസിലാന്റ് നേവിയിലെ ഉദ്യോഗസ്ഥരുമായും പ്രൊഫഷണൽ സൈനിക പരിശീലന ഉദ്യോഗസ്ഥരുമായും അഡ്മിറൽ ആശയവിനിമയം നടത്തും. ന്യൂസിലാന്റിൽ റോയൽ ന്യൂസിലാന്റ് നേവിയിലെയും പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി കൃഷ്ണ സ്വാമിനാഥൻ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാനും പ്രഭാതഭക്ഷണം കൂടി ഉൾപ്പെടുത്താനും നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിച്ച ജില്ലാ പ്രോജക്ട് കോ ഓർഡിനേറ്റർമാരുമായും പ്രോഗ്രാം ഓഫീസർമാരുമായും സംസ്ഥാനതല ഓറിയന്റേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 8-ാം ക്ലാസ് വരെ കുട്ടികൾക്കാണ് PM പോഷൺ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഹയർ സെക്കൻഡറി തലത്തിലേക്ക് കൂടി ഇത് വിപുലീകരിക്കുന്നതിലൂടെ മുഴുവൻ സ്കൂൾ കുട്ടികൾക്കും പോഷകാഹാരം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് അംഗീകാരം ലഭിക്കാതെ കിടന്ന 1,700 നിയമനങ്ങൾ കണ്ടെത്തി 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അംഗീകാരം നൽകിയതായി ഷംസുദ്ദീൻ പറഞ്ഞു. കായിക അധ്യാപകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും 6 മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാസർകോട് മഞ്ചേശ്വരം ഹാർബർ നവീകരണത്തിന് 54 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഈയാഴ്ച ടെൻഡർ നടപടികൾ പൂർത്തിയാകുമെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ പറഞ്ഞു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100-ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെട്ട വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VE അബ്ദുൾ ഗഫൂർ. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും ഇന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിക്കും. രാവിലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാ 2026 ലക്ഷ്യം. സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ആവശ്യമായ തുടർ പരിചരണം ഉറപ്പാക്കുന്നതിനും ആരംഭിച്ച ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ പുറത്തിറക്കിയ ഗിഫ്റ്റ് കാർഡുകൾ ദുരുപയോഗം ചെയ്ത് സ്വകാര്യ കമ്പനിക്ക് പഞ്ചസാര കൈമാറിയ സംഭവത്തിൽ പെരുമ്പാവൂർ ഡിപ്പോയിലെ 7 ജീവനക്കാരെ കൂടി സസ്പെൻഡ് ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കീർത്തി നിർമ്മൽ എന്ന കമ്പനിക്കാണ് പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് സബ്സിഡി ഇതര പഞ്ചസാര കൈമാറിയത്. ഡിപ്പോയിലെ മാവേലി സ്റ്റോർ കസ്റ്റോഡിയൻ രജീഷ് രവീന്ദ്രനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത്തരം ക്രമക്കേടുകൾ വെച്ച് പൊറുപ്പിക്കില്ലെന്നും ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത.

0: സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ദേശീയപാതയിലൂടെ അപകടരഹിത സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ കണ്ണൂർ ജില്ലയിൽ കർശന നടപടിക്ക് തുടക്കമായി. ഇതിന് പ്രത്യേക ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 അപകടങ്ങൾ ഇല്ലാതാക്കുകയും സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനുമായി ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. അപകട സാധ്യതകളുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നിലവിലെ ദേശീയപാതയിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം സൂചക ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. വെളിച്ചത്തിന്റെ അപര്യാപ്തത പരിശോധിച്ച് ഈ മാസം 13 മുൻപ് റിപ്പോർട്ട് നൽകാനും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. ജില്ലാ കലക്ടർ ചെയർമാനും ജില്ലാ പോലീസ് മേധാവി കൺവീനറുമായുള്ള ഡിസ്ട്രിക്ട് ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സിനാണ് രൂപം നൽകിയിരിക്കുന്നത്.
0: അഹമ്മദാബാദിൽ ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസിൽ ഇന്ത്യയുടെ ടോമൻ കുമാർ ശ്യാം സുന്ദർസ്വാമി സഖ്യം ഇറാൻ സഖ്യത്തെ പരാജയപ്പെടുത്തി സ്വർണം കരസ്ഥമാക്കി. റിക്കർവ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗ് വിജയ് സുന്ദി സഖ്യം സ്ലോവാക്യൻ സഖ്യത്തെ തോൽപ്പിച്ച് സ്വർണം സ്വന്തമാക്കി. വനിതകളുടെ റിക്കർവ് ടീം ഇനത്തിൽ ഭാവന പൂജ സഖ്യവും W1 മിക്സ്ഡ് ടീം ഇനത്തിൽ സ്വാതി ആദിൽ മുഹമ്മദ് നസീർ അൻസാരി സഖ്യവും വെള്ളി മെഡൽ നേടി. വ്യക്തിഗത W1 വിഭാഗത്തിൽ റഷ്യയുടെ എലീന ക്രുട്ടോവയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സ്വാതി വെങ്കല മെഡലും സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ ജപ്പാനിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ സംഘത്തിന് കേന്ദ്രമന്ത്രി ഡോ മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ യാത്രയയപ്പ് നൽകി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ, കായിക സെക്രട്ടറി ഹരിരഞ്ജൻ റാവു, ഷെഫ് ഡി മിഷൻ സഹദേവ് യാദവ് എന്നിവർക്കൊപ്പം ഡോ മാണ്ഡവ്യ കായിക താരങ്ങളുടെയും സപ്പോർട്ട് സ്റ്റാഫിന്റെയും സാന്നിധ്യത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി അനാച്ഛാദനം ചെയ്തു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് 50 ലക്ഷം രൂപയും വെള്ളി നേടുന്നവർക്ക് 30 ലക്ഷവും വെങ്കലം നേടുന്നവർക്ക് 20 ലക്ഷം രൂപയും നൽകുമെന്ന് മന്ത്രി OJ ജിനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളരിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മന്ത്രി പ്രഖ്യാപനം നടത്തിയത്. ഗെയിംസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും 1 ലക്ഷം രൂപ മുൻകൂറായി നൽകും. സ്വർണം നേടുന്നവരുടെ പരിശീലകർക്ക് 5 ലക്ഷവും വെള്ളി നേടുന്നവരുടെ പരിശീലകർക്ക് 3 ലക്ഷവും വെങ്കലം നേടുന്നവരുടെ പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകും. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലും ആദ്യ ദിവസം നടന്ന മത്സരങ്ങളിൽ 42 പോയിന്റുമായി കേരള ആംഡ് വുമൺ പോലീസ് ബറ്റാലിയൻ 1-ാം സ്ഥാനത്താണ്. 40 പോയിന്റുകളോടെ ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയനാണ് തൊട്ടുപിന്നിൽ. ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയൻ വനിതാ വിഭാഗം ഇതാദ്യമായാണ് പോലീസ് കായികമേളയിൽ പങ്കെടുക്കുന്നത്. ന്യൂയോർക്കിൽ US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ആര്യാന സബ്ലങ്ക ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ പരാജയപ്പെടുത്തി. ഇന്ന് പുരുഷ വിഭാഗത്തിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി +2 വരെയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് മന്ത്രി ബിന്ദുകൃഷ്ണൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക രച ഝാ. अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी अद्य भारतस्य UPI इत्यस्य वैश्विक विस्ताराय आह्वानं कृतवान्. सः वित्तीय प्रौद्योगिकी क्षेत्रम् आहूतवान् यत् तत् भारतस्य स्वदेशीयेन उपभोक्तृदेय जालेन UPI इत्यनेन सह अधिकानां देशानां देयप्रणालीः संयोजये तथा भारतीय प्रवासीजनानां धनप्रेषण व्ययस्य न्यूनीकरणे साहाय्यं कुर्यात्. प्रधानमन्त्री एतद् ह्यः मुंबई नगरे ग्लोबल फिनटेक फेस्ट इत्यस्य सप्तम संस्करणं संबोधयन् उक्तवान्. प्रधानमन्त्री UPI इत्येतत् वित्तीय प्रौद्योगिकी क्षेत्रस्य विजेतारम् इति वर्णयन् उक्तवान् यत् गते मासे UPI माध्यमेन 400+ कोट्यधिकाः धन विनिमयाः अभिलेखिताः. सः सबलं प्रतिपादितवान् यत् ധനവിനിമയ വ്യയ

പുലരിപ്പൂക്കളിൽ ആദ്യം ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം ഈ മാസം 15 ആരംഭിക്കുന്ന ഓർഗാനിക് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. 15 ഒക്ടോബർ ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് CELKAU@gmail.com എന്ന ഇമെയിൽ വഴിയോ 0487243857 854783725 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 16 മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ രാവിലെ

0: 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ 0491-281-5454 എന്ന നമ്പറിൽ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയുള്ള സമയത്ത് വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. വിളപരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിലെ ഓലചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുറുപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോനിക്കം കാർഡും ഉപയോഗിക്കുക. 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറുകഷ്ണങ്ങളായി മുറിച്ച് ഞാറ് പറിച്ചു നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞു ഒരാഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാടുകൾ നെല്ലോരകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി ക്ലോറാൻ ട്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടാപ് ഹൈഡ്രോ ക്ലോറൈഡ് 50% SP 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ഈ മാസം കുരുമുളകിന് 2ാം ഗഡു വളം ചേർക്കാം. പൊതുശുപാർശയനുസരിച്ച് 1 കൊടിക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കൊടിക്ക് ഇതിന്റെ 3/1, 2 വർഷം പ്രായമായതിന് 3/2 വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കൊടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം വിതറി മുപ്പല്ലി കൊണ്ട് കൊത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിലനിർത്തുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡമോണാസ് ഫ്ലൂറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ട്രൈക്കോഡെർമ കൾച്ചർ ചുവട്ടിൽ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ടം അല്ലെങ്കിൽ പൊള്ളുരോഗം എന്നിവ നിയന്ത്രിക്കാൻ സാധിക്കും. നട്ട് 4 മാസം പ്രായമായ പാളയൻ കോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 450, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 195, 450, 300 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചു മാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ 2 ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോഡോ മിശ്രിതം അല്ലെങ്കിൽ ബാവിസ്റ്റിൻ എന്ന കുമിൽനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് എന്നിവയിലൊന്ന് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കുക. 1% വീര്യമുള്ള മിനറൽ ഓയിൽ തളിക്കുന്നതും ഫലപ്രദമാണ്. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 മാസം വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാക്കുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്.
1: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ എൻചാവക്കാട്. സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7:05 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
3: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 807-87-882.
4: ചേട്ടാ, ഈ ശങ്കരയ്യ റോഡിലേക്ക് ഏത് വഴിയാ പോണ്ടേ?
5: തനിക്ക് കണ്ണ് കണ്ടുവിടുറോ? ആ കണ്ണ് ബോർഡ് വായിച്ചാ പോരെ?
4: അത് ക്ലിയറായി വായിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഏട്ടാ വഴി ചോദിച്ചേ.
5: എന്നാ തനി വഴി ചോദിച്ച് സമയം കളയാതെ നേരെ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയിലേക്ക് വിട്ടോ. അവിടെ ആധുനിക രീതിയിലൂടെ കണ്ണ് പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
6: ഫയർ തണ്ടർസ്റ്റോം അഥവാ തീ ഇടിമിന്നൽ കൊടുങ്കാറ്റ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നാം പരിചയപ്പെടുന്നത് പ്രകൃതിയിലെ അപൂർവവും അതിശക്തവുമായ ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ്.

0: ഫയർ തണ്ടർസ്റ്റോം അഥവാ തീ ഇടിമിന്നൽ കൊടുങ്കാറ്റ്. കാട്ടുതീയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ കാട്ടുതീ തന്നെ സ്വന്തമായി ഒരു ഇടിമിന്നൽ മേഘം സൃഷ്ടിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഫയർ തണ്ടർസ്റ്റോം. വലിയ കാട്ടുതീയോ വനാഗ്നിയോ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുള്ള അതിശക്തമായ ചൂടുവായുവിനെ അതിവേഗത്തിൽ മുകളിലേക്ക് ഉയർത്തുന്നു. ഈ ഉയരുന്ന ചൂടുവായുവിനൊപ്പം പുകയും ചാരവും ജലബാഷ്പവും അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ എത്തുന്നു. അവിടെ തണുത്ത വായുവുമായി ചേരുമ്പോൾ വലിയ കൂമ്പാരമേഘങ്ങൾ രൂപപ്പെടുന്നു. ഇവയെ പൈറോക്യൂമുലസ് എന്നും കൂടുതൽ ശക്തമായാൽ പൈറോക്യൂമുലോനിംബസ് എന്നും വിളിക്കുന്നു. ഇത്തരം മേഘങ്ങളിൽ വൈദ്യുത ചാർജ് രൂപപ്പെടുകയും ഇടിമിന്നൽ ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ മിന്നൽ വീണ്ടും പുതിയ കാട്ടുതീകൾക്ക് കാരണമാകാം. അതുകൊണ്ടുതന്നെ ഫയർ തണ്ടർസ്റ്റോം ഒരു അപകടകരമായ ചക്രമായി മാറുന്നു. ഫയർ തണ്ടർസ്റ്റോമിന്റെ മറ്റൊരു പ്രത്യേകത അതിശക്തമായ കാറ്റാണ്. തീയിൽ നിന്നുള്ള ചൂട് കാറ്റിന്റെ ദിശയെയും വേഗതയെയും പെട്ടെന്ന് മാറ്റാൻ ഇടയാക്കും. ഇത് തീയെ വളരെ വേഗത്തിൽ പുതിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ചിലപ്പോൾ തീച്ചുഴികൾ അഥവാ ഫയർ ടൊർണാഡോകളും രൂപപ്പെടാം. അതിനാൽ തന്നെ അഗ്നിശമന സേനയ്ക്കും രക്ഷാപ്രവർത്തകർക്കും ഇത് വലിയ വെല്ലുവിളിയാണ്. ഓസ്ട്രേലിയ, അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ സമീപകാലത്ത് ഉണ്ടായ വൻ കാട്ടുതീകളിൽ ഇത്തരം പ്രതിഭാസങ്ങൾ ശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീച്ചൂടിനെ തുടർന്നുണ്ടായ അതിശക്തമായ വരണ്ട വായുപ്രവാഹവും അതിനൊപ്പം രൂപപ്പെട്ട ഇടിമിന്നലും ചേർന്ന് ഫ്രാൻസിലെ ജിറോണ്ടിൽ ഫയർ തണ്ടർസ്റ്റോം അഥവാ തീ ഇടിമിന്നൽ കൊടുങ്കാറ്റ് എന്ന അപൂർവ പ്രതിഭാസമുണ്ടായത് ഇക്കഴിഞ്ഞ ജൂലൈ 22-നാണ്. ഏതാണ്ട് ഇതേ സമയത്ത് സ്പെയിനിലും വലിയ കാട്ടുതീയുണ്ടായി. 2026 ജൂലൈ 24-ന് സ്പെയിനിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇരു രാജ്യങ്ങളിലുമായി നിരവധി പേരാണ് മരിച്ചത്. 3.25 ലക്ഷം പേരെ ഒഴിപ്പിച്ചു. ഫ്രാൻസിൽ 84 അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് പൊള്ളലേറ്റു. കാലാവസ്ഥാ വ്യതിയാനമാണ് കാട്ടുതീ ഇത്ര കഠിനമാകാൻ കാരണമെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. കാട്ടുതീ കാരണം സ്പെയിനിൽ 2026 ജൂലൈ 24-ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം, ദീർഘകാല വരൾച്ച, ഉയർന്ന താപനില എന്നിവ വനാഗ്നികളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ ഫയർ തണ്ടർസ്റ്റോമുകളും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. കേരളത്തിൽ ഇതുവരെ ഇത്തരത്തിലുള്ള വൻ ഫയർ തണ്ടർസ്റ്റോമുകൾ അപൂർവമാണെങ്കിലും വേനൽക്കാലത്ത് വനമേഖലകളിൽ തീപിടുത്തങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനാൽ വനങ്ങളിൽ തീയിടാതിരിക്കുക, കത്തിച്ച സിഗരറ്റ് കുറ്റികൾ വലിച്ചെറിയാതിരിക്കുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക, ഇങ്ങനെ ലളിതമായ മുൻകരുതലുകൾ പോലും വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. പ്രകൃതിയെ സംരക്ഷിക്കുകയും വനങ്ങളെ കരുതലോടെ കാക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം ദുരന്തങ്ങൾ കുറയ്ക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. ഫയർ തണ്ടർസ്റ്റോം അഥവാ തീ ഇടിമിന്നൽ കൊടുങ്കാറ്റ് ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
1: ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന പി എം. അവതരണം നിർവഹണം അഞ്ജു പി അർജുനൻ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഹരിതം സമാപിക്കുന്നു. പ്രായോജകർ
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 807-87-882.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ. തൃശൂർ. ഫോൺ 7034000644.
5: ഗാന സന്ദേശം.
6: ഞായറൊഴികെ എന്നും രാവിലെ 7:35. പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്.
6: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: പുനരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ
7: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം. പ്രായോജകർ
8: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്. ഈ മഴക്കാലത്ത് മൂടിപ്പൊതിച്ചുറങ്ങാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ അത് പുതിയ കിടക്കയിലാക്കിയാലോ. മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്. ഒപ്പം പഴയ കിടക്കകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കിടക്ക സ്വന്തമാക്കാനുള്ള അവസരവും. മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ.
9: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
10: അറിയാനുള്ള ആഗ്രഹം മനുഷ്യന് ജന്മസഹജമായുള്ളതാണ്. ഏത് മേഖലയെക്കുറിച്ച് അറിയണമെന്നും എന്തൊക്കെ അറിയേണ്ടതുണ്ടെന്നും തീരുമാനിച്ചുറപ്പിച്ചവർക്ക് അറിവിന്റെ പുതിയ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയും. പഠിക്കണം, അറിവ് നേടണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നവർക്ക്

0: നൊബേൽ പുരസ്കാരം ലഭിച്ച ഏക വനിത. അനന്യമായ ഈ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭാധനയായ ഒരു ശാസ്ത്രജ്ഞയെക്കുറിച്ചാണ് ഇന്നത്തെ ജീവിതപാഠം. ശാസ്ത്രജ്ഞ എന്ന വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലോടിയെത്തുന്ന പേരാണ് മേരി ക്യൂറിയുടേത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു സമൂഹത്തിൽ രഹസ്യമായി വിദ്യാഭ്യാസം നേടി സ്ത്രീ സമൂഹത്തിന് മാതൃകയും പ്രചോദനവുമായ വ്യക്തിത്വം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലും സ്വന്തമായി ജോലി ചെയ്ത് ട്യൂഷൻ എടുത്ത് പഠനം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ശാസ്ത്ര പ്രതിഭ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ശാസ്ത്ര ഗവേഷണം മുറുകെ പിടിച്ച് യാത്ര ചെയ്ത ശാസ്ത്രജ്ഞ. ഒടുവിൽ തന്റെ പരീക്ഷണങ്ങൾക്കിടെ ആണവ വികിരണമേറ്റ് ജീവൻ ബലിയർപ്പിച്ച ധീരവനിത. ഈ ശാസ്ത്രാന്വേഷകയ്ക്ക് വിശേഷണങ്ങൾ ഏറെയുണ്ട്. 1867 നവംബർ 7 പോളണ്ടിലെ വാഴ്സോയിലാണ് മേരി ക്യൂറി ജനിക്കുന്നത്. മരിയ സെലോമിയ സ്ക്ലോഡോവിസ്കയിൽ നിന്നും മേരി ക്യൂറിയിലേക്കുള്ള ജീവിതയാത്ര അത്യന്തം ദുഷ്കരമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ 9 സഹോദരിയും 11 അമ്മയും നഷ്ടപ്പെട്ടു. എങ്കിലും പഠിക്കാനുള്ള ആഗ്രഹം അവരെ തളർത്തിയില്ല. കുട്ടിക്കാലത്ത് തന്നെ അസാമാന്യമായ ഓർമ്മശക്തി കൊണ്ട് ശ്രദ്ധേയായിരുന്നു അവർ. തന്റെ 16 സ്വർണ മെഡലോടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഭൗതിക ശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ബിരുദങ്ങൾ നേടി. സ്റ്റീലിന്റെ കാന്തിക സ്വഭാവത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് മേരി ക്യൂറി തന്റെ ഗവേഷണ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് പരീക്ഷണശാലയിലേക്കുള്ള സ്ഥലം അന്വേഷിച്ചു നടന്ന മേരി ഭൗതിക ശാസ്ത്രാധ്യാപകനും ഗവേഷകനുമായ പിയറി ക്യൂരിയെ കണ്ടുമുട്ടി. വിവാഹത്തിനുശേഷം അവർ ഒന്നിച്ച് ഗവേഷണം ആരംഭിച്ചു. ഏതാനും മാസങ്ങൾക്കു ശേഷം റേഡിയോ ആക്ടിവിറ്റിയിൽ ഗവേഷണം ചെയ്യുന്ന ഹെൻറി ബെക്യുറലിനെ കണ്ടുമുട്ടി. മേരി ക്യൂറി ധാതുക്കളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. യുറേനിയത്തെക്കാൾ മികച്ച പ്രവർത്തന ശേഷിയുള്ള പിച്ച് ബ്ലെൻഡിനെ കുറിച്ചായി ഗവേഷണം. പിയറി ക്യൂരിയും ഗവേഷണത്തിൽ സജീവമായി പങ്കുകൊണ്ടു. ഇത് പുതിയ മൂലകങ്ങളായ റേഡിയം, പൊളോണിയം എന്നിവയുടെ കണ്ടെത്തലിലേക്ക് നയിച്ചു. പുതിയ വികിരണങ്ങളെക്കുറിച്ചുള്ള ഭൗതിക പഠനത്തിനായി പിയറി ക്യൂറി സമയം ചെലവഴിച്ചപ്പോൾ ലോഹാവസ്ഥയിൽ ശുദ്ധമായ റേഡിയം ലഭിക്കാൻ മേരി ക്യൂറി തന്റെ മുഴുവൻ സമയവും അർപ്പിച്ചു. വർഷങ്ങളുടെ ഗവേഷണങ്ങൾക്ക് ശേഷം 1903 മേരി ക്യൂറിയും പിയറി ക്യൂറിയും ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പങ്കിട്ടു. 1906 പിയറി ക്യൂറിയുടെ മരണം മേരി ക്യൂറിക്ക് ജീവിതത്തിൽ വലിയ ആഘാതമുണ്ടാക്കി. ആകെ തകർന്ന മേരി ക്രമേണ ആത്മവിശ്വാസം വീണ്ടെടുത്ത് ഗവേഷണം തുടർന്നു. ഏറ്റെടുത്ത ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ തന്റെ മുഴുവൻ സമയവും ഊർജവും ചെലവഴിച്ചു. 1911 രണ്ടാമത്തെ നൊബേൽ സമ്മാനം. അന്ന് നൊബേൽ സമ്മാനം ലഭിച്ചത് കെമിസ്ട്രിയിലാണെന്ന വ്യത്യാസം. നല്ല ലബോറട്ടറി സൌകര്യങ്ങൾ കിട്ടാതെ ഷെഡിൽ പോലും പരീക്ഷണങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് അവർക്ക്. റേഡിയോ ആക്ടീവ് പദാർത്ഥങ്ങളുടെ രസതന്ത്രത്തെയും വൈദ്യശാസ്ത്ര പ്രയോഗങ്ങളെയും കുറിച്ചുള്ള പഠനത്തിലും ഗവേഷണത്തിലും മുഴുകി. രോഗചികിത്സയ്ക്ക് മാത്രമല്ല ന്യൂക്ലിയർ ഫിസിക്സിലെ ഗവേഷണത്തിനായി തീവ്രമായ റേഡിയോ ആക്ടീവ് സ്രോതസ് ശേഖരിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയതായിരുന്നു മേരി ക്യൂറിയുടെ ശ്രദ്ധേയമായ നേട്ടങ്ങളിൽ ഒന്ന്. തന്റെ ശാസ്ത്ര ഗവേഷണങ്ങൾ മനുഷ്യരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കണം എന്ന് അവർ ആഗ്രഹിച്ചു. ജീവിതം നിരന്തരമായ ക്ലേശങ്ങളിലൂടെയായിരുന്നെങ്കിലും അവർ കണ്ടെത്തിയ അറിവുകൾ ലോകത്തിന് വലിയ നേട്ടമായി മാറി. മേരി ക്യൂറി പിയറി ക്യൂറി ദമ്പതികൾക്ക് 2 ഐറനും ഈവും. തന്റെ മാതാപിതാക്കളുടെ ശാസ്ത്ര ഗവേഷണ പാത പിന്തുടർന്നുകൊണ്ട് ഭർത്താവായ ഫ്രെഡറിക് ജൂലിയറ്റ് ക്യൂറിയുമായി ചേർന്ന് ഐറിൻ കൃത്രിമ റേഡിയോ ആക്ടീവ് ഐസോട്ടോപ്പ് കണ്ടെത്തി. 1934 പകരം വയ്ക്കാനില്ലാത്ത ആ ശാസ്ത്ര പ്രതിഭ ലുക്കീമിയ രോഗം ബാധിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ പുതിയ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. മേരി ക്യൂറിയുടെ വാക്കുകളാണിത്. അറിവ് മനുഷ്യരെ കരുത്തരാക്കുന്നു. അറിവിനായി മനസ്സിന്റെ വാതായനങ്ങൾ തുറന്നിടുക. നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമായി ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ച മേരി ക്യൂറിക്ക് തന്റെ അറിവുകൊണ്ട് ലോകത്തെ പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞതുപോലെ നാളെ നമുക്കും അറിവിലൂടെ വിജയം സാധ്യമാക്കാൻ കഴിയട്ടെ.
1: ഇതുവരെ കേട്ടത് ജീവിതപാഠം, തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയ സി ആർ.
2: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം സമാപിക്കുന്നു. പ്രായോജക
3: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ ഡോട്ട് തൃശൂർ, ഫോൺ 9946851951.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG Road തൃശൂർ ജാഗ്രത.
7: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
6: ഫോൺ 9387168444.
8: പുലരിപ്പൂക്കളിൽ അടുത്തതായി റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി.
7: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: പി കുഞ്ഞിരാമൻ നായരുടെ വിവേകാനന്ദ പാറയിൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ചൊല്ലുന്നു ജയേന്ദ്രൻ മേലഴിയം.
4: നിശബ്ദം തുറന്നിട്ടു ഞൊടിനേരത്തേക്കാരോ വിശ്വസൗന്ദര്യത്തിൻ്റെ ഈടുവെപ്പുകളൊന്നായി ആകാശമലർവാടി തളിരും താരും ചൂടി ആയിരം വസന്തങ്ങളൊരുമിച്ചതുപോലെ കിഴക്ക്

തിരി തൂകി ശരദ്യാമിനി വരും വഴി കാഞ്ചനച്ചരാതുകൾ ഓരോന്നായി തെളിയുന്നു. ഭൗതിക ചിന്താവീതിക്കപ്പുറം അനന്തമാമാതി തേജസ്സിൻ കല കളിക്കും കളിത്തോപ്പിൽ പൂവിറുക്കുവാൻ കൈകൾ നീട്ടി പിൻവലിക്കുന്നു. പൂർണത നീരാടുന്ന മൂന്നല കടലുകൾ മലരിൻ നിരചിന്നും മധുരക്കടലിൻ്റെ

അന്തിക്കു കടലോരത്തുയരും തിരച്ചാർത്തിൽ ചെന്താരിൽ കുളിച്ചൊരു കന്യകയുറക്കമായി താണിറങ്ങിയ കൊച്ചു താരമായി പൊൻകോവിലിൻ കോണിലായൊരു ദീപം.

0: മേലഴിയം. റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി സമാപിക്കുന്നു.
1: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: പുലരിപ്പൂക്കളിൽ അവസാനമായി
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ.
4: പ്രായോജകർ
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487299329.
5: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം, ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
6: അപ്പൊ ചേട്ടൻ അറിഞ്ഞല്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
5: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ? ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
1: ഫോൺ 0487299329.
7: സഹപ്രായോജകർ
8: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
10: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
8: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇന്ന് രാവിലെ 10:30 തൃശൂർ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഹിയറിംഗ് നടത്തുന്നു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ കമ്മീഷനിൽ ലഭിച്ച ഹർജികൾ പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കും. തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ 2026-27 വർഷത്തെ എം ടെക് എം പ്ലാൻ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൽ വെച്ച് ഇന്ന് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. രജിസ്ട്രേഷൻ നടപടികൾ ഇന്ന് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ നടത്തുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് GECTCR.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ സമാപിക്കുന്നു.
4: പ്രായോജകർ
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299329.
7: സഹപ്രായോജകർ
8: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
12: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
11: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
12: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
13: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: വിളംബരം
0: ഞായറാഴ്ച രാവിലെ 6:35.
1: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ്
11: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.
14: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
2: ആകാശവാണി തൃശൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
15: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ചൈന സൈനിക കമാൻഡർ തല ഫ്ളാറ്റ് മീറ്റിംഗ് പൂർത്തിയായതായി വിദേശകാര്യ മന്ത്രാലയം. 9 ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മണിപ്പൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. INA രക്തസാക്ഷി സ്മാരക സമുച്ചയത്തിലും INA യുദ്ധസ്മാരക സ്തൂപത്തിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. INA മ്യൂസിയവും ശ്രീ രാധാകൃഷ്ണൻ സന്ദർശിച്ചു. ഇംഫാലിലെ സൈനിക സ്കൂളിൽ വിദ്യാർത്ഥികളുമായി ഉപരാഷ്ട്രപതി സംവദിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി വൈകുന്നേരത്തോടെ അദ്ദേഹം അരുണാചൽ പ്രദേശിലെത്തി. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ എന്നിവ സാമ്പത്തിക മേഖലയിൽ പുതിയ സാധ്യതകൾ തുറക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7-ാം പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ മാസം 2,400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി UPIയെ വിശേഷിപ്പിച്ചു. ഇന്ത്യൻ UPI സംവിധാനം നിലവിൽ 11 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
16: ഭാരത് കി ഫിൻടെക് സ്റ്റോറി അദ്ഭുത് രഹി ഹൈ.

0: इसका एक बड़ा चैंपियन है हमारा यूपीआई। मैंने पिछले साल भी इसकी चर्चा की थी, लेकिन ये इतनी बड़ी ट्रांसफॉर्मेशन है कि जब भी फिनटेक की चर्चा होगी तो वो यूपीआई के बिना अधूरी ही होगी।
1: 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗണവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശുവികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രപരമാണെന്നും സംസ്കാരം, വിശ്വാസം എന്നിവയിൽ അധിഷ്ഠിതമാണെന്നും കൊളംബോയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധത്തിനിടയിലെ പാലമാണ് അവിടുത്തെ ഇന്ത്യൻ സമൂഹമെന്നും ശ്രീ സിംഗ് പറഞ്ഞു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാജ്യരക്ഷാമന്ത്രി കൊളംബോയിലെത്തിയത്. ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രി മ്യൂസിയം ആന്റ് ലൈബ്രറിക്ക് കീഴിലുള്ള നവീകരിച്ച നെഹ്റു പ്ലാനറ്റേറിയം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര ആശയവിനിമയം ശക്തമാക്കാനും വാനശാസ്ത്ര ബോധവൽക്കരണം വളർത്താനുമാണ് പ്ലാനറ്റേറിയം നവീകരിച്ചത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും ജിജ്ഞാസയും വളർത്താൻ ലക്ഷ്യമിട്ടുള്ള മികച്ച സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് PMML ഡയറക്ടർ അശ്വനി ലോഹാനി പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. അരുണാചൽപ്രദേശ്, അസം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ബീഹാർ, പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖല, ഝാർഖണ്ഡ്, നാഗാലാന്റ്, ഒഡീഷ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അമേരിക്കയും ഇറാനും തമ്മിൽ പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ US സൈന്യം തകർത്തു. ഇതിന് തുടർച്ചയായി ജോർദാനിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അതിനിടെ ബഹ്റൈൻ, കുവൈറ്റ് തുറമുഖങ്ങൾക്ക് സമീപമുള്ള കപ്പലുകൾ ഉടൻ ഒഴിയണമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ, നാവികസേന ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം സൈനികരുമായി ആശയവിനിമയവും നടത്തും. നാവികസേനകൾ തമ്മിലുള്ള സഹകരണം, വിവര കൈമാറ്റം, പരിശീലനം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഉഭയകക്ഷി ചർച്ചകളിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
3: द्विपक्षीय वार्ता बहुत सारे राजनेताओं के साथ हमारे प्रधानमंत्री की होगी जब ब्रिक्स के लिए वहां आएंगे. कौन कौन सा द्विपक्षीय वार्ता किस समय होगा इसके बारे में आपको विस्तृत जानकारी भी दी जाएगी ताकि आप लोग प्रेस के माध्यम से उसको कवर कर सकते हैं. जहां तक रशिया और यूक्रेन की जो संघर्ष चल रही है उसके बारे में बात है. ये मुद्दा भी बहुत सारे मुद्दे जब द्विपक्षीय वार्ता होंगे तो बहुत सारे मुद्दे ऊपर उठ के आएंगे और उसमें एक ये मुद्दा भी रहेगा.
1: ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 6-ാം തീയതി അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ദാമയിലുമാണ് ഫ്ളാഗ് മീറ്റിംഗ് നടന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും ഇന്ത്യ ഇരുകക്ഷികളെയും അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിനുള്ള 503 അംഗ ഇന്ത്യൻ സംഘത്തിന് ന്യൂഡൽഹിയിൽ ഗംഭീര യാത്രയയപ്പ്. കേന്ദ്ര കായികമന്ത്രി മൻസൂഖ് മാണ്ഡവ്യയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയും ചേർന്ന് ടി

0: ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി പ്രകാശനം ചെയ്തു. സമ്മർദ്ദങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി താരങ്ങളോട് ആഹ്വാനം ചെയ്തു. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പോരാട്ടങ്ങളുടെ ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവീന്ദർ സിംഗ് സഖ്യം ചൈനയെയും കോമ്പൌണ്ട് വനിതാ ഫൈനലിൽ ശീതൾ ദേവി കസാഖിസ്ഥാൻ താരത്തെയും നേരിടും. കോമ്പൌണ്ട് മിക്സഡ് ടീം വെങ്കല പോരാട്ടത്തിൽ ശീതൾ ദേവി തോമർ കുമാർ സഖ്യം ഇറാഖിനെ നേരിടും. നിലവിൽ ഇന്ത്യ രണ്ട് സ്വർണവും രണ്ട് വെള്ളിയും ഒരു വെങ്കലവും ഉൾപ്പെടെ അഞ്ച് മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. യുഎസ് ഓപ്പൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യനും ഒന്നാം സീഡുമായ അരുണ സെബലങ്കയും അമേരിക്കൻ താരം ഫ്രാൻസിസ് തിയഫോയും സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ തോൽപ്പിച്ചാണ് സെബലങ്കയെ മുന്നേറിയത്. പുരുഷ വിഭാഗത്തിൽ സ്വന്തം രാജ്യക്കാരനായ അലക്സ് മിഷേൽസനെ കീഴടക്കിയാണ് തിയഫോ സെമി ഉറപ്പിച്ചത്. ഉത്തർപ്രദേശിൽ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സംസ്ഥാന വിഹിതത്തിലുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി. ഇതോടെ വർക്കർമാർക്ക് മാസം 12,000 രൂപയും ഹെൽപ്പർമാർക്ക് 6,000 രൂപയും ലഭിക്കും. പ്രതിമാസ വേതനത്തിൽ വർക്കർമാർക്ക് 4,000 രൂപയുടെയും ഹെൽപ്പർമാർക്ക് 2,000 രൂപയുടെയും വർദ്ധനവാണ് വരുത്തിയത്. യൂറോപ്പിന് നേരെ റഷ്യയ്ക്ക് ആക്രമണ ഉദ്ദേശമില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചതാണ് ഇക്കാര്യം. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് പ്രതിനിധികൾ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ മികച്ചതാണെന്നും ഉടൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. എന്നാൽ റഷ്യയ്ക്ക് കാര്യമായ മുന്നേറ്റമില്ലെന്നും യുദ്ധം വർഷങ്ങൾ നീണ്ടേക്കാമെന്നും യുഎസ് വിലയിരുത്തുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇന്ത്യ നടത്തുന്ന സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് റഷ്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്ന ഇന്ത്യൻ നിലപാടിനോട് യോജിക്കുന്നതായും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സൌദിയിലെ 4 പ്രമുഖ നഗരങ്ങൾ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 73 പേർക്ക് പരിക്കേറ്റു. സിവിലിയൻ കേന്ദ്രങ്ങൾക്കും എണ്ണ വ്യോമസേനാ സ്ഥാപനങ്ങൾക്കും നേരെയുണ്ടായ ഈ ആക്രമണം രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും സൌദി സഖ്യസേനാ വക്താവ് അറിയിച്ചു. യമനിൽ സൌദി ആക്രമണം നടത്തിയെന്ന ഹൂതികളുടെ ആരോപണത്തിന് പിന്നാലെയാണ് പോരാട്ടം രൂക്ഷമായത്. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ചൈന സൈനിക കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് പൂർത്തിയായതായി വിദേശകാര്യ മന്ത്രാലയം. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
3: ഗാന സന്ദേശം.
2: പ്രായോജകർ
4: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
5: പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി.
6: മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
2: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: ഇന്ന് 5th ജന്മദിനം ആഘോഷിക്കുന്ന ചിക്കു എന്ന് വിളിക്കുന്ന ശ്രാവണിക്ക് എല്ലാ ആശംസകളും നേരുന്നു. കണ്ണോത്ത് ഇരുപ്പശ്ശേരി വീട്ടിൽ നിന്നും അച്ഛൻ വിഷ്ണു പ്രസാദ്, അമ്മ സ്വാതിജ, അനുജൻ സ്വാത്വിക്, അച്ഛമ്മ, അച്ചാച്ചൻ, അമ്മൂമ്മ, പാപ്പൻ, മാമൻ എന്നിവർ ഇന്നലെ സെപ്റ്റംബർ 8 24th വിവാഹ വാർഷികം ആഘോഷിച്ച് രനീഷ് കുമാർ, ബിജി ദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നു. കുന്നത്തങ്ങാടിയിൽ നിന്നും അമ്മ രാധാമണി, മക്കളായ ശങ്കർ, കൃഷ്ണ എന്നിവർ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സിജോ ലിനി ദമ്പതികൾക്ക് ആശംസകൾ നേരുന്നു. കൊക്കാലയിൽ നിന്നും മക്കളായ സിയോൺ, സേറ എന്നിവർ ശ്രാവണിക്കും രനീഷ് കുമാർ, ബിജി, സിജോ ലിനി ദമ്പതികൾക്കും ആശംസകളോടെ ഗാനമിത. നാടുവാഴികൾ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ, ദിനേശ് എന്നിവർ പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീതോപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
3: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
7: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെഫ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
8: ആകാശവാണി തൃശൂർ.
9: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര, ഒറ്റപ്പാലം. തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
10: കണ്ണിന്റെ ഏതു പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം
11: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
12: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര.
13: കിതു, മോന്റെ മെസ്സേജാ, ഇതൊന്നും വായിച്ചു. ഞാനാണിച്ചാ സമയെടുക്കും.
14: ആ സർജറി ഒന്ന് ചെയ്തൂടെ.
13: കാറ്ററി സർജറിയോ? കോഴിക്കോടോ കോയമ്പത്തൂരോ പോവുള്ളത്? മോൻ വരട്ടെ.
14: നമുക്ക് ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ ഇല്ലേ, ഒന്ന് ചോദിച്ചു നോക്കൂ.
10: ഒറ്റപ്പാലം കണ്ണാശുപത്രി, ചെർപ്പളിശ്ശേരി റോഡ്, തോട്ടക്കര, ഒറ്റപ്പാലം.
12: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര.
15: കേരള സംസ്ഥാന വിത്ത് വികസന അതോറിറ്റി തൃശൂർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ പാലക്കാട് ജില്ലയിലെ എരുത്താമ്പതി ഗോഡൌണിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്കായി മെക്കാനിക് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത SSLC, ITI, മെഷീൻ ഓപ്പറേഷനിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖയും അതിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ഈ മാസം 17 രാവിലെ 11 മണിക്ക് തൃശൂർ ചെമ്പൂക്കാവിലുള്ള കേരള സംസ്ഥാന വിത്ത് വികസന അതോറിറ്റി ഓഫീസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04872330299. പിച്ചിയിലെ കേരള വനഗവേഷണ സ്ഥാപനത്തിൽ 1 വർഷം കാലാവധിയുള്ള സമയബന്ധിത ഗവേഷണ പദ്ധതിയിലേക്ക് പ്രോജക്ട് ഫെല്ലോ, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, താൽക്കാലിക ഒഴിവിലേക്ക്

0: ഉച്ചയ്ക്ക് നിയമനം നടത്തുന്നു. ഈ മാസം 15 രാവിലെ 10 മണിക്ക് കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ പിച്ചി ഓഫീസിൽ ഇന്റർവ്യൂ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി kfri.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പട്ടികവർഗ വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിൽ വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറുടെ താൽക്കാലിക തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. SSLC വർക്ക് എക്സ്പീരിയൻസ് ടീച്ചർ തസ്തികയ്ക്ക് PSC നിഷ്കർഷിച്ചിട്ടുള്ള സാങ്കേതിക യോഗ്യതകൾ KTET 4 എന്നിവയാണ് യോഗ്യതകൾ. 2026 ജനുവരി 1 22-50 ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. നിശ്ചിത യോഗ്യതയുള്ള പട്ടികവർഗ വിഭാഗക്കാർക്ക് മുൻഗണന. 2027 മാർച്ച് 31 വരെയാണ് നിയമന കാലാവധി. പ്രതിമാസ വേതനം 10,000 രൂപ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഈ മാസം 14 രാവിലെ 10:30 സ്കൂളിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0480-29-60-00. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നീ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 23 ഗവൺമെന്റ് ITIകളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് എംപ്ലോയബിലിറ്റി സ്കിൽസ് പഠിപ്പിക്കുന്നതിന് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. MBA, BBA ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും DGT ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള എംപ്ലോയബിലിറ്റി സ്കിൽസ് ഹ്രസ്വകാല TOT കോഴ്സുമാണ് യോഗ്യത. കൂടാതെ +2 ഡിപ്ലോമ തലത്തിലോ അതിനു മുകളിലോ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അടിസ്ഥാന കമ്പ്യൂട്ടർ പഠനവും പൂർത്തിയാക്കിയിരിക്കണം. മണിക്കൂറിന് 240 രൂപ നിരക്കിലാണ് പ്രതിഫലം ലഭിക്കുക. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഇന്ന് രാവിലെ 10:30 കോഴിക്കോട് എലത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള എലത്തൂർ ഗവൺമെന്റ് ITIയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 0495-24-61-898, മറ്റൊരു നമ്പർ 0495-23-71-451.
1: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം. തൊഴിലവസര വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
2: കണ്ണിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം
3: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
4: ഗാന സന്ദേശം
5: ഞായറൊഴികെ എന്നും രാവിലെ 7:35.
4: പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ആകാശവാണി തൃശൂർ. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം GD ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാവിലെ 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025131199.
5: ആരോഗ്യക്കുറിപ്പുകൾ. ഭക്ഷണത്തിലൂടെ എങ്ങനെ ശരീരത്തിന്റെ ഊർജനില ക്രമീകരിക്കാം? കാലറി ഊർജത്തിന്റെ അളവുകോലാണ്. കാലറി അടങ്ങിയ എല്ലാ ഭക്ഷണങ്ങളും ഊർജം നൽകുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഊർജനില വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾക്കായി തിരയുകയാണെങ്കിൽ ഒരുപക്ഷെ കൃത്യമായ ഒരു ഉത്തരം ലഭിക്കണമെന്നില്ല. ഒരു ഭക്ഷണത്തിന്റെ കാലറിഫിക് മൂല്യം നമുക്ക് കൃത്യമായി അളക്കാൻ കഴിയുമെങ്കിലും ആ കാലറിയും നമ്മുടെ ശരീരവും തമ്മിലുള്ള ബന്ധം വ്യത്യസ്തമായിരിക്കും. വ്യക്തികളുടെ ശരീര നിലയ്ക്കനുസരിച്ച് വ്യത്യസ്ത ഭക്ഷണങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് ഊർജം പ്രദാനം ചെയ്യുക. അവയുടെ പോഷകമൂല്യത്തെയും നിങ്ങളുടെ ശരീരം അവയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെയും ആശ്രയിച്ചാണ് ഊർജനില ക്രമീകരിക്കുക. വ്യത്യസ്ത ഭക്ഷണങ്ങൾ എങ്ങനെയാണ് ആവശ്യമായ ഊർജം നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഭക്ഷണത്തിലെ മാക്രോ ന്യൂട്രിയന്റുകളായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയിൽ നിന്നാണ് പ്രധാനമായും ഊർജം ലഭിക്കുക. കാർബോഹൈഡ്രേറ്റുകളാണ് ശരീരത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ്. കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം

0: അതിനെ പഞ്ചസാര തന്മാത്രകളായി വിഘടിപ്പിച്ചുകൊണ്ട് രക്തപ്രവാഹത്തിൽ ചേർക്കുകയാണ് ചെയ്യുക. കോശങ്ങൾ അവയെ പിന്നീട് ഊർജത്തിനായി ഉപയോഗിക്കുന്നു. കൊഴുപ്പാണ് ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന മറ്റൊരു മാക്രോന്യൂട്രിയന്റ്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റോ പ്രോട്ടീനോ കഴിക്കുന്നതിനേക്കാൾ 1 ഗ്രാം കൊഴുപ്പ് കഴിക്കുമ്പോൾ ഇരട്ടിയിലധികം ഊർജം ലഭിക്കാനിടയുണ്ട്. കഴിക്കുന്ന കൊഴുപ്പിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും ട്രൈഗ്ലിസറൈഡുകളുടെ രൂപത്തിൽ ഊർജത്തിനായി രക്തപ്രവാഹത്തിലേക്ക് ചേർക്കുന്നു. പേശികളുടെയും കലകളുടെയും പ്രവർത്തനത്തിൽ പ്രോട്ടീൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അത് ക്ഷീണം തടയാൻ സഹായിക്കുകയും ചെയ്യും. ശരീരത്തിനാവശ്യമായ ഊർജത്തിനായി പ്രോട്ടീൻ കഴിക്കാമെങ്കിലും കാർബോഹൈഡ്രേറ്റുകളുടെയോ കൊഴുപ്പുകളുടെയോ അത്ര കാര്യക്ഷമമായ ഊർജ ഉറവിടമല്ല ഇത്. കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിന് കൂടുതൽ വേഗത്തിൽ ഊർജം ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ഭക്ഷണം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഊർജം നൽകുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എത്രമാത്രം ഊർജ്ജസ്വലനാണ് എന്ന് തോന്നുന്നതിൽ സ്വാധീനം ചെലുത്തണമെന്നില്ല. ഉദാഹരണത്തിന്, ചില ഭക്ഷണങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ വലിയ വർദ്ധനവിന് ചിലരിൽ കാരണമാകാറുണ്ട്. എന്നാൽ എല്ലാവരിലും ഇത് ഒരുപോലെയല്ല. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയാൻ കാരണമാകുകയും ചെയ്യും. രക്തത്തിലെ പഞ്ചസാരയുടെ വർദ്ധനവ് സാധാരണമാണെങ്കിലും വലിയ ഏറ്റക്കുറച്ചിലുകൾ ഊർജനില കുറയുന്നതിനും വിശപ്പ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ മറ്റു പല ലക്ഷണങ്ങൾക്കും കാരണമാകാറുണ്ട്. അതുകൊണ്ടുതന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ വലിയ ഏറ്റക്കുറച്ചിലുകൾ തടയുന്നത് മൊത്തത്തിലുള്ള ഊർജനില മെച്ചപ്പെടുത്താൻ സഹായിക്കും. ലളിതമായ അന്നജം കഴിക്കുന്നത് പെട്ടെന്ന് ഊർജം നൽകും. എന്നാൽ പിന്നീട് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയാനുള്ള സാധ്യതയും ഉണ്ട്. സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകളിൽ കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ അവ വിഘടിക്കാൻ കൂടുതൽ സമയമെടുക്കും. അതിനാൽ തന്നെ രക്തപ്രവാഹത്തിൽ പഞ്ചസാരയുടെ അളവ് സാവധാനത്തിൽ മാത്രമേ കൂടുകയുള്ളൂ. അതിനാൽ സ്ഥിരതയുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ഊർജ വിതരണത്തിന് സാധ്യമാകും. കാർബോഹൈഡ്രേറ്റുകളേക്കാൾ ദഹിക്കാൻ പ്രോട്ടീൻ കൊഴുപ്പിനെ പോലെ തന്നെ സമയം എടുക്കും. സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകളുമായി പ്രോട്ടീൻ സംയോജിപ്പിക്കുന്നത് ഊർജോൽപാദനത്തെ മന്ദഗതിയിലാക്കുന്നു. കൂടുതൽ നേരം വയറു നിറഞ്ഞതായി തോന്നുന്നതിനും ദിവസം മുഴുവൻ ഊർജോൽപാദനം സാവധാനം നിലനിർത്തുന്നതിനുമുള്ള മികച്ച മാർഗമാണ് ഇത്. ഭക്ഷണത്തിലൂടെ എങ്ങനെ ശരീരത്തിന്റെ ഊർജനില ക്രമീകരിക്കാം? ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
5: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആകാശവാണി തൃശൂർ.
8: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
7: പ്രായോജകർ
9: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
7: വിസിറ്റ് www.accountantsacademy.in.
10: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
11: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
12: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
7: ചോദ്യം ഇതായിരുന്നു, കേക്കുകളുടെ നാട് എന്ന അപരനാമമുള്ള യൂറോപ്യൻ രാജ്യം ഏതാണ്? ഉത്തരം സ്കോട്ട്ലൻഡ്. ഇംഗ്ലണ്ടും വെയിൽസും വടക്കേ അയർലൻഡും കൂടി ചേർന്ന് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമാണ് സ്കോട്ട്ലൻഡ്. എഡിൻബറോ ആണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാനം. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം, കേക്കുകളുടെ നാട് എന്ന അപരനാമമുള്ള യൂറോപ്യൻ രാജ്യം ഏതാണ്? ഉത്തരം സ്കോട്ട്ലൻഡ്. ഇംഗ്ലണ്ടും വെയിൽസും വടക്കേ അയർലൻഡും കൂടി ചേർന്ന് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമാണ് സ്കോട്ട്ലൻഡ്. എഡിൻബറോ ആണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാനം. ചിന്താവിഷയം, അമിത ഭക്ഷണം

0: അമിത ഭാഷണം ഇവ രണ്ടും നാശഹേതുക്കളാണ്. ഗുരുനാനാക്ക്. അമിത ഭക്ഷണം, അമിത ഭാഷണം ഇവ രണ്ടും നാശഹേതുക്കളാണ്. ഗുരുനാനാക്ക്.
1: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
2: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: ഗാനതരംഗിണി ലൈവ് ഫോൺ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാവിലെ 9 മുതൽ 10 വരെ. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 04872323571, 04872323572. ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാവിലെ 9 മുതൽ 10 വരെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
4: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
6: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
5: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും, സ്മാർട്ട് ഫാമിംഗ് എന്ത് എങ്ങനെ, ഡോക്ടർ VS സന്തോഷ് മിത്രയുമായി അഭിമുഖം വൈകിട്ട് 6:50.

0: American Alex Michelson in a five-set thriller. India para archers will be in the hunt for multiple medals at the World Archery Para Series in Ahmedabad today as they compete in several gold and bronze medal matches across different events. In the Para Recurve Mixed Team Gold Medal match, India's Bhavna and Harvinder Singh will take on China's Liang Qirong and Xia Lei in the final. India's Sheetal Devi will have another opportunity to claim gold when she faces Aizada Saidan of Kazakhstan in the Para Compound Women's Individual Final. And now for a look at today's newspapers, it's over to Shagun Chopra.
1: Thank you, Saira. Russia says BRICS can bridge Iran-UAE gap, writes Hindustan Times. The Tribune writes Modi-Putin bilateral on September 11, Sukhoi 57 sale, tech transfer on table. The newspapers have widely covered PM Modi inaugurating infrastructure projects. The Asian Age headlines, PM unveiled 35,000 crore projects. The Tribune writes India-China holds second LAC flag meet in 2 days. After the tragic incident of building collapse in Satyaniketan area in Delhi, the matter has reached the Supreme Court. The Pioneer writes, safety of PGs in Delhi and a Supreme Court lens. The Hindu writes, Supreme Court mulls plan India's safety regulations for student hostels. And finally, Dinin Express writes, 60 years of Star Trek, fans pass down not only shared language but values too, adding that Star Trek functions as connective tissue between fans past and present. And with that, it's back to you, Saira.
0: Thanks, Shakun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says UPI is undisputed champion of India's fintech success story. Defence Minister Rajnath Singh describes Indian community in Sri Lanka as important bridge between the two countries. US says it destroyed 5 Iranian oil tankers in Persian Gulf after attacks on American warship. Canada imposes retaliatory tariffs of up to 50% on more than 600 US goods. Rain likely to lash large parts of central, south, east and west India between September 12 and 21 before southwest monsoon begins its seasonal retreat. And in tennis, Aryna Sabalenka and Francis Tiafoe enter semi-finals of US Open in New York. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a great day.
2: ആകാശവാണി തൃശൂർ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ, ആരോഗ്യ ജീവിതം.
2: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
3: ഫോൺ 9387168444.
4: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
3: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, എം ജി റോഡ്, തൃശൂർ.
3: ഫോൺ 9387168444.
5: ആരോഗ്യ ജീവിതം.
6: കൗമാരക്കാലം കുട്ടിയിൽ നിന്ന് മുതിർന്ന വ്യക്തിയിലേക്കുള്ള മാറ്റത്തിന്റെ പ്രധാന ഘട്ടമാണ്. ഈ കാലയളവിൽ ശരീരത്തിലും മനസ്സിലും ചിന്തകളിലും നിരവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായി ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യം, അസഹിഷ്ണുത, വാശി, പെട്ടെന്നുള്ള പ്രതികരണം തുടങ്ങിയവ കൗമാരക്കാരിൽ സാധാരണയായി കാണപ്പെടുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, പഠന സമ്മർദ്ദം, കൂട്ടുകാരുമായുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കളുടെ നിയന്ത്രണങ്ങൾ, സ്വന്തം അഭിപ്രായങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തത് തുടങ്ങിയവ ദേഷ്യത്തിന് കാരണമാകാം. ദേഷ്യം സ്വാഭാവികമായ ഒരു വികാരമാണെങ്കിലും അത് എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇന്ന് ആരോഗ്യ ജീവിതത്തിൽ കൗമാരക്കാരിലെ ദേഷ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു സൈക്യാട്രി വിഭാഗം ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ രമ രാംകുമാർ.
7: എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞാൽ 10 വാക്ക് തിരിച്ചു പറയും. എന്തിനാണ് ഇത്രയും ദേഷ്യം? എന്റെ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? കൗമാരത്തിലുള്ള പല വീടുകളിലും ഇന്ന് ഇത്തരം വാക്കുകൾ കേൾക്കാം. ഇന്നലെ വരെ അമ്മയോട് സ്കൂളിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്ന കുട്ടി ഇന്ന് മുറിയുടെ വാതിലടച്ചിട്ട് ഒറ്റയ്ക്കിരിക്കുന്നു. അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ എന്നെ വെറുതെ വിടും. അച്ഛൻ എന്തെങ്കിലും ഉപദേശിച്ചാൽ എനിക്കറിയാം, എന്നോടൊന്നും പറയണ്ട. മാതാപിതാക്കൾക്ക് തോന്നും എന്റെ കുട്ടി പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ആയിപ്പോയത്. അതേസമയം ആ കുട്ടിയുടെ മനസ്സിൽ മറ്റൊരു ചോദ്യമായിരിക്കാം, എന്തുകൊണ്ടാണ് വീട്ടിലുള്ളവർ എന്നെ മനസ്സിലാക്കാത്തത്? ഇവിടെ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച തുടങ്ങുന്നത്.

0: കോപത്തിനപ്പുറം ഒരു കൗമാര മനസ്സ്. കൗമാരത്തിലെ കോപത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം. കോപം എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക വികാരമാണ്. കുട്ടികൾക്ക് കോപം വരും, മുതിർന്നവർക്കും കോപം വരും, നമുക്കെല്ലാവർക്കും കോപം വരും. അതിനാൽ ഒരു കുട്ടിക്ക് ദേഷ്യം വന്നതുകൊണ്ട് മാത്രം ആ കുട്ടിയിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന് കരുതേണ്ടതില്ല. പക്ഷേ കോപം എത്രത്തോളം ശക്തമാണ്, എത്രയിടയ്ക്കാണ് ഉണ്ടാകുന്നത്, എന്താണ് അതിന് കാരണമാകുന്നത്, കോപിക്കുമ്പോൾ കുട്ടി എന്താണ് ചെയ്യുന്നത്, അത് വീട്ടിലും സ്കൂളിലും സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങളിലും എന്തു മാറ്റമാണ് ഉണ്ടാക്കുന്നത്, ഇതെല്ലാം ശ്രദ്ധിക്കണം. കാരണം കോപം പലപ്പോഴും ഒരു സന്ദേശം കൂടിയാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, എന്നെ ആരും കേൾക്കുന്നില്ല, എനിക്ക് വളരെ സമ്മർദ്ദമുണ്ട്, പ്രഷറുണ്ട്, എനിക്ക് പേടിയുണ്ട്, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ആശയക്കുഴപ്പമുണ്ട്, എന്നെ നിയന്ത്രിക്കുന്നതായി തോന്നുന്നു. ചിലപ്പോൾ കുട്ടിക്ക് തൻ്റെ സങ്കടം പറയാൻ കഴിയാതെ വരും. ഭയം പറയാൻ കഴിയില്ല, നിരാശ പറയാൻ കഴിയില്ല, അപമാനിക്കപ്പെട്ടുവെന്ന് തോന്നൽ പറയാൻ കഴിയില്ല. അപ്പോൾ അതെല്ലാം ദേഷ്യമായിട്ട് പുറത്തു വരാം. അതുകൊണ്ട് ഒരു കുട്ടി ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ കാണുന്നത് കോപമാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കൗമാര എന്നത് ജീവിതത്തിലെ വളരെ പ്രത്യേകമായ ഒരു കാലഘട്ടമാണ്. കുട്ടിക്കാലം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല, മുതിർന്നവരുടെ ലോകത്തേക്ക് പൂർണ്ണമായി എത്തിയിട്ടുമില്ല. ഒരു വശത്ത് മാതാപിതാക്കൾ പറയുന്നു നീ ഇപ്പോഴും കുട്ടിയാണ്, മറ്റൊരു വശത്ത് കുട്ടി പറയുന്നു ഞാൻ കുട്ടിയല്ല. ഈ രണ്ട് വാക്കുകൾക്കിടയിലാണ് പലപ്പോഴും സംഘർഷം തുടങ്ങുന്നത്. ഈ പ്രായത്തില് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വികാരങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. സ്വന്തം വ്യക്തിത്വത്തെ കുറിച്ച് കുട്ടി കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ആരാണ്, എനിക്ക് എന്താണ് ഇഷ്ടം, എനിക്ക് എന്താകണം, എന്നെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു, ഇത്തരം ചോദ്യങ്ങൾ മനസ്സിൽ വരും. അതോടൊപ്പം പഠനത്തിന്റെ സമ്മർദ്ദം, പരീക്ഷ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, സുഹൃത്തുക്കളുടെ അഭിപ്രായം, സുഹൃത്തുക്കളുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ശരീരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, സാമൂഹിക മാധ്യമങ്ങളിലെ താരതമ്യങ്ങൾ, ഇവയെല്ലാം ചേർന്നാൽ ഒരു ചെറിയ കാര്യത്തിന് പോലും വലിയ പ്രതികരണം ഉണ്ടാകാം. കൗമാരക്കാരന്റെ തലച്ചോറും ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. വികാരങ്ങളെ നിയന്ത്രിക്കുക, ഒരു നിമിഷം നിൽക്കുക, കാര്യത്തിന്റെ ഗുണദോഷങ്ങൾ ചിന്തിക്കുക, പിന്നെ പ്രതികരിക്കുക, ഇതെല്ലാം പൂർണ്ണമായി പക്വമാവാൻ സമയം വേണം. അതുകൊണ്ടാണ് ചിലപ്പോൾ കുട്ടി ആദ്യം പ്രതികരിക്കുകയും പിന്നീട് ചിന്തിക്കുകയും ചെയ്യുന്നത്. ദേഷ്യത്തിൽ പറയും ഞാൻ ഇനി നിങ്ങളോട് ഒരിക്കലും സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അല്പം കഴിഞ്ഞ് അമ്മ ഭക്ഷണം എന്താണ് എന്ന് ചോദിക്കുന്ന കുട്ടിയെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. മാതാപിതാക്കൾ ചിന്തിക്കും ഇവൻ 5 മിനിറ്റ് മുമ്പ് ഇനി സംസാരിക്കില്ലെന്ന് പറഞ്ഞതല്ലേ. അതെ, അത് പലപ്പോഴും ആ നിമിഷത്തിലെ ശക്തമായ വികാരത്തിന്റെ പ്രതികരണമാണ്. അതുകൊണ്ട് കൗമാരക്കാരന്റെ ദേഷ്യത്തിൽ പറഞ്ഞ ഓരോ വാക്കും ജീവിതകാലത്തിലെ തീരുമാനമായി കണക്കാക്കേണ്ടതില്ല. പക്ഷേ ആവർത്തിച്ചുണ്ടാകുന്ന പ്രശ്നകരമായ പെരുമാറ്റങ്ങളെ അവഗണിക്കുകയും ചെയ്യരുത്. ഒരു ചെറിയ സംഭവം നമുക്ക് നോക്കാം. അമ്മ പറയാണ് ഫോൺ താഴെ വെച്ച് കുറച്ച് പഠിക്കാനിരിക്കെ കുട്ടി പറയുന്നു ഞാൻ പഠിക്കുന്നുണ്ട്. അമ്മ വീണ്ടും പറയും എപ്പോഴും ഫോണിലാണ്, മറ്റുള്ള കുട്ടികളെ നോക്ക്. ഉടൻ കുട്ടിയുടെ മറുപടി എന്നെ മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്യണ്ട. അമ്മയ്ക്ക് തോന്നും എന്തൊരു ധിക്കാരാണത്, കുട്ടിക്ക് തോന്നും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന്. 5 മിനിറ്റിനുള്ളിൽ ചെറിയൊരു സംഭാഷണം വലിയൊരു വഴക്കായി മാറും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കുട്ടിയുടെ പെരുമാറ്റമാണ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു പക്ഷെ കുട്ടി നേരത്തെ തന്നെ പരീക്ഷയെക്കുറിച്ച് സമ്മർദ്ദത്തിലായിരിക്കാം, അവൻ ശരിയായി ഉറങ്ങിയിട്ടില്ലായിരിക്കാം, അവന് കൂട്ടുകാരുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അമ്മ എന്നെ വിശ്വസിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടായിരിക്കും. അതുകൊണ്ട് കുട്ടിയോട് നീ എപ്പോഴും ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ നിന്നെ എന്താണ് ഇത്രയും വിഷമിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ സംഭാഷണം മറ്റൊരു വഴിയിലേക്ക് പോകാം. കുട്ടി ഉടനെ മറുപടി പറയണം എന്നില്ല, ഒന്നുമില്ല എന്ന് പറയാം, മിണ്ടാതിരിക്കാം, മുറിയിലേക്ക് പോകാം. അപ്പോൾ തന്നെ പിന്നാലെ പോയി 10 ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ല, അവന് കുറച്ച് സമയം കൊടുക്കാം. പക്ഷേ അതോടൊപ്പം പറയാം നിനക്കിപ്പോൾ ഒറ്റയ്ക്കിരിക്കണമെങ്കിൽ ഇരിക്കാം, ശാന്തമായ ശേഷം നമുക്ക് സംസാരിക്കാം, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഈ ഒരു വാക്കിന് വലിയ വിലയുണ്ട്. കാരണം കുട്ടിക്ക് ഒരേ സമയം 2 കാര്യങ്ങൾ മനസ്സിലാകും. എനിക്ക് കുറച്ചിടം ലഭിക്കുന്നു, അതോടൊപ്പം ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ചിന്തകൾ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് തൃശൂർ.
2: ആരോഗ്യ ജീവിതം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്കരോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
2: കേരളത്തിലുടനീളം സെന്ററുകൾ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
2: ഫോൺ 9387168444. AIHMS.

0: എംഎസ് ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം തുടരുന്നു.
1: ഇനി കുട്ടി തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളിലേക്ക് വരാം. കോപം വരുമ്പോൾ ആദ്യം ആ കോപം ഉയരുന്നതിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ കുട്ടി പഠിക്കണം. ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടോ, ശ്വാസം വേഗത്തിലാകുന്നുണ്ടോ, കൈകൾ മുറുകുന്നുണ്ടോ, മുഖം ഭയങ്കര ഹീറ്റായ പോലെ ഭയങ്കര ചൂടാകുന്നുണ്ടോ, ശബ്ദം ഉയരുന്നുണ്ടോ, ശരീരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നുന്നുണ്ടോ, ഇവയൊക്കെ കോപം കൂടുന്നതിന്റെ സൂചനകളായിരിക്കാം. അപ്പോൾ കുട്ടിക്ക് സ്വയം പറയാം, എനിക്കിപ്പോൾ വളരെ ദേഷ്യമുണ്ട്, ഇപ്പോൾ സംസാരിച്ചാൽ കാര്യങ്ങൾ വഷളാകും. അവിടെ ഒരു ചെറിയ ഇടവേള എടുക്കാം, കുറച്ച് മാറി നിൽക്കാം, പതുക്കെ ശ്വാസം എടുക്കാം, വെള്ളം കുടിക്കാം, കുറച്ച് നടക്കാം, മുഖത്ത് വെള്ളം തളിക്കാം, വിശ്വസിക്കുന്ന ഒരാളോട് സംസാരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്നും പറയാതെ ശാന്തമായിട്ടിരിക്കാം. ഇത് പ്രശ്നത്തിൽ നിന്ന് ഓടിപ്പോകുന്നതല്ല, സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു ഇടവേളയാണ്. കോപമുള്ള ഉടനെ ഫോണിൽ മെസ്സേജ് അയക്കാതിരിക്കുക, സുഹൃത്തിനോട് കടുത്ത വാക്കുകൾ എഴുതാതിരിക്കുക, സാമൂഹിക മാധ്യമങ്ങളിൽ എന്തെങ്കിലും എഴുതി പോസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം കോപത്തിൽ പറഞ്ഞ ഒരു വാക്ക് പിന്നീട് പിൻവലിക്കാൻ കഴിയില്ല. കോപം കുറഞ്ഞ ശേഷം പറയേണ്ട കാര്യങ്ങൾ പറയാം. നീ എന്നോട് ഇങ്ങനെ ചെയ്തു എന്നതിന് പകരം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വേദനിച്ചു, നിങ്ങൾ എന്നെ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം എന്റെ അഭിപ്രായവും ഒന്ന് കേൾക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ദേഷ്യമാണ് എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ എനിക്ക് വളരെ വിഷമവും ദേഷ്യവുമുണ്ട്, കുറച്ചു കഴിഞ്ഞ് സംസാരിക്കാം. ഇങ്ങനെ സ്വന്തം വികാരത്തെ വാക്കുകളാക്കി പറയാൻ പഠിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനി മാതാപിതാക്കളുടെ ഭാഗത്തേക്ക് വരാം. കുട്ടി ദേഷ്യപ്പെടുമ്പോൾ മാതാപിതാക്കൾക്കും ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ കുട്ടിയുടെ ശബ്ദം ഉയരുമ്പോൾ നമ്മളും ശബ്ദം ഉയർത്തിയാൽ പ്രശ്നം കൂടുതൽ വലുതാകും. കുട്ടി പറയാണ് എന്നെ നിയന്ത്രിക്കണ്ട, അച്ഛൻ പറയുന്നു നീ എന്നോട് ഇങ്ങനെ സംസാരിക്കൂ. കുട്ടി പറയും സംസാരിക്കും. അപ്പം അച്ഛൻ പറയാണ് എന്ത് ധൈര്യം, അങ്ങനെ പോയാൽ ആദ്യം ഫോണായിരുന്നു പ്രശ്നം, പിന്നെ ഫോണല്ലാതാകും, ആരാണ് ഇവിടെ ജയിക്കുന്നത് എന്നതാകും പ്രധാന വിഷയം. അതുകൊണ്ട് കുട്ടി ശബ്ദം ഉയർത്തിയാൽ മാതാപിതാക്കൾ ആദ്യം സ്വന്തം ശബ്ദം താഴ്ത്താൻ ശ്രമിക്കണം. എന്നിട്ട് പറയാം നിനക്ക് ദേഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണം, പക്ഷേ എന്നെ അപമാനിച്ച് സംസാരിക്കാൻ പാടില്ല, നമുക്ക് കുറച്ച് സമയം ശാന്തമായിട്ടിരിക്കാം, ശാന്തമായിട്ടുള്ള ശേഷം നമുക്ക് സംസാരിക്കാം. ഇതൊരിക്കലും ഒരു വീക്ക്നെസ് അല്ല, ഒരു ദൗർബല്യമല്ല, ഇതാണ് നിയന്ത്രിതമായ മാതാപിതൃത്വം. ഒരു കാര്യം വളരെ വ്യക്തമായി ഓർക്കണം, കുട്ടിയുടെ വികാരത്തെ അംഗീകരിക്കുന്നത് കുട്ടിയുടെ തെറ്റായ പെരുമാറ്റത്തെ അംഗീകരിക്കുന്നതല്ല. കുട്ടിക്ക് ദേഷ്യം വരാം, പക്ഷേ മറ്റൊരാളെ അടിക്കാൻ പാടില്ല. നിരാശപ്പെടാം, പക്ഷേ സാധനങ്ങൾ തകർക്കാൻ പാടില്ല. മാതാപിതാക്കളുടെ തീരുമാനത്തോട് യോജിക്കാതിരിക്കാം, പക്ഷേ അപമാനിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല. അതുകൊണ്ട് പറയാം നിനക്ക് ദേഷ്യം വരുന്നത് എനിക്ക് മനസ്സിലാകുന്നു, പക്ഷേ ആ ദേഷ്യം മറ്റൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രകടിപ്പിക്കാൻ പാടില്ല. ഇതാണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. കോപം വരാതിരിക്കുക എന്നല്ല, കോപം വന്നാലും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് പഠിക്കുക. കുട്ടി ശാന്തമായ ശേഷം മാത്രമാണ് വിശദമായി സംസാരിക്കേണ്ടത്. അപ്പൊ ചോദിക്കാം അന്ന് എന്താണ് സംഭവിച്ചത്, നിനക്ക് ഏറ്റവും വിഷമമായി തോന്നിയത് എന്താണ്, ആരുടെയെങ്കിലും വാക്ക് നിന്നെ വേദനിപ്പിച്ചോ, നിനക്ക് എന്തെങ്കിലും പേടി തോന്നുന്നുണ്ടോ, അടുത്ത തവണ ഇതുപോലൊരു സാഹചര്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം. കുട്ടി സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് തടസ്സപ്പെടുത്താതിരിക്കുക, ഉടനെ ഉപദേശം കൊടുക്കാതിരിക്കുക, ഞങ്ങളുടെ കാലത്ത് എന്ന് തുടങ്ങാതിരിക്കുക. കാരണം നിങ്ങളുടെ കാലത്തെ ലോകവും ഇന്നത്തെ കുട്ടിയുടെ ലോകവും ഒരുപോലെയല്ല. അവന്റെ സമ്മർദ്ദങ്ങൾ യഥാർത്ഥം തന്നെയാണ്. അവന്റെ പ്രശ്നങ്ങൾ നമുക്ക് ചെറുതായി തോന്നിയാലും അവനത് വലുതായിരിക്കും. അതിനാൽ ആദ്യം കേൾക്കുക, പരിഹാരം പറയുന്നതിന് മുൻപ് അനുഭവങ്ങൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളും കൗമാരക്കാരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടവരാണ്. ഈ പ്രായത്തിലെ കൂട്ടുകാരുടെ അംഗീകാരം വളരെ പ്രധാനമായിട്ട് തോന്നും. അവരെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്നെ കൂട്ടത്തിൽ സ്വീകരിക്കുന്നുണ്ടോ, എന്നെക്കുറിച്ച് അവർ എന്താണ് പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ കുട്ടിയുടെ മനസ്സിനെ ശക്തമായി ബാധിക്കാം. സുഹൃത്തുക്കളുമായുള്ള തർക്കം, കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടൽ, കളിയാക്കല്, സ്കൂളിലെ പ്രശ്നങ്ങൾ, സാമൂഹിക മാധ്യമങ്ങളിലെ മോശം കമന്റുകൾ, ഇവയെല്ലാം കുട്ടിയെ വേദനിപ്പിക്കാം. പക്ഷേ കുട്ടി അതെല്ലാം വീട്ടിൽ പറയണമെന്നില്ല. അതിനാൽ കുട്ടി വീട്ടിൽ പതിവിലും കൂടുതൽ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ വീട്ടിലെ പ്രശ്നം മാത്രം അന്വേഷിക്കാതെ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സുഹൃത്തുക്കളുമായി എല്ലാം നന്നായി പോകുന്നുണ്ടോ എന്നെല്ലാം സാവധാനം ചോദിക്കാം. ചോദ്യം ചെയ്യുന്നത് പോലെയല്ല ചോദിക്കേണ്ടത്, സംസാരിക്കുന്നത് പോലെ.
0: കൗമാരക്കാരിലെ

0: ദേഷ്യം എന്ന വിഷയത്തെക്കുറിച്ച് സൈക്യാട്രി വിഭാഗം ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ രമ രാംകുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇതിന്റെ ആദ്യ ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ചയിലെ ആരോഗ്യജീവിതത്തിൽ കേൾക്കാം.
1: ആരോഗ്യജീവിതം.
0: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇ.എൻ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യജീവിതം സമർപ്പിച്ചത്
3: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
4: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
2: കേരളത്തിലുടനീളം സെന്ററുകൾ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
2: ഫോൺ 9387168444.
5: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
6: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
5: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
6: ഗാന്ധിമാർഗം.

ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ഉൾക്കടൽ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ, സെൽമ ജോർജ് എന്നിവർ പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ബി ശ്രീനിവാസൻ.

0: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55 പ്രായോജകർ
1: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
2: ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. ഈ ചിത്രത്തിൽ ONV കുറിപ്പെഴുതി MB ശ്രീനിവാസൻ എന്നും പകർന്ന് ജയചന്ദ്രനും സെൽമ ജോർജും പാടിയ ഗാനം.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:15 കേൾക്കാം. ആകാശവാണി തൃശൂർ. ഗാനതരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

0: ഒരീണം, ഒരു വരി, ഒരു നിമിഷം കൊണ്ട് നമ്മെ പഴയൊരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനതരംഗിണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സുന്ദരമായ പ്രഭാതത്തിന് പാട്ടിന്റെ മധുരവും ഓർമ്മകളുടെ സുഗന്ധവും പകർന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളും അനുഭവങ്ങളും ആശംസകളുമായി ഇനിയുള്ള ഒരു മണിക്കൂർ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങളോടൊപ്പം ഞാൻ മെജോ. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0487-23-23-571, 0487-23-23-572. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ചാവക്കാടുന്ന് താഹിറ. വിശേഷങ്ങൾ പറയൂ. ആദ്യമായിട്ടാണോ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്?
1: എത്രേ കാലായി വിളിച്ചു തുടങ്ങിയിട്ട്. ഈ ആളെ കിട്ടാൻ വേണ്ടി കൊറേ വിളിച്ചു, ഞാൻ കിട്ടിയില്ല.
0: പരിഭവാണോ?
1: പിന്നെ ഓണത്തിന്റെ പരിപാടിയിൽ വിളിച്ചു
0: കിട്ടിയില്ല. ഇന്നാണ് നമ്മുടെ ദിവസം. വിഷമിക്കണ്ടോ, ഇന്ന് കിട്ടിയില്ലേ?
1: സന്തോഷം കൊണ്ട് എന്താ പറയണെന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ട പാട്ട് സിന്ദൂർ എന്ന സിനിമയിലെ വൈശാഖ യാമിന് വിരുന്നു വന്നു എന്ന
0: പാട്ടാണ്.
1: ഇതുവരെ കേൾക്കാത്ത പാട്ടാണ് അത്. എല്ലാവർക്കും, റേഡിയോ ശ്രോതാക്കൾക്ക്
0: എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി കേൾക്കാം. പാട്ട് കേൾപ്പിക്കാം, പാട്ട് കേൾപ്പിക്കും. വിശേഷങ്ങൾ പറയൂ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വിശേഷങ്ങൾ എന്ന് പറയാനേ ഫാമിലി ഭർത്താവും മക്കളൊന്നും ഇല്ല. എനിക്ക് ഫാമിലി വലിയൊരു കുടുംബമാണ്. ഞാനിവിടെ തറവാട്ടില് ചാവക്കാട് സർമീന തിയേറ്റർ എന്ന്
0: പറയും.
1: ഇവര് വിളിക്കണ ഒരുപാട് പേർക്ക് അറിയാം സ്ഥലം.
0: അതിന്റെ
1: തൊട്ടാമിന്റെ വീട്. ഞാൻ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് റേഡിയോ. കുട്ടിക്കാലം മുതലേ ഞങ്ങള്

0: ബാപ്പയ്ക്ക് ഇഷ്ടമായിരുന്നില്ല റേഡിയോ കേൾക്കാൻ. അപ്പൊ ഞങ്ങള് റേഡിയോ പായലുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട് പണ്ടൊക്കെ നാടകം കേട്ടിരുന്നത്.
1: ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ, ഇങ്ങനെ ഒരു അനുഭവേ. റേഡിയോ ഇഷ്ടമില്ലാത്തൊരു
0: സമുദായത്തിൽ ചിലവർക്ക്
1: അങ്ങനെ ഒരു തിയേറ്റർ
0: തൊട്ടടുത്താണെങ്കിലും ബാപ്പയ്ക്ക് ഇഷ്ടമല്ല സിനിമ പറഞ്ഞൊന്നും.
1: എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങളെ അടക്കി വെക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ എങ്ങനെയാലും അത് കേട്ടിരിക്കും.
0: കണ്ടുപിടിച്ചൊക്കെയാണ് സിനിമ നമ്പർ. പക്ഷേ സർലീന തിയേറ്റർ ഇപ്പൊ ഇല്ല, ഞാനിപ്പൊ എം കെ സൂപ്പർ മാർക്കറ്റാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോഴേ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയിട്ട് കുട്ടിക്കാലത്ത് ഷിമ്മി മാത്രം ഇട്ട് നടക്കുന്ന കാലത്ത് സ്കൂളിൽ 4 മണിക്ക് വിട്ട് വന്നു കഴിഞ്ഞാൽ ബാഗൊക്കെ വീട്ടിലിട്ടുണ്ടാവും, ആൾക്കാരെ കാണില്ല. പക്ഷെ അപ്പൊ ഇത് ഇവരുടെ കഥകൾ തുറന്നൂടെ, അപ്പൊ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ പോയിരിക്കും. അതാണ് ഞങ്ങളെ പരിപാടി.
1: അങ്ങനെയാണ് നമ്മൾ സിനിമയും പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അല്ലേ.
0: അങ്ങനെയാണ് പാട്ടുകളൊക്കെ ഇഷ്ടം തുടങ്ങി. പറയപ്പെടാം പാട്ട് വെച്ചാൽ ദാസേന്ന് വെച്ചാ പറയണ്ട.
1: പാട്ട് പാടോ? പാട്ട് പാടുന്ന ആളാണോ?
0: അയ്യോ അതൊന്നും ഇല്ല, പാട്ട് കേൾക്കാൻ വളരെ
1: ആസ്വദിക്കുള്ളൂ. ഏതൊക്കെ പരിപാടികളാണ് കേൾക്കാറ് കൂടുതല്?
0: ഉച്ചവരെ എല്ലാ പരിപാടിയും ഞാൻ കേൾക്കും.
1: എല്ലാ പരിപാടിയും കേൾക്കും.
0: എല്ലാ പരിപാടിയും കേൾക്കാനുള്ള പരിപാടി ഇഷ്ടമാണ് എനിക്ക്.
1: രാവിലത്തെ ജോലികളൊക്കെ തീർന്നോ?
0: രാവിലത്തെ കടലക്കറിയും ചായയും മലഹരക്കായി ചോറ് വെക്കണു. ആ പരിപാടിയിലാണ് ഇപ്പൊ.
1: അപ്പോ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. ആദ്യമായിട്ട് കിട്ടിയതിന്റെ സന്തോഷമുണ്ട് അല്ലേ? എന്തായാലും ഇത്രയും സന്തോഷത്തിൽ സംസാരിച്ച ഒരു വ്യക്തിനെ കണ്ടാൽ ഒരുപാട് സന്തോഷം.
0: അതെ,
1: എനിക്കും സന്തോഷം.
0: നല്ല സൗണ്ടാട്ടോ കഥകള് അതിസാഗരത്തിലാ പറയണ സംസാരമൊക്കെ
1: എല്ലാം കേൾക്കുന്നുണ്ട് അല്ലേ.
0: പത്മരാജന്റെ ഇന്നലത്തെ പത്മരാജന്റെ കഥ പറഞ്ഞില്ലേ,
1: രാത്രി ചിത്രം എന്ന് പറഞ്ഞിട്ട് കഥയായിരുന്നു നമ്മള് കഴിഞ്ഞ ദിവസം വായിച്ചത്.
0: ഓക്കെ ഓക്കെ,
1: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ. അപ്പൊ ഇനിയും വിളിക്കാട്ടോ, ഇനി പരിപോന്നും വേണ്ട, നമുക്ക് ഒരുപാട് പേര് വിളിക്കുന്നത് കൊണ്ടല്ലേ. പരിപോന്നും വേണ്ട, വീണ്ടും വിളിക്കാം. അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്കാട്ടോ. എന്നാ പാട്ട് കേട്ടാലോ.
0: ഓക്കെ
1: ശരി ശരി.

0: ചാവക്കാട് നിന്ന് വിളിച്ച താഹിറ ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മൾ കേട്ടത്. സിന്ദൂരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0487-23-23-571, 0487-23-23-572. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
1: സുമനയാണ്. സുമന
0: സുമന, ആദ്യമായിട്ട് കേൾക്കണോ ഈ പേര്? സുമന
1: ആണോ?
0: വ്യത്യസ്തമാണ്. തൃശ്ശൂർ നിന്നാണ്. തൃശ്ശൂർ എവിടെ സ്ഥലം?
1: തൃശ്ശൂര് ടൗണിൽ തന്നെയാണ്, രാംദാസ് തിയേറ്ററിന്റെ തൊട്ടടുത്താണ്.
0: ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളെ കിട്ടിയതിൽ സന്തോഷം. വിശേഷങ്ങൾ പറയൂ, ആരൊക്കെയാ ഉള്ളത് വീട്ടില്?
1: എന്റെ വീട്ടില് എന്റെ ഒരു ചേച്ചിയുണ്ട്, അവരിപ്പോ ഇവിടെ ഇല്ല. ചേച്ചി കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് രണ്ട് കുട്ടികളാണ്. അവര് ഒരാള് ബോംബെയിലും ഒരാള് പൂനെയിലാണ്. പെൺകുട്ടികളാണ്.
0: അപ്പൊ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരാണോ?
1: അതെ, രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ എന്റെ വല്യമ്മയുടെ അവിടെ ചെന്നതിന് ശേഷമാണ് റേഡിയോ കേട്ട് തുടങ്ങിയത്. പിന്നെ ഇപ്പോ എപ്പോഴും സ്ഥിരം കേക്കലാണ് എന്റെ പണി. നാലാമത്തെ റേഡിയോ ആണ് ഇപ്പൊ വാങ്ങിയത്.
0: കേടു വന്നു അല്ലേ?
1: കണ്ടതുപോലെ നിൽക്കില്ലല്ലോ അപ്പൊ റേഡിയോ.
0: അതെ അതെ അതെ, പെട്ടെന്ന് കേടു വരും.
1: അതെ അതെ. ആ, പിന്നെ മോളുടെ മോള് വന്നപ്പോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തന്നിണ്ടായിരുന്നു. ഇത് റേഡിയോയില് കിട്ടാണ്ടാവുമ്പോ അങ്ങനെ കേൾക്കും.
0: മൊബൈലില് കേൾക്കുന്നുണ്ട് അല്ലേ?
1: അതെ അതെ.
0: പുതിയ ആപ്പാണ്.
1: ഭയങ്കര ഇഷ്ടമാണ്.
0: പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ?
1: എല്ലാ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സുഭാഷിതം തൊട്ട് തന്നെ കേൾക്കും.
0: അതിനോടൊപ്പം നമ്മുടെ ജോലി നടക്കും.
1: എട്ട് മണി കഴിഞ്ഞാ പിന്നെ എട്ടരക്ക് പാട്ട് കേൾക്കാറുള്ളൂ. പിന്നെ ഉച്ചക്ക്
0: പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം.
1: അതെ അതെ, പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: പാട്ട് പാടുന്ന ആളാണോ? പാട്ട് ഇഷ്ടപ്പെടുന്ന ആള്?
1: ഇല്ല, പാടില്ല, കേൾക്കുള്ളൂ.
0: ഇന്ന് നമുക്ക് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ഇന്ന് ഉദയത്തിലെ പാട്ടാണ് കേൾക്കേണ്ടത്.
0: ഉദയം
1: ഉദയം
0: ഉദയത്തിലെ ഏത് പാട്ട്?
1: ഒരു കൃഷ്ണന്റെ പാട്ടില്ല, എനിക്ക് പേര് ഇപ്പൊ ഓർമ്മ വരുന്നില്ല. വരികള്. ഹലോ
0: ഹലോ.
1: ആ,
0: നമ്മള് ഈ പരിപാടിയിൽ ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്?
1: അതെ അതെ, ആദ്യമായിട്ടാണ്. ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ കിട്ടാറില്ല. എനിക്ക് മെജോല്ലേ?
0: അതെ, ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ്.
1: ആ, മോനെ എന്നെ കിട്ടണമെന്ന് എനിക്ക് ഞാൻ ആഗ്രഹിക്കാറുണ്ട്.
0: സന്തോഷം സന്തോഷം അത് കേട്ടതില്.
1: അതില് നിഷോ മാഡത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോ നമ്മുടെ വീട്ടിലെ ഒരാള് സംസാരിക്കണ പോലെ തോന്നാറ്.
0: അതെ അല്ലേ? ഇങ്ങനെ വളരെ സ്നേഹമുള്ള ഒരാള് സംസാരിക്കാൻ കഴിഞ്ഞില്ല, ഒരുപാട് സന്തോഷം. നമ്മുടെ ആദ്യത്തെ കോളർ തന്നെയാണ് പറഞ്ഞത്. ഹലോ,
1: ശരിയാണ്.
0: നമ്മുടെ ഓണപരിപാടികളൊക്കെ കേട്ടിരുന്നോ?
1: ആ, ഓണപരിപാടികൾ കേട്ടിരുന്നു.
0: ഏതായിരുന്നു ഇഷ്ടപ്പെട്ട പരിപാടി?
1: എല്ലാ പരിപാടിയും ഇഷ്ടമാണ്, പക്ഷെ പാട്ടിന്റെ പരിപാടിയാണ് കൂടുതൽ ഇഷ്ടം.
0: അന്ന് പൊന്നോണത്തരങ്ങണി ഉണ്ടായിരുന്നു, അതിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: ആ, കേക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ട്രൈ ചെയ്തിരുന്നു, കിട്ടിയിരുന്നില്ല.
0: ഇന്നാണ് നമ്മുടെ ദിവസം.
1: അതെ.
0: സന്തോഷായില്ലേ?
1: സന്തോഷായി.
0: വീട്ടിലെ സഹോദരിയുടെ പേരെന്താ പറഞ്ഞ?
1: സുജാത.
0: സുജാത. ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാ?
1: പാട്ട് എന്റെ മക്കൾക്കും ചേച്ചിക്കും എല്ലാവർക്കും വേണ്ടി തന്നെ.
0: മക്കൾക്കും ചേച്ചിക്കും എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് വെക്കാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. റേഡിയോ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ അവതാരകരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. പാട്ട് കേൾക്കാം, വീണ്ടും വിളിക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ശരി.

0: തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
1: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക, യാത്രയ്ക്കിടെ TC ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും OTP, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചുവിടുക.
2: RBI പറയുന്നു, OTP അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ശ്രോതാക്കളുടെ ഇഷ്ട ചലച്ചിത്ര ഗാന പരിപാടി ഗാനതരംഗിണിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് 10 മണിവരെ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 0487 2 3 2 3 5 7 1 0487 2 3 2 3 5 7 2. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
6: ഹലോ
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ഹലോ,
6: പീച്ചിൽ നിന്ന് വിളിക്കണോ?
0: പീച്ചിയിൽ നിന്ന്. അൽക്ക, നമുക്ക് വ്യത്യസ്തമായ പേരുകളാണല്ലോ. അൽക്ക, നേരത്തെ സുമന എന്ന് പറഞ്ഞാണ് വിളിച്ചത്, ഇന്ന് അൽക്ക.
6: അൽക്ക
0: പറയൂ വിശേഷങ്ങൾ.
6: പീച്ചി വെലങ്ങന്നൂര്.
0: പീച്ചിയിലാണ്?
6: പീച്ചിയിലാണ്.
0: ഡാമിന്റെ ഒക്കെ അടുത്താണോ?
6: ഡാമിന്റെ അടുത്താ. ഞാൻ കൊറേ നാളായി വിളിച്ചു, ഇതുവരെ കിട്ടിയിട്ടില്ല.
0: ഇന്ന് കിട്ടി.
6: ആദ്യമായിട്ട് കിട്ടിയതാ. പിന്നെ ഹസ്ബൻഡ് ഒരു ലെറ്റർ എഴുതിണ്ടായിരുന്നു പാട്ടുകളെ പറ്റിട്ട്.
0: അതെ, ഈ ഒരേ വാക്കുകൾ വരുന്ന പാട്ടുകളാണോ?
6: അതന്നെ.
0: വായിച്ചിരുന്നോ?
6: വായിച്ചില്ല.
0: ഇല്ലല്ലേ. നോക്കാം, പറയാം.
6: ഞങ്ങൾക്ക് രണ്ട് മക്കള്, രണ്ടാം കുട്ടികള്. ഹസ്ബൻഡിന്റെ പേര് മുരളീധരൻ, മക്കളുടെ പേര് വിവേക്, നിർമ്മൽ.
0: അവരെന്തൊക്കെ ചെയ്യുന്നേ?
6: രണ്ടാള് ഷിപ്പിലാ.
0: ഷിപ്പിലാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ രണ്ടുപേര്?
6: ഒരാള് എഞ്ചിനീയർ, ഒരാള് സെക്കൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം, ഒരാള് താഴമം ക്യാപ്റ്റനായി.
0: അപ്പൊ നിങ്ങൾ രണ്ടുപേരാണ് ഇപ്പൊ പീച്ചിയിലുള്ളത്?
6: രണ്ടുപേര്. പിന്നെ ഭാര്യയും ഒരു രണ്ടുപേർക്കും ഒരേ കുട്ടികള്. മൂത്താള് ആദില് ആൺകുട്ടി, രണ്ടാള് നിഷിക നിർമ്മല്.
0: നിഷിക നിർമ്മൽ. എല്ലാവരും കൂടെ തന്നെയുണ്ടോ ഇവരൊക്കെ?
6: ഇല്ല, ഒരാളിപ്പൊ ഞങ്ങൾക്ക് പറമ്പ് കുറെ ഉണ്ട് ബീച്ചിലേ. അപ്പോ അവിടെ വീട് പണിതേണു.
0: വീട് പണിതു. വീട്ടില് നിങ്ങൾ മാത്രം?
6: ഞാനും മുരളിയേട്ടൻ. അതേ മുരളിയേട്ടൻ ഉണ്ട്.
0: മുരളിയേട്ടൻ
6: അടുത്തേക്ക് ഉണ്ട്. മുരളിയേട്ടനാണ് ഇതൊക്കെ എഴുതണത്.
0: മുരളിച്ചേട്ടന് കൊടുക്കൂ.
6: മുരളിയേട്ടൻ.
7: നമസ്കാരം.
0: നമസ്കാരം മുരളിച്ചേട്ടാ, എന്താണ് വിശേഷങ്ങള്? നിങ്ങളുടെ സന്തോഷം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. സന്തോഷേ, നിങ്ങളുടെ സന്തോഷം ഫോൺ വിളിച്ച് കിട്ടിയതിലുള്ള.

0: നമ്മുടെ ഓണപ്പരിപാടിയിലേക്ക് വിളിച്ചിരുന്നോ?
1: കാണില്ല. ഏ
0: ഓണത്തിനോടുള്ള പൊന്നോണത്തരങ്ങളിൽ വിളിച്ചിരുന്നോ?
1: പല ഇതുകളിലും വിളിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടാറില്ല.
0: ഇന്ന് കിട്ടിയില്ലേ,
1: അതാണ് പ്രശ്നം.
0: സന്തോഷമായില്ലേ?
1: പിന്നെ കൊറേ നാള് വിളി നിർത്തി.
0: അങ്ങനെ പരിഭവിക്കരുത്. ഒരുപാട് പേര് വിളിക്കില്ല, എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളല്ലേ. വിളിച്ചോണ്ടിരിക്കുക, എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ ദിവസം വരും.
1: നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പം മുതലേ ഞങ്ങള് ഈ റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് എന്താ പറയാ, ഒരിക്കലും നമ്മള് കൈവിടാറില്ല.
0: അതെ, നമ്മുടെ
1: എല്ലാ പരിപാടികളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു അടുപ്പം റേഡിയോ ആയിട്ടുണ്ട്. നമുക്കിപ്പോ ടി വി വന്നു, മറ്റു പല മാധ്യമങ്ങൾ വന്നു എന്നെല്ലാം വെച്ചാലും റേഡിയോ തന്നെയാണ്
0: നമ്മുടെ ജോലികൾ തടസ്സപ്പെടാതെ മുന്നോട്ട് പോകണമെങ്കിൽ റേഡിയോ ആണ് ഏറ്റവും നല്ലത്.
1: റേഡിയോ ആണ് നമ്മള് ചെറുപ്പം മുതലേ അതാണല്ലോ നമുക്ക് ഏറ്റവും അടുപ്പം തന്നിട്ടുള്ള കലാപരിപാടി. നമ്മള് നാട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക ഈ റേഡിയോ പരിപാടികളാണ്.
0: ഇപ്പൊ ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല കേട്ടോ, ഓൺലൈനായിട്ട് നമുക്ക് കേൾക്കാം.
1: ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് പുറത്തുനിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടില് സെറ്റിലായി.
0: എന്തായിരുന്നു ജോലി?
1: എടുത്തില്ലാന്ന് വെച്ച് കഴിഞ്ഞാലും കേൾക്കാലോ.
0: കേൾക്കാം. എന്തായിരുന്നു ജോലി?
1: ഞാൻ എയർഫോഴ്സിലായിരുന്നു ജോലി.
0: എത്രനാളായി സർവീസ് കഴിഞ്ഞിട്ട്?
1: സർവീസ് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊറേ നാളായി.
0: നാട്ടിലിപ്പോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, നാട്ടിലിപ്പോ കൃഷിപ്പണി അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല.
0: നമ്മുടെ ആരോഗ്യ സംരക്ഷണവും കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു.
1: അതെ, നമുക്ക് നേരം പോക്കിനായിട്ട് ചെറിയ പണികളൊക്കെ.
0: നമ്മുടെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ദോഷം. നമ്മളെന്തെങ്കിലുമൊക്കെ എപ്പോഴും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക.
1: പിന്നെ ഇങ്ങനെ റേഡിയോ കേൾക്കും, പുസ്തകങ്ങൾ വായിക്കും, അത്രേ ഉള്ളൂ.
0: വേറെ ഏതാ, പാട്ട് പാടുന്ന ആളാണോ? പാട്ട് പാടാറുണ്ടോ?
1: പാട്ട് നമ്മള് കേട്ട് ആസ്വദിക്കുമെന്നുള്ളതല്ലാതെ പാടാനുള്ള കഴിവ് തന്നിട്ടില്ല.
0: സാരമില്ല, ആസ്വാദനം. ആസ്വാദനം ആയാലും മതിയല്ലോ.
2: ഹലോ.
0: ഹലോ. ആ പറയൂ.
2: ആ ഞങ്ങളിവിടെ നേരമ്പോക്കിനൊക്കെ ഒരു തിരുവാതിര ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാം തിരുവാതിര.
0: നിങ്ങള് പ്രോഗ്രാമിന് പോകുന്നവരാണോ അതോ നമ്മള് വെറുതെ?
2: പ്രോഗ്രാമിന് പോവും.
0: വലിയ ടീമാണ്. ഓണത്തിന് ധാരാളം പരിപാടികൾ ഉണ്ടായിരുന്നോ?
2: നേരമ്പോക്കിന് ഇവിടെ അടുത്ത് പട്ടികാട്, ഞങ്ങളുടെ ഇവിടെ സൂമ്പാട് അടുത്തുണ്ട്, അതിന് പോവും. എല്ലാത്തിനും പോവും.
0: ആക്റ്റീവാണ്.
2: പിന്നല്ലാണ്ട്
0: ഓണത്തിന് എവിടേക്ക് ഉണ്ടായിരുന്നു പ്രോഗ്രാം?
2: ഓണത്തിന് ഞങ്ങൾ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയിരിക്കായിരുന്നു. പിന്നെ ഇവിടെ അത് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇത് വരുമല്ലോ, പൂജവപ്പ് വരുമ്പോ ഉണ്ട്, കൊടുങ്ങല്ലൂരുണ്ട്, അല്ല രണ്ടു മൂന്ന് സ്ഥലത്തുണ്ട്.
0: എത്ര പേരുണ്ട് നിങ്ങളുടെ ടീമില്?
2: ഞങ്ങള് 12 പേരുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ഓരോ അസുഖങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഓരോ കുട്ടികളെ നോക്കാനായിട്ട് രണ്ടു പോവാ. പക്ഷെ പുതിയ പേര് വന്നിട്ടുണ്ട് ഇപ്പൊ.
0: എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക.
2: ടീച്ചറുടെ പേര് കൃഷ്ണകുമാരി ടീച്ചറേട്ടാ.
0: നിങ്ങളുടെ ടീച്ചറുടെ പേര്?
2: ഞങ്ങളുടെ ടീച്ചറുടെ പേര് പ്രീതി ടീച്ചർ.
0: അപ്പൊ ഇതിൽ എല്ലാവർക്കും
2: പിള്ള സാറില്ലേ, ഒരു സംവിധായകൻ, അവരുടെ മോളാണ്.
0: അപ്പോ ഈ പറഞ്ഞ എല്ലാവർക്കും, നിങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും, നിങ്ങളുടെ ടീച്ചേഴ്സിനും, നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും, മുരളിച്ചേട്ടനും, എല്ലാവർക്കും വേണ്ടി. ഏത് പാട്ടാ വേണ്ടെന്ന് പറഞ്ഞില്ല
2: ഞാൻ? പറഞ്ഞില്ല എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും? എന്റെ സുന്ദർ സ്വപ്നം.
0: സ്വപ്നമേ,
2: പാട്ട് പറയില്ല?
0: പാട്ട് പാടുന്ന ആള്?
2: പാട്ട് പാടും.
0: തിരുവാര പാടുന്ന ആള് എന്തായാലും പാട്ട് പാടുമല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. വിളിച്ചിന് ഒരുപാട് സന്തോഷം.
2: ചേട്ടൻ അനിയന്മാരുടെ വീട് തൊട്ട് തന്നെയാണ്, ഒരേ മതിലെല്ലാവരും.
0: ഓണൊക്കെ ഒരുമിച്ചായിരുന്നു നിങ്ങള്?
2: പറയാനുണ്ട് പക്ഷെ
0: അതെ അതെ, എല്ലാവരും വിളിച്ചോണ്ടിരിക്കല്ലേ. നമുക്ക് ഞാൻ മറ്റൊരവസരത്തിൽ വിളിക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷം ഉണ്ട് പറയാം. പാട്ട് കേൾക്കാം. അഭിനന്ദനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. എല്ലാവർക്കും വേണ്ടി ഈ ഗാനം. അപ്പൊ മുരളിയേട്ടനോടും പ്രത്യേകം പറയാം, അന്വേഷണം. പാട്ട് കേൾക്കാം.
2: ശരി
0: ശരി.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി വനിതകളുടെ ഉറ്റമിത്രം
1: ഗാനസന്ദേശം
2: ഞായറൊഴികെ ഇന്നും രാവിലെ 7:35 പ്രായോജകർ
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല ഹോൾസെയിൽ പണിക്കൂലി മാത്രം
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവകാട്
3: ഗാനതരംഗിണി തുടരുകയാണ്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
4: ഇത് ശ്യാമാണ്, ചാവക്കാട് തൃശൂർ.
3: റേഡിയോയുടെ അടുത്തുനിന്ന് കുറച്ച് നീങ്ങി നിൽക്കണം, ഹൗളിംഗ് വരും.
4: ഓക്കെ,
3: ശ്യാം. ശ്യാം എന്ന് പറയുമ്പോൾ നമ്മുടെ സംഗീത സംവിധായകന്റെ പേരാണ് നമുക്ക് ഓർമ്മ വരിക.
4: ആക്ച്വലി ഞാൻ വിളിച്ചത് അമ്മക്കൊക്കെ വേണ്ടിട്ടാണ്.
3: അമ്മയുടെ പേരെന്താ?
4: വിമല.
3: വിമല, എല്ലാവരും റേഡിയോ കേൾക്കുന്നവരാണോ?
4: ഞാൻ പുറത്താണ് ശരിക്കും. അപ്പൊ ഇവിടെ വന്നപ്പോ ജസ്റ്റ് അമ്മക്ക് പറഞ്ഞ് ഇങ്ങനെ ഡെയിലി കേൾക്കുന്നുണ്ട്, വിളിക്കാനേ ഒരു ഇതില്ല.
3: അമ്മക്ക് വേണ്ടിട്ട് വിളിക്കാണ്.
4: അതെ അതെ,
5: ഹലോ സാറ്.
3: നമസ്കാരം.
5: നമസ്കാരം.
3: സന്തോഷായോ?
5: സന്തോഷായി.
3: മകൻ വന്നപ്പോ മകനെ കൊണ്ട് വിളിപ്പിച്ചതാണ് അല്ലേ? പറയൂ, വിശേഷങ്ങൾ പറയൂ.
5: വിശേഷം രണ്ടു മക്കൾ.
3: ആരൊക്കെ ഉള്ളത് വീട്ടില്?
5: വീട്ടില് ചേട്ടനും ഞാനും രണ്ടു മക്കളും. മക്കളും ഒരാള് യു
3: കെയിലാ. ആണോ ഇപ്പൊ വന്നിരിക്കുന്നത്?
5: ഇപ്പൊ വന്നുള്ളത് ദുബായിന്ന്.
3: നമ്മുടെ ഓണപ്പരിപാടികളൊക്കെ കേട്ടിരുന്നില്ലേ? ഓണായിട്ട് വന്നതാണ് എല്ലാവരും.
5: അല്ല, മോനെ ഓണായിട്ട് വന്നതാ.
3: 15-ാം തീയതി. എന്നിട്ട് ഓണക്ക് നന്നായിട്ട് ആഘോഷിച്ചില്ലേ എല്ലാവരും ഒരുമിച്ച്? എന്തൊക്കെയായിരുന്നു ഓണവിശേഷങ്ങള്, ഓണത്തിന്റെ പരിപാടികൾ? പ്രത്യേകിച്ച്
5: പരിപാടി ഉണ്ടായിരിക്കുക.
3: നമ്മുടെ പരിപാടികളെല്ലാം കേൾക്കാറുണ്ടോ ദിവസവും?
5: എല്ലാ ദിവസവും കേൾക്കാറുണ്ട്.
3: പാട്ടുകളാണോ ഇഷ്ടം അതോ മറ്റു പരിപാടികളോ?
5: പാട്ട്.

0: ഇന്നിപ്പോ നമുക്ക് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ചിത്രത്തിലെ ഏതെങ്കിലും ഒരു പാട്ട്.
0: ചിത്രം എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് മതി അല്ലേ? ചിത്രം എന്ന സിനിമയിൽ എം ജി ശ്രീകുമാർ പാടിയ ഒരു പാട്ട് കേൾക്കാം. മുന്ന് വിളിച്ചിരുന്നോ ഈ പരിപാടിയിലേക്ക് ആരെങ്കിലും? ആദ്യമായിട്ട് വിളിച്ചു മകനെ കൊണ്ട്, അന്ന് തന്നെ കിട്ടി അല്ലേ? സന്തോഷം സന്തോഷം. അപ്പൊ എല്ലാവരോടും മക്കളോടൊക്കെ അന്വേഷണം പറയാം. സന്തോഷം. അപ്പൊ മക്കളോട് അന്വേഷണം പറയാ, പാട്ട് കേൾക്കാം നമുക്ക്. ശരി.

0: ചാവക്കാട് നിന്ന് വിളിച്ച ശ്യാം, അമ്മ വിമല എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മൾ കേട്ടത്. ചിത്രം എന്ന സിനിമയിൽ എം ജി ശ്രീകുമാർ പാടിയത്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു. എന്റെ പേര് രേഷ്മ എന്നാണ്.
0: രേഷ്മ,
1: തളക്കുളം സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്.
0: നമ്മുടെ അടുത്തു നിന്നാണ്.
1: അതെ.
0: എന്ത് ചെയ്യുന്നു രേഷ്മ?
1: ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സി എക്ക് പഠിക്കുന്നു.
0: സി എക്ക് പഠിക്കുന്നു.

0: എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുന്നു?
1: പ്രാക്ടീസ് ചെയ്യല്ല, ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ.
0: പഠിക്കുകയാണ്?
1: അതെ അതെ,
0: എവിടെ വരെ എത്തി?
1: പഠിച്ചോണ്ടേയിരിക്കുന്നു, കഴിയുന്നില്ല.
0: അതിന്റെ പ്രിലിം പാസ്സായി? അതിന്റെ
1: ഇല്ല, ഞാൻ ഡയറക്ടർ എൻട്രി ആയിരുന്നു, അപ്പൊ ഇന്റർ
0: ചെയ്തോണ്ടിരിക്കുകയാണ്.
1: അതെ.
0: എങ്ങനെയുണ്ട്, എന്തുകൊണ്ട് അത് തിരഞ്ഞെടുക്കാൻ കാരണം?
1: വളരെ ഇഷ്ടമായിരുന്നു, ചെറുപ്പം തൊട്ടേ സിഎആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കൊമേഴ്സ് സ്ട്രീം എടുത്ത് അങ്ങനെ ബികോം എം കോം ഒക്കെ കഴിഞ്ഞ് അങ്ങനെ സിഎക്ക് കയറി.
0: അങ്ങനെ സിഎക്ക് ചേരാണ്. ചിലര് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ചെയ്യാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന്.
1: അത് ഇപ്പൊ സ്ട്രീം മാറ്റിയിട്ടുണ്ട്, ഇപ്പൊ ഇന്റർ പാസ്സായതിനു ശേഷം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ.
0: അത് ശരി. ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി. ചേച്ചി മാരീഡ് ആണ്, രണ്ട് കുട്ടികളുണ്ട്. പിന്നെ അങ്ങനെ
0: എല്ലാവരും നമ്മുടെ റേഡിയോയുടെ കൂട്ടുകാരാണോ?
1: അതെ, അമ്മയാണ് മെയിൻ ആള്. അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ വിളിക്കണം വിളിക്കണം. കുറെ വർഷങ്ങളായിട്ട് അമ്മ ഗാനത്താൻ ഇങ്ങനെ എനിക്ക് വിളിക്കാൻ ട്രൈ ചെയ്തോണ്ടിരിക്കയാണ്. ഈ അടുത്ത് അമ്മക്ക് ഒരു പ്രാവശ്യം കോള് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
0: അമ്മ പറഞ്ഞിട്ടാണോ ഇപ്പൊ വിളിച്ചത്?
1: അതെ അതെ, അമ്മ പറഞ്ഞിട്ടാ വിളിച്ചത്. സാറിന് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്.
0: താങ്ക് യു. തൊട്ട് മുൻപ് വിളിച്ചത് ശ്യാമും അമ്മ വിമലിക്ക് വേണ്ടിയിട്ട് വിളിച്ചതാണ്.
1: അതെ അതെ, ഞാൻ അമ്മ റേഡിയോ വെക്കുന്നത് കേട്ട് കേട്ട് അങ്ങനെയാണ് ഞങ്ങളും റേഡിയോയിലേക്ക് ഇറങ്ങിയത്. ഇപ്പൊ ടിവിനെക്കാട്ടും കൂടുതൽ റേഡിയോ തന്നെയാണ്.
0: റേഡിയോ നമുക്ക് വേറെ നമ്മുടെ ജോലികൾ തടസ്സപ്പെടുന്നില്ലല്ലോ, എല്ലാം കൃത്യമായിട്ട് നടക്കാനൊക്കെ വളരെ നല്ലതാണ്.
1: അതെ അതെ.
0: അപ്പൊ ഇങ്ങനെ ക്ലാസ് എല്ലാ ദിവസവും ഇല്ലേ?
1: ആ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ആണ് മെയിൻ ആയിട്ട്. പിന്നെ ട്യൂഷൻ പഠിക്കുന്നു അങ്ങനെ.
0: ഇന്ന് നമുക്ക് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: പഞ്ചാബി ഹൗസ് സിനിമയിലത്തെ കുതിച്ച ചന്ദ്രന്റെ.
0: കുതിച്ച ചന്ദ്രന്റെ ശ്രീ എം ജി ശ്രീകുമാർ മനോ
1: എന്നൊരു പാട്ട്.
0: അമ്മയുടെ പേര് പറയൂ.
1: അമ്മയുടെ പേര് മണി എന്നാണ്.
0: കൊടുക്കൂ കൊടുക്കൂ, അമ്മയ്ക്ക് കൊടുക്കൂ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: നമസ്കാരം അമ്മേ.
2: നമസ്കാരം.
0: മകളെ കൊണ്ട് വിളിപ്പിക്കായിരുന്നു അല്ലേ?
2: അതെ അതെ അതെ, എനിക്ക് ഞാൻ കൊറേ കാലേ മറ്റേ ആശു ചേച്ചിയും ബാല
0: ഉണ്ടായിരുന്നു, അവരുടെ പരിപാടി ഉണ്ടായിരുന്നു.
2: അവരെ ഉള്ളപ്പോഴെ തൊട്ട് ട്രൈ ചെയ്ത് നോക്കി തുടങ്ങിയത്.
0: നമ്മുടെ ഈ പരിപാടിയിലേക്ക് ആദ്യമായിട്ടാണോ? നമ്മുടെ ഗാനത്തരങ്ങണിയിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു.
2: ഇന്നാള് വിളിച്ചിട്ട് എനിക്ക് കിട്ടി
0: കിട്ടി
2: ബിന്ദു
0: മാഡായിരുന്നു അല്ലേ? ഇത് രണ്ടാമത്തെ തവണയാണ്
2: സംസാരിക്കുന്നത്. ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്.
0: സന്തോഷം സന്തോഷം.
2: ആ സൗണ്ട് ഭയങ്കര എന്താ പറയാ, നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്ന ഒരു സൗണ്ട്. അത്
0: ഇങ്ങനെ നല്ല വാക്കുകൾ കേൾക്കുന്നതാണ് നമ്മുടെ ഒക്കെ ഒരു ഊർജം. കൂടുതൽ പരിപാടികൾ നന്നാക്കാനും കൂടുതൽ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാനൊക്കെ നമ്മുടെ ഊർജം ഇങ്ങനെയുള്ള വാക്കുകളാണ്. ഏത് പാട്ടാ കേൾക്കണ്ടേ? ആ മോള് പറഞ്ഞ പാട്ടല്ലേ, പഞ്ചാബി ഹൗസിലെ. ഇത് എല്ലാവർക്കും വേണ്ടി വീട്ടിലെ എല്ലാവരോടും അന്വേഷണം അറിയിക്കാം. എക്സാം ഒക്കെ നന്നായിട്ട് ജയിക്കട്ടെ, സിഎ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അല്ല, എന്തായാലും കിട്ടും, നമ്മൾ അതിനുവേണ്ടി മാത്രം ഇരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അങ്ങനെയുള്ള കുറച്ചു പേര് നമുക്ക് അറിയാം, അതുകൊണ്ട് പറഞ്ഞതാണ്. ആ സന്തോഷത്തില് നമുക്ക് ഈ പാട്ട് കേൾക്കാം. എല്ലാവരോടും അന്വേഷണം അറിയിക്കാം.
2: ഓക്കേ ഓക്കേ,
0: ശരി.

0: പഞ്ചാബി ഹൌസ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, മനോ എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് താണിക്കൂടത്ത് നിന്നും രേഷ്മ. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ഗാനതരംഗിണി തുടരുകയാണ്. അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ.
4: ഹലോ.
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം സർ.
0: നമസ്കാരം. ആരാ വിളിക്കുന്നേ?
4: എന്റെ പേര് ജ്യോതി.
0: ജ്യോതി,
4: ഞാൻ ആലൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ആലൂർ? ആലൂർ എന്ന് പറഞ്ഞത് ഏത് ഭാഗ?
4: തൃത്താല.
0: തൃത്താല ഭാഗം. നമ്മുടെ ഭാഗത്ത് ആളൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതെനിക്ക് കൺഫ്യൂഷനായി. ആളൂരാണോ ആലൂരാണോ? തൃത്താല.
4: അതെ, ഞാൻ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു മാർച്ചില്.
0: മാർച്ചില്? അപ്പൊ കൃത്യമായ ഇടവേള പാലിച്ചിട്ടാണ് ഇപ്പൊ കിട്ടിയത്. ട്രൈ ചെയ്തിരുന്നോ ഇതിനു മുന്നേ?
4: ഞാൻ കൊറേ കഴിഞ്ഞിട്ട് പിന്നെ ട്രൈ ചെയ്തിരുന്നു. പിന്നെ അപ്പൊ മോൻ ചോദിക്കും, അമ്മ എന്താ വിളിക്കാത്ത ചോദിക്കും. പറയാം, സാറിനെ കിട്ടുമ്പോ നല്ലൊരു എനർജി അല്ലേ സംസാരിക്കുമ്പോ എന്നൊക്കെ ചോദിക്കും.
0: അങ്ങനെയാണ് ഇന്ന് വിളിച്ചത്.
4: ഞാൻ മോളുള്ളപ്പോ ട്രൈ ചെയ്തതാ. മോളിപ്പോ സ്കൂളില് പോയി.
0: കുട്ടികളെന്താ ചെയ്യുന്നേ?
4: മൂത്താള് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സിദ്ധാർത്ഥ എന്നാണ് പേര്. മോളുടെ പേര് സിദ്ധിക.
0: സിദ്ധിക,
4: അവള് 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: രണ്ടുപേരുടെ അന്വേഷണം അറിയിക്കണം വരുമ്പോ.
4: ചെറിയാള് പാട്ടൊക്കെ പാടും. അപ്പൊ ഞാൻ ഇന്ന് പാട്ടൊക്കെ പാടിക്കണം.
0: അവരുണ്ടെങ്കിൽ നമുക്കൊരു പാട്ട് പാടായിരുന്നു അവരെ കൊണ്ട്.
4: ആള് നല്ല സൂപ്പർ ആയിട്ട് ഇങ്ങനെ പാട്ട് പാടും.
0: വേറൊരു ദിവസം നേരത്തെ വിളിച്ചു നോക്ക. അപ്പൊ എത്ര മണിക്ക് പോവാ ക്ലാസ്സില്?
4: ആള് സ്കൂള് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്.
0: അടുത്ത് തന്നെയാണ്. അപ്പൊ ഒരു 9 മണി കഴിഞ്ഞിട്ടൊക്കെ ആവില്ലേ?

0: അല്ല, ആളെ ഇപ്പൊ പ്രാർത്ഥനയൊക്കെ ചൊല്ലാണ്ട് പറഞ്ഞിട്ട് നേരത്തെ
1: പോയില്ല,
0: വിചാരിച്ചിട്ടില്ല, ആള് പെട്ടെങ്ങനെ പോയി.
1: ഇനി വരുമ്പോ പറയാ, സങ്കടാവോ ഇനി കിട്ടാതെ.
0: ഇല്ല ഇല്ല, ആള് ഇങ്ങനെ പാട്ട് റേഡിയോയില് അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വരുമ്പോ അവൾ ഇങ്ങനെ കേൾക്കും.
1: അപ്പൊ ചെറുപ്പത്തിൽ പാട്ടിന്റെ ഒരു ഒരു വാസന ഉണ്ട്.
0: ഞാനപ്പോ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും.
1: പാട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടോ?
0: ആൾക്ക് പാട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഇല്ല, പക്ഷെ ആള് ഒറ്റയ്ക്ക് ഇങ്ങനെ കേൾക്കുമ്പോ, നമ്മള് റേഡിയോയിലായാലും ടിവിയിലൊക്കെ ആയാലും കേൾക്കുമ്പോ,
1: അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കണം.
0: ആള് അങ്ങനെ ഇതാവില്ല, പക്ഷെ ആള് ഇതിങ്ങനെ പാടി നടക്കും.
1: അത് തന്നെയാണ് കൂടുതൽ നല്ലത്, അവർ കൂടുതൽ ശ്രദ്ധിച്ച് അത് പാടാൻ ശ്രമിക്കുക. പിന്നെ കൂടുതൽ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മള് പാട്ട് പഠിക്കാം.
0: പാട്ട് പഠിക്കാം.
1: സ്വന്തമായിട്ടൊരു താല്പര്യം വരട്ടെ, അല്ലെങ്കിൽ അവരത് തുടർന്ന് പോവില്ല.
0: ഫോണിലൊക്കെ പാട്ട് പാടിച്ചിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ്
1: ചെയ്യും. ധാരാളം ഫോളോവേഴ്സ് ഉണ്ടോ ഇൻസ്റ്റയില്?
0: അങ്ങനെയില്ല.
1: ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
0: അല്ല എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടില്ലേ,
1: ഇപ്പൊ ട്രെൻഡിങ് ആണ്. നിവിൻ പോളിയുടെ ബദ്രഹേം കുടുംബ യൂണിറ്റില് വീണ്ടും അത് വന്ന് ഇപ്പൊ ഒരുവിധം
0: അങ്ങനെയൊക്കെ പുതിയ നമുക്ക് കേൾക്കാത്ത, നമ്മള് അങ്ങനത്തെ പാട്ട് നമ്മള് പുതിയ പാടാന്ന് വിചാരിച്ച അങ്ങനെ പാട്ട് പുതിയ പാടാ, പക്ഷെ നമ്മളത് കേൾക്കുമ്പോ പഴയ പാട്ടാണെന്ന് പറയുമ്പോ ഭയങ്കര ഇതല്ലേ.
1: അത് കേൾക്കുമ്പോ നല്ലൊരു സുഖമുണ്ട്.
0: പിന്നെ ഹസ്ബൻഡിനും കുട്ടികൾക്കും.
1: ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞില്ല.
0: ഹസ്ബൻഡിന്റെ പേര് സുധാകരൻ.
1: സുധാകരൻ എന്ത് ചെയ്യുന്നു?
0: ആള് യൂണിയനിലാണ്.
1: യൂണിയനിലാണ്. അപ്പൊ നേരത്തെ പോയില്ലേ?
0: ആ ആള് പോയിരുന്നു, ചായ കുടിക്കാൻ വന്നു പോയി. ആളും അത് റേഡിയോയുടെ ആരാധകനാണ്.
1: ജ്യോതി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ?
0: ഇല്ല, ഞാനൊന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫാണ്.
1: ഹൗസ് വൈഫാണ്, വീട്ടില് വീട്ടിലെ ഭരണാധികാരിയാണ്.
0: അതെ അതെ.
1: രാവിലത്തെ ജോലികളൊക്കെ തീർന്നോ?
0: രാവിലത്തെ ജോലികളൊക്കെ തീർന്നു.
1: വീട്ടിലെ ജോലി ചെറിയ ജോലിയല്ല, ശമ്പളമില്ലെങ്കിലും ഏറ്റവും കൂടുതൽ അധ്വാനം വേണ്ടതാണ്. പല ജോലികൾ ചെയ്യണം, ഒരു ജോലി ചെയ്താ പോരല്ലോ.
0: അതാണ്.
1: അപ്പൊ എല്ലാവരോടും, മക്കളോട് അന്വേഷണം പറയുക.
0: ഞാൻ പറയാം. പിന്നെ എന്റെ വീട്ടില് അവര് ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ ഇങ്ങനെ വിളിക്കുമ്പോ എന്നോട് പറയണം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: പറയൂ,
0: പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കും അച്ഛനും ഏട്ടന്മാർക്കും അവർക്കൊക്കെ, പിന്നെ ഏട്ടന്റെ ഫാമിലി ഉള്ളവർക്കും
1: എല്ലാവർക്കും വേണ്ടി.
0: പിന്നെ ഏട്ടന്റെ ഒരു മോളുണ്ട്, ചെറിയ. അന്ന് പേരിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിളിച്ചപ്പോ. സാൻവിക എന്നാണ് പേര്. സാൻവിക.
1: സാൻവിക
0: ആ ചെറിയ പേര്. മൂത്ത ആളുടെ പേര് അൻഷിക.
1: അപ്പൊ ഈ പേരുകളൊക്കെ ഞാൻ ഇത്തിരി ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ആശംസ, സ്നേഹാന്വേഷണം. പാട്ട് കേൾക്കാം?
0: ഓ പാട്ട് കേൾക്കാം.
1: ശരി, അപ്പൊ വീണ്ടും വിളിക്കാം.
0: ശരി, ആ തീർച്ചയായും വിളിക്കാം. ഓക്കെ,
1: ശരി ശരി.

0: ആരൂരിൽ നിന്നും വിളിച്ച ജ്യോതി ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മൾ കേട്ടത്. അന്ന എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനതരംഗിണിയിൽ ഇന്നത്തെ അവസാനത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ,
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
1: അത് വരൂരിന്ന് ജിനീഷ് കുമാർ.
0: ജിനീഷ് കുമാർ വരവൂർ.
1: ഞാൻ പൊന്നോണ തരംഗിണിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സാറേ, നല്ല പരിപാടിയായിരുന്നു.
0: പൊന്നോണ തരംഗിണിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ആരായിരുന്നു?
1: നല്ല പരിപാടിയായിരുന്നു.
0: അന്ന് ആരോട് സംസാരിച്ച?
1: അന്ന് ബിന്ദു മാഡത്തിന്റെ
0: ബിന്ദു മാഡത്തിനോടാണല്ലേ. പറയൂ, വിശേഷം പറയൂ. വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ.
0: അമ്മി മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: ജോലി ആദ്യം മദ്രാസ് ഹോട്ടലിൽ വർക്ക് ചെയ്തായിരുന്നു, പിന്നെ അമ്മയ്ക്ക് വയ്യാത്ത കാരണം കൊണ്ട് പിന്നെ പോവാറില്ല.
0: അമ്മ എന്താ കിടപ്പാണോ?
1: ആ അമ്മക്ക് തീരെ വയ്യ, ഷുഗറും പ്രഷറൊക്കെ ഉണ്ട്.
0: വീട്ടില് അമ്മയുടെ കാര്യങ്ങൾ നോക്കണം.
1: അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നു.
0: അപ്പൊ ജീവിതം എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്?
1: അമ്മക്ക് പെൻഷൻ ഉണ്ട്,
0: അപ്പൊ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അല്ലേ. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത് നമുക്ക്?
1: സാറിന് സുഖം തന്നെയല്ലേ?
0: സുഖം, സന്തോഷം, നന്നായി പോകുന്നു ജീവിതം.
1: എനിക്ക് മിന്നാരത്തിലെ പാട്ടില്ലേ,
0: മിന്നാരത്തിൽ ഏത് പാട്ടാ വേണ്ടത്?
1: മഞ്ഞ കുഞ്ഞിക്കാലുള്ള ചക്കി പൂച്ചയ്ക്കുള്ള പാട്ടില്ലേ,
0: മഞ്ഞ കുഞ്ഞിക്കാതുള്ള എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് അല്ലേ.
1: ആ പാട്ട് മതി സാറേ,
0: ആ പാട്ടാണ് കേൾക്കേണ്ടത്.
1: അപ്പൊ നമുക്ക് ഡെഡിക്കേഷൻ കേട്ടോ.
0: പറയൂ, പേര് പറയൂ അവരുടെയൊക്കെ.
1: അവിടെ തൊട്ടടുത്ത് മോട്ടറ് നേരേക്കണ ദാസേട്ടന്.
0: ദാസേട്ടൻ
1: പിന്നെ ദാസേട്ടൻ
0: ദാസേട്ടൻ
1: പിന്നെ അവരുടെ ഭാര്യ രാജലക്ഷ്മി.
0: ദാസേട്ടന്റെ ഭാര്യ രാജലക്ഷ്മി. ഇവരൊക്കെ റേഡിയോ കേൾക്കുന്നവരാണോ? കേൾക്കുന്നുണ്ടാവോ?
1: കേൾക്കാറുണ്ട്. പിന്നെ അതിന്റെ തൊട്ടടുത്ത് വീട്ടിലത്തെ ചിന്നേട്ടൻ.
0: ചിന്നേട്ടൻ ഇവരൊക്കെ സുഹൃത്തുക്കളാണോ?
1: ആ ഞാനൊക്കെ അവരൊക്കെ ആയിട്ട് നല്ല സുഹൃത്തുക്കളാണ്.

0: പിന്നെ സുനിൽ കുമാർ, സുനി, പിന്നെ സുമാദേവി,
1: സുമാദേവി,
0: പിന്നെ എന്റെ ചെറിയമ്മ.
1: ചെറിയമ്മ, ചെറിയമ്മയുടെ പേരൂടെ പറയൂ.
0: ചെറിയമ്മയുടെ പേര് സരോജിനിയമ്മ.
1: സരോജിനിയമ്മ. അപ്പൊ ഈ പറഞ്ഞ എല്ലാവർക്കും
0: മുണ്ടായിയാണ് താമസിക്കുന്നത്.
1: മുണ്ടായ. അപ്പൊ ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഗാനം കേൾപ്പിക്കാം. അപ്പൊ വീണ്ടും വിളിക്ക, ചെറിയൊരു ഗ്യാപ്പ് എടുക്കണം.
0: എന്റെ അമ്മയുടെ പേര് തങ്കമ്മ.
1: തങ്കമ്മ, അമ്മയ്ക്ക് വേണ്ടിയും.
0: അമ്മയ്ക്ക് വേണ്ടി
1: എല്ലാം നന്നായിട്ട് പോട്ടെ. അപ്പൊ നമുക്ക് ഇനി ഗാനത്തിരങ്ങണിയിലേക്ക് ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വിളിക്കാം. എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പൊ വിളിച്ചൊരു സന്തോഷം. പാട്ട് കേൾക്കാം എല്ലാവർക്കും വേണ്ടി. എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. ഈ പറഞ്ഞ എല്ലാവരോടും പറയുക. അവരോട് കേൾക്കാൻ പറയാം റേഡിയോ. അവരോടും വിളിക്കാൻ പറയാം.
0: ശരി,
1: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. പാട്ട് കേൾക്കാം. ശരി.

പാട്ടുകൾ അവസാനിച്ചാലും അവ സമ്മാനിച്ച ഓർമ്മകൾ മനസ്സിലെന്നും ബാക്കിയാകും. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനതരംഗിണിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും ഗാനാഭ്യർത്ഥനകളും സ്നേഹ സന്ദേശങ്ങളുമാണ് ഈ പരിപാടിയുടെയും ഇത് അവതരിപ്പിക്കുന്നവരുടെയും യഥാർത്ഥ ഊർജം. ഈ സംഗീതയാത്രയിലൊപ്പം ചേർന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി. വീണ്ടും മറ്റൊരധ്യായത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. നിങ്ങളോടൊപ്പം ഞാൻ മെജോ, സാങ്കേതിക സഹായം വി എൻ ഹരിലാൽ, സിനി പോൾ അനന്തു. പാട്ട് കേൾക്കൂ, പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കൂ, സ്നേഹത്തോടെയിരിക്കൂ. ഗാനതരംഗിണി, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടത്.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: സസ്തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് ന്യൂമോണിയ. വളരെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ ന്യൂമോണിയ ബാധിക്കുവാനുള്ള സാധ്യത കുട്ടികളിൽ ഏറെയാണ്. രോഗത്തെക്കുറിച്ചും രോഗസാധ്യതയെക്കുറിച്ചുമുള്ള മാതാപിതാക്കളുടെ തിരിച്ചറിവാണ് ഇതിൽ പ്രധാനമായും വേണ്ടത്. ന്യൂമോണിയ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമായതിനാൽ ഉടനടി തന്നെ ശരിയായ ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ ന്യൂമോണിയ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുട്ടികളിൽ വളരെ പ്രധാനമായും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമായി ന്യൂമോണിയ മാറിക്കഴിഞ്ഞു. എന്താണ് ഈ കുട്ടികളിലെ ന്യൂമോണിയ?
2: ന്യൂമോണിയ എന്ന് പറഞ്ഞാല് ഒരു ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നാണ് ഞങ്ങൾ സാധാരണ പറയുന്നത്. അതായത് നമുക്ക് ശ്വാസനാളത്തെയും ശ്വാസകോശത്തെയും ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയിലെ നമ്മുടെ അണ്ണാക്ക് എന്ന് പറയുന്ന ഭാഗം, അതിന് താഴോട്ട് വരുന്നതിനെയാണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. അതിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഇംഗ്ലീഷ് ഭാഷയിൽ, അതായത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പിഗ്ലോട്ടിസിന്റെ മുകളിലുള്ള ഭാഗത്തെയാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്നും എപ്പിഗ്ലോട്ടിസിന് താഴെയുള്ള ഭാഗത്തെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്നും പറയുന്നുണ്ട്. ഇനി ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിലെ പ്രശ്നമാണ്. നമുക്ക് ശ്വാസനാളമുണ്ട്, ശ്വാസകോശമുണ്ട്, രണ്ടും രണ്ടാണ്. ശ്വാസനാളം വഴിയാണ് ശ്വാസകോശത്തിലേക്ക് നമ്മുടെ എയർ നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ നമ്മൾ സ്വീകരിക്കുന്നത്.

0: ശ്വാസകോശത്തിലെ പ്രശ്നമാണ് ന്യൂമോണിയ. എന്ത് സംഭവിക്കുന്നുവെന്ന് പറഞ്ഞാൽ ശ്വാസകോശം കട്ടിയാകുന്നു. അതായത് വളരെ അധികം ബലൂൺ പോലുള്ള ഓരോ കോശങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ആൽവിയോലെ എന്ന് പറയുന്നത്. ബലൂണിനെ പോലെയാണ് ഈ ഓരോന്നിൻ്റെയും ഷേപ്പ് ഇരിക്കുന്നത്. ഇങ്ങനെ മൾട്ടിപ്പിളായിട്ടുള്ള ബലൂണുകൾ അല്ലെങ്കിൽ ആൽവിയോലകൾ ചേർന്നതാണ് ശ്വാസകോശം. ഈ സ്ഥലത്തിലോട്ട് ശ്വാസം എത്തുന്നത് അല്ലെങ്കിൽ എയർ എത്തുന്നത് ശ്വാസനാളം വഴിയാണ്. എയർ എത്തേണ്ട ഈ ആൽവിയോലൈ അല്ലെങ്കിൽ നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡിഫിക്കേഷൻ സംഭവിക്കുന്നു, കട്ടിയാകുന്നു. എയറിന് പകരം ജലം കൊണ്ട് നിറയുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പൊ ജലം സാധാരണ സംഭവിക്കുന്നതല്ല, കാരണം അവിടെ എയറാണ് ഇരിക്കേണ്ടത്. എയർ ഇരിക്കേണ്ട ഭാഗത്ത് ജലം, അതിനെയാണ് നമ്മളെല്ലാവരും കഫക്കെട്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കഫക്കെട്ടെന്ന് പറയുന്നത് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനെയാണ്. അതെല്ലാവരും ഈ കോമൺ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്ന് ചുമച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കഫക്കെട്ടായി. ശരിക്കുമുള്ള കഫക്കെട്ട് അതല്ല, ന്യൂമോണിയയാണ് നമുക്ക് ശരിക്കും കഫക്കെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നുള്ളത്. കാരണം അത് ശ്വാസകോശത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇനി ന്യൂമോണിയ തന്നെ പലതരം വകഭേദങ്ങളുണ്ട്. നമുക്ക് പറയാം രണ്ട് പ്രധാന അണുക്കളാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത്, ഒന്ന് വൈറസും രണ്ട് ബാക്ടീരിയയും. കുട്ടികളിലൊക്കെ സാധാരണ എപ്പോഴും ജലദോഷം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ചുമയും അതിനോടൊപ്പമുള്ള കഫക്കെട്ടെന്ന് പറയുന്നത് വൈറൽ ന്യൂമോണിയാസാണ്. അതാണ് കോമൺ ആയിട്ട് വരുന്നത്. എന്നാൽ ചില സമയങ്ങളിലെങ്കിലും ബാക്ടീരിയൽ ന്യൂമോണിയയും വരാറുണ്ട്. ബാക്ടീരിയൽ ന്യൂമോണിയ പലപ്പോഴും അത് സീരിയസ് ആകാറുമുണ്ട്. മിക്കവാറും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അഡ്മിറ്റ് ചെയ്യുകയും ചികിത്സയും വേണ്ട ഒരു കണ്ടീഷനാണ് ബാക്ടീരിയൽ ന്യൂമോണിയ എന്ന് പറയുന്നത്.
1: സർ, ഇങ്ങനെ ഈ ന്യൂമോണിയ വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണഗതിയിൽ നല്ലൊരു പ്രതിരോധ ശേഷിയുള്ള ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം അസുഖങ്ങൾ വരേണ്ട കാര്യമില്ല. മിക്കവാറും പറ്റുന്നത് പ്രതിരോധ ശേഷി നമുക്ക് പല സമയങ്ങളിലും പലപ്പോഴായിട്ടും കുറയാറുണ്ട്. ആരോഗ്യമുള്ള വ്യക്തികളിലും അത് സംഭവിക്കാറുണ്ട്. നമുക്ക് എപ്പോഴാണോ നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നത് ആ സമയങ്ങളിൽ ഏതെല്ലാം അണുക്കൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടോ അവയെല്ലാം നമ്മളിലോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ചും നമ്മളുമായിട്ട് സംസർഗം ചെയ്യുന്ന വ്യക്തികളിൽ അണുബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം വലിയ പ്രശ്നങ്ങളൊന്നും കാണുകയില്ല. എന്നാൽ ആ അണുക്കൾ നമുക്കത് ഡേഞ്ചറസ് ആകാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് ആ അണുക്കൾ വ്യാപിക്കുകയും അത് ന്യൂമോണിയയിലോട്ട് എത്തിക്കുകയും ചെയ്യാറുണ്ട്. ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം വൈറൽ ന്യൂമോണിയ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ കോവിഡാണ്. കാരണം ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കോവിഡാണ്. കാരണം കോവിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതൊരു വൈറസാണ്. അവിടെയും സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് അല്ലെങ്കിൽ ശ്വാസകോശത്തിലോട്ട് വരികയും അവിടെ സോളിഡിഫിക്കേഷൻ നടക്കുകയും അവിടുത്തെ ശ്വാസകോശത്തിൻ്റെ ഫങ്ഷൻസ് പ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് കട്ടിയാകുകയും ചെയ്യുന്നു. ശരിക്കും വായു സംസർഗമാണ് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അതായത് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ശുദ്ധമായ വായു ശ്വസിക്കുകയും അശുദ്ധമായ വായു പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനമാണ് ശ്വാസകോശം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ശ്വാസം എടുക്കാനോ വിടാനോ സാധിക്കുന്ന അവസ്ഥയിലല്ല. കാരണം അവിടെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഫങ്ഷണലായിട്ടുള്ള ഓർഗനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം അത് കട്ടിയായിപ്പോയി. അങ്ങനെ ഏറിരിക്കേണ്ട സ്ഥാനത്ത് കട്ടിയാകുന്നത് കൊണ്ട് അത് ന്യൂമോണിയയിലോട്ട് വ്യാപിക്കുന്നു. ഇനി ബാക്ടീരിയയിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ കൂടുതലും പഴുപ്പിൻ്റെ അല്ലെങ്കിൽ പസ് ഫോർമേഷൻ എന്ന് പറയും, അതൊക്കെ കൂടുതൽ സംഭവിക്കുന്നത് ബാക്ടീരിയൽ ന്യൂമോണിയയിലാണ്. വൈറൽ ന്യൂമോണിയയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പലപ്പോഴും ശ്വാസം എടുക്കാനും വിടാനുമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ ഈ വൈറൽ ന്യൂമോണിയയിൽ ഉണ്ടാകുന്നത്. രണ്ടിലും ലക്ഷണങ്ങൾ നമുക്ക് വലുതായിട്ട് മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. എന്നിരുന്നാലും മുൻപുണ്ടായിരുന്ന രോഗലക്ഷണങ്ങളും ആ ഓരോ സമയത്തും രോഗപരിശോധനയും നടത്തുകയും അതിനോടൊപ്പം തന്നെ ചില എക്സ്റേയുടെ സഹായത്തോടുകൂടി നമുക്കിതിനെയും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്.
1: സർ, ഒരു കുട്ടിക്ക് ന്യൂമോണിയ ബാധിച്ചാൽ എന്തെല്ലാം ലക്ഷണങ്ങളായിരിക്കും സാധാരണ കണ്ടുവരാറുള്ളത്?
0: എല്ലാ ന്യൂമോണിയയ്ക്കും, അത് വൈറലായാലും ബാക്ടീരിയയിലായാലും, സാധാരണ ആദ്യം സംഭവിക്കുന്നത് ചെറിയ ജലദോഷം പോലെ വരികയോ അല്ലെങ്കിൽ പനി വരികയോ അല്ലെങ്കിൽ ചെറിയ ചുമ വരികയോ ഒക്കെ ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അത് ഇതെല്ലാം അപ്പർ റെസ്പിറേറ്ററിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ വച്ച് നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ ന്യൂമോണിയയിലോട്ട് എത്തേണ്ട ചാൻസ് കുറയും. ഇനി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ കിട്ടാതെയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ശരിയായ ചികിത്സ കിട്ടാതെയോ വരുന്ന കുട്ടികളിൽ ഈ രോഗം താഴോട്ട് സ്പ്രെഡ് ചെയ്യും. അതായത് എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ അണ്ണാക്കിന് താഴോട്ട് തന്നെ ഈ

രോഗം സ്പ്രെഡ് ചെയ്യുകയും ശ്വാസകോശത്തിലോട്ട് വ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്വാസകോശത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ചുമ വേണമെന്നില്ല. പനി മിക്കവാറും കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. പലപ്പോഴും നെഞ്ചുവേദനയും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഇതിനു പുറമേ തന്നെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിൻ്റെ എണ്ണം വളരെ കൂടാറുണ്ട്. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 2 മാസത്തിൽ ശ്വാസത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 1 മിനിറ്റിൽ 60 അതിൽ താഴെയോ ആയിരിക്കും. 60 മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്തോ പ്രശ്നമുണ്ട്, ടാക്കിപ്നിയ എന്നാണ് അതിനെ പറയുന്നത്. ഇനി 2 മന്ത്സ് മുതൽ 1 വയസ്സ് വരെ, 2 മാസം മുതൽ 1 വയസ്സ് വരെ 50 റെസ്പിറേറ്ററി റേറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് ടാക്കിപ്നിയ എന്ന് പറയാം, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം കൂടുന്നു എന്ന് പറയാൻ പറ്റും. 1 വയസ്സിന് ശേഷം 5 വയസ്സ് വരെ ഉള്ള കാലഘട്ടത്തിൽ 40 മുകളിൽ പോവുകയാണെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് നമുക്ക് അത് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം കൂടുന്നു എന്ന് പറയാം. അതായത് 60, 50, 40. സാധാരണഗതിയിൽ ഒരു ഓൾഡർ ചിൽഡ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് 5 വയസ്സിന് മുകളിലുള്ള കുട്ടിയും കൂടാതെ അഡൽട്സും, അവർക്കെല്ലാവർക്കും ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം 1 മിനിറ്റിൽ 30 താഴെയായിരിക്കും. അപ്പം വളർന്ന കുട്ടിയായാലോ അഡൽട്ട് ആയാലോ 30 മുകളിൽ ഒരു റെസ്പിറേറ്ററി റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കുഞ്ഞിനെന്തോ ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ ശ്വാസനാളത്തിനോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേറ്റവും കൂടുതൽ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇത്രയും റേറ്റ് കൂടുന്നതായിട്ട് കാണുന്നത്. കൂടാതെ നെഞ്ചുവേദന ഞാൻ ആദ്യമേ പറഞ്ഞു, കുഞ്ഞിന് ഡിസ്ട്രെസ് വരുന്നു, നടക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമുക്ക് ഈ നടക്കുമ്പോഴൊക്കെ അതൊരു എക്സസൈസാണ് അല്ലെങ്കിൽ എക്സേർഷനാണ്. ഇവിടെയെല്ലാം ഓക്സിജൻ്റെ ആവശ്യം നമുക്കുണ്ട്. പക്ഷേ ഓക്സിജൻ ആവശ്യം, ഓക്സിജൻ സ്വീകരിച്ച് നമ്മുടെ ശരീര കോശങ്ങളിലോട്ട് അത് എത്തിക്കേണ്ട ഒരു കടമശ്വാസകോശം ചെയ്യുന്നുണ്ട് രക്തം വഴി. ആദ്യം നമ്മൾ ശ്വാസം എടുക്കുന്നു, ശ്വാസകോശത്തിൽ ശുദ്ധീകരണം നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് രക്തത്തിലോട്ട് ആ ഓക്സിജൻ എത്തുകയും പല കോശങ്ങളിലോട്ടും ഈ ഓക്സിജൻ എത്തുകയും ചെയ്യുന്നു. ഈ ഫംഗ്ഷനാണ് ഏറ്റവും പ്രധാന സ്ഥലത്ത് വെച്ച് തന്നെ നഷ്ടമാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന് തന്നെ നടക്കാനോ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യാനോ, ചില സമയങ്ങളിൽ പിന്നെ കുളിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലോട്ട്, ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അവശതയിലോട്ടും എത്തും. പിന്നെ സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്താണ്? ഏതൊരു അസുഖത്തിനും കഴിക്കാൻ തോന്നാറില്ല, ക്ഷീണിതനായിട്ട് കിടക്കാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് എളുപ്പമാണ് മനസ്സിലാക്കാനായിട്ട്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അസുഖം ഒന്നുമില്ലെങ്കിൽ കുഞ്ഞ് കളിക്കും. എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയായിരിക്കും നാം കാണുന്നത്. നേരെയും മറിച്ച് അവശതയിലോട്ട് പോകുമ്പോൾ കുഞ്ഞ് കിടക്കും. അപ്പം ഒരു കുഞ്ഞ് കളിക്കുന്നുവെങ്കിൽ നമുക്ക് സന്തോഷിക്കാം, ഒരു കുഞ്ഞ് കിടക്കുന്നുവെങ്കിൽ ഒരിക്കലും സന്തോഷിക്കരുത്. കാരണം കുഞ്ഞ് റെസ്റ്റ് എടുക്കുകയല്ല, കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട്. സാധാരണ ഉറങ്ങുന്ന സമയം വ്യത്യസ്തമാണ്, അതിനല്ല ഈ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഉറങ്ങാത്ത സമയത്ത് കുഞ്ഞ് കിടക്കുന്നു വയ്യാതെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് 5 വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയെയും നമുക്ക് ഏതൊരു അസുഖത്തിനെയും അസസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഏറ്റവും താഴ്ന്ന പ്രായം, അതായത് 1 വയസ്സിന് മുമ്പേ ഉള്ള കുട്ടികളെ പറയുകയാണെങ്കിൽ ഈസിയാണ്. അതായത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് കരയണം, ഇടയ്ക്കിടയ്ക്ക് കളിക്കണം, ഉറങ്ങണം, പാല് വലിച്ചു കുടിക്കണം. കാരണം 6 മാസത്തിന് താഴെയുള്ളത് ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രമേ ഉള്ളൂ. പാല് വലിച്ചു കുടിക്കണം, മൂത്രം ഒഴിക്കണം. അപ്പോൾ കരയണം, കളിക്കണം, ഉറങ്ങണം, പാല് വലിച്ചു കുടിക്കണം, മൂത്രം ഒഴിക്കണം. ഇതിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് ഓൾഡർ ചിൽഡ്രനെയും, അതായത് പ്രായമുള്ള കുട്ടികളെയും നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കരയുന്ന സമയത്ത് ചിലപ്പോൾ എപ്പോഴും കരയണമെന്നില്ല, ആക്റ്റീവ് ആയിരിക്കുക. ബേസിക്കലി ഇത് ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് പോകണം. അപ്പം ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടൊരു കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൽ എന്തെങ്കിലും തടസ്സം, ഈ പറഞ്ഞ 5 കാര്യത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം കുഞ്ഞിനെന്തോ അസുഖമുണ്ട്. അതിനോടൊപ്പം തന്നെ നെഞ്ചുവേദന പറയുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ പനി വരുന്നുണ്ട്, അതിനോടൊപ്പം ക്ഷീണിതനാകുന്നുണ്ട്, വിളർച്ചയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഡ്രൈനെസ്സിലോട്ട് നാക്കൊക്കെ പോകുന്നു. ഇതൊക്കെ അവസ്ഥയാണെങ്കിൽ നമുക്ക് ഒരു സിവിയർ ഡിസീസായിട്ട് തന്നെ കാണാൻ പറ്റും. കൂടാതെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ ടാക്കിപ്നിയ, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം കൂടുക. അത് നോക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. വസ്ത്രമെല്ലാം മാറ്റിയിട്ട് കുഞ്ഞിൻ്റെ നെഞ്ചിൻ്റെയും വയറിൻ്റെയും മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചലനം ശ്രദ്ധിച്ചാൽ മതി. ശ്വാസം എടുക്കുന്നതും വിടുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വാച്ച് എടുത്ത് വെച്ച് ഏതൊരു പാരൻറ്റിനും അതിൻ്റെ എണ്ണം നോക്കാമെന്നുള്ളതേ ഉള്ളൂ, വലിയൊരു കാര്യമല്ല. ഞങ്ങളും ചെയ്യുന്നത് അത് തന്നെയാണ്. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനും ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ കുട്ടികളെ വസ്ത്രം മാറ്റി നോക്കിയിട്ട് നമ്മളൊന്ന് ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം പരിശോധിച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അതിനുശേഷമാണ് നമ്മൾ ചെയ്യുന്നത് അസസ്മെന്റ്. അസസ്മെന്റ് എന്ന് പറയുമ്പോഴും ഒന്ന്

ക്ലിനിക്കൽ അസസ്മെന്റാണ്. ക്ലിനിക്കൽ അസസ്മെന്റിൽ ഹിസ്റ്ററി ടേക്കിംഗ്, നമ്മുടെ ഹിസ്റ്ററി ചോദിക്കും, ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന്. അതിനുശേഷം ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ മിക്കവാറും സ്റ്റെതസ്കോപ്പ് വെച്ച് തന്നെയാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്യുന്നത്. അതിനു മുമ്പാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളും അസസ് ചെയ്യും, ലുക്ക് വൈസ് കാണുന്നതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കും. ഇനി സ്റ്റെതസ്കോപ്പ്

0: കുഞ്ഞിന്റെ ചെസ്റ്റിന്റെ താഴെ വയറ് ഉള്ളിലോട്ട് വലിയുന്നു, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ന്യൂമോണിയ ആണോ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എന്തോ ആണ്, ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
1: സർ, നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ കണ്ടാൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ്?
0: ഇതിൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുകയും ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കാണിക്കുകയും ചെയ്യുക. തൊട്ടടുത്ത ഡോക്ടറാണ് ഏറ്റവും നല്ല ഡോക്ടർ, അവരെ തന്നെ കാണിക്കുക.
1: കുട്ടികളിലെ ന്യൂമോണിയ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ ഏഴാച്ചേരി രാമചന്ദ്രൻ, സംഗീതം MB ശ്രീനിവാസൻ.

ഒ എൻ വി കുറിപ്പ് എഴുതി, അലക്സ് പോൾ ഈണം പകർന്ന്, വിധു പ്രതാപ്, അപർണ രാജീവ് എന്നിവർ പാടിയത്. ചിത്രം ഭാര്യ സ്വന്തം സുഹൃത്ത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാര്യ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. സ്വർണവില കുറഞ്ഞു. കേരളത്തിൽ നിന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 95 രൂപ കുറഞ്ഞ് 14,145 രൂപയ്ക്കും, പവന് 760 രൂപ കുറഞ്ഞ് 1,13,160 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാര്യ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
2: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ ഇന്ന് ഉയർന്ന ചൂടിന് സാധ്യത. ചിലയിടങ്ങളിൽ താപനില 3 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 18 സെക്കൻഡ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം
3: നീലാംബരി. കർണാടക സംഗീതത്തിലെ ഏറ്റവും മൃദുലവും ശാന്തവുമായ രാഗങ്ങളിലൊന്നാണ് നീലാംബരി. സ്നേഹവും വാത്സല്യവും ശാന്തതയും നിറഞ്ഞ മാധുര്യമാർന്ന സ്വരസഞ്ചാരമാണ് ഈ രാഗത്തിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് താരാട്ടുപാട്ടുകൾക്ക് ഏറ്റവും അനുയോജ്യമായ രാഗമായി നീലാംബരി അറിയപ്പെടുന്നു. മനസ്സിനെ ശാന്തമാക്കാനും ഉറക്കത്തിലേക്ക് നയിക്കാനും സഹായിക്കുന്ന രാഗമെന്ന വിശ്വാസവും ഈ രാഗത്തിനുണ്ട്. നീലാംബരി 29-ാമത്തെ മേളകർത്ത രാഗമായ ശങ്കരാഭരണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ജന്യരാഗമാണ്. ഇത് ഒരു ഉഭയവക്ര രാഗം കൂടിയാണ്. അതായത് ആരോഹണത്തിലും അവരോഹണത്തിലും സ്വരങ്ങൾ നേരിട്ടുള്ള ക്രമത്തിൽ സഞ്ചരിക്കാതെ വക്രമായാണ് സഞ്ചരിക്കുന്നത്. നീലാംബരി പ്രധാനമായും വാത്സല്യവും ശാന്തതയും പ്രകടിപ്പിക്കുന്ന രാഗമാണ്. അമ്മ കുഞ്ഞിനെ സ്നേഹത്തോടെ ഉറക്കാൻ പാടുന്ന താരാട്ടിന്റെ മൃദുലത ഈ രാഗത്തിൽ അനുഭവിക്കാം. ദക്ഷിണേന്ത്യയിലെ നിരവധി താരാട്ടുപാട്ടുകളും ക്ഷേത്രങ്ങളിൽ ദേവതകളെ ഉറക്കുന്നതിനായി ആലപിക്കുന്ന ശയനഗീതങ്ങളും നീലാംബരി രാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീലാംബരി രാഗത്തിലെ നിരവധി പ്രശസ്ത കൃതികൾ കർണാടക സംഗീതത്തിലുണ്ട്. ത്യാഗരാജസ്വാമികളുടെ എന്നക മനസ്സു, മുത്തുസ്വാമി ദീക്ഷിതരുടെ അമ്പനിലയദാക്ഷി, ശ്യാമശാസ്ത്രികളുടെ ബ്രോവമ്മ, സ്വാതി തിരുനാളിന്റെ മാധവ മാമവ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയാണ്. അങ്ങനെ ശാന്തത, വാത്സല്യം, സ്നേഹം, മൃദുത്വം എന്നിവയുടെ മനോഹരമായ സംഗീതാവിഷ്കാരമാണ് നീലാംബരി. ഒരമ്മയുടെ സ്നേഹപൂർവമായ താലോലിക്കൽ പോലെ മനസ്സിനെ ശാന്തമാക്കുന്ന ഈ രാഗം കർണാടക സംഗീതത്തിൽ സവിശേഷമായ സ്ഥാനമാണ് വഹിക്കുന്നത്. ആസ്വദിക്കാം സ്വാതി തിരുനാളിന്റെ മാധവ മാമവ എന്ന കൃതി വയലിൻ തന്ത്രികളിലൂടെ.

0: രാഗ പരിചയം.
1: രാഗം
2: ആഹിരി. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ പുരാതനവും അതീവ ഭാവസമ്പന്നവുമായ ഒരു രാഗമാണ് ആഹിരി. ആഴമേറിയ ദുഃഖം, കരുണ, ഭക്തി, വിരഹം തുടങ്ങിയ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഏറെ അനുയോജ്യമായ രാഗമാണ് ഇത്. പ്രത്യേകിച്ച് കരുണരസം ശക്തമായി ഉണർത്തുന്ന രാഗമായി ആഹിരി അറിയപ്പെടുന്നു. കർണാടക സംഗീതത്തിൽ ആഹിരി സാധാരണയായി 14-ാമത്തെ മേളകർത്ത രാഗമായ വകുളാഭരണത്തിൽ നിന്നുള്ള ജന്യരാഗമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ചില സംഗീത പാരമ്പര്യങ്ങളിൽ ഹനുമത്തോടിയുമായും ഇതിനെ ബന്ധം കാണുന്നു. ആരോഹണത്തിലും അവരോഹണത്തിലും വളഞ്ഞ സ്വരസഞ്ചാരമുള്ളതിനാൽ ആഹിരി ഒരു വക്രരാഗമാണ്. അതിന്റെ സങ്കീർണമായ സ്വരപ്രയോഗങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ വളരെ മികച്ച പരിശീലനം ആവശ്യമാണ്. ആഹിരിയുടെ സ്വരസഞ്ചാരം വളരെ സൂക്ഷ്മവും ഭാവസമ്പന്നവുമാണ്. ഓരോ സ്വരത്തിന്റെയും കൃത്യമായ പ്രയോഗവും ഗമകങ്ങളും രാഗത്തിന്റെ ഭാവം പ്രകടിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അതിനാൽ ആഹിരി അഭ്യസിക്കാനും ആലപിക്കാനും പ്രയാസമുള്ള രാഗങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. പരമ്പരാഗതമായി അതിരാവിലെ ആലപിക്കുന്ന രാഗമായാണ് ആഹിരി കണക്കാക്കുന്നത്. അതിന്റെ ഗൌരവമേറിയതും സൂക്ഷ്മവുമായ സ്വഭാവം കാരണം ഇന്നത്തെ കച്ചേരികളിൽ ദീർഘമായ രാഗാലാപനം അപൂർവമാണ്. പകരം ഭാവസാന്ദ്രമായ കൃതികളിലൂടെയാണ് ആഹിരി കൂടുതലായി അവതരിപ്പിക്കപ്പെടുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ആഹിരി, ആഹിരി തോടി തുടങ്ങിയ രൂപങ്ങൾ കാണപ്പെടുന്നു. ഭൈരവി, തോടി, അസാവരി തുടങ്ങിയ രാഗങ്ങളുടെ സ്വരഭാവങ്ങളുമായി ഇവയ്ക്ക് ചില സാമ്യങ്ങളുണ്ട്. ഇവയും സാധാരണയായി പ്രഭാതകാലത്തോടും ഭക്തിഭാവത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ, കരുണയും ഭക്തിയും ആഴമേറിയ വികാരങ്ങളും നിറഞ്ഞ പുരാതനവും സങ്കീർണവുമായ

രാഗമാണ് ആഹിരി. അതിന്റെ സൂക്ഷ്മമായ സ്വരസഞ്ചാരവും ഹൃദയസ്പർശിയായ ഭാവവും ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൽ ആഹിരിക്ക് സവിശേഷമായ സ്ഥാനം നൽകുന്നു. ആസ്വദിക്കാം ആഹിരി രാഗത്തിന്റെ തണലിൽ ചിട്ടപ്പെടുത്തിയ 1993 പുറത്തിറങ്ങിയ മണിച്ചിത്ര താഴ് എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ.

ഹരി കാംബോജി. കർണാടക സംഗീതത്തിലെ 28-ാമത്തെ മേളകർത്താരാഗമാണ് ഹരി കാംബോജി. 7 സ്വരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ രാഗമായ ഹരി കാംബോജി മൃദുലവും ശാന്തവും പ്രസന്നവുമായ സ്വഭാവത്തിന് പ്രസിദ്ധമാണ്. ഭക്തി, ശാന്തത, സന്തോഷം എന്നിവ പ്രകടിപ്പിക്കാൻ ഏറെ അനുയോജ്യമായ ഈ രാഗത്തിന് പുരാതനമായ സംഗീത പാരമ്പര്യമുണ്ട്. ഹരികാംബോജിയിൽ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ധൈവതം, കൈശികി നിഷാദം എന്നീ 7 സ്വരങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഖമാജ് ധാട്ടിനോടും പാശ്ചാത്യ സംഗീതത്തിലെ മിക്സോളിഡിയൻ മോഡിനോടും ഹരികാംബോജിക്ക് സാമ്യമുണ്ട്. പുരാതന തമിഴ് സംഗീതത്തിലെ ചമ്പാലൈ പൺ പാരമ്പര്യവുമായി ഹരികാംബോജിക്ക് ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു. ത്യാഗരാജസ്വാമികൾ ഉൾപ്പെടെയുള്ള വാഗ്ഗേയകാരന്മാരുടെ കൃതികളിലൂടെ ഈ രാഗം കൂടുതൽ ജനപ്രിയമായി. മുത്തുസ്വാമി ദീക്ഷിതരുടെ സംഗീത പാരമ്പര്യത്തിൽ ഹരികാംബോജി ഹരികേദാരഗൌള എന്ന പേരിലും അറിയപ്പെടുന്നു. ഹരികാംബോജി നിരവധി ജന്യരാഗങ്ങളുടെ ജനകരാഗമാണ്. ഏകദേശം 100 ജന്യരാഗങ്ങൾ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അവയിൽ കാംബോജി, മോഹനം, ഷഹാന, സുരുട്ടി, യദുകുല കാംബോജി, മോഹന കല്യാണി എന്നിവ വളരെ പ്രസിദ്ധമാണ്. ഹരികാംബോജി രാഗം ശാന്തമായ ഭക്തിയും പ്രസന്നതയും സൗമ്യമായ സന്തോഷവും ശ്രോതാക്കളിൽ ഉണർത്തുന്നു. ലളിതവും മാധുര്യമാർന്നതുമായ സ്വരസഞ്ചാരത്തിലൂടെ വൈവിധ്യമാർന്ന ഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനാൽ കർണാടക സംഗീതത്തിൽ ഹരികാംബോജിക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ആസ്വദിക്കാം ഈ രാഗത്തിന്റെ തണലിൽ ചിട്ടപ്പെടുത്തിയ 1964 പുറത്തിറങ്ങിയ തച്ചോളി ഉദയനൻ എന്ന ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജ് ഈണം പകർന്ന് S ജാനകി ആലപിച്ച ഒരു മനോഹര ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരം.

0: രാഗ പരിചയം.
1: രാഗം.
2: ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര. രാഗപരിചയം കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447062669. നമ്പർ ഒരിക്കൽ കൂടി: 9447062669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
0: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
3: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

ആകാശവാണി തൃശൂർ FM 101.3 MHz-ൽ അല്പസമയത്തിനകം അടുത്ത പരിപാടി കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിധിൻ AF. ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553321. മറ്റൊരു നമ്പർ കൂടി പറയാം, 9496593321. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് MS ആശ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. ആത്മഹത്യാ പ്രതിരോധം എന്നത് വെറുമൊരു മാനസികാരോഗ്യ പ്രശ്നമല്ലാതെ പൊതുജനാരോഗ്യവും സാമൂഹിക ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. നാളെ സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിക്കുന്നതും അപകീർത്തിയോ കേൾക്കുന്നവർ അളന്നു ദുഷിക്കുമെന്ന് ഭയന്നോ നിശബ്ദമായിരിക്കാതെ സമൂഹത്തിന്റെ പിന്തുണയോടെ നേരത്തെയുള്ള ഇടപെടലുകൾ സാധ്യമാക്കാനാണ്. അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ചർച്ച ചെയ്യുന്നത് ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിതിൻ AF ആണ്. സ്വാഗതം സർ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ചേഞ്ച് ദ നാരേറ്റീവ്, ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റാമെന്നുള്ളതാണ്. അപ്പോൾ സമൂഹം ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വേണ്ടത്?
1: ഇപ്പോൾ സൂയിസൈഡിനെ കാണുന്ന ഒരു രീതി തന്നെ മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അപ്പോൾ അതൊക്കെ തന്നെ വലിയ രീതിയിൽ ആൾക്കാരുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കോപ്പിക്യാറ്റ് സൂയിസൈഡ് എന്ന് പറയും. അപ്പം വാർത്തകൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ മെത്തേഡുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അതിന് സൂയിസൈഡ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. അപ്പം സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന ചേഞ്ച് നരേറ്റീവ് ഓൺ സൂയിസൈഡ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഒരു കോൾ ടു സ്റ്റാർട്ട് ആക്ഷൻ, അതായത് ആക്ഷൻ സ്റ്റാർട്ട് കോൺവെർസേഷൻ എന്നുള്ള ഒരു ടൈറ്റിലാണ് ഈ വർഷം അവർ പ്രധാനമായും ഈ ഒരു തീമിനെ അവർ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മറ്റെല്ലാ മാനസിക പ്രശ്നങ്ങൾ പോലെ തന്നെയും സൂയിസൈഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാതിരിക്കുന്നവരാണ് കൂടുതലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ വ്യക്തിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ചുറ്റു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ചുറ്റു നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നല്ല രീതിയിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു അവയർനെസ് പ്രോഗ്രാം വഴി ലോകം മുഴുവനും ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ആരംഭിച്ചിരിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഡയറക്റ്റായിട്ടുള്ള ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് കൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
0: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ നിന്ന് വിളിക്കുന്നത്. എന്റെ പേര് അൻസാറു.
0: സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ.
1: അൻസാർ പറഞ്ഞു.
2: ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഞാന് കാഴ്ചയില്ലാത്ത ഒരാളാണ്. ഞാന് കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ്.
1: ഓക്കെ.
2: അപ്പൊ ഈ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത, അത് പ്രണയനൈരാശ്യം കാരണം ആണോ അങ്ങനെ ഉണ്ടാവുന്നത്? അങ്ങനെയാണോ?
1: അല്ല, അങ്ങനെ മാത്രം പറയാൻ പറ്റില്ല. ഇപ്പോൾ ആത്മഹത്യ ചെയ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് ഒരു കാരണമാണ് ഈ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത്. അത് ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ അടുത്ത നാളുകളിൽ അത് കൂടി വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.
2: അല്ല, എന്തിനിങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു? ഈ ആത്മഹത്യ ചെയ്താൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ ഡോക്ടർ?
1: ഒരിക്കലും അങ്ങനെ പരിഹാരം ഉണ്ടാവുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അത് വളരെ വ്യക്തമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു ടഫായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ടഫായിട്ടുള്ള സിറ്റുവേഷൻസിന് ഒരു സൊല്യൂഷൻ നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്ത ഉള്ള ആൾക്കാർ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതൊരു സൊല്യൂഷൻ അല്ല ആക്ച്വലി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു മാനസിക അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വേറൊരു ഓപ്ഷനും ഇല്ല എന്ന് തോന്നുമെങ്കിലും മറ്റു ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിന് പല രീതിയിലുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവോൾവ് ചെയ്ത്

0: എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും.
1: ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ,
0: ആ തീർച്ചയായും.
1: ഇതിനും പിന്തിരിപ്പിക്കാൻ വല്ല മാർഗം ഉണ്ടോ? അതിന്റെ അല്ലെങ്കിൽ ഇതിന് പറ്റിയ വല്ല മരുന്നും ഉണ്ടോ, കണ്ടുപിടിച്ചിട്ടുണ്ടോ?
0: ധാരാളം ഇതൊരു മാനസികാരോഗ്യ പ്രശ്നമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തോ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമുക്ക് എത്തിക്കാനായിട്ട് കഴിയും. അവരുടെ ഡിപ്രസീവായിട്ടുള്ള മൂഡ് മാറ്റുന്നതിനുള്ള മരുന്നും അവരുടെ നിലവിലുള്ള മാനസികാവസ്ഥ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള മരുന്നുകളൊക്കെ തന്നെ സൈക്കോളജിസ്റ്റും ഉണ്ട്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് രണ്ടുപേരാണ്, സൈക്കോളജിസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റും ഉണ്ട്.
2: ശരി, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി 12 മണിവരെയാണ്. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിലുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിതിൻ AF ആണ്. ശ്രോതാക്കൾ വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964431, മറ്റൊരു നമ്പർ 9496565321. ഇനിയൊരു നമ്പർ കൂടെയുണ്ട്, 9496569631. അപ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കേസസ് സാറ് നിരന്തരം കാണുന്നതാണ്. ഇപ്പോൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ അത്തരം പ്രവണതയുള്ളവരും അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ട് പിന്നീട് ജീവിതത്തിലോട്ട് തിരിച്ചു വന്നതും അത് അങ്ങനെ ഒരു ശ്രമം തന്നെ തെറ്റായിരുന്നു എന്നൊക്കെ തിരിച്ചറിയുന്ന പലതരത്തിലുള്ള ആൾക്കാരെ താങ്കൾ ദിവസവും കാണുന്നതാണ്. അപ്പോൾ ഇതൊരു ഈ സൂയിസൈഡൽ ബിഹേവിയർ എന്ന് പറയുന്നത് പ്രാഥമികമായി ഒരു മാനസികാരോഗ്യ പ്രശ്നമാണോ അതോ അതിനെ ഒരു വലിയ പൊതുജനാരോഗ്യ പ്രശ്നമായി കാണേണ്ടതുണ്ടോ? അപ്പം കൂടുന്ന ഈ സൂയിസൈഡൽ റേറ്റ് നോക്കുമ്പോൾ അതൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി കാണേണ്ടത് ആവശ്യമുണ്ടോ?
0: അപ്പൊ ഞാൻ ബേസിക്കലി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ കൗൺസിലിംഗ് എന്നുള്ള നിലയിൽ ധാരാളം ആൾക്കാര് കൗൺസിലിംഗിനായിട്ട് വരാറുണ്ട്, ഈ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർ. അപ്പോൾ ഇതിന് രണ്ടുമുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു മാനസിക പ്രശ്നവുമുണ്ട്, അതുപോലെ തന്നെ ഒരു പൊതുജനാരോഗ്യ പ്രശ്നവുമുണ്ട്. അപ്പം പൊതുജനാരോഗ്യ പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ധാരാളം ആൾക്കാരുമായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ അയൽവക്കക്കാരുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പം മറ്റ് ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഒരു വ്യക്തിക്ക് മറ്റാൾക്കാരുമായിട്ടുള്ള ബന്ധം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ സൂയിസൈഡൽ തോട്ട്സ് ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് അവർക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളിതൊരു വലിയ ലാർജർ ക്യാൻവാസിൽ കാണേണ്ടുന്നതും അഡ്രസ്സ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു മാനസിക അവർക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ കൂടുതലായിട്ട് വരികയും സൂയിസൈഡൽ ഐഡിയേഷൻസ് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്, അതുപോലെ തന്നെ ഒരു പബ്ലിക് ഹെൽത്ത് ചലഞ്ചും ആണ്.
2: ഇപ്പോൾ ഒരു മരണം മാത്രമാണ് പരിഹാരം എന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു കാര്യം അറ്റംപ്റ്റ് ചെയ്താൽ മരിച്ചു പോകും, അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാം, ഒരുതരം എസ്കേപ്പിസം കൂടെയാണല്ലോ. അപ്പൊ അത് ഇങ്ങനൊരു ഘട്ടത്തിലെത്തുമ്പോൾ മനഃശാസ്ത്രപരമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അപ്പൊ താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്?
0: അതായത് ഇപ്പൊ നമ്മളൊരു ഇഷ്യൂ ഫേസ് ചെയ്യാണെന്ന് വെച്ചോളൂ, അപ്പോൾ അതിന്റെ ഒരു സൊല്യൂഷൻ, ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കും, നമുക്കത് ഒരു രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് വരികയാണെന്ന് വെച്ചോളൂ. അപ്പൊ ആ സമയത്ത് അവരുടെ മനസ്സിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടണൽഡ് വിഷൻ എന്ന് പറയും. അതായത് ദർ ഇസ് നോ എസ്കേപ്പ്, ദർ ഇസ് നോ അതർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഒരു ടണൽഡ് വിഷനിലേക്ക് സബ്സിക്വന്റ്ലി അവർ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ടണൽഡ് വിഷനിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സൂയിസൈഡിന്റെ ടെൻഡൻസിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പലപ്പോഴും ഇവര് മറ്റു ആൾക്കാരോട് ഡിസ്കസ് ചെയ്യാറില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ടണൽഡ് വിഷനിലേക്ക് വന്നിട്ട് ദർ ഇസ് നോ അതർ ഓപ്ഷൻ എന്നുള്ള ഒരു കോർ ബിലീഫ് അവരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് സബ്സിക്വന്റ്ലി ഇത്തരത്തിലുള്ള അറ്റംപ്റ്റിലേക്ക് അവരെ നയിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടണൽഡ് വിഷനിൽ നിന്ന് അവരെ മാറ്റി ഒരു പെരിഫറലിലേക്ക്, അല്ലെങ്കിൽ അത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ള നിലയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനകത്ത് നമുക്കൊരു ഇന്റർവെൻഷൻ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
2: നമുക്ക് അടുത്ത കോൾ ഉണ്ട്, ആരാണ് നോക്കാം. ഹലോ, ഹലോ.

0: ഹലോ,
1: ഞാൻ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
0: ഞാൻ മഞ്ചവാർഡിന്റെ സുരേന്ദ്രൻ നഗരാണ്.
1: സംസാരിച്ചോളൂ
2: സുരേന്ദ്രൻ, പറഞ്ഞോളൂ.
0: താങ്ക് യു.
1: പറഞ്ഞോളൂ.
0: ഞാൻ പറഞ്ഞത്

0: ഒരു ജീവി ജനിക്കുന്നതും ദൈവം കരുതിയിട്ടുണ്ടോന്നുള്ള വൃത്തകാലം ഇത് ദേശം മാറ്റിവെക്കാൻ അഴുതാർക്കുമേ. അത് അത് മാറി ആത്മഹത്യ ചെയ്യുന്നതും അവന് ടൈമാവുമ്പോഴാണ് തോന്നുന്നത്. എന്നാൽ
1: നമ്മുടെ ചോദ്യം എന്താണ് ആക്ച്വലി സുരേന്ദ്രൻ?
2: അതായത് ആത്മഹത്യ ആ മനുഷ്യന്റെ ആയുസ് തീരുമ്പോ സ്വാഭാവികമായ മരണത്തിന് പകരം ആ വ്യക്തി ആത്മഹത്യയിലൂടെ ആ ജീവിതകാലം അവസാനിപ്പിക്കുന്നു എന്നുള്ളത് ശരിയാണോ എന്നും.
1: ഓക്കെ ഓക്കെ ഓക്കെ, അതൊരിക്കലും നമ്മുടെ ചോയ്സ് അല്ലല്ലോ. ഇപ്പം അതൊരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഈവൻ സുരേന്ദ്രൻ അതിനകത്ത് നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുന്നത് നമ്മുടെ ചോയ്സ് അല്ല, അത് ടൈം നമ്മളുടേതല്ല, ഒരുപാട് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിലാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പം ഈ നമ്മൾ ജനിക്കുന്നതിനകത്ത് നമുക്ക് ചോയ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന മരണത്തിനകത്ത് നമുക്ക് ചോയ്സ് ഇല്ല എന്നുള്ളത് നമ്മൾ മോറലി അല്ലെങ്കിൽ ഫിലോസഫിക്കലി ചിന്തിച്ചാല് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അത് ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അത് നമ്മൾ മാക്സിമം ഫൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ജനിച്ചിരിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നതിനൊരു മീനിങ് അല്ലെങ്കിൽ ഒരു അർത്ഥം, ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുക.
2: സംശയം മാറിയെന്ന് വിചാരിക്കുന്നു വിളിച്ചതിന്. നന്ദി. അപ്പോൾ ദേശീയ ശരാശരിയേക്കാൾ വളരെ ഉയർന്ന ആത്മഹത്യാ നിരക്കാണ് കേരളത്തിൽ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ആത്മഹത്യകൾക്ക് ഒരു പ്രധാന കാരണം കുടുംബ പ്രശ്നങ്ങളാണെന്ന് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളും സൂചിപ്പിക്കുന്നു. അപ്പോൾ കുടുംബങ്ങൾക്കുള്ളിലെ വൈകാരിക അന്തരീക്ഷത്തെക്കുറിച്ച് ഈ കണക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ കുടുംബം അല്ലെങ്കിൽ കുടുംബം നമ്മൾ കാണുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലോ ഒക്കെ ആണോ അല്ല ആന്തരികമായിട്ട് ഉള്ളിൽ വിള്ളലുകളുണ്ടോ എന്നുള്ളത്?
1: അത് ഈ അടുത്ത കാലത്ത് സൂയിസൈഡുകളുടെ എണ്ണം കൂടി വന്നതിന് ശേഷം വന്നിരിക്കുന്ന പല പഠനങ്ങളിലും അത് കാണുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു പ്രധാനപ്പെട്ട റീസൺ ഇത് തന്നെയാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു ട്രഡീഷണൽ ഫാമിലി സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന കുറെ ചേഞ്ചസ്. അപ്പൊ അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പൊ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ, അപ്പം ഇപ്പോഴത്തെ ഒരു ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ്ഫുൾ ട്രാൻസിഷനാണ്. ഇപ്പൊ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാല് പാരന്റ്സിൽ നിന്ന് മാറി താമസിക്കുക എന്നുള്ളത് മിക്കവാറും ഫാമിലികളിലൊക്കെ തന്നെ ഒരു ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബലപ്രയോഗത്തിലൂടെയാണ് പല കുടുംബങ്ങളും, അല്ല അതൊരു സ്മൂത്ത് ആയിട്ടുള്ള പല ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് സ്മൂത്തായിട്ട് അല്ലെങ്കിൽ പാരന്റ്സും മക്കളും എല്ലാവരും കൂടെ തീരുമാനിച്ച് വളരെ സന്തോഷത്തോടെ മാറി താമസിക്കുന്ന സിറ്റുവേഷൻസ് നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇത് ഇവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ട്രാൻസിഷൻ സ്മൂത്ത് അല്ലാത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് സൗത്ത് കേരളയിൽ സൂയിസൈഡുകളുടെ എണ്ണം കൂടുന്നതിനുള്ള, പ്രത്യേകിച്ച് മെയിൽ സൂയിസൈഡുകളുടെ എണ്ണം കൂടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഈ പറയുന്ന ഫാമിലിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളും റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം ഈ ഫാമിലിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണെങ്കിലും മറ്റു പഠനങ്ങളിലും സൂയിസൈഡിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് തന്നെയാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്.
2: നമുക്ക് അടുത്ത ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: നമസ്കാരം മാഡം.
2: പറഞ്ഞോളൂ പേര്.
3: ആ
2: ഓക്കെ ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ.
3: എനിക്കാണെങ്കിൽ എന്തെങ്കിലും ചെറിയ നിസ്സാര പ്രശ്നം വരുമ്പോ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നും.
1: എത്ര വയസ്സാണ് നമുക്ക്?
3: എനിക്കിപ്പോ 60 വയസ്സായി.
1: ഓക്കെ, പറഞ്ഞു.
3: എനിക്ക് എപ്പോഴും എപ്പോഴും ചിന്തയാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ കാര്യങ്ങളും മക്കളെ കുറിച്ചും കുട്ടികളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന അതിന് പിന്മാറുന്നുണ്ട്. പക്ഷെ അതൊരു ശാശ്വതല്ല. എന്നുവെച്ചാ എന്തായാലും ചെയ്യും ചെയ്യും ചെയ്യണം ചെയ്യണം എന്നുള്ള തോന്നൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്.
1: ഓക്കെ,
3: ചെറിയ പ്രശ്നങ്ങൾ വീട്ടു പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാവണത്. അതിനോട് നമുക്ക് പൊരുത്തപ്പെട്ടു പോവാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്.
1: ഓക്കെ,
3: പിന്നെ പിന്നെ പലരും പറയും, എന്റെ കുട്ടികൾ പറയും, ഈ നിയമങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ സുഖമായി ജീവിക്കുന്നു, പോയി അത് നീ ചിന്തിക്കണമെന്നൊക്കെ പറഞ്ഞാണ്.

0: എന്നെ മാറ്റിയെടുക്കുന്നത്.
1: ഓക്കെ,
0: അപ്പൊ മാറ്റിയെടുത്തെങ്കിലും പിന്നെ എനിക്ക് അടുത്ത നിമിഷം അത് ചിന്തിക്കേണ്ട അവസ്ഥ വീണ്ടും വരികയാണ്.
1: ഓക്കെ, അപ്പം മാഡം അതിനകത്ത് ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ, അതായത് ഒരു മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സേവനം തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പം രണ്ട് രീതിയിൽ നമുക്ക് അതിനെ സമീപിക്കാം. ഒന്നൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് എടുക്കുക, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണുക. നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഒരു മെന്റൽ ഹെൽത്ത് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ,
0: അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവരെ ഉൾക്കൊള്ളില്ല. അവര് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞാൽ അവര് അവരോട് ചിന്തി അവരെയായിട്ട് ഞാനത് ഷെയർ ചെയ്യാറില്ല. ഷെയർ ചെയ്താൽ തന്നെ നടക്കൂല. അതന്നെ അവരായിട്ട് ഒരിക്കലും ഷെയർ ചെയ്യാറില്ല. പിന്നെ ഒരു സൈക്കോളജിസ്റ്റിന് കാണാന്ന് വെച്ചാൽ എന്റെ ആവശ്യത്തിന് നമ്മ അതിന് പോണ എന്താന്നൊക്കെ അവര് തിരക്കൂല. അപ്പൊ അതിന് ഒരു ഭയം
1: ഉണ്ടോ? ഫോണൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും? മൊബൈലോ ഫോണോ?
0: മൊബൈൽ ഫോണൊക്കെ വിളിച്ച് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് എന്റെ പ്രയാസങ്ങള്.
1: ഓക്കെ, സുഹൃത്തുക്കളോട് സംസാരിക്കാം. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. ഇപ്പോ നമ്മളുടെ ഗവൺമെന്റ് തലത്തിൽ തന്നെ ദിശ എന്ന് പറഞ്ഞിട്ട് 1056 1056 ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലിങ്ങും മറ്റു സഹായങ്ങളും ഓൺലൈനായിട്ട് തന്നെ ഫോൺ വഴി തന്നെ
0: മാഡത്തിന് ലഭിക്കും. എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇവിടുന്നാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്താണ് നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്, മക്കളുടെ ഫോൺ നമ്പർ അറിയോ എന്നൊക്കെ ചോദിച്ചപ്പോ അറിഞ്ഞാൽ ആ കട്ട് ചെയ്ത് കളഞ്ഞു.
1: അത് കുഴപ്പമില്ല മാഡം, ഒന്നുകൂടി ട്രൈ ചെയ്താൽ മതി. കോൺഫിഡൻഷ്യൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ്, എനിക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് കേട്ടിരിക്കാനും അതിനുള്ള എന്താണോ പരിഹാരം എന്നുള്ളത് പറഞ്ഞു തരാനും അവർക്ക് കഴിയും. അപ്പോൾ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഈ സൂയിസൈഡ് പ്രിവെൻഷൻ കോണ്ടാക്ട് നമ്പറിൽ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ മാഡത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, മാഡത്തിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മാഡം സംസാരിക്കുന്ന സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോട് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്.
0: അതിലാണ് സാർ എന്റെ ഇപ്പൊ ജീവിതം മുന്നോട്ട് പോകണത്. അതും അത് സംസാരിക്കുമ്പോഴും വീട്ടിലുള്ളവര് മറ്റുള്ള വീട്ടിലുള്ളവര് പറയണത് നമ്മുടെ കുറ്റം അവർക്ക് പറഞ്ഞു കൊടുക്കാണ്, അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ അതും ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷെ അവരില്ലാത്ത സമയം നോക്കിയൊക്കെയാണ് ഞാൻ പിന്നെ സംസാരിക്കുന്നത്. ഇതിപ്പോ അവരില്ലാത്ത സമയം നോക്കിയാണ് ഇപ്പൊ ഈ നമ്പറിൽ വിളിക്കണത് തന്നെ. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആരോട് തുറന്നു പറയാൻ പറ്റാത്തതിന്റെ. പിന്നെ സാറിനോടായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞെന്ന് മാത്രം. എന്നിട്ട് നമ്മുടെ എന്റെ പേര് പറഞ്ഞ ഇത് എന്നെ അറിയണ പലരും ഉണ്ട്, ഈ കോൾ അറ്റൻഡ് ചെയ്യുന്ന കേൾക്കുന്നവര് പലരും ഉണ്ട്. അപ്പൊ അവര് അവര് വിചാരിക്കും ഞാനാണത്, എനിക്കാണ് ഈ പ്രശ്നം എന്നൊക്കെ അവർക്ക് മനസ്സിലാകുമല്ലെന്ന് കരുതുന്ന പേര് പോലും ഞാൻ പറയാതെ ഇത് ഈ ഇതിപ്പോ ഷെയർ ചെയ്തത്.
1: അതെ, തീർച്ചയായും. അപ്പോ മാഡത്തിന് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നല്ല രീതിയിൽ മനസ്സുറന്ന് സംസാരിക്കുക, എന്ത് ചിന്തകളുണ്ടെങ്കിലും അത് മാഡത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട അടുത്ത ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
0: ഓൾറെഡി അവരെന്നെ പറയണത് എങ്ങനെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ജീവിതം പോയി, അവരൊക്കെ സുഖമായി ജീവിക്കും, അത് എന്റെ ദിവസത്തെ മുഖ്യമാണല്ലോ ആർക്കായാലും. അതുകൊണ്ട് നീ അതിന് ഒരിക്കലും പിന്നീടെത്തുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
1: അപ്പം ഈ നമ്മള് ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് കിട്ടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഡ്വൈസും മാഡത്തിന് കിട്ടും. അപ്പോൾ ഓൾറെഡി മാഡം ഓവർകം ചെയ്തിരിക്കുന്ന പോലെ തന്നെ നിലവില് ഈ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരിട്ട് പോകേണ്ടതായിട്ടുണ്ട്. മാഡത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ രീതിയിൽ അതിനെ ഒന്ന് നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
2: വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ പുരുഷന്മാര് സ്ത്രീകൾ എന്നുള്ള ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കൂടുതൽ ആത്മഹത്യ പ്രവണത കാണിക്കുന്ന അല്ലെങ്കിൽ അതിന് അറ്റംപ്റ്റ് ചെയ്യുന്നത് പുരുഷന്മാരാണോ സ്ത്രീകളാണോ?
1: ഇപ്പം ആത്മഹത്യ അറ്റംപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ്, പക്ഷെ മരിക്കുന്നത് കൂടുതലും പുരുഷന്മാരാണ്. അത് ലോകത്തിലെ എല്ലാ സൊസൈറ്റികളിലും അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് പുരുഷന്മാര് ആത്മഹത്യ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ലീത്തലായിട്ടുള്ള, അതായത് മരണ കാരണമായിട്ട് തന്നെ വരണമെന്ന് ഉറപ്പുവരുത്തുന്ന മെത്തേഡുകളാണ് പലപ്പോഴും അവർ

0: അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതായിട്ടാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ കണക്ക് നോക്കുമ്പോൾ 100ൽ 80 സൂയിസൈഡും പുരുഷന്മാരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫാമിലി പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുരുഷന്മാരുടെ ആത്മഹത്യാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളും പൊതുവിൽ നമ്മുടെ സമൂഹവും മീഡിയയും വലിയ രീതിയിൽ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് കുറെ കൂടെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നമ്പർ കുറച്ചുകൊണ്ട് വരാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ.
2: ഹലോ സർ, ഞാൻ ഇവിടെ നാലാം തെറയിൽ നിന്നാണ്. ചിത്രലേഖ എന്നാണ് എന്റെ പേര്.
1: സ്വാഗതം, സംസാരിച്ചോളൂ.
0: ഓക്കേ, ചിത്രലേഖ പറഞ്ഞു.
2: സർ, ഞാന് ഈ ആത്മഹത്യ പറയുന്നത് കേട്ടു. പക്ഷെ എനിക്ക് ഞാൻ പലപ്പോഴും എനിക്കും അങ്ങനെ തോന്നിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മനസ്സ് ഭയങ്കര, അതായത് നമ്മൾ ആരെയും ഒന്നും പറയാതെ ഇരിക്കുമ്പോൾ തന്നെ, ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഉദാഹരണം പറയട്ടെ സാറേ.
0: ഓക്കേ.
2: ഞാനാണെങ്കിൽ ആരെ അങ്ങനെ ഇതുവരെ, എന്റെ അറിവിൽ എനിക്ക് 53 വയസ്സായി, ഞാൻ പറയാറൊന്നുമില്ല. ആരെങ്കിലും എന്റെ കൂടെ പറഞ്ഞാൽ തന്നെ ഞാൻ അവരെ വഴക്കേ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളെ പറയുന്നവരെ ഞാൻ വഴക്ക് പറയാം, അങ്ങനെ പറയരുതെന്ന്. പക്ഷെ എനിക്ക്, ഞാൻ എന്റെ ഒരു ടോപ്പിക്ക് പറയുകയാണ്. ഞാൻ 23 വർഷം കൊണ്ട് ഞാൻ എന്റെ കുടുംബശ്രീ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു സാർ. ഞാൻ ഇത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, 23 വർഷം ഞാൻ അതിലായിരുന്നു. ഞാന് തുടങ്ങിയപ്പോ തൊട്ട് പ്രസിഡന്റായിട്ടും വേറൊരു വ്യക്തി സെക്രട്ടറിയായിട്ടും ഞങ്ങൾ തന്നെ ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. നല്ല രീതിയിൽ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പെട്ടുകൊണ്ടിരുന്നപ്പോഴേ ഒരു 4 വർഷം മുമ്പ് ഒരു വ്യക്തി ഇതിൽ വന്ന് ചേർന്നു. അപ്പൊ അതിനു മുമ്പ് തന്നെ ഒരു 5 വർഷം മുമ്പ് അവളുടെ ആ കുട്ടി അതിന്റെ നാത്തുനിന്ന് വന്ന് ചേർന്നു. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി വന്ന് ചേർന്നു. ചേർന്നതിന് ശേഷം എന്നെ ഒരുമാതിരി ഒരു കറാസ് ചെയ്യട്ടോ, കാരണം എനിക്കറിയാം ഞാൻ വലിയ പഠിത്തക്കാരിയൊന്നുമല്ല. എന്നിരുന്നാലും ഞാൻ കണക്കുകളൊക്കെ വളരെ മൈന്യൂട്ട്, പഠിത്തമില്ല കുറവാണെങ്കിലും എല്ലാം ഞാൻ കാര്യങ്ങളും 1 രൂപ പോലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഓണം ആവുമ്പോ തിരിച്ച് എല്ലാവർക്കും കൊടുക്കുകയും നല്ല രീതിയിൽ പെയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കുട്ടി വന്നതിന് ശേഷം എങ്ങനെയെങ്കിലും എന്നെ ഇതിനകത്തുനിന്ന് മാറ്റണം ഇവർക്ക്. അപ്പൊ മാറ്റിയിട്ട് അവർക്ക് ആ സ്ഥാനം ആ കുട്ടിക്ക് കൊടുക്കണം, ആ പെണ്ണിന്. അങ്ങനെ ആയപ്പോഴുണ്ട് എനിക്കാണെങ്കിൽ പല പ്രശ്നങ്ങളും ഒന്നാമതും നമുക്ക് സാമ്പത്തികമായിട്ടും വീട്ടിലും കുട്ടികളുടെ ഇത് എല്ലാം ട്രസ്റ്റ് ആണ്, അതിന്റെ കൂടെയാണ് ഇതും കൂടെ. അങ്ങനെ ഇപ്പൊ ഈ വർഷം തന്നെ അപ്പൊ കുറെ ചെറിയ മെനുട്ടായ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോഴ് അതിലെ ഞങ്ങൾ അതായത് കുടുംബശ്രീയുടെ 4-ാം തെറ വാർഡിലെ ADS എന്ന് പറയും, ആ സ്ത്രീ എപ്പോഴും വരുമ്പോഴും എന്നെ ഒരുമാതിരി കറാസ് ചെയ്യും. ഇത്രയും വർഷമായില്ല, ഇനി മാറിക്കൊടുക്കുക, അടുത്ത ആളിരിക്കട്ടെ. കാരണം ഈ പുതിയതായിട്ട് വന്ന കുട്ടിയും അവരും തമ്മിൽ നല്ല
0: കോണ്ടാക്ട്. അപ്പൊ അതിനകത്ത്
2: ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാറേ. ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മാനസിക സംഘർഷം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാറുന്നുണ്ട്, ഞാൻ മാറിത്തരാം, അടുത്ത ആൾ ആരാന്ന് വെച്ചാൽ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ മാറാ സമയത്ത് ഈ സെക്രട്ടറി പറയാണ്, എടി നീ മാറരുത്, ഇത്രയും വർഷം നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മളായിട്ട് തന്നെ തീരണം എന്ന് പറഞ്ഞ വ്യക്തി പോലും അവരിലെ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ആ പെണ്ണിന്റെ അടുത്ത് തിരിഞ്ഞ് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ മാറാൻ വേണ്ടിയിട്ട് ഈ ADSഉം അതിലുള്ള ഒരു 2-3 അംഗങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ ഇത് അറിയുന്നില്ല, അവരോടനെ ആക്ഷേപിച്ച് തിരിക്കണം. എനിക്കാണെങ്കിൽ സാറേ ഞാൻ ഇത് പൊട്ടി കരഞ്ഞു പോകുന്നു കേട്ടോ. ഞാൻ ആരെ ആക്ഷേപിച്ച് തിരിക്കാനോ ആരെ ഒന്നും കുറവ്, പലർക്കും പല കുറവുകളും കാണും, അങ്ങനെ ഞാൻ ചെയ്യുന്ന വ്യക്തിയല്ല. അപ്പൊ ഈ ഇവരിങ്ങനെ ചിരിച്ചു എന്ന് അതിലുള്ള ഒരു വ്യക്തി ആ സെക്രട്ടറി തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, എടി നീ മാറണം എന്ന് പറഞ്ഞപ്പോ അവര് 3 പേരും ചിരിച്ചത് കണ്ട, നീ മാറരുത് എന്ന്. അപ്പൊ ഇവരിങ്ങനെ ചിരിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്കങ്ങ് മാനസികമായി ഞാനങ്ങ് ആകെ തകർന്നു പോയി. എന്നെ കളിയാക്കി ചിരിക്കുന്ന ഒരു ഇതില്ല, കാരണം
0: അതെ മനസ്സിലായി, എനിക്ക് സന്ദർഭം മനസ്സിലായി. അപ്പൊ അതിനകത്ത് ചിത്രലേഖ
2: ഒന്നുകൂടെ പറഞ്ഞു തീർന്നു, ഇതുകൂടെ പറഞ്ഞോട്ട് വരെ കഴിഞ്ഞു. അപ്പൊ ഈ പറഞ്ഞപ്പോ എനിക്ക് പിന്നെ അതിന് തുടരാനുള്ള ഒരു മാനസികാവസ്ഥ തോന്നിയില്ല. എന്നെ ആശീർവിച്ച് ചേച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ പിറ്റേ ആഴ്ച ചെന്നിട്ട് പറഞ്ഞു ഞാൻ തുടരുന്നില്ല, ഞാൻ മാറുന്നുണ്ട്, എനിക്ക് ഇനി തുടരാൻ താല്പര്യമില്ല, ഇനി തിരിച്ചു എന്നെ. കാരണം എന്നെ എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് പുറത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മോശമായിട്ട് പറയുകയോ ലോൺ എടുത്താൽ അടയ്ക്കാതെ എന്തെങ്കിലും ഒരു മൈന്യൂട്ടായ ഒരു പ്രശ്നം എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചെങ്കിൽ ഓക്കെ. അപ്പൊ ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ അങ്ങ് ഞാൻ പറഞ്ഞു ഞാൻ മാറിത്തരാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ കണക്കുകളെല്ലാം കൂട്ടി തിട്ടപ്പെടുത്തി ഞാൻ അപ്പോഴാണ് ഈ പുതിയതായിട്ട്, അതായത് ഈ 4 വർഷം കൊണ്ടുള്ള ആ പെണ്ണ് ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി പ്രസിഡന്റ്. എന്റെ സ്ഥാനം അവൾക്ക് അങ്ങ് കൊടുക്കും.

0: അപ്പോഴുടനെയാണ് അവരെന്തേരുന്നു, പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടെ സാറേ, ഞാൻ മാറി മാറി കഴിഞ്ഞ് ഉടനെ തന്നെ സാറേ, ഇത്ര 23 വർഷം അവര് നടത്തിയിട്ടില്ല, ഈ 20 ഞാൻ മാറിയതും പിറ്റേ ആഴ്ച തന്നെ. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയുണ്ട്, എന്നാൽ ഞാൻ ആ പെണ്ണുമായിട്ട് ഒന്നും സംസാരിക്കാനോ എടുക്കാനോ പോയിട്ടില്ല. ഈ ചിരിച്ച വ്യക്തി തന്നെ ആ പെണ്ണിനെയും കൊണ്ടുവന്ന് അതിനകത്ത് ചേർത്തിട്ട് ഈ വർഷം അവര് ഓണം ഭയങ്കര 3 കൂട്ടം പ്രഥമനൊക്കെ വെച്ച് ആൾക്കാരെ
1: ചുരുക്കി പറയാമോ നമ്മുടെ ഒരു മാനസിക ബുദ്ധിമുട്ട് എന്താണ് ആക്ച്വലി ചിത്രലേഖ?
0: മാനസിക, ഞാൻ അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോ എനിക്കൊന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് തന്നെയായിരുന്നു എന്റെ ഇത്.
1: അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം, അതെങ്ങനെയാണ് അതെ മനസ്സിലായി, എങ്ങനെയാണ് അത് നേരിടുക എന്ന് ചോദിച്ചാല്, ഇത് നമ്മുടെ, നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ മറ്റു ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ്, അതായത് നമ്മൾ മറ്റാൾ സമൂഹവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതുപോലെ പല ഗ്രൂപ്പുകൾ, പല സംഘടനകൾ, പല ഓർഗനൈസേഷൻസ്, സോഷ്യൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിനകത്തൊക്കെ തന്നെ ഓരോ ആൾക്കാരും വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാരക്ടറും അവരുടേതായിട്ടുള്ള ബിഹേവിയർ പാറ്റേൺ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചിത്രലേഖ അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ചിത്രലേഖ അതിനകത്ത് എന്ത് ഔദ്യോഗിക ഭാരവാഹിത്വമാണോ വഹിച്ചിരുന്നത്, അത് ഏറ്റവും സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായും ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി ആ ഒരു ഓർഗനൈസേഷൻ്റെ, അത് ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും, അതിൻ്റെ ഒരു പോളിസിയും അതിൻ്റെ ഒരു ബയലോയും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരും പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഒരു പെർഫെക്റ്റ് വേൾഡ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രശ്നങ്ങളെയും ഇത്തരത്തിലെ സാഹചര്യങ്ങളെയും സമീപിക്കാതെ ചിത്രലേഖയുടെ പാർട്ട് ഓണസ്റ്റ് ആയിട്ടും ഫെയ്ത്ത്ഫുൾ ആയിട്ടും സിൻസിയർ ആയിട്ടും കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകും. അല്ലാതെ മറ്റൊരാള് എങ്ങനെ ചെയ്യുന്നു അത് നമ്മളുടെ ഒരു മാനസികാവസ്ഥയെ ബാധിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ
0: ഞാൻ ഇതങ്ങ് മാറിക്കൊടുത്ത് അപ്പൊ എനിക്കങ്ങ് ഭയങ്കര സംഘർഷമായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി നിനക്ക് വേറെ ജോലിയില്ലേ, ഞാൻ ഉറങ്ങാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വേറെ ജോലിയില്ലേ, നീ ഇത്രയും ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോയിട്ട് നിന്നെ വേണ്ടാത്തടത്ത് നീ പിന്നെ എന്തിനാണ്, നീ എന്ത് കഷ്ടപ്പെട്ടാണ് ഈ ലെവലിൽ വന്നത്, നീ ഇനി ഇതിന് ഈ പേരും പറഞ്ഞ് നീ ആത്മഹത്യ ചെയ്യാൻ പോണാന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞ്. പാവം ആ മനുഷ്യൻ എത്ര ദിവസം ഉറങ്ങാതെ എനിക്ക് വേണ്ടി കാത്തിരുന്നത്.
1: അതെപ്പോഴും നമ്മുടെ ഒരു മാനസിക പ്രശ്നങ്ങളിൽ നമ്മുടെ ഒരു ഫാമിലി, സ്പൗസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ്, അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എപ്പോഴും ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ചിത്രലേഖ വളരെ നല്ല രീതിയിൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വിമണാണ്, നല്ലൊരു കെയർ ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ട്. അപ്പോൾ മറ്റു പല കാര്യങ്ങളിലും ലൈഫിന്റെ ഒരു മീനിങ് അല്ലെങ്കിൽ ചിത്രലേഖയുടെ ലൈഫിന്റെ ഒരു അർത്ഥം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യത്തിനകത്ത് മാത്രം നമ്മൾ സ്റ്റക്കപ്പ് ആയി പോകാതെ,
0: എനിക്ക് തയ്യലാണ് സാറേ, അപ്പൊ കടയിൽ വരുന്ന കുട്ടികളടുത്ത് പറഞ്ഞ എന്റെ, അപ്പൊ അവര് പറഞ്ഞ എന്തെന്നാ, ചേച്ചിക്ക് വേറെ ജോലിയില്ലേ, ചേച്ചി ചേച്ചിക്ക് അവിടെ പോയി ഇങ്ങനെ അവളുമാരോ ഇത് കാണുന്നതിനെക്കാട്ടില് ഇവിടെ ഇരുന്ന് ഒരെണ്ണം കൂടെ തച്ചു കൊടുക്കാൻ ചേച്ചിക്ക്.
1: എന്തായാലും ചിത്രലേഖ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ കാര്യങ്ങൾ ഒന്ന് നേരിടാൻ വേണ്ടിട്ട് ശ്രമിക്കുക, നല്ല ഒരു ലൈഫ് ഉണ്ടാവട്ടെ.
2: ഇപ്പോൾ ഈ ശ്രോതാവ് പറഞ്ഞതുപോലെ ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പോൾ നമ്മൾ നമ്മുടെ യൗവനവും സമയവും അധ്വാനവും പൈസയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കും ചിലപ്പോൾ ഒരു കുടുംബം, അല്ലെങ്കിൽ നമ്മൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഒരു കമ്പനി, ഇപ്പോൾ നമ്മുടെ ഒരു പ്രസ്ഥാനം. അപ്പം ഒരു ലൈഫിന്റെ മുക്കാൽഭാഗമോ അല്ലെങ്കിൽ കാൽഭാഗത്തോടോ ഒക്കെ നമ്മൾ 10, 25, 30 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്ഥലത്ത് നിന്നും നമ്മൾ അപ്രസക്തരായി പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന പരിഗണനയോ സ്നേഹമോ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആൾക്കാർക്കുണ്ടാക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണല്ലേ. ഇനി മുതൽ ഞാൻ അവിടെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു സ്ഥലത്ത് ഞാൻ ഇല്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ചിന്തിക്കാൻ, എന്താണ് നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്?
1: നമ്മുടെ ലൈഫിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ സാധാരണ പറയാറുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ബെസ്റ്റ് ആയിട്ടും ഓണസ്റ്റ് ആയിട്ടും ഫെയ്ത്ത്ഫുൾ ആയിട്ടും സിൻസിയർ ആയിട്ടും ചെയ്യുക, കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ എത്ര വിചാരിച്ചാലും നമുക്ക് അതിനെ ഇമ്പാക്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. അത് വിട്ടുകളയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ അത് റീസണബിൾ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് കൊടുത്തതിന് ശേഷം പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിട്ട് കളയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വാശി പോലെ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ആയിട്ട് അത് കിടക്കുമ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എപ്പോഴും ആൾക്കാരുടെ ഒരു ലൈഫിന്റെ ഒരു മീനിങ് അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നത്

0: ത്തിന്റെ ഒരു പ്രസക്തി, ഒരു സിഗ്നിഫിക്കൻസ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അവരെ ജീവിതത്തിൽ തന്നെ ശ്രമിക്കുന്നത്. അത് ഇതിൽ നിന്നായിരിക്കും ചിലപ്പോൾ കണ്ടെത്താൻ
1: വേണ്ടി
0: വാലിഡേഷൻ. അപ്പൊ അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രയോറിറ്റൈസിൽ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന ഇതുപോലുള്ള റിപ്രക്കേഷൻസ് നമ്മുടെ ലൈഫിനെ ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇപ്പൊ ഈ പുള്ളിക്കാരിയുടെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി സിസ്റ്റം ഉണ്ട്. ഈവൻ പുള്ളിക്കാരിയുടെ ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ പുള്ളിക്കാർക്ക് ഉദ്ദേശിച്ച പോലെ വരാൻ പറ്റിയില്ലെങ്കിലും മറ്റു കാര്യങ്ങളില്ല, അപ്പോൾ ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആണ്, അപ്പൊ അതുപോലുള്ള മറ്റു റോൾ, ആസ് എ വൈഫ് എന്നുള്ള റോൾ, ആസ് എ മദർ എന്നുള്ള റോൾ, ഈവൻ സെക്രട്ടറി എന്നുള്ള റോളിന് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും മറ്റ് മീനിങ് കണ്ടെത്താനുള്ള റോളുകളുണ്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള പുതിയ റോളുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിനെ സിഗ്നിഫിക്കന്റ് ആക്കുന്ന ഒന്നല്ലെങ്കിൽ വേറൊരു മേഖലയിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: അടുത്ത ശ്രോതാവുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം,
0: പറഞ്ഞോളൂ. പേരെന്താണ്?
2: എന്റെ പേര് കടക്കാവോ പ്രേമചന്ദ്രൻ, കണ്ണമൂല എന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ.
2: ഈ ആത്മഹത്യയെ പറ്റി എന്നും പത്രത്തിൽ വായിക്കാവുണ്ട്. അപ്പൊ സാഹചര്യമാണ് മനുഷ്യൻ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ സമൂഹത്തിലൊരു ബോധവൽക്കരണത്തിലൂടെ മാറ്റാൻ കഴിയില്ല എന്നാണ് എന്റെ ചോദ്യം.
0: തീർച്ചയായിട്ടും ഒരു ബോധവൽക്കരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട അവയർനെസ്സും ഓരോ തീം സെലക്ട് ചെയ്യുന്നതും അത് എത്രത്തോളമാണ് ജനങ്ങളിൽ എത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ആ വ്യക്തിയെക്കാൾ ചുറ്റു നിൽക്കുന്ന ആൾക്കാരുടെ പ്രാധാന്യത്തെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കുന്നത് തന്നെ ഈ അവയർനെസ്സിന്റെ ആവശ്യകതയുടെ പ്രാധാന്യം ഊന്നിക്കൊണ്ടാണ്.
2: ഇപ്പോഴത്തെ യുവതലമുറ പോലും നിസ്സാര കാര്യങ്ങൾക്ക് വരെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കൊച്ചു കുട്ടികൾ വരെ പത്രത്തിൽ മിക്കവും വായിക്കാറുണ്ട്. പെട്ടെന്നുള്ള ഇത് ഒരു മനസ്സിന്റെ ഒരു ഇതായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്, ആലോചിച്ചില്ല.
0: അതെ, അതെ, പല കാരണങ്ങളാണ് പലപ്പോഴും ഇപ്പം സൂയിസൈഡിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ അടുത്ത കാലത്തായിട്ട് സൂയിസൈഡുകളുടെ എണ്ണം കൂടുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കുട്ടികളുടെ സൂയിസൈഡുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്.
2: അപ്പൊ എന്തായാലും ഇത് സമൂഹത്തെ ഒരു ബോധവൽക്കരണത്തിലൂടെ കുറെ പേരെങ്കിലും പിന്നാകുമെന്നാണ് എന്റെ ഒരു വിശ്വാസം.
0: തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യത്തില് പാരന്റ്സും അതുപോലെ തന്നെ അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യത്തില്, അതെ, ടീച്ചേഴ്സും പ്രായപൂർത്തിയായ ആൾക്കാരുടെ കാര്യത്തിൽ സമൂഹത്തിൽ അവർക്ക് ചുറ്റു നിൽക്കുന്ന ആൾക്കാരും ഈ കാര്യത്തില് ബോധവാന്മാരാകുകയാണെങ്കിൽ ഈ ഉയർന്നു വരുന്ന സൂയിസൈഡുകളുടെ എണ്ണം നമുക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: സർ, ഒരു വ്യക്തി ആത്മഹത്യാ പ്രവണതയിലേക്ക് നീങ്ങുന്നതിന്റെ പ്രാരംഭ സൂചനകൾ എന്തൊക്കെയാണ്?
0: ഇപ്പോൾ ഒരു വ്യക്തി പെട്ടെന്ന് റെഡ്യൂസ്ഡ് ടോക്ക്, അതായത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് കുറയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മളുടെ ഒരു അടുത്ത ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരാൾ, നമ്മുടെ ഫാമിലി മെമ്പർ പെട്ടെന്ന് സംസാരിക്കാതെ ആവുന്നു, ഒരിടത്തിരിക്കുന്നു, മുമ്പ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊന്നും എൻജോയ്മെന്റ് കണ്ടെത്താൻ പറ്റുന്നില്ല, ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, ക്ഷീണിച്ചിരിക്കുന്നത് പോലെ തോന്നുകയാണ്, ഒന്നിനകത്തും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുപോലെ തോന്നുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് മാറി നിൽക്കുക, ഒറ്റയ്ക്ക് നിൽക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു പ്രൈമറി മാർക്കേഴ്സ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനും അവരോട് സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആക്ച്വലി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ റിപ്പറ്റേറ്റീവ് ആയിട്ട് ഇപ്പോൾ സൂയിസൈഡൽ ഐഡിയ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ എപ്പോഴും കയ്യിൽ വെച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോട്ട് വരുവാണെങ്കിൽ അവർക്ക് വിളിക്കാനും സംസാരിക്കാനും ഒന്ന് വെന്റിലേറ്റ് ചെയ്യാനും അവരുടെ ആ ഒരു ടണൽ ഡിവിഷൻ മാറ്റി ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് ലൈഫിനെ കൊണ്ടുപോകാനും കഴിയും എന്നുള്ളതാണ്.
1: നമുക്ക് അടുത്ത ആളാരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, ആരാണ്, പേര് പറയാമോ?
2: മലപ്പുറം ജില്ലയിൽ നിന്നാണ്
1: സംസാരിച്ചോളൂ.
2: ഹലോ,
0: ആ പറയണം.
2: ഹലോ ഡോക്ടർ, പൊതുവേ ഇപ്പൊ ഈ കൂട്ടുകുടുംബത്തിന് മാറ്റം വന്ന് ഈ അണുകുടുംബമായി ഇപ്പൊ ഈ പ്രവണത, ഇപ്പൊ പറഞ്ഞൊരു ചെറിയ നിസ്സാര കാര്യത്തിന് കുട്ടികൾ പോലെ ഫോണ് വാങ്ങി വെച്ചാലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണദോഷിച്ച് ചീത്ത പറയ പഠിക്കാത്തതിന് പറഞ്ഞാലൊക്കെ കുട്ടികൾ വരെ ഇതിന് മുതിരിയാണല്ലോ ആത്മഹത്യക്കൊക്കെ. ഇങ്ങനെ അപ്പോ പണ്ടൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല, ഒരു 50 വർഷം മുമ്പത്തെ ഒന്നും ഇത്ര ഉണ്ടായിരുന്നില്ല ആത്മഹത്യ പ്രവണത. പ്രവണത ഈ എന്ത് മാനസിക നിലയിലുള്ള മാറ്റം, അതോ മാറ്റി ജീവിത രീതി എന്തത് വർദ്ധിക്കാൻ കാരണം എന്ന് എന്തെങ്കിലും പഠനം ഉണ്ടായിട്ടുണ്ടോ?
0: പൊതുവിൽ അത് വിലയിരുത്തപ്പെടുന്നത് കുട്ടികളുടെ കാര്യത്തിൽ പാരന്റിങ് സ്റ്റൈലിലൊക്കെ വന്നിരിക്കുന്ന ഒരു മാറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ കുട്ടികളെ കൂടുതലായിട്ട്

0: പാമ്പർ ചെയ്ത് വളർത്തുന്ന ഒരു സാഹചര്യം, അതായത് ഒരുപാട് ലാളിച്ച് ചെറിയ പ്രായത്തിലൊക്കെ വളർത്തുമ്പോൾ അവരുടെ ഒരു ലൈഫിന്റെ ഒരു റിയാലിറ്റി ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും പ്രിപ്പയർ ആവുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഇതിന് തൊട്ട് മുന്നേ വിളിച്ച കോളറും സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളുടെ ആത്മഹത്യ. അപ്പോൾ കുട്ടികളെ നമ്മൾ അവരെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഫിറ്റാക്കുക എന്നുള്ളത് പാരന്റ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. സ്കൂളിലെ ടീച്ചേഴ്സിനെ ഒന്നും നമുക്ക് അതിനകത്ത് പ്രാഥമികമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പാരന്റ്സ് പലപ്പോഴും പല പാരന്റ്സും നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് ചെയ്യുന്നതെങ്കിലും ഒരുപാട് ഓവറായിട്ട് പാമ്പർ ചെയ്യുന്നത് വഴി അവർക്ക് ആവശ്യപ്പെടുന്നതും ആവശ്യപ്പെടാത്തതും, അതായത് കുട്ടി സന്തോഷത്തോടിരിക്കുക എന്നുള്ള ഒരു ഗോളിൽ മാത്രമാണ് പല പാരന്റ്സും കുട്ടികളെടുത്ത് ഇടപെടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം മാത്രമല്ല നമുക്ക് കിട്ടുക. നമ്മൾ വളരെ ടഫായിട്ടുള്ള പലപ്പോഴും നോ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കത്തില്ല, ചില കാര്യങ്ങളിൽ ഫെയിലായി പോകും. അപ്പൊ അങ്ങനെയുള്ള ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊരു ട്രെയിനിങ് ചെറിയ പ്രായത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആ പാരന്റിങ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് കുട്ടികൾ ഇത്രയും വൾണറബിൾ ആവുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്ത് റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് വരുന്ന കുട്ടികളൊക്കെ തന്നെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് പിന്നീട് വരാനായിട്ട് സാധ്യത കൂടുതൽ. അതേസമയം ഈസി ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്ന ആൾക്കാരൊക്കെ തന്നെ കൂടുതലും വീക്ക് ആയിട്ടുള്ള സിനാരിയോയിലായിരിക്കും പിന്നീട് വരാനായിട്ടുള്ള സാധ്യത. അപ്പോൾ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മളതിനെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്ട്രോങ്ങർ ആണ് ആക്കുന്നത് ആക്ച്വലി, അല്ലാതെ വീക്കറല്ല ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കുട്ടികളെ യഥാർത്ഥത്തിൽ ഹെൽപ്പാണ് ചെയ്യുന്നത്. പാരന്റ്സ് അത് പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ പോലും അതൊരു പരിധിവരെ റീസണബിൾ ആയിട്ട് അവർ ലൈഫിലെ ടഫ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ ലോങ്ങർ ആയിട്ട് അവരുടെ പേഴ്സണാലിറ്റി അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: ഓക്കെ, വിളിച്ചതിനെ നന്ദി. സാർ, ഇപ്പോൾ ചില ആൾക്കാർ ആത്മഹത്യയ്ക്ക് അല്ലെങ്കിൽ അത്തരം വിഷാദപരമായിട്ടുള്ള ചിന്തകളൊക്കെ വരുന്ന സമയത്ത് പുറമെ ആ ഒരു മൂഡ് സ്വിങ് ഒക്കെ കാണിക്കാറുണ്ട്. സാറ് നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ അടുത്ത ആൾക്കാരോട് പറയുക, ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പുറമേക്ക് ചിരിച്ചുല്ലസിച്ച് നടക്കും. വേറെ എനിക്ക് യാതൊരു പ്രശ്നമുണ്ടെന്ന് ഒരു മനുഷ്യനെ അറിയരുത് എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ഒരു മാസ്ക് ഇട്ടിട്ടിട്ട് നടക്കും. എന്ത് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ പുറമേക്ക് ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഗുരുതരമായ ആത്മഹത്യാ ചിന്തകൾ ഉണ്ടായാൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും അറിയാനും സാധിക്കത്തില്ല. ചില ഇപ്പൊ ഒരു സഹായം കിട്ടുന്നതും അതിനുള്ള സാധ്യതയും കുറവാണ്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്?
0: ഇപ്പം ജനറലി സൂയിസൈഡിന്റെ ഒരു ഫെർട്ടൈൽ ലാൻഡ് എന്ന് പറയുന്നത് ഡിപ്രഷനും ആൽക്കഹോളുമാണ്. അതായത് ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സിംറ്റംസ് ഉണ്ടാവും. അതിന്റെ കൂടെ ആൽക്കഹോളും കൂടെ വരുമ്പോഴാണ് ആക്ച്വലി കൂടുതൽ ആൾക്കാരും ഇത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത കൂടുന്നത്. അതേസമയം ഈ പറഞ്ഞ പോലെ ലൈഫിലെ വളരെ പെട്ടെന്നുണ്ടാവുന്ന സിനാരിയോ, ഇപ്പോൾ പിന്നെ അവർ ഫേസ് ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അവരുടെ ഉള്ളിൽ എന്താണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതായിരിക്കില്ല അവർ പ്രൊജക്ട് ചെയ്യുന്നത് പുറത്തേക്ക്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി നമ്മൾ എടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഒരു മോട്ടിവേഷനാണ്. അപ്പം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം അല്ലെങ്കിൽ ഗുഡ് പറയണം അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ ഒരു വീക്കായിട്ടുള്ള പാർട്ടി, ചിലപ്പോൾ അത് വീക്കായിരിക്കില്ല അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയിൽ ചിലപ്പോൾ ലോവർ ആയിരിക്കാം, അങ്ങനത്തെ ഒരു സാഹചര്യം ലൈഫിൽ ഫേസ് ചെയ്യുമ്പോൾ പുറമേ കാണിക്കുന്നത് അതായിരിക്കില്ല. ഇപ്പം നമ്മുടെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാലും സ്റ്റോറീസ് എടുത്ത് നോക്കിയാലും നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയാലും അവരുടെ റിയൽ ലൈഫ് ആയിരിക്കില്ല ആക്ച്വലി അവർ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നതും റിയാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ഫ്രസ്ട്രേഷനായിട്ട് നിൽക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ലൈഫ് എപ്പോഴും ഫ്രീ ആയിട്ട് ട്രാൻസ്പാരന്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരികയാണെങ്കിലാണ് നമുക്ക് ലൈഫിനെ ലൈറ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഹാർഡ് ആയിട്ടുള്ള സിനാരിയോ ആയിരിക്കും ഉണ്ടാവുക.
1: നമുക്ക് അടുത്ത ആളാരാണ് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: ഞാൻ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്.
0: പേരെന്താണ്?
2: എന്റെ പേര് സന്തോഷ് എന്നാണ്.
0: ഓക്കെ, പറഞ്ഞു.
2: ഞാനൊരു 20 വർഷമായിട്ട് ആക്സിഡന്റിൽ പറ്റിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. കിടക്കുമല്ല, ഒരു ബ്ലൈൻഡ് ആയ വ്യക്തിയാണ്. ഈ ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉള്ളൊരു ഇത് പറയാൻ വേണ്ടിയാണ്. നമ്മളെ

0: ആത്മഹത്യ ചെയ്യുന്ന ഒന്നിനെ ഒരു പരിഹാരമല്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. കാരണം ഈ 20 വർഷമായിട്ടും ഈ കാരണം 10-25 വയസ്സ് വരെ ഞാൻ അടിച്ചു പൊളിച്ച് നടന്ന വ്യക്തിയാണ്.
1: ഇപ്പൊ എത്ര വയസ്സായി?
0: എനിക്ക് 45 വയസ്സുള്ളു. അപ്പൊ ഞാനൊരു അതേവരെ ഞാൻ ഒരു ഡ്രൈവറായിരുന്നു. അപ്പോ അത് അതുവരെ അടിച്ചു പൊളിച്ച് നടന്ന ഒരു വ്യക്തി ഇപ്പോ രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. അപ്പൊ നമ്മള് ഈ വിളിക്കുന്നവരൊക്കെ ഒരു നമ്മൾക്ക് ഉൾക്കൊള്ളാമിൽ പരിധിയിൽ കൂടുന്ന നമ്മൾ ആഗ്രഹങ്ങളും മോഹങ്ങളും വെക്കുന്നോണ്ടാണ് ഞാൻ ആത്മഹത്യ വരുന്നത് എനിക്കൊരു സംശയം. രണ്ടാമത് നമ്മൾ നമ്മളെക്കാട്ടിലും താഴെയുള്ളവരെ ചിന്തിക്കുക എന്നുള്ളതുണ്ട്. നമ്മളെക്കാട്ടിലും സുഖമില്ലാത്തവരോ ഇല്ലെങ്കിൽ സാമ്പത്തികമായി ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നതില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ നമ്മളെക്കാരണം താഴെയുള്ളവർ നമ്മളെക്കാരണം കഴിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മഹത്യ ടെൻഡൻസി കുറയും. പിന്നെ രണ്ടാമതെന്നുള്ള ഒരു വീട്ടിലുള്ള ഒരു അവസ്ഥയിൽ എന്ന് വെച്ചാൽ ഒരിക്കലും ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഭർത്താവും ഭാര്യയും തമ്മിൽ തന്നെ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നില്ല. അവര് വന്നു മൊബൈൽ നോക്കി നാലാൾക്കാരുണ്ടെങ്കിൽ നാലാളും നാല് മൂലക്കായി ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. അതൊരു ആത്മഹത്യക്ക് കാരണം നമ്മള് ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് ഇല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാള് അവരോട് നമുക്ക് കാര്യം പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. എല്ലാം ഷെയർ ചെയ്യണം. ഒരു നല്ല സുഹൃത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഒരു ടെൻഷൻ അത് നമുക്ക് ചിലപ്പോൾ അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ അവരൊന്ന് പറഞ്ഞാൽ മതി എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ മതി ആ ഒരു ആത്മവിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനും കൂടെ പറ്റും എന്ന എന്റെ വിശ്വാസമാണ്. കാരണം 20 വർഷമായിട്ട് ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
1: അതെ, തീർച്ചയായിട്ടും സന്തോഷം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുക, നമ്മൾ ഇത്രയും നേരം ഈ ഒരു പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺവെർസേഷൻ. നമ്മുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇപ്പൊ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ താരതമ്യം ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രെസ് ഫാക്ടറാണ്. സന്തോഷിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ?
0: എനിക്ക് കുറ്റസൊന്നുമില്ല. കാരണം ഞാൻ ഇവിടെയൊക്കെ തരണം ചെയ്ത് ഞാൻ ശ്രമിച്ചതുമാണ്, ആത്മഹത്യക്ക് ഞാൻ ശ്രമിച്ചതുമാണ്. പക്ഷെ ഞാൻ പിന്നെ ചിന്തിച്ചൊരു കാര്യമുണ്ട്, എന്റെ അമ്മ എന്റെ വീട്ടുകാർ എന്നൊരു ചിന്തയുണ്ട്. കാരണം പ്രായം 75 വയസ്സുള്ള ഒരു അമ്മയുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഒരു മകൻ മരിക്കുമ്പോൾ അമ്മയുടെ ജീവിതം എന്തായിരിക്കും? എന്നെ കൊണ്ടൊന്നും കഴിയില്ലായിരിക്കാം, കുടുംബം നോക്കാനൊന്നും കഴിയില്ലായിരിക്കാം. പക്ഷേ അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കാം? എന്നെ 8 വയസ്സുവരെ പോയി വളർത്തിയൊരു അമ്മ. നമ്മൾ അതിനൊക്കെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇപ്പൊ കുട്ടികളായാലും ഇപ്പൊ ഒരു നീറ്റ് പരീക്ഷ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാം എഴുതി അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവരെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അടുത്ത ചോയ്സ് നമ്മൾ ചോയ്സ് ചെയ്യുക, അതാണ് വേണ്ടത്. അല്ലാതെ ഒരു ഒന്ന് പരീക്ഷ എഴുതി കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയില്ല അതിനൊക്കെ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് ഇന്നത്തെ കാലത്ത് എന്താണ് പറ്റുന്നതെന്ന് ചിന്തിക്കാനുള്ളത്. ഒന്നാമത് കുടുംബ അണുകുടുംബങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സംസാരിക്കാത്തത് കൊണ്ടാണ് പ്രധാന വിഷയം.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം, അതെ തീർച്ചയായിട്ടും സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷിന്റെ ജീവിതത്തിന്റെ ഒരു അർത്ഥം വളരെ നല്ല രീതിയിലാണ്. അതായത് ഈ പറഞ്ഞ പോലെ സന്തോഷ് ജീവിച്ചിരിക്കുന്നതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് സന്തോഷിന്റെ പാരന്റ്സ് ഉണ്ട്, അവരുടെ ലൈഫ് ഫുൾഫിൽഡ് ആവുന്നത് സന്തോഷിനെ കാണും. ഓക്കെ, സന്തോഷ് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സന്തോഷിന്റെ ജീവിതം ഈ പറഞ്ഞതുപോലെ തന്നെ അമ്മയുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, അവരുടെ അവർക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു വ്യക്തി ഭൂമിയിലുള്ളത് വലിയ രീതിയിലുള്ള ഒരു മീനിങ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ സന്തോഷിന്റെ ഒരു ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
2: വിളിച്ചതിന് നന്ദി. സർ, ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ എനിക്കിനി ജീവിതം മതിയായി, ഇനി എനിക്ക് ജീവിക്കേണ്ട എന്ന് പറയുമ്പോൾ പല ആൾക്കാർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഈ ആത്മഹത്യയെപ്പറ്റി സംസാരിക്കുന്നവരോ ശ്രമിക്കുന്നവരോ ഒക്കെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ടല്ലോ. അപ്പോൾ ആൾക്കാരെ പേടിപ്പിക്കാൻ, ഇപ്പോൾ വീട്ടുകാരെ ഒന്നും ഭയപ്പെടുത്താൻ ഒക്കെ ചെയ്യുന്നതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ഈ അനുമാനം എത്രത്തോളം അപകടകരമാണ്?
1: ഇപ്പോ ചില വ്യക്തി വൈകല്യങ്ങളുണ്ട്, അതായത് പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അറ്റംപ്റ്റ് ചെയ്യാറുണ്ട് സെൽഫ് ഹാം പോലുള്ള. അപ്പൊ അത് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള അതൊരു മൂഡ് വേരിയേഷൻ വരുന്നതുകൊണ്ടും ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ, അതായത് ഈ പറഞ്ഞ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് സെൽഫ് ഹാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അഡ്രസ് ചെയ്യേണ്ടുന്ന ഒരു മാനസിക പ്രശ്നമാണ്. കൂടുതലും പെൺകുട്ടികളിലാണ് അത് കാണുന്നത്. ആ ഒരു അറൌണ്ട് ഏജ് ഗ്രൂപ്പ് 15 to 30 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ആയിട്ട്

0: അറ്റംപ്റ്റ് പാസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് പൊതുവിൽ കാണുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ആൽക്കഹോളും ഡിപ്രഷനും പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണ് പാസ്റ്റിലുള്ള അറ്റംപ്റ്റ്സ്. അപ്പൊ അങ്ങനെ ഉള്ളവരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കുകയും അവരെ റിക്കറന്റ് ആയിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാവാനുള്ള അറ്റംപ്റ്റ്സിൽ നിന്ന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം.
1: അടുത്ത ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സംസാരിച്ചോളൂ
0: റഹീമ, പറഞ്ഞു.
2: ഡോക്ടറെ, എന്റെ ഒരു മോള് ആത്മഹത്യ ചെയ്തായിരുന്നു.
0: ഓക്കെ.
2: അതിന്റെ മോളും ഇപ്പൊ അതുപോലെ ആത്മഹത്യ ചെയ്യാനുള്ള
0: എത്ര വയസ്സാണ് ചെറുമോക്ക്?
2: മോൾക്ക് ഇപ്പൊ 19 വയസ്സായി.
0: ഓക്കെ.
2: 2 വയസ്സിൽ മരിച്ചതാ അവളുടെ അമ്മ.
0: ഓക്കെ.
2: ഇപ്പൊ അവള് എന്ത് വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉടനെ കൈമുറിക്കുക, ഉടനെ ടെറസിന്റെ മണ്ടേന്ന് ചാടാൻ തുടങ്ങുക, ഇങ്ങനൊക്കെ ഉള്ള പരിപാടിയാ.
0: ഓക്കെ. നമ്മളിപ്പോ നിലവില് കാണിച്ചായിരുന്നോ ആരെങ്കിലും ഹോസ്പിറ്റലിലോ മെന്റൽ ഹെൽത്ത്?
2: കാണിച്ചായിരുന്നു. കാണിച്ചപ്പം ഡോക്ടർ എന്തോ പറഞ്ഞെന്ന് എനിക്കറിയില്ല. അവര് കൊല്ലത്ത, ഞങ്ങൾ പത്തനംതിട്ടയില.
0: ഇപ്പം നമ്മുടെ ഡൗട്ട് എന്താണ്? ആക്ച്വലി നമ്മളിപ്പോ ഈ ഒരു കാര്യത്തിലൊക്കെ അത് അവര് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിനകത്തുള്ള ഒരു സംശയം എന്താണ്?
2: സംശയം എന്തെന്ന് പറഞ്ഞാൽ അവിടെ എന്തോ പറഞ്ഞാലും ഉടനെ കഥകടച്ച് ഇരിക്കുക. പിന്നെ ഇപ്പൊ ഞാൻ പോകും, ട്രെയിൻ അവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്താ. അപ്പൊ റെയിൽവേ സ്റ്റേഷൻ ഞാൻ പോയി ചാടും, അല്ലെങ്കിൽ ഞാൻ പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അതുകൊണ്ട് ഇതൊക്കെ ഫോൺ ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് മോൾ ഇതുപോലെ ഒരു ദിവസം വിളിച്ചു ഇറങ്ങിപ്പോയ 4-ാം ദിവസം ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു വിളിച്ചു.
0: അപ്പൊ അതിനകത്ത് ഒരു കാര്യം അമ്മ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ വളരെ ടഫായിട്ടുള്ള സിറ്റുവേഷനാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോ ഈ കുട്ടിയുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ, അതായത് ആ കുട്ടി ഇപ്പൊ ആരാണ്?
2: ആൾക്കാരെല്ലാം ഭയങ്കര ഇതാ ഡോക്ടറെ. അവരെല്ലാരും കുട്ടിയെ ഒറ്റപ്പെടുത്തുക, കരഞ്ഞോണ്ട് പറയുക. ഇപ്പൊ കോളേജിൽ പഠിക്കുക അവള്.
0: ഇപ്പൊ ആരുടെ കൂടെ ഉള്ള ചെറുമോള്?
2: പിന്നെ അവിടെ പിന്നെ ഫാദറിന്റെ അമ്മായും ഫാദറും ഉണ്ട്, ആങ്ങളെ ഒരുത്തനുണ്ട്, അവൻ മിണ്ടത്തുമില്ല അവളോട്. അതുകൊണ്ടൊക്കെ അവൾക്ക് ഭയങ്കര ഇതാ. എന്നോട് എപ്പോഴും വിളിച്ചിട്ട് സങ്കടപ്പെടും, ഞാനെന്താ ചെയ്യാനായിട്ട്.
0: അപ്പൊ അത് അമ്മയുടെ സൈഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് അവരോട് പ്രോപ്പറായിട്ട് ഒരു ഹെൽത്ത് കെയർ സപ്പോർട്ട് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
2: അപ്പൊ അവര് ഇവിടെ നിർത്താന്ന് പറഞ്ഞാൽ അവൾ കോളേജിൽ പഠിക്കുക, അപ്പം പോകാനും വരാനും ബുദ്ധിമുട്ടാ. അപ്പൊ അതുകൊണ്ട് കൊണ്ടുവന്ന് നിർത്താനും ഇതില്ല. അപ്പം ഫാദറാണെങ്കിലും ഇവിടെ പിന്നെ ബാംഗ്ലൂരിൽ ജോലി, അവന് അപ്പൊ അവൻ പോകും, കൂടെ പോയേക്കും. എങ്ങനെ ഇവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരും. ഇപ്പം വയസ്സായ ഒരു വാപ്പമായ അവിടെ ഉള്ളത്. അപ്പൊ അവര് എപ്പോഴും ഇവളെ നോക്കിക്കൊണ്ടിരിക്കും. ഇവള് എന്തോ പറഞ്ഞാലും ആരെന്തോ പറഞ്ഞാലും ഉടനെ കൈമുറിക്കുക, അത് ചെയ്യുമ്പോ ഇത് ചെയ്യുമ്പോ ഭയങ്കര പ്രയാസത്തിൽ.
0: എന്തായാലും മുൻപത്തെ പോലെയല്ല ഇപ്പൊ, കുറച്ചും കൂടെ സർവീസുകളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം മോള് സ്കൂൾ കോളേജിൽ പഠിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ കോളേജിൽ തന്നെ കൗൺസിലിങ്ങിനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. അപ്പൊ മുമ്പത്തെ കാലം ഇപ്പൊ മോക്ക് തന്നെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യണമെങ്കിൽ മുമ്പത്തെ പോലെയല്ല, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളും സപ്പോർട്ട് സിസ്റ്റവും ഇന്ന് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ ഈ ചെറുമകള് സീക്ക് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്കായിരിക്കാം.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. അപ്പോൾ നമുക്ക് പൊതുവേ നമ്മുടെ പരിപാടിയുടെ സമയം പൂർത്തിയാവാറായി. അപ്പോൾ പൊതുവേ നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രവണത കാണിക്കുന്ന ആൾക്കാരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഒന്നാമത് നമ്മൾ അവരോട് ഒരു തർക്കിക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ അവരിപ്പോ നേരിടുന്ന പ്രശ്നത്തിന് നിസ്സാരവൽക്കരിച്ച് കാണരുത് എന്നുള്ളതും വളരെ
1: പലരും പറയുന്നത് നിനക്ക് അത് ഇങ്ങനെ തോന്നുന്നതാണ്, നിനക്ക് ശരിക്കുള്ള പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ്, എന്റെ ഒരു അവസ്ഥ നോക്കൂ, ഞാൻ ഇതിനേക്കാളും വലിയ അവസ്ഥയിലാണ്, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, നിനക്ക് എന്താണ് അങ്ങനെ തോന്നുന്നത്.
0: അതെ, അതൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. അവരുടെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഈ ടോക്ക് എന്ന് പറയുന്ന ടോക്ക് തെറാപ്പി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഓപ്പണായിട്ട് എന്താണെങ്കിലും സംസാരിക്കാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം സൂചിപ്പിച്ച പോലെ ഇതിനെ

0: വലിയ പ്രശ്നത്തിലാണ് ഞാനുള്ളത്, അല്ലെങ്കിൽ അവരിതിനേക്കാളും വലിയ പ്രശ്നത്തിലല്ലേ ഉള്ളത്. അങ്ങനെ അല്ല നമ്മളെ ലൈഫിനെ കാണുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റെസിസ്റ്റീവ് കപ്പാസിറ്റി ഡിഫറൻ്റാണ്. ഓരോ പ്രശ്നങ്ങൾ നേരിടുന്നതിനുള്ള എഗ്രിയബിൾനെസ് ഡിസഗ്രിയബിൾനെസ്സിലൊക്കെ ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രശ്നം നേരിടുന്നതിന് ഓരോ ആൾക്കാർക്കും ഇൻഡിവിജ്വലായിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാതെ ആ ഒരു പ്രശ്നത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയെ കുറ്റപ്പെടുത്താതെ, അതല്ലാതെ നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്നൊരു വേ ഔട്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
1: അപ്പോൾ നമ്മൾ പരിപാടിയുടെ തുടക്കത്തിൽ സംസാരിച്ച പോലെ തന്നെ ആത്മഹത്യാ പ്രതിരോധത്തിൻ്റെ ആഖ്യാനം മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം പല രീതിയിൽ നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഇടപെടലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് സംസാരിക്കാനായി വരുമ്പോൾ അതൊന്ന് കേൾക്കാൻ തയ്യാറായാൽ, ജഡ്ജ്മെന്റിൽ അല്ലാതെ കേൾക്കാൻ തയ്യാറായാൽ തന്നെ പല ജീവനുകളെയും നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത്തരം ചിന്തകൾ ഉണ്ടാകുമ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിശ പോലുള്ള 1056 പോലുള്ള ഹെൽപ്പ് ലൈനിലെ നമ്പറുകളിലേക്ക് വിളിക്കാനും അവരിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുക. ഒരു ജീവൻ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ പറയാതെ പോയ ഒരു വേദന ഉണ്ടാകും. ആ വേദന കേൾക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ ആ ജീവിതത്തിന് മറ്റൊരു അവസരം കൂടി ലഭിച്ചേക്കാം. ആത്മഹത്യയെക്കുറിച്ച് മൗനം പാലിക്കുകയല്ല, സംസാരിക്കുകയാണ് വേണ്ടത്. ജഡ്ജ് ചെയ്യാതെ കേൾക്കുക, ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തുക. ആവശ്യമെങ്കിൽ വിദഗ്ധ സഹായത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. കാരണം ചിലപ്പോൾ ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഞാനിവിടെ ഉണ്ട്, നമുക്ക് സംസാരിക്കാം എന്ന ഉറപ്പ് മാത്രം മതിയായേക്കാം. അപ്പോൾ ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും ശ്രോതാക്കളോട് അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ നിതിൻ AFനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
2: ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF മറുപടി നൽകിയ തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു. സ്റ്റുഡിയോയിൽ നിധിൻ AFനോട് സംസാരിച്ചത് MS ആശ. പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് V. സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോ സഹായം മഞ്ജു സുരേഷ്.

0: ചോദിച്ചവളാരാണ്? അതാണ് ചാമിയര് ചോദിച്ചത്.
1: അയ്യോ അച്ഛൻ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്?
0: ഞാനൊന്നും പറഞ്ഞില്ല, പറഞ്ഞില്ല.
1: അയ്യോ ചാമിയരിച്ച, നിങ്ങളെ, നിങ്ങൾ എന്താ കൂത്തുകവിയാണോ?
0: അല്ലല്ല, കൂത്തുകവിയല്ല, നാട്ടുകവി.
1: അയ്യോ അതല്ലേ, നിങ്ങൾ എന്താ പുലവരാണോ?
0: അല്ല, പുലവരല്ല, ഞാൻ നാടകക്കാരൻ.
1: അയ്യോ അതല്ലേ, പുലവർ പറഞ്ഞാൽ പണ്ഡിതൻ, ഞാനീ പറഞ്ഞാൽ അറിവുള്ളവൻ. നിങ്ങളെ തോലിപ്പാവക്കൂത്തിന്റെ ആളാ?
0: അതെ അതെ അതെ അതെ അതെ.
1: നിങ്ങക്ക് കൂത്തുമാട അറിയില്ലേ?
0: ആ പിന്നെ, അയ്യോ കൂത്തുമാട അറിയും.
1: അയ്യോ കൂത്തുമാട പറഞ്ഞാൽ എന്തിച്ചിട്ടാ?
0: എന്തിച്ചിട്ടാ?
1: അയ്യേ കൂത്തുമാട എങ്ങനെ പാവകൾ ഇങ്ങനെ നിരത്തുക. അപ്പോഴേ ആ ചെറിയ രണ്ട് പാവകളെ എടുക്കുക. നിങ്ങക്ക് നാടകക്കളി അറിയോ?
0: പിന്നെ നാടകമാണോ? ഞാൻ അറിയില്ല.
1: അയ്യേ നാടകക്കളി പറഞ്ഞെന്താ?
0: എന്താ
1: ഓരോരുത്തർ ഇങ്ങനെ പൈസ കൊടുക്കില്ലേ? നാളെ പറഞ്ഞിട്ടേ. അപ്പളേ ഇങ്ങനെ നാടകക്കളി, രണ്ട് ചെറിയ പാവകളെ എടുക്കുക. എന്നിട്ട് പാവകളെ പിടിച്ചിട്ട് എന്താ ചെയ്യറിയോ? അങ്ങനെ പാവേ കൊത്ത് കൊത്ത് കൊത്ത് കൊത്ത്, പാവേ കൊത്ത് കൊത്ത് കൊത്ത്, തപ്പൊയ് തപ്പൊയ് തപ്പൊയ് തപ്പൊയ്,
0: തപ്പൊയ് തപ്പൊയ് തപ്പാൻ പോയി തപ്പാൻ പോയി.
1: അയ്യേ തപ്പുകല്ല, തപ്പോയിന്നാ?
0: ഓ തപ്പോയി.
1: എന്താ ചോദിക്കണേ?
0: അല്ലല്ല, എനിക്ക് മനസ്സിലായില്ലല്ലോ, എന്റെ രാജ്യം എവിടെയാണ്?
1: അയ്യോ എന്റെയാണ ചോദിക്കണേ?
0: എന്റെയല്ല, നിന്റെ മൂത്തവളുടെ.
1: അയ്യേ അതല്ലേ, നിങ്ങള് എന്റെ രാജ്യം വന്നിട്ടോ?
0: എന്റെ രാജ്യം
1: തെക്ക് തെക്ക് തിരുവനന്തപുരം, അലുവ അമ്പലപ്പുഴ, പാട്ടോലെ ഇട്ടിക്കടവില്ലേ? ഞങ്ങളുടെ സ്വന്തമായ രാജ്യമാണെന്ന്.
0: ഓ തെക്ക് തെക്ക് തിരുവനന്തപുരം, ആലുവാമ്പലപ്പുഴ, ഇരുട്ടിക്കടവ്, വൈക്കം കൊല്ലം, പാട്ടോല. അപ്പൊ ഇരുട്ടിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ അറിയുമല്ലോ.
1: എവിടെയാ
0: ഇരുട്ടിക്കടവ്? ഞാൻ അറിയും, വിളക്ക് കരുത്തി അവിടെ.
2: ആ കുട്ടി പറഞ്ഞത് തെക്ക് തെക്ക് തിരുവനന്തപുരം, ആലുവ അമ്പലപ്പുഴ, ഇരുട്ടിൽ കടവ് എന്ന് പറയുന്ന രാജ്യം ആ കുട്ടിന്റെ സ്വന്തമായ രാജ്യമാണ്.
0: അപ്പോ അത് ശരി. അപ്പൊ നിന്റെ രാജ്യം, നിന്റെ രാജ്യം അത്. അപ്പൊ നിന്റെ ജാതി?
1: അയ്യോ എന്തൊട്ട് ഇയാള് ജാതിയൊക്കെ
0: ചോദിക്കണേണല്ലോ.
1: എന്നാലേ നിങ്ങളുടെ ജാതി എന്താ? നിങ്ങളുടെ ജാതി എന്താ?
0: ഞങ്ങളുടെ ജാതി വട്ടത്തിലാ.
1: വട്ടത്തില് പറഞ്ഞ എന്താ?
0: അതെനിക്കറിയില്ല, അവരോട്
1: ചോദിക്കട്ടെ. എന്നാലേ ഞാനൊന്ന് പറയട്ടോ, ഞാനല്ല ചക്കുറത്തി.
0: ആഹാ, നീയാണ് നമ്മുടെ പഠിക്കലിരുന്ന്
1: എന്ത് പറഞ്ഞ ഒരു
0: വെളുവില്ലേ
1: നിങ്ങൾക്ക്? എന്നും ഈ കളിയാ?
0: അല്ല, കൊറേ പാട്ടുണ്ട്, കൊറേ ചാട്ടമുണ്ട്.
1: അയ്യാ അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ കിട്ടൂലേ?
0: ഇല്ല, കാസ് കൊടുത്തിട്ട്
1: കിട്ടൂലേ?
0: പണം കൊടുത്തിട്ട്, പണം കൊടുത്തിട്ട്.
1: അയ്യോ അതല്ല, എന്നാലേ ഞാനൊന്ന് പറയട്ടോ, ഞങ്ങള് കുറവരില്ലേ? എന്ത് കുറവരാ ചേട്ടാ?
0: ആഹാ, നിങ്ങൾ എന്ത് കുറവരാ?
1: നാട്ടിൽ കൂടെ നടന്ന ചീട്ട് തുന്നുന്ന കുറവരാട്ടോ.
0: അതെ, അതന്നെ നല്ല വൃത്തിയുണ്ട് തൊടുകളൊക്കെ.
1: എന്താ
0: കാരണം പറഞ്ഞാൽ നാട്ടിൽ കൂടെ നടന്ന്?
1: അയ്യോ അതല്ല, ചീട്ട് ചരക്ക് പറഞ്ഞ അറിയില്ലേ? വാടിമുണ്ട് കിടക്ക കോശടി, വാടിമുണ്ട് കിടക്ക കോശടി.
0: വേണ്ടാത്തത് പറയണ്ട, വേണ്ടാത്തത് പറഞ്ഞാൽ എന്ത് ചെയ്യോ?
1: എന്താ
0: എന്താ നീ പറഞ്ഞത്?
1: അയ്യോ അതല്ല,
0: ഭാര്യമുണ്ട് കൊസരി കിടക്ക, ഭാര്യമുണ്ട്.
1: നിങ്ങക്ക് വല്ല നൊസ്സുണ്ടോ?
0: അല്ല, ചെറിയൊരു ബസ്സാണ്.
1: അതല്ലേ, അതായത് ഞങ്ങളുടെ പുരുഷന്മാര് ചീട്ടിച്ചരക്ക് കച്ചവടം, സ്ത്രീകളുടെ കച്ചവടം കണ്ടില്ലല്ലോ.
0: പുരുഷന്മാരുടെ കച്ചവടം ചീട്ടിച്ചരക്ക്.
1: അതെ,
0: നിങ്ങളുടെ ഭാര്യമാരുടെ കച്ചവടം ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
1: കണ്ടിട്ടുണ്ടോ? എന്താ തലയിൽ ഒരു വട്ടി, ഒക്കത്തൊരു കുട്ടി, ആ തത്തമീൻ കൂടെ ആയിട്ട് രേഖാബലം നോക്കല, ഗുണദോഷം പാക്കല, കൈ നോക്കല, കൈ നോക്കല, കൈ നോക്കല.
0: തലയിൽ ഒരു കുട്ടി, ഒക്കത്തൊരു വട്ടി, ആ പക്ഷിശാസ്ത്രവും കൈ വെച്ചിട്ട് ആ കൈ നക്കലാം, കൈ നക്കലാം, കൈ നക്കലാം എന്ന് പറഞ്ഞ ജാതി നിങ്ങളല്ലേ?
1: എന്റെ തത്തമ്മയില്ലേ, കൂടുങ്ങോട്ട് തുറന്നാ മതി കേട്ടോ. അങ്ങനെ ആ തത്ത ചീട്ടെടുത്തിട്ട് വരുന്ന ഒരു വരവ് കാണും.
0: ആ തത്ത നൊണ്ടിക്കളിച്ചിട്ട് എടുത്തിട്ട് വരുന്നു കാണണ്ടേ തത്ത?
1: പിന്നെ നിങ്ങൾക്ക്, നിങ്ങൾക്ക് ഇന്നെ കാണുമ്പോ എന്താ തോന്നണേ?
0: അല്ല, എനിക്ക് നിന്നെ കാണുമ്പോ തോന്നുന്നുണ്ട്, പക്ഷെ അതിനുള്ള സംഗതി സമയമില്ലല്ലോ.
1: ഒരു കാര്യണ്ടേ, എനിക്ക് നിങ്ങൾ ആരും ഇല്ല എന്നാ വിചാരിച്ചേ, എനിക്കൊരു കുറവനുണ്ടേ.
0: അയ്യോ നിനക്ക് കുറവനുണ്ടോ? ഞാൻ, എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ഉള്ളു.
1: അതല്ല, ഞങ്ങള് ആലപ്പുഴ അമ്പലപ്പുഴയില്ലേ, ആലപ്പുഴന്റെ അടുത്ത അമ്പലപ്പുഴയിൽ വെച്ചിട്ട് ഞങ്ങള് മണ്ഡപത്തിൽ മാലയിട്ട് ഞങ്ങള് ചെയ്തോണ്ട് വന്നതാ.
0: ഓ, ആലപ്പുഴന്റെ അമ്പലപ്പുഴയില്, അമ്പലപ്പുഴയിൽ വെച്ചിട്ട്, അമ്പലപ്പുഴയിൽ വെച്ച് ചെയ്തതാ ഞങ്ങള്.
1: അയ്യോ അതല്ലേ, അവിടുന്ന് താലി കൊട്ടിക്കൊണ്ട് കാറ് എത്ര

0: തന്നെന്താ കാറ്
1: എന്തേ
0: അത് വന്ന പോലെ പെയ്തതാണെങ്കിൽ
1: അയ്യേ അത് മഴക്കാറാ അതല്ലേ
0: അല്ല മഴക്കാരല്ല ഒരു പുക്കാറ്
1: നോക്കൂ അതെല്ലാം അവിടെ ഇരിക്കട്ടെ എനിക്ക് അയാളിനെ ഒന്ന് കാട്ടി തരുന്നു
0: ശരി അപ്പൊ നിന്നെ കുറവനെ വിളിക്കണേ അപ്പൊ ഞാൻ വിളിച്ചാലോ
1: വിളിക്കൂ
0: ശരി ഇതെല്ലാം നാണുവോ
2: എന്താ ചാമരച്ചാ
0: നാണുവോ
2: എന്താണ് ചാമരച്ച
0: നിന്റെ അവള് വന്നിരിക്കുന്നു
2: എന്റെ ലക്ഷ്മിക്കുട്ടി അവിടെ വന്നിട്ടുണ്ടെന്ന്
0: ആ ലക്ഷ്മിയാണ്
2: അതെ
0: അവന്റെ പേര് ലക്ഷ്മിയാണ്
2: ലക്ഷ്മി ലക്ഷ്മി
0: ആർക്കാണ്ട് അത്ര ലക്ഷണം
2: ഏച്ചാ അവളവിടെ വന്നിട്ടുണ്ടെന്ന് നേരിട്ട് ഞാനൊന്ന് കാണട്ടെ
0: അവളെയോ
2: അതെ
0: അവളെ നേരിട്ട് കാണണോ
2: നേരിട്ട് കാണിയല്ലേ നല്ലത്
0: അപ്പൊ എനിക്ക് എന്നെ കണ്ടാ പോരെയോ
2: അതെ ഇതല്ലേ എന്റെ കുടത്തി ലക്ഷ്മി
1: ഇതല്ലേ എന്റെ കുറവൻ
0: നിന്റെ കുറവൻ
1: അതെ നോക്കൂ
0: ഇത് നിന്റെ കുറത്തി
1: അതെ
0: അപ്പൊ രണ്ടാളിനെ കൂടി ചരത്തി
1: ഇതല്ലേ അമ്പ്
2: ഇതല്ലേ അമ്പ് ഇതല്ലേ വില്ല് ഇതിലല്ലേ ഞാൻ തൊടുക്കേണ്ടത്
0: അതിലെ നീ തൊടുക്കണ്ട ഞാൻ അടുക്കാടി ഒന്ന് തൊടുക്കട്ടെ
2: അങ്ങോട്ട് കടന്ന പുകയൊന്നും വരുത
1: നോക്കൂ ഇയാൾക്ക് എപ്പ കണ്ടാലും തൊടുക്കാന്നുള്ളൂ ഞാൻ പൊക്കട്ടെ
0: പിന്നെ വേൻ തൊടുക്കാലോ
2: അച്ഛാ ആറാട്ടുപുഴ പൂരസ്ഥലത്ത് വിട്ടുപോയവൾ ഇപ്പോഴാണ് എന്റെ കയ്യിൽ പിടുത്തം കിട്ടിയത്
0: ഇപ്പോഴും പിടി കിട്ടിയില്ലേ
2: എനിക്കൊരു രണ്ട് വാക്ക് ചോദിക്കാനുണ്ട്
0: അവളോടോ
2: അതെ
0: ഭാര്യനോടോ
2: അതെ അച്ഛാ

0: സി ചാമുണ്ണിയും സംഘവും അവതരിപ്പിച്ച പൊറാട്ട് നാടകം സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
2: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യുപിഐ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പട്ടയമേള മറ്റന്നാൾ തൃശൂരിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് രാജ്യത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യുപിഐ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനങ്ങൾക്ക് എത്താൻ കഴിയാതിരുന്ന മേഖലകളിൽ പോലും യുപിഐ വിജയം കണ്ടതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മാസത്തിൽ മാത്രം 2,400 കോടിയിലധികം യുപിഐ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ഈ മുൻനിര ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇപ്പോൾ 11 രാജ്യങ്ങളിൽ ലഭ്യമാണ്. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു.
1: 6 ക്ലസ്റ്ററുകൾക്ക് കീഴിൽ 34 പ്രോജക്റ്റുകളാണ് ചർച്ചയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു നോളജ് പാർട്ണറെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോജക്റ്റുകളുടെ വ്യാപ്തി, അതിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ, പ്രധാന ഘടകങ്ങൾ, നിർവഹണത്തിന്റെ മാതൃക, അതിന്റെ ഇക്കണോമിക് മോഡൽ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഈ റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ 73 പദ്ധതികളുടെയും കാര്യത്തിൽ തീരുമാനമാകും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ അതിന്റെ ടൈം ഫ്രെയിം നിശ്ചയിക്കും, അതിന്റെ ഇക്കണോമിക് മോഡൽ നിശ്ചയിക്കും, അതിന്റെ നിർവഹണ രീതി നിശ്ചയിക്കും.
0: സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഐസിയുവിൽ അതിക്രമത്തിനിരയായ കോഴിക്കോട് സ്വദേശിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിച്ചു. സുപ്രീംകോടതിയിൽ സംസ്ഥാനത്തിന്റെ കേസുകളുടെ നടത്തിപ്പിന് സീനിയർ അഭിഭാഷകരുടെ പുതിയ പാനലിന് അംഗീകാരം നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമം. ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട ദീർഘകാല വൈദ്യുതി കരാർ എൽഡിഎഫ് സർക്കാർ റദ്ദാക്കിയത് കാരണം യൂണിറ്റിന് 4 രൂപയ്ക്ക് വാങ്ങിയ വൈദ്യുതി ഇപ്പോൾ 10 രൂപയ്ക്കാണ് വാങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സിഎംആർഎൽ പണമിടപാട് കേസിലെ ഇഡി നോട്ടീസിന്മേൽ നിയമപരമായ പരിശോധനകൾ നടത്തി തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29-ന് നടക്കും. 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗനവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും അല്പസമയത്തിനകം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും.

0: ദൃശ്യമാണ്.
1: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധി സംഘം ബാരാബങ്കി ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിൽ പത്മശ്രീ അവാർഡ് ജേതാവും നൂതന കർഷകനുമായ രാം സരൺ വർമ്മയെ സന്ദർശിച്ചു. ആധുനികവും നൂതനവുമായ കാർഷിക രീതികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പ്രതിനിധി സംഘം രാം സരൺ വർമ്മയുമായി സംവദിക്കുകയും അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ദേശീയപാതാ മേഖലയുടെ സുരക്ഷ വിലയിരുത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ഇന്നലെ ആരംഭിച്ചു. 3 സ്ക്വാഡുകളായി വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ആദ്യ സ്ക്വാഡ് അരൂർ മുതൽ മാരാരിക്കുളം വരെയും 2 സ്ക്വാഡ് ഓച്ചിറ മുതൽ കൊറ്റംകുളങ്ങര വരെയും 3 സ്ക്വാഡ് അമ്പലപ്പുഴ താലൂക്കിൽ കൊമ്മാടി മുതൽ കളിത്തട്ട് വരെയുമാണ് പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: സ്ഥിരമായുള്ള അനധികൃത പാർക്കിംഗ് ഡിവൈഡർ അടയ്ക്കുന്നതും തുറക്കുന്നതുമായും ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണത്തിലെ പ്രശ്നങ്ങൾ, നിയമലംഘനം, റോഡ് കയ്യേറ്റം തുടങ്ങിയവയാണ് പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ദിവസം തന്നെ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ഇതിന് പരിഹാരം കാണാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ട് ഓരോ സ്കൂളും ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു.
1: ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ ഇ കെ കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. ഇടുക്കി മൂന്നാറിൽ അപൂർവ ഇനം നീലക്കുടുക്ക ചിത്രശലഭത്തെ കണ്ടെത്തി. വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള ഇവയെ സാധാരണ പ്രദേശങ്ങളിൽ കാണാറില്ല. കിളിവാലൻ ശലഭ കുടുംബത്തിൽപ്പെട്ട ഇവയുടെ സാന്നിധ്യം പ്രകൃതിസ്നേഹികളിൽ കൌതുകമുണർത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മണിക്കൂറിൽ 15 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ളവയാണ് നീലക്കുടുക്ക ശലഭങ്ങൾ. കറുത്ത ചിറകിലെ തിളങ്ങുന്ന പച്ചനിറം കാരണം ഇംഗ്ലീഷിൽ ഇവയെ കോമൺ ബ്ലൂ ബോട്ടിൽ എന്നും വിളിക്കും. പ്രതികരണ ശേഷി കൂടുതലായതിനാൽ സാധാരണയായി ഇവയെ പിടികൂടുക വളരെ പ്രയാസമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും തെക്കേ ഇന്ത്യയിലുമാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. അരണമരം, കറുവപ്പട്ട, കർപ്പൂരം എന്നിവയുടെ ഇലകളിലാണ് ഇവയുടെ ലാർവകൾ വളരുക. നനഞ്ഞ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും ധാതുക്കളും ലവണങ്ങളും ഊറ്റിക്കുടിക്കുന്നതും ഇവയുടെ പ്രത്യേകതയാണ്.
1: സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനുമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടി സ്മൃതി വന്ദനം 2026 ഇന്ന് നടക്കും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 12 മാസ കാലയളവിൽ മരണാനന്തരം അവയവദാനം നിർവഹിച്ച 39 പേരുടെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. അതോടൊപ്പം ഈ കാലയളവിൽ അവയവം സ്വീകരിച്ച് പൊതുജീവിതത്തിലേക്ക് കടന്നവരും പരിപാടിയുടെ ഭാഗമാകും. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സർഗം 2025 സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള അവാർഡ് വിതരണം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടക്കും. മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനവും വിജയികൾക്കുള്ള അവാർഡ് വിതരണവും നിർവഹിക്കും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ ഇ കെ നായനാർ സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപ വകയിരുത്തി. ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിന് കൈമാറി സർക്കാർ ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 513 പോയിന്റ് നഷ്ടത്തിൽ 75,065 നിഫ്റ്റി 118 പോയിന്റ് നഷ്ടത്തിൽ 23,517 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ 113,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ യുവജനങ്ങളുടെ സർഗാത്മകതയും ആശയങ്ങളും രാജ്യവികസനത്തിനായി പ്രയോജനപ്പെടുത്തുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം കോഴിക്കോടിന്റെ സഹകരണത്തോടെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യുപിഐ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEBയ്ക്ക് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പട്ടയമേള മറ്റന്നാൾ തൃശൂരിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം.

0: നാളെ അവസാനിക്കും. 9 ദേശീയ പോഷകാഹാര മാസത്തിന് രാജ്യത്ത് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: കൂർക്കം വലിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ യഹ്യ പറക്കവെട്ടി സംസാരിക്കുന്നു.
3: ഉറക്കത്തില് ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം, അതിൽ വായിൽ കൂടിയോ ശ്വാസനാളത്തിൽ കൂടിയോ ശ്വാസമെടുക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സം, അതാണ് കൂർക്കമ്പലിയായിട്ട് നമുക്ക് കേൾക്കുന്നത്. 2 തരം കൂർക്കമ്പലിയാണുള്ളത്. 1 മൗത്ത് സ്നോറിങ്ങും പിന്നൊന്ന് നേസൽ സ്നോറിങ്ങും, അതായത് വായിൽ കൂടിയുള്ള കൂർക്കമ്പലിയും മൂക്കിൽ കൂടിയുള്ള കൂർക്കമ്പലിയും. ഇത് സ്ത്രീകളിൽ വളരെ കുറവും പുരുഷന്മാരിൽ കൂടുതലുമായിട്ടാണ് ഈ കൂർക്കമ്പലി ഇതുവരെയും കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും 40% പുരുഷന്മാർ, അതായത് 10-ൽ 4 പേർക്ക് പുരുഷന്മാർക്കും 10-ൽ 3 പേർക്ക് സ്ത്രീകളിലും ഈ കൂർക്കമ്പലി സാധാരണ കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? പ്രധാനമായിട്ട് 3 നമുക്കതിനെ തരംതിരിക്കാം: സ്ത്രീകളിൽ, പുരുഷന്മാരിൽ, കുട്ടികളിൽ. സ്ത്രീകളിൽ എന്തൊക്കെയാണ് കാരണം? ഗർഭിണികളിൽ സാധാരണ കൂർക്കമ്പലി കാണാറുണ്ട്. അതുപോലെ ആർത്തവം നിൽക്കുന്ന സമയത്ത്, അതായത് മെനോപ്പോസ് സമയത്തും ചിലരിലൊക്കെ കൂർക്കമ്പലി പെട്ടെന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് ഹൈപ്പോ തൈറോയ്ഡ്സ്, അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH കൂടിയിരിക്കുന്ന അവസ്ഥ, നമുക്കറിയാം TSH കൂടുമ്പോഴത്തേക്ക് സാധാരണ പീരിയഡ്സ് ഇറഗുലറാവും, ലേറ്റ് ആകാറുണ്ട്, അതുപോലെ തന്നെ വണ്ണം കൂടാറുണ്ട്, പ്രഷർ കുറയാറുണ്ട്, ശബ്ദത്തിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്, മൂഡ് വേരിയേഷൻ ഉണ്ടാകാറുണ്ട്, ഡിപ്രഷൻ വരാറുണ്ട്. അപ്പം അങ്ങനെ പല കാരണങ്ങളാണ് ഹൈപ്പോ തൈറോയ്ഡിസത്തിനുള്ളത്. ഒപ്പം കൂർക്കമ്പലിയും സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. അമിത വണ്ണം വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് സ്ത്രീകളിൽ ഈ കൂർക്കമ്പലിക്ക്. നേസൽ കഞ്ചഷൻ കൊണ്ടും കൂർക്കമ്പലി ഉണ്ടാകും. ജന്മനാ വൈകല്യം, പ്രത്യേകിച്ച് വായിലും മൂക്കിലും ഉണ്ടാകുന്ന ചില വൈകല്യങ്ങൾക്ക് കൂർക്കമ്പലി ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. ഡിഫ്ലക്റ്റ് നേസോസെപ്റ്റം, അതായത് മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്ന അവസ്ഥയിലും പലരിലും കൂർക്കമ്പലി കണ്ടുവരുന്നുണ്ട്. മദ്യപാനം, അതുപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും കൂർക്കമ്പലിക്ക് പ്രധാന കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. സ്ത്രീകളിൽ മദ്യപാനവും ലഹരി ഉപയോഗമൊക്കെ കുറവാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ കൂർക്കമ്പലിയുടെ അളവ് വളരെ കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണുന്നുണ്ട്. ചില അലർജി രോഗങ്ങൾ കൂർക്കമ്പലിക്ക് പലപ്പോഴും കാരണമാകാറുണ്ട്. ഇനി പുരുഷന്മാരിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഇതേപോലെ തന്നെ അമിതവണ്ണം പ്രധാന കാരണം തന്നെയാണ്. മൂക്കിലെ ചില തടസ്സങ്ങൾ, ഇതുപോലെ സെപ്റ്റൽ ഡീവിയേഷൻ, അതായത് മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന അവസ്ഥ, ചില ഗ്രോത്തുകൾ, വളർച്ച, അതായത് പോളിപ്പ്, അതുപോലെ അലർജി രോഗങ്ങൾ, ഈവൻ സൈനസൈറ്റിസ് പോലും കൂർക്കമ്പലിക്ക് കാരണമാകാറുണ്ട്. തൊണ്ടയുടെയും നാക്കിൻ്റെയും മസിൽസിനുള്ള ക്ഷീണം പ്രധാന കാരണമായിട്ട് കൂർക്കമ്പലി പുരുഷന്മാരിൽ കാണുന്നതിൽ കാരണമാകുന്നുണ്ട്. അതുപോലെ വണ്ണം കൂടിക്കഴിയുമ്പോൾ നെക്കിന്റെ ലെങ്ത് കുറയും, അവിടെ ഫാറ്റ് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യും, ടിഷ്യൂസ്, അവിടുത്തെ മസിൽസ് കൂടുതൽ വരും. അപ്പം കഴുത്തിന്റെ നീളം വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ മസിൽസും ഫാറ്റും കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുമ്പം പുരുഷന്മാരിൽ കൂർക്കമ്പലി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ടോൺസിലൈറ്റിസും അഡിനോയിഡ്സും, അഡിനോയിഡ്സ് സാധാരണ കുട്ടികളിലാണ് കാണുന്നത് എങ്കിലും അഡിനോയിഡ്സ് ഉള്ള അവസ്ഥയിൽ പുരുഷന്മാരിൽ കൂർക്കമ്പലിക്ക് ഒരു കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. കുറുനാക്ക് നീളം കൂടുകയോ അല്ലെങ്കിൽ സോഫ്റ്റ് ആവുകയോ ചെയ്യുന്ന സമയത്ത്, ഔള എന്ന് പറയുന്ന ആ കുറുനാക്കുണ്ടല്ലോ, അത് നീളം കൂടുകയാണെങ്കിൽ കുറുക്കമ്പലി വരും. മദ്യപാനവും ലഹരി ഉപയോഗവും, പിന്നെ കിടക്കുന്ന രീതി, വശങ്ങളിൽ കിടക്കുവാണെങ്കിൽ കുറുക്കമ്പലി ഉണ്ടാകാറില്ല, മലർന്ന് കിടക്കുമ്പോഴാണ് സാധാരണ പുരുഷന്മാരിൽ കുറുക്കമ്പലി കണ്ടുവരുന്നത്. ഇനി കുട്ടികളിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കാം. കുട്ടികളിൽ അഡിനോയിഡ്സ് പ്രധാന ഒരു കാരണം തന്നെയാണ്. കാരണം കുട്ടികളിൽ ഈ ടോൺസില് പോലെ തന്നെ ഉള്ള ഒരു ഗ്ലാൻഡാണ് ഈ അഡിനോയിഡ്, ലിംഫോയിഡ് ടിഷ്യു ആണ്. സാധാരണ പോലീസ്മെൻ ഓഫ് ദ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. അതായത് എന്ത് ഇൻഫെക്ഷൻ കുട്ടികളിൽ ഉണ്ടാകുവാണെന്നുണ്ടെങ്കിലും ആദ്യമേ ഈ അഡിനോയിഡോ അല്ലെങ്കിൽ ടോൺസിലോ കയറി വീങ്ങി വരികയും അങ്ങനെ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ചികിത്സ കൊടുക്കാൻ സാധിക്കും. അപ്പം ഈ ഗ്രന്ഥി സാധാരണ 12 വയസ്സ് വരെ കാണും. 12 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്രന്ഥി ചുരുങ്ങി പോവുകയാണ് പതിവ്. അപ്പം ഈ ഗ്രന്ഥിയുടെ വീക്കം പലപ്പോഴും കുട്ടികളുടെ കുറുക്കമ്പലി ഉണ്ടാക്കും. നമുക്കറിയാം ഈ ഗ്രന്ഥി വീങ്ങി അഡിനോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ വായിൽ കൂടിയേ ശ്വസിക്കത്തുള്ളൂ, അതുപോലെ തന്നെ എപ്പോഴും ജലദോഷമായിരിക്കും, ചുമയായിരിക്കും, തൊണ്ടവേദന ഉണ്ടാകും, ഈ കൂർക്കമ്പലി ഉണ്ടാകും, മുഖത്തിന്റെ ഒരു ലക്ഷണം തന്നെ മാറിപ്പോകും. അഡിനോയിഡ് ഫേസി എന്ന് പറയുന്ന ഒരു ലക്ഷണം അവരെ കണ്ടു കഴിയുമ്പോൾ തന്നെ അറിയാം ഇവൻ അഡിനോയിഡ് ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഉറക്കത്തിന്റെ കുറവ് വളരെ പ്രധാനമായിട്ടും കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട് ഈ അഡിനോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം കൂർക്കമ്പലിയുടെ പ്രധാന കാരണമായിട്ട് അഡിനോയിഡ് കുട്ടികൾ കണ്ടുവരുന്നുണ്ട്. ഒബീസിറ്റിയും ഡിഫ്ലക്റ്റഡ് നേസസ്, അതായത് മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്ന അവസ്ഥയും കുട്ടികളിൽ പ്രധാന കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. കൂർക്കമ്പലിയുടെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. കാരണം വളരെ നിസ്സാരമായിട്ട് കൂർക്കമ്പലി നമ്മൾ കാണരുത് എന്ന സൂചനയാണ്

0: ഈ അപകടങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കുമ്പം തോന്നുന്നത്? കാരണം സാധാരണ നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത് 94%, അത് 98% വരെയും പോകാം. ഇത് 80% കുറയും ഈ കൂർക്കമ്പലിക്കാരിൽ. നമുക്കറിയാം കോവിഡ് സമയത്ത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ് ഓക്സിമീറ്റർ. ഈ എല്ലാവർക്കും ഈ ഓക്സിമീറ്ററിനെ കുറിച്ച് ഇപ്പം നല്ല ധാരണയുണ്ട്. അപ്പോൾ ഈ വിരലിൽ നമ്മൾ ഈ ഓക്സിമീറ്റർ വെച്ചിട്ട് ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുമ്പം 80% പലപ്പോഴും ഈ കൂർക്കമ്പലിക്കാരിൽ കാണുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഈ കൂർക്കമ്പലി ഉള്ളപ്പം എന്താ പറ്റുന്നത്? അതുകൊണ്ട് ഹൃദയരോഗങ്ങൾ ഉണ്ടാകും, അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടാകാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, അരിത്മിയാസ് അതായത് ക്രമരഹിതമായിട്ടുള്ള ഹൃദയമിടിപ്പ്, അത് വളരെ പ്രധാനമായിട്ട് കൂർക്കമ്പലിക്കാരിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങളാണ്. രക്തസമ്മർദ്ദം കൂടിയിട്ട് ഇന്റേണൽ ബ്ലീഡിങ് ബ്രെയിൻ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു വശം തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് സ്ട്രോക്ക് ഉണ്ടാകാനും കൂർക്കമ്പലി കാരണമാക്കാറുണ്ട്. അതുപോലെ പകൽ സമയത്ത് ഏകാഗ്രതയില്ലായ്മ കൂർക്കമ്പലിയുടെ ദോഷകരമായ ഒരു ഫലമാണ്. ഇത് പകൽ സമയത്ത് ചെറിയ ഒരു മയക്കം ഉണ്ടാകും കൂർക്കമ്പലിക്കാർക്ക്. അപ്പോൾ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡ്രൈവ് ചെയ്യുന്ന അവസ്ഥയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. കൂർക്കമ്പലി കൂടുതലുള്ളവർക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ അവരുടെ കൂടെ ഇരിക്കുകയും സംസാരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. അതുപോലെ ചില ആൾക്കാർ ഡിപ്രഷൻ ഉണ്ടാക്കും. കൂർക്കമ്പലിക്കാർക്ക് ഈ വിഷാദ രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വീട്ടിലെ ഒരു ഹാർമണി, ആ ഒരു ഇക്വിലിബ്രിയം പലപ്പോഴും നഷ്ടപ്പെട്ട് പോകുന്ന അവസ്ഥ ചില കുടുംബങ്ങളിലെങ്കിലും നമ്മൾ കാണാറുണ്ട്. കാരണം ഡൈവോഴ്സ് വരെയും പലപ്പോഴും കൂർക്കമ്പലിയിൽ ഉള്ള ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കൂർക്കമ്പലി കാരണം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇത് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ വന്ന് വീട്ടിലെ ഒരു ഹാർമണി നഷ്ടപ്പെടുന്ന അവസരവും ചിലപ്പോൾ സംജാതമാകാറുണ്ട്. പരിശോധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റേ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ MRI സ്കാൻ, CT സ്കാൻ, ഈ ശ്വാസനാളങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻസ്, ഇതെല്ലാം എടുത്തു നോക്കുന്നത് വളരെ ഉചിതമാണ്. സൈനസൈറ്റിസ് ഉണ്ടോ, അഡിനോയിഡ്സ് ഉണ്ടോ, ടോൺസിലൈറ്റിസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഡിഫ്ലക്റ്റഡ് നേസൽ സെപ്റ്റം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇത് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി ചികിത്സയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഒരു ENT ഡോക്ടറെ കാണണം. ഇയർ നോസ് ത്രോട്ട് സ്പെഷ്യലിസ്റ്റിനെ കണ്ട് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് കഴിഞ്ഞ് നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ നിങ്ങൾ കണ്ടുവെക്കണം. ഇത് രണ്ടും ആദ്യമേ നിങ്ങൾ ചെയ്യണം. അതുപോലെ നിങ്ങൾ ജീവിതശൈലി മാറ്റണം. വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കണം. പുകവലിക്കുന്നവർ പുകവലി ഒഴിവാക്കണം. മദ്യപിക്കുന്നവർ മദ്യപാനം ഒഴിവാക്കണം. ചിലപ്പം നമുക്ക് സർജിക്കൽ കറക്ഷൻസ് വേണ്ടി വരും. ഞാൻ പറഞ്ഞു ടോൺസിലൈറ്റിസോ അഡിനോയിഡ്സോ അതല്ലെങ്കിൽ ഈ DNS ഒക്കെ ഉണ്ടെങ്കിൽ ചില അവസരങ്ങളിൽ അതൊക്കെ നേരെയാക്കേണ്ടി വരും, എടുത്ത് കളയേണ്ടതായിട്ട് വരും. വശങ്ങളിൽ കിടക്കാൻ വേണ്ടി ആൾക്കാരെ പ്രേരിപ്പിക്കണം. മലർന്ന് കിടക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും വശങ്ങളിൽ കിടക്കാൻ വേണ്ടി സഹായിക്കുക, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചുണർത്തി സൈഡിൽ കിടത്തുക, ഒരു തലയണ സൈഡിൽ വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഒരു പരിധിവരെ നമുക്കിതിനെ കുറയ്ക്കാൻ സാധിക്കും. തല ഉയർത്തി കിടക്കാൻ പ്രേരിപ്പിക്കണം. അതായത് ഒരു 5-6 ഇഞ്ച് തല ഉയർത്താൻ പറ്റുന്ന ഒരു തലയണ വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ തലയുടെ ഭാഗം കട്ടിൽ ചെറുതായിട്ട് 2-3 ഇഷ്ടിക വെച്ചിട്ട് ഉയർത്തി നടത്തുമെന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ നമുക്ക് ഈ കൂർക്കമ്പലി ഒഴിവാക്കാൻ പറ്റും. പിന്നെ കൃത്യസമയത്ത് ഉറങ്ങാൻ പ്രേരിപ്പിക്കണം. അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പിന്നെ CPAP, ഒരു കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ മെഷീനുണ്ട്. പലപ്പോഴും നമുക്ക് ഈ മെഷീൻ ചില ആൾക്കാരൊക്കെ വെക്കാൻ പ്രേരിപ്പിക്കാറുണ്ട് ചില ഡോക്ടർമാർ. അത് ഈ ശ്വാസ തടസ്സം ഉള്ളവരിൽ ഈ മെഷീൻ വെക്കാമെങ്കിൽ വായു ശ്വാസനാളത്തിലേക്ക് കടത്തിവിട്ടിട്ട് കൂർക്കമ്പലി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മെഷീനാണ്. ചിലർക്കെങ്കിലും അത് ആശ്വാസമാകാറുണ്ട്. നിങ്ങൾക്ക് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ അവസരത്തിൽ കുറയ്ക്കാനും പറ്റും. മരുന്നുകൾ ഹോമിയോപ്പതിയിൽ വളരെ ഫലവത്തായിട്ടുള്ള മരുന്നുകളുണ്ട്. ലാക്കാനിനം, ഒപ്പിയം, ലോറോസൊറാസസ്, സ്ട്രമോണിയം, ബ്രോമിയം, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ അഡിനോയിഡ് ട്രീറ്റ് ചെയ്യാനും ടോൺസിലൈറ്റിസ് ട്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാനുള്ള എക്സസൈസും അതുപോലെ അതിനുള്ള മരുന്നുകളും ഒക്കെ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. അപ്പം ഈ വക മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കൂർക്കമ്പലി കുറയ്ക്കില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അപകടം ഉണ്ടാക്കുന്ന ഒരു രോഗലക്ഷണമാണ് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
1: കൂർക്കമ്പലിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ യഹിയ പറക്കവെട്ടി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഏഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.
4: അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഫിൻടെക് മേഖലയിൽ ഇന്ത്യൻ മുന്നേറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യു പി എ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7th പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് മാസം 2400 കോടിയിലധികം യു പി ഐ ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി യു പി ഐ വിശേഷിപ്പിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായി മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ഈ മാസം 6th തീയതി അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ധാമയിലും ഇത് സംബന്ധിച്ച ഫ്ളാഗ് മീറ്റിംഗ് നടന്നിരുന്നു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. യു എസ് പ്രതിനിധികൾ മോസ്കോയും കീവും സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഗുട്ടറസിന്റെ പ്രതികരണം. ഇത്തരം ശ്രമങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി യു എൻ വക്താവ് അഭിപ്രായപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ 226 ബില്യൺ US ഡോളറിന്റെ സഹായം യുക്രൈന് നൽകിയതായും യു എൻ വക്താവ് പറഞ്ഞു. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗണവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാരൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേപ്പാളിൽ ഇന്ത്യൻ ഫോറൻസിക് സംഘം ഇതുവരെ 1400ലധികം ഡി എൻ എ സാമ്പിളുകൾ പരിശോധിക്കുകയും 378 ഡി എൻ എകൾ തിരിച്ചറിയുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം. അതേസമയം പ്രളയശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സംഘം തുടരുകയാണ്. താൽക്കാലിക പാതയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ക്ഷണപ്രകാരം പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമാൻ ഇന്നു മുതൽ ഈ മാസം 15 വരെ ഇന്ത്യ സന്ദർശിക്കും. നാളെ അദ്ദേഹം

0: ഉപരാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ശ്രീലങ്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശ്രീലങ്ക സന്ദർശനത്തിന്റെ ഭാഗമായി കൊളംബോയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്നും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
1: जहां भी भारतीय रहते हैं वहां मैं मानता हूं कि भारत उस सभी स्थानों पर बसता है, उस सभी स्थानों पर भारत रहता है. भारत अपनी ज्योग्राफिकल बाउंड्रीज के साथ समाप्त नहीं होता. और मेरे लिए संतोष का विषय यह है कि इंडियन कम्युनिटी श्रीलंका की भी बहुत ही वाइब्रेंट है. और इतना ही नहीं, ट्रेड हो, एजुकेशन हो, हेल्थ केयर हो, चाहे टेक्नोलॉजी हो, सभी क्षेत्रों में बहुत ही प्रभावी तरीके से हमारे इंडियन डायस्पोरा के लोग काम कर रहे हैं.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. കുവൈത്തിൽ നടന്ന 8th ഇന്ത്യ കുവൈത്ത് ഫോറിൻ ഓഫീസ് ചർച്ചയിലാണ് തീരുമാനം. വാണിജ്യം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, ഊർജ്ജം, സാങ്കേതികവിദ്യ, കൃഷി, ആരോഗ്യം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും. അടുത്തഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ നടത്താൻ തീരുമാനിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷനുകളിൽ 740 കിലോ കഞ്ചാവും ചരസും പിടിച്ചെടുത്തു. കേസുകളിൽ 13 പേരെ അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ, കൌൺസിലുകൾ, മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ 162 സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മറ്റന്നാളാണ് 2nd വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഈ മാസം 14 നടക്കും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളിലെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധി സംഘം ബാരാബങ്കി ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിൽ പത്മശ്രീ ജേതാവും നൂതന കർഷകനുമായ രാംശരൺ വർമ്മയെ സന്ദർശിച്ചു. ആധുനികവും നൂതനവുമായ കാർഷിക രീതികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പ്രതിനിധി സംഘം രാംശരൺ വർമ്മയുമായി സംവദിക്കുകയും അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു. 50th ബോംബൈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് മഹേഷ് ചന്ദ്ര ത്രിപാഠി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശയെ തുടർന്നാണ് രാഷ്ട്രപതി നിയമനത്തിന് അംഗീകാരം നൽകിയത്. അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ നാവികസേന ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനോടൊപ്പം സൈനികരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പോരാട്ടങ്ങളുടെ ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവിന്ദർ സിംഗ് സഖ്യം ചൈനയെയും കോമ്പൌണ്ട് വനിതാ ഫൈനലിൽ ശീതൽ ദേവി കസാക്കിസ്ഥാൻ താരത്തെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ആകാശവാണി തൃശൂർ. പ്രിയ ഗീതം ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. അപ്പുകുട്ടൻ പെരിങ്ങോടിന്റെ ഇഷ്ടഗാനമാണ് പ്രിയ ഗീതത്തിൽ ഇന്നാദ്യം. കൈതപ്പുരത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം സല്ലാപം, ഗാനമിതാ

0: ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കി സ്റ്റാൻഡ് തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ.
4: കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
5: കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം ജോൺസൺ, ബിജു നാരായണൻ പാടിയത്, ചിത്രം കല്യാണ സൗഗന്ധികം. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പട്ടാമ്പിയിൽ നിന്നും രാജൻ, അജിത, മക്കൾ ഷീബ, അനീത്, റിൻസി, അനൂപ്, കൊച്ചുമകൻ ആരുഷ് എന്നിവർ. ഗാനമിതാ

0: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
1: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള 1 മാസത്തെ എക്സാം പ്രാക്ടീസും.
5: എം ജി ശ്രീകുമാർ പാടിയത്. വരികൾ കൈതപ്രം, സംഗീതം രവീന്ദ്രൻ, ചിത്രം വിഷ്ണുലോകം. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പുത്തൂരിൽ നിന്നും കുട്ടമോൻ പുഷ്കരൻ.

0: ഗാന സന്ദേശം
1: ഞായറൊഴികെ എന്നും രാവിലെ 7:35 പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ്
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.
0: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
3: യേശുദാസ് പാടിയത്. രചനാ സംഗീതം കൈതപുരം. ചിത്രം കാരുണ്യം. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ചന്ദ്രിക സി പേരകത്തും.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മ്യൂസിക് പാർക്ക് എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ്, തൃശൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: വരികൾ ബിജു തിരുമല, സംഗീതം ഔസേപ്പ് ബച്ചൻ, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം വിറ്റ്നസ്. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പാലക്കാട് നിന്നും അനീഷ് എം എസ്.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഗാന സന്ദേശം.
3: ഞായർ ഒഴികെ ഇന്നും രാവിലെ 7:35.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: രാജി മരത്തങ്കോടിന്റെ ഇഷ്ടഗാനം കേൾക്കാം ഇനി. വയലാറിന്റെ വരികൾ, സംഗീതം ജി ദേവരാജൻ, പി സുശീല പാടിയത്, ചിത്രം ത്രിവേണി.

യേശുദാസ് പാടിയത്. രചനാ സംഗീതം കൈതപ്രം, ചിത്രം കളിയാട്ടം. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ജോസഫ് കാട്ടൂർ.

ഓ എൻ വീട് വരികൾക്ക് സംഗീതം എസ് പി വെങ്കടേഷ്, ചിത്രം ഇന്ദ്രജാലം. ചിത്ര പാടിയ ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നു ജിഷ ആലപ്പാട്.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം ബേണി ഇഗ്നീഷ്യസ്, ചിത്രം മാനത്തെ കൊട്ടാരം. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ഗോവിന്ദൻ പെരിഞ്ഞനം.

യേശുദാസ് പാടിയത്. വരികൾ ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ, ചിത്രം ചമ്പക്കുളം തച്ചൻ.

ചിത്രപാടിയ ഗാനമാണ് പ്രിയഗീതത്തിൽ അവസാനമായി. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, ചിത്രം ചന്ദ്രലേഖ. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു വേണു കുറ്റിപ്പുറം.

0: ആകാശവാണി തൃശൂർ. ഇൻ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി. ഐ എം അനുജ കുമാർ വിത്ത് മിഡ് ഡേ ന്യൂസ്. The headlines. Defense Minister Rajnath Singh holds meeting with Sri Lankan President Anuradha Kumarasamy in Colombo. Both leaders reaffirm to work for security, peace and prosperity of region. Final BRICS finance

0: ഏ, കൊലപാതകമോ?
1: യെസ് സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയാണ് പറയുന്നത്.
0: എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ ആരോ മനഃപൂർവ്വം കത്തിച്ച് കൊന്നതാണെന്നോ?
1: അതെയെന്നും അല്ലയെന്നുമാണ് സർ എന്റെ അനുമാനം.
0: ജയരാജെ, താൻ കടങ്കഥ പറയാതെ ടെൽ മി ദി ഫാക്ട്.
1: സോറി സർ, ഞാൻ ഉദ്ദേശിച്ചത് മനഃപൂർവ്വം ദേഹം കത്തിച്ചു എന്നത് നേരാണ്, പക്ഷേ കൊന്നത് അങ്ങനെയല്ല.
0: എന്ന് പറഞ്ഞാൽ?
1: സർ, ദേഹം മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തിയതിന്റെ ഫലമായാണ് കത്തിക്കരിഞ്ഞിരിക്കുന്നത്. ശരീരത്തിലെ മാംസം വളരെയധികം നശിച്ചിട്ടുണ്ട്. തീകത്തിയുള്ള മരണത്തിൽ മരണസമയം കൃത്യമായി നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണത്രേ. സാറിനറിയാമായിരിക്കുമല്ലോ. എങ്കിലും സർജന്റെ അഭിപ്രായത്തിൽ മരണം സംഭവിച്ചിട്ടുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് 12 മുതൽ 15 വരെ മണിക്കൂർ മുൻപാണ്. പോസ്റ്റ്മോർട്ടം ഉച്ചയ്ക്ക് 1 മണി അടുപ്പിച്ചായിരുന്നു. അതായത് മരണം ഇന്നലെ രാത്രി 10:01 ഇടയ്ക്കായിരുന്നു. രാത്രി 10:30 അടുപ്പിച്ചും സ്വാമി അയാളുടെ മുറിക്കുള്ളിൽ കാണപ്പെട്ടതാണ്. ആ സ്ഥിതിക്ക് മരണസമയം കുറച്ചുകൂടി നാരോ ഡൌൺ ചെയ്യാൻ പറ്റും. 10:30 നേരത്തെ പറഞ്ഞ 1:00 ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ കമ്പക്കെട്ട് പുരോഗമിക്കുന്ന സമയത്തായിരിക്കണം സംഭവം എന്നുള്ള നമ്മുടെ ആദ്യത്തെ അസംഷന് ബലം കൂടുന്നു. 11:45 തുടങ്ങിയ കമ്പക്കെട്ട് 12:45 കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ സാർ. അപ്പോൾ അതിനുശേഷം 12:45 സർജൻ പറഞ്ഞ 1 മണിക്ക് ഇടയിലുള്ള 45 മിനിറ്റിനുള്ളിലായിരുന്നു സംഭവമെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ശ്രദ്ധിച്ചേനെ? നിലവിളിയുടെ ശബ്ദം കേട്ട ഉടനെ. ഉത്സവമായതുകൊണ്ട് കവലയിലെ അബുവിന്റെ ചായക്കട ഇന്നലെ രാത്രി അടച്ചത് 12:30 സമയപരിധി വീണ്ടും ചുരുക്കാം. 10:30 ഉം 12:45 ഉം ഇടയ്ക്ക്. അങ്ങനെ നോക്കുമ്പോൾ ലോജിക്കലി കൂടുതൽ സാധ്യത കമ്പക്കെട്ട് നടന്ന ആ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെയാണ്.
0: ഇതൊക്കെ നമ്മൾ ആദ്യം ഏകദേശം കണക്കൂട്ടിയതല്ലേ ജയരാജ്? എനിവേ, വാട്ട് യു സേ മേക്ക് പെർഫെക്റ്റ് സെൻസ്. പിന്നെ മരണം വേറെ രീതിയിലാണ് സംഭവിച്ചതെന്ന് താൻ പറയാൻ കാരണം?
1: സർ, പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരിക്കുന്നത് മരണകാരണം അയാളുടെ തലയ്ക്ക് പിന്നിലേറ്റ ശക്തമായ പ്രഹരമാണെന്നാണ്. നല്ല കനവും ബലവും ഉള്ള ഏതോ വസ്തു, വടിയോ കമ്പിയോ കല്ലോ പോലുള്ള ഒന്നുകൊണ്ട് പിൻതലയിൽ വളരെ ശക്തിയോടെ കിട്ടിയ അടികൊണ്ടാണ് മരണം. മെഡുലയ്ക്ക് ഉൾപ്പെടെ ഗുരുതരമായ ക്ഷതമേറ്റു അത്രേ. ഇൻസ്റ്റന്റേനിയസ് ഡെത്ത്, ക്ഷിപ്രമരണമായിരുന്നിരിക്കണം എന്നാണ് സർജന്റെ ഒപ്പീനിയൻ. അത്രയ്ക്ക് ബലത്തിലുള്ള അടിയായിരുന്നു. അങ്ങനെ അയാൾ മരിച്ചത് നമ്മൾ കരുതിയതുപോലെ തീ കത്തിയല്ല എന്ന് വ്യക്തമായിരിക്കുന്നു സർ.
0: അതെങ്ങനെ അങ്ങനെ ഒരു പ്രഹരമേറ്റു? ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ.
1: ആരെങ്കിലും മനഃപൂർവ്വം ഏൽപ്പിച്ച അടിയാണോ അതെന്ന് തീർച്ചപ്പെടുത്താൻ വയ്യ. എങ്കിലും അങ്ങനെ ആയിരിക്കണമെന്നാണ് സർജൻ പറയുന്നത്. ഒരു വീഴ്ചയുടെ ഫലമായി കൂടെ അതെന്ന് ഞാൻ ചോദിച്ചു. അതിന് സാധ്യത കുറവാണെന്ന് അദ്ദേഹം പറയുന്നു. മരിച്ചയാളിന്റെ ഉയരവും തൂക്കവും കണക്കിലെടുത്താൽ ആ മനുഷ്യൻ പുഴക്കരയിലെ പൂഴിമണലിൽ നിന്ന നിൽപ്പിൽ പുറകോട്ട് തലമാത്രം ഇടിച്ചു വീണാൽ കാൽവഴുതിയൊക്കെ സാധാരണ സംഭവിക്കുന്നത് പോലെ ഇത്ര ഗുരുതരമായ ക്ഷതമേൽക്കാൻ സാധ്യതയില്ലത്രേ. അല്ലെങ്കിൽ നല്ല ഉയർച്ചയിൽ നിന്നുള്ള വീഴ്ച ആയിരിക്കണം. പക്ഷെ അങ്ങനെയായിരുന്നുവെങ്കിൽ അതിന്റെ ആഘാതം, പരിക്ക് അത്ര കുറച്ചു ഭാഗത്തൊതുങ്ങില്ല. പകരം അത് ശരീരത്തിന്റെ കൂടുതൽ ഭാഗത്ത് കാണേണ്ടതായിരുന്നു അത്രേ. ഇതിപ്പോ പിന്തലയിൽ മാത്രമാണ് പ്രഹരമേറ്റിരിക്കുന്നത്. അതുമല്ല, അത്തരമൊരു വീഴ്ചയ്ക്ക് കാരണമാകുന്ന ഒന്നും മരമോ അതേപോലെ ഉയരമുള്ള മറ്റെന്തെങ്കിലുമോ അവിടെ അടുത്തെങ്ങും ഇല്ല സാർ. എന്റെ അനുമാനം അയാളെ ആരോ കൊന്നത് തന്നെയാണെന്നാണ്.
0: അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ജയരാജ്?
1: കാരണമുണ്ട് സാർ. ഒന്നല്ല, രണ്ട് കാരണങ്ങൾ. ഒന്ന്, സർജന്റെ അഭിപ്രായത്തിൽ ഇത്ര ശക്തമായ അടികിട്ടിയ ആ നിമിഷത്തിൽ അയാൾ മരിച്ചിരിക്കണം. നേരത്തെ പറഞ്ഞ ഇൻസ്റ്റന്റേനിയസ് ഡെത്ത്. രണ്ട്, ആ സ്ഥിതിക്ക് പറ്റിയിരിക്കുന്ന ക്ഷതം വെറുമൊരു വീഴ്ചയുടെ ഫലമായിരുന്നു എങ്കിൽ വീണ സെക്കൻഡിൽ അതേ സ്ഥലത്ത് കിടന്ന് അയാൾ മരിച്ചിരിക്കണം. അപ്പോൾ പിന്നെ അയാളുടെ ശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ എങ്ങനെ കാണപ്പെട്ടു? വീണ് തലക്കടിയേറ്റ് മരണം സംഭവിച്ച ശേഷം എങ്ങനെ അയാൾ സ്വന്തം ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തു? അപ്പോൾ ഈ സംഭവത്തിൽ രണ്ടാമതൊരാൾ ഉൾപ്പെട്ടിരിക്കുന്നു. എങ്ങനെ ചിന്തിച്ചാലും അല്ലാതെ വരാൻ വഴിയില്ല. ഞാൻ നോക്കിയിട്ട് രണ്ട് സാധ്യതകൾ കാണുന്നു സാർ. ഒന്നുകിൽ സ്വാമി കാൽ തെറ്റിയോ മറ്റോ പുഴക്കരയിൽ തലയിടിച്ച് വീണ് ഉടൻ മരിച്ചു. എന്നിട്ട് മറ്റൊരാൾ എന്തിനാണെന്നറിയില്ല ആ ശവശരീരത്തിൽ എണ്ണയൊഴിച്ച് തീ കൊളുത്തി.

0: അല്ലെങ്കിൽ ആ മറ്റൊരാൾ രണ്ടാമൻ സ്വാമിയെ പുറകിൽ നിന്ന് ആക്രമിച്ച് ഏതോ ആയുധം കൊണ്ട് തലയിൽ ശക്തമായി അടിച്ചു കൊന്നു, എന്നിട്ട് ശരീരം കത്തിച്ചു. ഈ രണ്ട് സാധ്യതകളിലും മരിച്ചയാളിന് പുറമെ മറ്റൊരാളുടെ സാന്നിധ്യം, ഇൻവോൾവ്മെന്റ് ഈ കേസിൽ വ്യക്തമാണ് സർ.
1: താൻ പറയുന്നതിലും കാര്യമുണ്ട്, തുടർന്നോളൂ.
0: ഇതിലെ ആദ്യത്തെ സാധ്യത പരിശോധിക്കാം സർ. സ്വാമിയുടെ തലക്കേറ്റ ക്ഷതം ഒരു വീഴ്ചയുടെ ഫലമാണെങ്കിൽ ആ വീഴ്ച പുഴക്കരയിലാവില്ല സംഭവിച്ചത്. കാരണം സംഭവസ്ഥലം ഞാൻ വ്യക്തമായി പരിശോധിച്ചതാണ്. ശവം കിടന്നിരുന്ന സ്ഥലത്തോ അതിന് തൊട്ടുള്ള ചുറ്റുവട്ടത്തോ വലിയ കല്ലുകളോ പാറയോ ഒന്നുമില്ല. പുഴക്കരയിലെ നനുത്ത പൂഴിമണലിൽ ശക്തമായി വീണാലും ഇത്രയും വലിയ ക്ഷതം തലക്കേൽക്കില്ല. സോ ആ പരിക്ക് അവിടെ വീണുണ്ടായതല്ല. അപ്പോൾ ഫോർ ആർഗ്യുമെന്റ് സേക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് വീണാണ് അയാൾ മരിച്ചതെന്ന് പറയാം. അത് ശരിവച്ചാൽ ശവം പിന്നെ എങ്ങനെ പുഴക്കരയിലെത്തി? ഉത്തരം രണ്ടാമതൊരാൾ കൊണ്ടിട്ടു. എന്തിന്? സ്വാമി മരിച്ചു കഴിഞ്ഞിരുന്ന സ്ഥിതിക്ക് ശവം കത്തിക്കേണ്ട ആവശ്യം. മറയ്ക്കാനാണെങ്കിൽ നമ്മൾ എങ്ങനെയായാലും അറിയും. അപ്പോൾ പിന്നെ അതല്ല, ഇനി അഥവാ കത്തിക്കണമെങ്കിൽ തന്നെ അതിനുവേണ്ടി ശവം പൊക്കിയെടുത്ത് പുഴക്കര കൊണ്ടുപോകേണ്ട കാര്യം. അതും അമ്പലമുറ്റത്തെ തിരക്കിനിടയിൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുമെന്നുള്ള സാധ്യത വകവയ്ക്കാതെ. മരിച്ചെടുത്തിട്ട് തന്നെ കത്തിച്ചാൽ പോരായിരുന്നോ? ഇല്ല, ആ വഴിക്ക് ചിന്തിച്ചാൽ നമ്മൾ എവിടെയും എത്തില്ല.
1: പിന്നെ വാട്ട് ആർ യു സജസ്റ്റിംഗ്?
0: ന്യായമായി തോന്നാവുന്നത് രണ്ടാമത്തെ സാധ്യതയുടെ സാധുത തന്നെയാണ്. സ്വാമി പുഴക്കരയിൽ വെച്ച് മരിച്ചു. അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും ഒരു അപകട മരണമല്ല, ആരോ അയാളെ അടിച്ചു കൊന്നത് തന്നെയാണ്. എന്നിട്ട് അതൊരു ആത്മഹത്യയാണെന്ന് തോന്നിപ്പിക്കാൻ, നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ ശരീരം മണ്ണെണ്ണ ഒഴിച്ചു കത്തിച്ചു. മാത്രമല്ല, അത് ശരിക്കും ഒരു അപകട മരണമായിരുന്നുവെങ്കിൽ അതിനെ പിന്നെ ആത്മഹത്യയായി ചിത്രീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാർ. കൊന്നിട്ട് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു.
1: ഞാനൊരു സാധ്യത പറയട്ടെ. ആത്മഹത്യ ചെയ്യാൻ സ്വാമി തീ കൊളുത്തിയ ശേഷമുള്ള മരണവപ്രാളത്തിൽ വീണ് തലയിടിച്ചതാണെങ്കിലോ? ഓ ഇല്ല, പുഴക്കരയിൽ അതിനുള്ള ചാൻസ് ഇല്ല എന്നല്ലേ താൻ പറയുന്നത്? അപ്പോൾ അതല്ല. അല്ലെങ്കിൽ അത് താൻ ആദ്യം പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് സംഭവിച്ചിരിക്കണം. പക്ഷെ അപ്പോഴും ചോദ്യങ്ങൾ ഉയരുന്നു. ശവം എങ്ങനെ ഇവിടെ എത്തി? വീണ്ടും രണ്ടാമതൊരാളുടെ പങ്ക് അല്ലേ? പക്ഷെ ഈ രീതിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആ രണ്ടാമൻ സ്വാമിയുടെ കത്തിക്കരിഞ്ഞ ശവം ചുമന്നുകൊണ്ടുവന്ന് ഇവിടെ ഇട്ടു എന്ന് പറയേണ്ടി വരും. ആരും അത് ചെയ്യില്ല. അല്ല, എന്തിന് ലഡോ? താൻ പറയുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. അയാൾ മരിച്ചത്, കൊല്ലപ്പെട്ടത് പുഴക്കരയിൽ വെച്ച് തന്നെ ആയിരിക്കണം അല്ലേ?
0: എങ്കിൽ സാർ, ഇത് കരുതിക്കൂട്ടുള്ളൊരു കൊലപാതകമായിരുന്നു എന്നും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് ആ സ്ഥലത്ത് സ്വാമി എത്തുമെന്നറിയാമായിരുന്ന ഒരാൾ അവിടെ കാത്തുനിന്ന് അയാളെ ആക്രമിച്ചു കൊന്നു, എന്നിട്ട് ദേഹം തീയിട്ടു. മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന് തോന്നാനുള്ള മറ്റൊരു കാരണം കൊലപാതകി കയ്യിൽ മണ്ണെണ്ണയും കരുതിയിരുന്നു എന്നുള്ളതാണ്. അത് യാദൃശ്ചികമാവാൻ തരവില്ല.
1: എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. എത്ര പെട്ടെന്നല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മാറിയത്.
0: സാർ, എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യമുണ്ട്. അയാളുടെ സ്യൂട്ട് കേസ്, സർവ്വസാധനങ്ങളും പൊതിഞ്ഞു കിട്ടി ഉള്ളിൽ വെച്ച ആ പെട്ടി, അതെങ്ങനെ അവിടെ എത്തി?

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 13-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ സർക്കിൾ

ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, എസ് ഐ ജയരാജ്, മനോജ് പിള്ള. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 14-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന് മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ കൃതികൾ കേൾക്കാം. സി രാജേന്ദ്രൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. ആദ്യം ജനരഞ്ജിനി രാഗത്തിൽ ഗണപതി, ആദിതാളം മുത്തയ്യ ഭാഗവതരുടെ കൃതി.

0: സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് മാവേലിക്കര പി സുബ്രഹ്മണ്യം, സി രാജേന്ദ്രൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം.
1: സ്വരസാഗരം.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ ഉയർന്ന ചൂടിന് സാധ്യത. ഇന്ന് ചിലയിടങ്ങളിൽ പരമാവധി താപനില സാധാരണയേക്കാൾ 3 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യചിത്രം ചന്ദമാമ, വരികൾ കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ. ഇതിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം ആദ്യം.

അടുത്ത ചിത്രം പ്രേം പൂജാരി. വരികൾ ഓ എൻ വി, സംഗീതം ഉത്തം സിംഗ്. ഇതിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം.

അടുത്ത ചിത്രം പ്രിയം. വരികൾ എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നീഷ്യസ്. ഇതിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. രൺ, എങ്കേയും കാതൽ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

FM 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിൽ ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കിടേഷ് സംഗീതം നൽകി ഉണ്ണിമേനോൻ ആലപിച്ചത്.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: ചിത്രം എന്ന സിനിമയിൽ എം ജി ശ്രീകുമാർ പാടിയത്. വരികൾ ഷിബു ചക്രവർത്തി, സംഗീതം കണ്ണൂർ രാജൻ.

0: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി സവിധം എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി ചിത്ര പാടിയത്.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ സമയം 5 മണി.
2: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയി ആപ് സുൻതെ ഹേ ഹിന്ദി പാട്ട്. അധ്യാപിക ഹേ അർച്ചന ടി ആർ. ഛാത്ര ഹേ ആദിദേവ് അഭിനന്ദ് പ്രശാന്ത്.
3: നമസ്തേ ബച്ചോ.
4: നമസ്തേ അധ്യാപിക ജി.
3: ആപ്കാ പരിചയ ദീജിയേ.
4: മേരാ നാം ആദിദേവ് ഹേ.
5: മേരാ നാം അഭിനന്ദ് പ്രശാന്ത് ഹേ.
3: ഠീക് ഹേ. ആജ് ഹം ഏക് ഐസേ വിഷയകേ ബാരേ മേ ബാത് കരേംഗേ ജോ ഹർ യുവാ കേ ജീവൻ സേ ജുഡാ ഹേ സപ്നേ. സപ്നേ കാ അർത്ഥ ക്യാ ഹേ ആദിദേവ്?
4: സപ്നാ മാനേ സ്വപ്ന.
5: സ്വപ്ന കാ അംഗ്രേസി അർത്ഥ ഹേ ഡ്രീം.
3: ബച്ചോ ജബ് സുബഹ സൂരജ് നികൽതാ ഹേ തോ ഹമേ ഏക് നയീ ശുരുവാത് കാ അനുഭവ് ഹോതാ ഹേ. ഉസീ തരഹ ഹമാരേ ജീവൻ മേ ഭീ ഹമാരേ സപ്നേ ഹമേ ആഗേ ബഡ്നേ കീ പ്രേരണാ ദേതേ ഹേ. അബ് ആപ് സഭി അപ്നി ആഖേ ബന്ദ് കർക്കേ സോചിയേ അഗർ ആപ്കോ അപ്നെ ജീവൻ കാ കോയി ഭീ സപ്ന പൂരാ കർനേ കാ അവസർ മിലേ തോ ആപ് ക്യാ ബന്നാ ചാഹേംഗേ ആദിദേവ്?
4: മേ ഏക് ഫുട്ബോളർ ബന്നാ ചാഹുംഗാ.
5: മേ ഏക് സൈനിക് ബന്നാ ചാഹുംഗാ.
3: ഠീക് ഹേ. ലേക്കിൻ ക്യാ കേവൽ സപ്ന ദേഖ്നാ ഹീ പര്യാപ്ത ഹേ?
5: നഹീ
4: അധ്യാപിക ജി.
3: സപ്നേ കോ പൂരാ കർനേ കേ ലിയേ മെഹനത് ഔർ ലഗൻ കീ സറൂരത് ഹേ നാ?
5: അധ്യാപിക
4: ജി.
3: ജബ് യുവാവോം കെ സപ്നെ കേവൽ അപ്നെ ലിയേ നഹീ ബൽക്കി സമാജ് ഓർ ദേശ് കെ ഉജ്ജ്വൽ ഭവിഷ്യ കെ ലിയേ ഹോതേ ഹേ തബ് ഉൻ സപ്നോം കാ മഹത്വ ഓർ ഭീ ബഡ് ജാതാ ഹേ. ആജ് ഹം എൻ സി ആർ ടി മൽഹാർ കക്ഷ 8 കെ അധ്യായ 10 തരുൺ കെ സ്വപ്ന കെ മാധ്യം സേ ജാനേംഗേ കി യുവാവോം കെ സപ്നെ ക്യാ ഹേ ഓർ വേ അപ്നെ സപ്നോം കോ സാകാർ കർക്കെ ദേശ് കെ ഭവിഷ്യ കോ കൈസേ ബെഹത്തർ ബനാ സക്തേ ഹേ. ആജ് മേ ആപ്കോ ഏക് മഹാൻ സ്വതന്ത്രതാ സേനാനി കെ ബാരേ മേ ഏക് ഛോട്ടാ സാ സംഗീത് ദൂംഗി. വേ ഏസേ നേതാ ഥേ ജിനോംനേ ദേശ് കെ യുവാവോ മേ സാഹസ് ദേശഭക്തി ഓർ സ്വതന്ത്രതാ കി ഭാവന ലഗായി. ബച്ചോ അഗർ കോയി നേതാ യുവാവോം സേ കഹേ കി അപ്നെ ദേശ് കെ സ്വതന്ത്രതാ കെ ലിയേ അപ്ന സർവസ്വ സമർപ്പിത കർനേ കെ ലിയേ തയ്യാർ രഹോ തോ ആപ്കോ ക്യാ ലഗ്താ ഹേ വഹ നേതാ യുവാവോ മേ കോൺ സി ഭാവന ജഗാനാ ചാത്താ ഹോഗാ?
5: ദേശഭക്തി
4: ഓർ സാഹസ് കി ഭാവന.
3: ബഹുത് അച്ഛ. ക്യാ ആപ് ജാനത്തെ ഹേ ഏസേ ഓജസ്വി വിചാരോം സേ യുവാവോം കോ പ്രേരിത് കർനേ വാലേ മഹാൻ നേതാ കോൺ ഥേ?
5: നേതാജി സുഭാഷ് ചന്ദ്ര ബോസ്.
3: ഠീക് ഹേ. ആജ് കെ പാഠ് മേ ഹം നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് കെ ഭാഷണ കെ മാധ്യം സേ ഉൻകെ വിചാരോം യുവാവോം കെ പ്രതി ഉൻകി അപേക്ഷാവോം ഓർ ദേശ് കെ ലിയേ ഉൻകെ സപ്നോം കോ സംഛായേംഗേ. ക്യാ ആദിദേവ് ബതാ സക്തേ ഹേ കി ഉൻകാ പ്രസിദ്ധ ന്യാരാ ക്യാ?

0: चलते हैं, फिरते हैं और लिखते हैं, भाषण देते हैं, कामकाज करते हैं। वह स्वप्न या आदर्श क्या है? हम चाहते हैं एक नया सर्वांगीण स्वाधीन संपन्न समाज और उस पर एक स्वाधीन राष्ट्र। उस समाज में व्यक्ति सब दृष्टियों से मुक्त हो तथा समाज के दबाव से वह मरे नहीं। उस समाज में जाति भेद का स्थान नहीं हो। उस समाज में नारी मुक्त होकर समाज एवं राष्ट्र के पुरुषों की तरह समान अधिकार का उपभोग करे और समाज तथा राष्ट्र की सेवा में समान रूप से हिस्सा ले। उस समाज में अर्थ की विषमता ना हो। उस समाज में प्रत्येक व्यक्ति शिक्षा और उन्नति का समान सुअवसर पाए। जिस समाज में श्रम और कर्म की पूरी मर्यादा होगी और आलसी तथा अकर्मण्य के लिए कोई स्थान नहीं रहेगा, वह राष्ट्र किसी भी विजातीय प्रभाव से हर प्रकार से मुक्त रहेगा। जो राष्ट्र हमारे स्वदेशी समाज के यंत्र के रूप में काम करेगा, सर्वोपरि वही समाज और राष्ट्र भारतवासियों का अभाव मिटाएगा या भारतवासी के आदर्श को सार्थक बनाकर ही स्थिर नहीं होगा, बल्कि विश्व मानव के समक्ष आदर्श समाज और आदर्श राष्ट्र के रूप में गण्य होगा। मैं ऐसे समाज और ऐसे राष्ट्र का ही स्वप्न देखता रहा हूँ। ऐसा स्वप्न मेरे समक्ष नित्य एवं अखंड सत्य है। इस सत्य की प्रतिष्ठा के लिए सब कुछ किया जा सकता है, हर प्रकार का त्याग किया जा सकता है, हर संकट को सहा जा सकता है और इस स्वप्न को सार्थक बनाने के दौरान प्राण देना भी है तो वह मरण है स्वर्ग समान। हे मेरे तरुण भाइयों, तुम्हें देने लायक मेरे पास कुछ भी नहीं है। हे सिर्फ एक ही स्वप्न जो हमें असीम शक्ति और अपार आनंद देता है, जो मेरे क्षुद्र जीवन को भी सार्थक बनता है। यह स्वप्न मैं तुम्हें उपहार स्वरूप देता हूँ, स्वीकार करो। सुभाष चंद्र बोस। स्वप्न तो अनेकों ने देखा, इसका मतलब क्या होता है? नम्मल एल्लावरुम स्वप्नंगल काणारुंड। हमारे नेता स्वर्गीय देशबंधु चित्तरंजन दास ने एक स्वप्न देखा था। चित्तरंजन दास नेताजी सुभाष चंद्र बोस के गुरु मानते थे, उनके लिए भी एक स्वप्न था। वही स्वप्न उनकी शक्ति का उत्स बना और उनके आनंद का निर्जर रहा। ആ സ്വപ്നത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വപ്നത്തെ എങ്ങനെയാണ് നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് യുവാക്കളിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഉൻകെ സ്വപ്നക്ക് ഉത്തരാധികാരി ആജ് ഹം ഹെ. ഉത്തരാധികാരി എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മളാണ്, അതായത് ഇന്ത്യയിലെ യുവജനങ്ങളാണ്. ഇസ്ലേ ഹമാരാഭി അപ്ന ഏക്ക് സ്വപ്ന ഹേ. അതുപോലെ നമ്മൾക്കും ഒരു സ്വപ്നമുണ്ട്. ഇസി സ്വപ്നക്ക് പ്രേരണാസേ ഹം ഉട്ടേ ഹേം. ആ സ്വപ്നത്തിന്റെ പ്രേരണ കൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നതും, ബൈട്ടേഹേം ഇരിക്കുന്നത്, ചൽട്ടേഹേം നടക്കുന്നത്, കറങ്ങുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്, ഭാഷണം ദേതേഹേം ഓർ കാംകാജ് കർത്തേഹേം. നമ്മളെ കുറിച്ച് എന്താണ് ഭാഷണം കർണ എന്ന് വെച്ചാൽ പ്രസംഗിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ ഓരോ പ്രവൃത്തികളും ആ സ്വപ്നം നേടുക എന്നുള്ളതിലാണ്. നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. വഹ സ്വപ്നീയ ആദർശിക്കാഹേ ഹം ചാത്തേഹേ ഏക് നയാ സർവാംഗീണ സ്വാധീൻ സമ്പന്ന സമാജ് ഓർ ഉസ് പർ ഏക് സ്വാധീൻ രാഷ്ട്ര. സർവാംഗീൺ എന്ന് പറഞ്ഞാല് എല്ലാ മേഖലയിലും സമഗ്രമായ. സ്വതന്ത്രതാ സമ്പന്നം എന്ന് വെച്ചാല് അതിന്റെ അർത്ഥം സ്വാതന്ത്ര്യം നിറഞ്ഞത്. സമാജ് എന്നാൽ സമൂഹം. സർവാംഗീൺ കാ മത്ലബ് ക്യാഹേ? എല്ലാ മേഖലയിലുമുള്ള സമഗ്രമായ. സ്വതന്ത്രതാ സമ്പന്ന,
1: സ്വാതന്ത്ര്യം നിറഞ്ഞ.
0: ടീക്ക് സമാജ് ടീക്ക് എല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സമഗ്രമായ സമൂഹം, അതായിരുന്നു നേതാജിയുടെ സ്വപ്നമായിരുന്നത്. ഉസ് സമാജ് മേ വ്യക്തി സബ് ദൃഷ്ടിയോം സേ മുക്ത ഹോ തഥാ സമാജ് കെ ദബാവ് സേ വഹ് മരേ നഹീം. അങ്ങനെയുള്ളൊരു സമൂഹത്തിലെ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അതെ, അവർക്ക് ചിന്തിക്കാനും അവർക്ക് എവിടെയും പോകാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യമുള്ള, സർവ്വവും സ്വാതന്ത്ര്യം നിറഞ്ഞ ഒരു ഭാരതത്തെയാണ് സ്വപ്നം കണ്ടിരുന്നത്. ഉസ് സമാജ് മേ ജാതിഭേദ് കാ സ്ഥാൻ നഹീം ഹോ. ജാതിഭേദ് എന്ന് പറഞ്ഞാല് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിവ് നടത്തുക, അതൊന്നുമില്ലാത്ത ഒരു സമൂഹം. ഉസ് സമാജ് മേ നാരി മുക്ത ഹോക്കർ സമാജ് ഏവം രാഷ്ട്രക്കെ പുരുഷോം കി തറ സമാൻ അധികാർ കാ ഉപഭോഗ കരെ. ആ സമൂഹത്തില് നാരി മുക്ത ഹോക്കർ, നാരി എന്ന് പറഞ്ഞാൽ നാരി കാ മത്ലബ് ക്യാ ഹേ? നാരി സ്ത്രീ. സ്ത്രീകൾക്ക് സർവ്വ സ്വാതന്ത്ര്യം നേടണം, അല്ലെങ്കിൽ അവരും പുരുഷന്മാരെ പോലെ പുറത്തിറങ്ങി നടക്കുക, പുരുഷന്മാർ ചെയ്യുന്ന പോലുള്ള എല്ലാ ജോലികളും ചെയ്യുക, അങ്ങനെയുള്ള സമാനമായ ഒരു രാജ്യത്തെയാണ് സ്വപ്നം കണ്ടിരുന്നത്. രാഷ്ട്രക്ക് പുരുഷോം കി തര സമാൻ അധികാർക്ക ഉപഭോഗകരി. ഉപഭോഗകരി എന്ന് വെച്ചാല് നമ്മളത് ഉപയോഗിക്കാൻ സാധിക്കുക എന്നാണ് അർത്ഥം. അതായത് പുരുഷന്മാർക്കുള്ള അതേ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും കിട്ടണം. ഉപഭോഗക മത്ലബ് ഹേ?
2: ഉപയോഗിക്കാൻ പറ്റണം.
0: ഓർ സമാജ് തഥാ രാഷ്ട്രക്ക് സേവാമേ സമാൻ രൂപസേ ഹിസ്സാലേ. ഓർ സമാജ് തഥാ രാഷ്ട്രക്ക് സേവ. സമാജ് എന്ന് പറഞ്ഞാല് സമൂഹം എന്നാണ് അർത്ഥം. രാഷ്ട്രക്ക് സേവ മത്ലബ് രാജ്യത്തെ സേവിക്കുക. രാഷ്ട്രക്ക് സേവാമേ സമാൻ രൂപസേ ഹിസ്സാലേ. ഹിസ്സാലേന മീനിങ്
2: ടേക്ക് പാർട്ട്,
0: നമ്മള് പങ്കെടുക്കുക എന്നാണ് അർത്ഥം. ഉസ് സമാജ്മേം അർത്ഥ കി വിഷമത നാഹോ. അർത്ഥ കി വിഷമത, അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തികമായിട്ട്.

0: എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമാജമേ അർത്ഥ കി വിഷമതാനാഹോ ഉസ് സമാജമേ പ്രത്യേക വ്യക്തി ശിക്ഷ ഓർ ഉന്നതി കാ സമാൻ സുഅവസർ പായേ. അങ്ങനെയുള്ള ഒരു സമൂഹത്തില് ഓരോ വ്യക്തികൾക്കും എന്തുണ്ടാവും? അവർക്ക് എഡ്യൂക്കേഷനും പിന്നെ അതുപോലെ ഉയർന്നു വരാനുള്ള തുല്യമായിട്ടുള്ള ഒരു അവകാശമാണ് ഉണ്ടാവുക. തോ ബച്ചോ അബ്മേ ഗൃഹകാരിക്കെ പ്രശ്ന ദൂങ്കി ആപ് ലിഖിയേ മേരാ സപ്ന വിഷയ പർ ആപ് അപ്നെ സപ്നയ്ക്കെ ബാരേമേ ലിഖർ ആനാ ചാഹി. ആജ് കി കക്ഷ യഹാം സമാപ്ത് കർത്തേ ഹേ. ധന്യവാദ് ബച്ചോ.
1: ധന്യവാദ് അധ്യാപിക ജി.
2: അഭി തക് ആപ് സുൻ രഹേ ഥേ ഹിന്ദി പാഠ്. അധ്യാപിക ഥേ അർച്ചന ടി ആർ. ഛാത്ര ഥേ ആദിദേവ് അഭിനന്ദ് പ്രശാന്ത്. ഇസി കെ സാത്ത് ആജ് കാ ഹിന്ദി പാഠ് യഹീം സമാപ്ത ഹോതാ ഹേ. നമസ്കാർ.
3: ആകാശവാണി തൃശൂർ. സമയം 5 മണി കഴിഞ്ഞ് 13 മിനിറ്റും 34 സെക്കൻഡും.

0: ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ എന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

കൊങ്കിണി ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. പട്ടികവർഗ വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിൽ വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറുടെ താൽക്കാലിക തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വാക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു. SSLC വർക്ക് എക്സ്പീരിയൻസ് ടീച്ചർ തസ്തികയ്ക്ക് PSC നിഷ്കർഷിച്ചിട്ടുള്ള സാങ്കേതികത യോഗ്യതകൾ, കേട്ടറ്റ് 4 എന്നിവയാണ് യോഗ്യതകൾ. 2026 ജനുവരി 1-നും 22-നും 50-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. നിശ്ചിത യോഗ്യതയുള്ള പട്ടികവർഗ വിഭാഗക്കാർക്ക് മുൻഗണന. 2027 മാർച്ച് 31 വരെയാണ് നിയമന കാലാവധി. പ്രതിമാസ വേതനം 10,000 രൂപ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഈ മാസം 14 രാവിലെ 10:30 സ്കൂളിൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 0480-2960400. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0480-2960400. കേരള വെറ്ററിനറി സർവകലാശാലയുടെ മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രീയ മാംസ സംസ്കരണശാലയിൽ ഫ്രീസർ പ്ലാന്റിന്റെ പ്രവർത്തനം, പരിപാലനം, അറ്റകുറ്റപ്പണികൾ, മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവ നിർവഹിക്കുന്നതിനായി യോഗ്യതയുള്ള ടെക്നീഷ്യന്മാരുടെ മുഴുവൻ സമയ വേതനം കരാർ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 18. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം kvasu.ac.in. കേരള സംസ്ഥാന വിത്ത് വികസന അതോറിറ്റി തൃശൂർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ പാലക്കാട് ജില്ലയിലെ ഏരുത്താംപതി ഗോഡൌണിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്കായി മെക്കാനിക് തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത SSLC, ITI, മെഷീൻ ഓപ്പറേഷനിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖയും, അതായത് ആധാർ, വോട്ടേഴ്സ് ID, അതിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ഈ മാസം 17 രാവിലെ 11 തൃശൂർ ചെമ്പുക്കാവിലുള്ള കേരള സംസ്ഥാന വിത്ത് വികസന അതോറിറ്റി ഓഫീസിൽ എത്തിച്ചേരണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 0487-2-33-02-99. മറ്റൊരു നമ്പർ 0487-2-33-12-99. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 0487-2-33-02-99. മറ്റൊരു നമ്പർ 0487-2-33-12-99. PG കേരള വനഗവേഷണ സ്ഥാപനത്തിൽ 1 വർഷം കാലാവധിയുള്ള സമയബന്ധിത ഗവേഷണ പദ്ധതിയിലേക്ക് പ്രൊജക്ട് ഫെല്ലോ സ്പോട്ട്

0: സ്പോട്ടിംഗ് സ്റ്റാഫ് താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. ഈ മാസം 15 രാവിലെ 10 കേരള വന ഗവേഷണ സ്ഥാപനത്തിന്റെ PG ഓഫീസിൽ ഇന്റർവ്യൂ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി KFRI.RES.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ എറണാകുളം മേഖലാ ഓഫീസിൽ പ്രൊജക്ട് കോർഡിനേറ്റർ തസ്തികയിലേക്ക് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. പ്രതിമാസം 10,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്ന ഒഴിവിലേക്ക് വാക്കിംഗ് ഇന്റർവ്യൂ ഈ മാസം 15 നടത്തും. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് റെഗുലർ സ്ട്രീമിൽ MBA, MSW അല്ലെങ്കിൽ LLB ഫസ്റ്റ് ക്ലാസോടെ പാസായ 25 വയസ്സിൽ താഴെയുള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ളവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ, പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 15 രാവിലെ 10:30 കടവന്ത്ര ഗാന്ധിനഗറിലെ മാവേലി റോഡിലുള്ള എറണാകുളം മേഖലാ ഓഫീസിൽ ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9496015008. ഒരു നമ്പർ കൂടി 9496015011. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
9: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർവിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
8: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
9: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
8: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
9: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
8: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ
11: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
10: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
12: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. യാത്രക്കിടെ TC ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും OTP, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
13: RBI പറയുന്നു, OTP അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
14: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ഉജ്ജ്വല സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. സ്മാർട്ട് ഫാമിംഗ് എന്ത് എങ്ങനെ, ഡോക്ടർ വി എസ് സന്തോഷ് മിത്രയുമായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. ഫോട്ടോ ജേർണലിസ്റ്റ് റാഫി കൊല്ലവുമായി അഭിമുഖം. 8:00 ചിത്രീകരണം. മൃത്യുബോധം. രചന ഡോക്ടർ ആർ എസ് രാജീവ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ജൻ ഔഷധി സ്കീം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. മലയാള വ്യാകരണ ക്ലാസ്. വിഷയം സന്ധി. അവതരിപ്പിക്കുന്നത് ഉമാ ത്രിദീപ്. 9:30 സംഗീത കച്ചേരി. ഡോക്ടർ ഇ എൻ സജിത് പാടിയ കൃതികൾ. തൃപ്പൂണിത്തുറ വിഷ്ണു ചന്ദ്രമോഹൻ വയലിൻ. ഓണംതുരുത്ത് സി എസ് സുനിൽകുമാർ മൃദംഗം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി മുരളി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം. ഭജഗോവിന്ദം കെ എസ് ചിത്ര പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 ഒരു രാഗം പലഭാവം ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഗാന സന്ദേശം. 7:40 സമകാലികം വാർത്താ ഡയറി. തയ്യാറാക്കിയത് പ്രമോദ് കെ, സീനിയർ സബ് എഡിറ്റർ മാതൃഭൂമി തൃശൂർ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. ലോക ആത്മഹത്യാ പ്രതിരോധ ദിന ചിന്തകൾ. കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ വിഭ നിഖിൽ സംസാരിക്കുന്നു. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 മോഹൻ ആർ കൃഷ്ണന്റെ സംഗീത കച്ചേരി. ആര്യ ദത്ത വയലിൻ, ഉണ്ണി കേരളവർമ്മ മൃദംഗം, ഗോപിനാഥലയ മുഖർശംഖ്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അഷ്ടപതി ഈശ്വരി വർമ്മ അവതരിപ്പിച്ചത്. സുബ്രഹ്മണ്യൻ പെരിങ്ങോട് ഇടയ്ക്ക. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസല്ലാപം ലൈവ് ഫോൺ ഔട്ട് ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 14 ഭാഗം. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം ദക്ഷിണാമൂർത്തി പാടിയ കൃതികൾ. എം

ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം. 3 മണിക്ക് കാലാവസ്ഥ. വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 കിസാൻ വാണി സ്പോൺസേഡ് പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന വുമൺസ് ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ആദ്യ സെമി ഫൈനൽ മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിലും OTT പ്ലാറ്റ്ഫോമായ വേവ്സ് ആപ്പിലും ചലച്ചിത്ര ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഗസൽ, മെഹദി ഹസൻ, ശോഭ ഗുർത്തു എന്നിവർ പാടിയത്. 11:02 ഹരിതം ഹലോ ആകാശവാണി. ഉച്ചതിരിഞ്ഞ് 3:00 തോറ്റം പാട്ട്, തിരുവാഴിയോട് അപ്പുവും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചതിരിഞ്ഞ് 4:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ പൊതുവെ ചൂടുള്ള കാലാവസ്ഥ. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പരമാവധി താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

മറ്റ് തൊഴിൽ മേഖലകളെ പോലെ തന്നെ കാർഷിക മേഖലയും തൊഴിലാക്കി മാറ്റിയവർ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. വിദ്യാർത്ഥികളും വീട്ടമ്മമാരും അഭ്യസ്ത വിദ്യരും പ്രവാസികളും യുവജനങ്ങളും തുടങ്ങി ജീവിതത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ കൃഷിയെ, കാർഷിക മേഖലയെ വരുമാന മാർഗമാക്കി മാറ്റിയിരിക്കുകയാണ്.

നൂതന സാങ്കേതിക വിദ്യകളും കാലാനുസൃത മാറ്റങ്ങളും മനസ്സിലാക്കി മുന്നോട്ടു പോയാൽ മാത്രമേ ഈ രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി വിവിധ പരിശീലനങ്ങളും അറിവുകളും നേടുക എന്നത് പരമപ്രധാനമാണ്.

ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം ഉറപ്പുവരുത്തുക, രോഗകീടബാധകൾക്കുള്ള പ്രതിവിധികൾ യഥാസമയം തന്നെ ചെയ്യുക, കൃത്യമായ വളപ്രയോഗം നടത്തുക തുടങ്ങി വിവിധ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്.

സസ്യങ്ങളിലെ രോഗകീടബാധ, പോഷകക്കുറവ് തുടങ്ങിയവ നിർണയിക്കുകയും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും കൃഷിക്കാവശ്യമായ ഉപാധികൾ ലഭ്യമാക്കാൻ സഹായിക്കുകയും വിവിധ പരിശോധനകൾ സൌജന്യമായി നടത്തുകയും ചെയ്യുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരത്ത് കരമന നെടുങ്കാട് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംയോജിത

0: ഉചിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം. ഇവിടെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സസ്യ ആരോഗ്യ കേന്ദ്രമുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം.
1: ഗവേഷണത്തിനും ഗുണനിലവാരത്തിനുമായി ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കി വരുന്ന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ. ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് കരമന പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീന

കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരത്ത് കരമനയ്ക്കടുത്ത് നെടുങ്കാട് പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിനായി ഒരു സസ്യ ആരോഗ്യ ക്ലിനിക്ക് സ്ഥാപിക്കുവാനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ 2018 സാമ്പത്തിക സഹായം അനുവദിച്ചിരുന്നു. സസ്യ ആരോഗ്യ ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു പരീക്ഷണശാല അടങ്ങുന്ന ഒരു കെട്ടിടം, പരീക്ഷണങ്ങൾ നടത്തുവാൻ ആവശ്യമായ ഉപകരണങ്ങൾ, റിയേജന്റുകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയ്ക്കായി ആകെ 22.5 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായമാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകിയത്. 2020 കർഷകരുടെ രജിസ്ട്രേഷനും സാങ്കേതിക ഉപദേശങ്ങൾ നൽകുവാനുമായി മുറികൾ, പരീക്ഷണശാല എന്നിവ അടങ്ങിയ ഒരു ഇരുനില കെട്ടിടം സസ്യ ആരോഗ്യ ക്ലിനിക് പ്രവർത്തനത്തിനായി കരമനയിൽ സജ്ജമായി. തുടർന്ന് 2020 മുതൽ നിലവിൽ 2025 വരെയും കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന്റെ സംസ്ഥാന ആസൂത്രണ പദ്ധതി വിഹിതത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ നാളിതുവരെയും യാതൊരു മുടക്കവും കൂടാതെ പ്രസ്തുത ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നും നടപ്പിലാക്കി വരുന്നുണ്ട്. കേരളത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന പ്രധാന വിളകളിലെല്ലാം തന്നെ വിവിധ വളർച്ചാഘട്ടങ്ങളിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവ വിളകളുടെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കാറുമുണ്ട്. ആയതിനാൽ സസ്യങ്ങളിലെ രോഗ കീടബാധ, പോഷകക്കുറവ്, മറ്റ് പ്രശ്നങ്ങൾ എന്നിവ നിർണയിക്കുകയും ആവശ്യമായ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും കൃഷിക്ക് ആവശ്യമായ ജൈവ ജീവാണു ഉപാധികൾ കർഷകർക്ക് ലഭ്യമാകാൻ സഹായിക്കുകയും ആവശ്യമായ മണ്ണ്, സസ്യ, ജലപരിശോധനകൾ സൗജന്യമായി നൽകുകയും ഒപ്പം കൃഷി അറിവുകൾ പകർന്നു നൽകാൻ ആവശ്യമായ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുകയും കാർഷിക സാങ്കേതിക വിദ്യകൾ അടങ്ങുന്ന ലഘു ലേഖകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് സസ്യ ആരോഗ്യ ക്ലിനിക് പ്രവർത്തിച്ചു വരുന്നത്. നാളിതുവരെയായി കേരളത്തിലുടനീളമുള്ള 1500-ൽ പരം കർഷകർക്ക് നേരിട്ടും വിവിധ സാമൂഹ്യ മാധ്യമങ്ങൾ മുഖേനയും വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ശാസ്ത്രജ്ഞർ അടങ്ങുന്ന ഒരു ടീമിന്റെ സഹായത്തോടുകൂടി വിളകളിലെ പ്രശ്ന പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാൻ സാധിച്ചു. നിരവധി കൃഷിയിട സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കർഷകർക്ക് വിജ്ഞാനപ്രദമായ നിരവധി ലഘുലേഖകളും ഇതിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിവിധ പഞ്ചായത്തുകളിലായി വിള അധിഷ്ഠിത എഗ്രോ ക്ലിനിക്കുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കർഷകർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കും ആവശ്യാനുസരണം പുതിയ സാങ്കേതിക വിദ്യകളിലുള്ള പരിശീലനങ്ങളും സംഘടിപ്പിച്ചു. കൃഷിവകുപ്പിൽ കർഷകരുമായി നേരിട്ട് ഇടപഴകി കൃഷിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവരാണ് പെസ്റ്റ് സ്കൗട്ടുമാർ. തിരുവനന്തപുരം ജില്ലയിലെ 11 ബ്ലോക്കുകളിലുള്ള 20 പെസ്റ്റ് സ്കൗട്ടുകൾക്കായി എല്ലാ മാസങ്ങളിലും ഒരു ദിവസം കരമനയിൽ വെച്ച് കൃഷിയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനും അവയ്ക്ക് പരിഹാരമാർഗങ്ങൾ നൽകുവാനുമുള്ള സാഹചര്യവും ഒരുക്കി വരുന്നു. പ്രധാന വിളകൾക്ക് പുറമേ ധാരാളം മറുനാടൻ വിളകൾ നിലവിൽ കേരളത്തിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട്. പുതുതായി ഇത്തരം വിളകളിലെല്ലാം കാണപ്പെടുന്ന കീടരോഗങ്ങളെ തിരിച്ചറിഞ്ഞ് കർഷകരിൽ അവയുടെ അവബോധം വളർത്തി അവയെ നിയന്ത്രിക്കുവാനുള്ള പ്രതിരോധ മാർഗങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള ശ്രമങ്ങളും നടത്തിവരുന്നു. കൃഷിയിടങ്ങളിൽ നിന്നും കണ്ടുവരുന്ന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങൾ കണ്ടുപിടിക്കലും എന്നിവ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ പരീക്ഷണ വിഷയങ്ങളായി ഉൾപ്പെടുത്തി പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുവാനും ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ച് കേരള കാർഷിക സർവകലാശാലയുടെയും കൃഷി വകുപ്പിന്റെയും കൂട്ടായ പ്രവർത്തനങ്ങളോടെ

0: കർഷകർക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന ഒരു ഏക ജാലക സംവിധാനമായി മാറിയിരിക്കുകയാണ് കരമനയിലെ സസ്യ ആരോഗ്യ ക്ലിനിക്.
1: ഗവേഷണത്തിനും ഗുണനിലവാരത്തിനുമായി ഹോർട്ടികൾച്ചർ മിഷൻ നടപ്പിലാക്കി വരുന്ന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ, ഇതേക്കുറിച്ച് വിശദമാക്കിയത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കരമന പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീന.
2: ഇനി നമുക്ക് ഇവിടെ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ ശ്രീമതി അനീസ ജമാലിനെ പരിചയപ്പെടാം. പരിശീലനത്തെയും തുടർന്ന് കൃഷിയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം ഇവർ വിശദീകരിക്കുന്നു.

0: കുറ്റിച്ചൽ കൃഷിഭവൻ വഴിയാണ് സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ ഒരു മാസ്റ്റർ ട്രെയിനിങ് നടക്കുന്നതായിട്ടുള്ള ഒരു പരസ്യം നമ്മുടെ കൃഷിഭവൻ വഴിയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിൽ അപേക്ഷ നൽകുകയും അപ്പോൾ അതിലെ ഇന്റർവ്യൂ നടത്തി അപ്പോൾ അതിൽ എന്നെ സെലക്ട് ചെയ്യുകയും അതിൽ ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. നമ്മുടെ സംയോജിത കൃഷി സമ്പ്രദായം, അതായത് നാല് തരത്തിലുള്ള സംയോജിത കൃഷി രീതികളാണ് അവിടെ മെയിനായിട്ട് ഉള്ളത്. വാഴ, നെല്ല്, തെങ്ങ്, അങ്ങനെയുള്ള കൃഷിയാണ്. ഈ ഓരോ കൃഷി രീതികളെക്കുറിച്ചും ജൈവ രീതിയിലുള്ള കൃഷി രീതികൾ, അതുപോലെ അതിൻ്റെ കീട നിയന്ത്രണങ്ങൾ, അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ക്ലാസ്സുകളാണ് നമ്മളെ പ്രാക്ടിക്കൽ ഉൾപ്പെടെ തന്നുകൊണ്ടുള്ള ഒരു പഠന രീതിയായിരുന്നു അത്. രാവിലെ ഉള്ള ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ കൃഷി രീതികളെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിൽ പുറമേ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഓർമ്മ നിൽക്കുന്നത്. അപ്പൊ ഈ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതൊരിക്കലും മറക്കില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് അത് ഒരിക്കലും നമ്മുടെ മറക്കില്ല. നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഈ കൃഷി രീതികളെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് ജൈവ രീതിയിൽ ഞാൻ ടെറസിൽ മട്ടുപാവ് കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ ഞാൻ ഈ എനിക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് വളങ്ങൾ, ജൈവ വളങ്ങൾ വളക്കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഈ ക്ലാസ്സിന് ശേഷം എനിക്ക് ഈ പറഞ്ഞ ഈ പഠിച്ച എല്ലാ വളങ്ങളും തന്നെ സ്വന്തമായിട്ട് ചെയ്ത് എൻ്റെ കൃഷിയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത്. അതിനുശേഷം കുറ്റിച്ചൽ കുടുംബശ്രീ CDS എനിക്ക് ഒരു CRP ആയിട്ട് ഉള്ള ഒരു വേക്കൻസി വന്നപ്പോൾ അതെനിക്ക് ലഭിച്ചു. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത വനിതാ കർഷകർ, 4 പേര് ചേർന്നിട്ടുള്ള വനിതാ കർഷകരെ ഗ്രൂപ്പുകളായിട്ട് എടുക്കും. അപ്പൊ ഈ ഗ്രൂപ്പുകൾക്ക് അവർക്ക് സംശയങ്ങൾ, അവർക്ക് ക്ലാസ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഈ ഒരു ക്ലാസ് കഴിഞ്ഞത് കൊണ്ട് എനിക്ക് അത് നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ സ്വന്തമായിട്ട് ഈ വളങ്ങളെല്ലാം ഉണ്ടാക്കാൻ പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ലാഭം ഉണ്ടായി. പിന്നെ പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെ എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. വിളവ് കൂടുതൽ കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെയാണ് എനിക്ക് നേട്ടം ഉണ്ടായത്. ഈ കോഴ്സ് ഫ്രീ ആയിട്ടായിരുന്നു. നമുക്ക് TA യും DA യും എല്ലാം ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 3 ദിവസമായിരുന്നു ക്ലാസ്. പൂർണ്ണമായും സൗജന്യമായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു എക്സാമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് എത്രത്തോളം അറിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പരീക്ഷ നടത്തി. അതും എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ നല്ല ഒരു ബെനിഫിറ്റ് തന്നെയാണ്. എൻ്റെ കാര്യം പറയാൻ 100% എനിക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടാണ്.
1: കരമനയിലെ സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പരിശീലനം ലഭിച്ച ശ്രീമതി അനീസ ജമാലാണ് ഇതുവരെ വിശേഷങ്ങൾ പങ്കുവച്ചത്. നല്ലൊരു കർഷകനാകണമെങ്കിലും സംരംഭകനാകണമെങ്കിലും തികഞ്ഞ പരിശീലനം ആവശ്യമാണ്. SHM ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ കാർഷിക രംഗത്ത് ചുവടുറപ്പിച്ചവർക്ക് പുത്തൻ അറിവുകളാണ് പകർന്നു നൽകുന്നത്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും പരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231453.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്പോൺസേഡ് പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാൻമന്ത്രി ഉജ്ജ്വല യോജന. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടർച്ചയായ ഘട്ടങ്ങളിലൂടെ ഇന്ത്യയിലെ ഏറ്റവും പരിവർത്തനാത്മകമായ ക്ഷേമ ഇടപെടലുകളിൽ ഒന്നായി നിലകൊള്ളുന്നു. പ്രകൃതിദത്ത പാചക ഇന്ധനം എന്ന വാഗ്ദാനം ഇന്ത്യയിലെ സാമ്പത്തികമായി പിന്നാക്കം നൽകുന്ന കുടുംബങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി മാറ്റിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം നടപ്പിലാക്കുന്ന ഈ പദ്ധതി രാജ്യത്തുടനീളമുള്ള സ്ത്രീകളെ ഉൾക്കൊള്ളുന്നതും ആരോഗ്യബോധമുള്ളതുമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിലേക്കും പരിണമിച്ചു. ഉയർന്ന മാനുഷിക വികസന സൂചികകളാലും ആരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങളാലും പൌര അവബോധം കൊണ്ടും വേറിട്ടു നിൽക്കുന്ന കേരളത്തിൽ ഉജ്ജ്വലയുടെ ഏറ്റവും പുതിയ വിപുലീകരണം 100% പുകരഹിത ജീവിതം കൈവരിക്കുന്നതിനുള്ള അനിവാര്യ നടപടിയായി മാറുന്നു. യോഗ്യരായ സ്ത്രീകൾക്ക് ഡെപ്പോസിറ്റ് ഫ്രീ LPG കണക്ഷൻ ലഭിക്കും. 14.2 kg അല്ലെങ്കിൽ 5 kg സിലിണ്ടർ, BIS സ്റ്റാൻഡേർഡ് ഉള്ള 2 ബർണർ സ്റ്റൌ, റെഗുലേറ്റർ, ഹോസ് പൈപ്പുകൾ എന്നിവ ചെലവുകളില്ലാതെ ലഭിക്കും. തുടർച്ചയായ ഉപയോഗം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഒരു റീഫില്ലിന് 300 രൂപ എന്ന ലക്ഷ്യത്തോടെയുള്ള ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സബ്സിഡി നൽകുന്നു. ഇത് പ്രതിവർഷം 12 റീഫില്ലുകൾക്ക് വരെ ലഭിക്കും. ആനുകൂല്യം നേരിട്ട് വീട്ടുടമസ്ഥയുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. കൂടാതെ കാര്യക്ഷമമായ ഡിജിറ്റൽ ഡോക്യുമെന്റേഷനും സെൽഫ് ഡിക്ലെയർഡ് രേഖകളും കൊണ്ട് കഠിനമായ പേപ്പർ വർക്കുകളില്ലാതെ വേഗത്തിൽ കണക്ഷൻ അനുവദിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗാർഹിക LPG ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതുകൊണ്ടുതന്നെ ഏറ്റവും പുതിയ ഘട്ടം നേരിട്ട് ലക്ഷ്യമിടുന്നത് ജനസംഖ്യാപരവും ഭൂമിശാസ്ത്രപരവുമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെയാണ്. വയനാട്, ഇടുക്കി, പാലക്കാട്ടെ അട്ടപ്പാടി, പത്തനംതിട്ടയിലെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ സാമൂഹിക സാമ്പത്തിക പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ പദ്ധതി ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്നു. വിറകിനും തൊണ്ടിനും പകരം പാചകവാതകം ഉപയോഗിക്കുന്നതിലൂടെ വനത്തിൽ നേരിടാവുന്ന അപകടങ്ങളിൽ നിന്നും പുകയിൽ നിന്നും സ്ത്രീകൾക്ക് മുക്തി ലഭിക്കുന്നു. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലെ ഒരു അനിവാര്യ ഘടകമായിരിക്കുന്ന അതിഥി തൊഴിലാളികൾക്ക് ഉജ്ജ്വല യോജന അനുഗ്രഹമാണ്. മുൻപ് താമസിക്കുന്ന സ്ഥലത്തെ റേഷൻ കാർഡ് ആവശ്യമായിരുന്നതിനാൽ അതിഥി തൊഴിലാളികൾക്കും കുടുംബത്തിനും അംഗീകൃത ഗാർഹിക പാചകവാതകം ലഭിച്ചിരുന്നില്ല. പുതുക്കിയ വ്യവസ്ഥകൾ പ്രകാരം കേരളത്തിൽ താമസിക്കുന്ന കുടിയേറ്റ കുടുംബങ്ങൾക്ക് സംസ്ഥാന

0: നൽകുന്ന റേഷൻ കാർഡ് ഇല്ലാതെ ലളിതമായ ഒരു സ്വയം അഡ്രസ് പ്രഖ്യാപനത്തിലൂടെ തന്നെ ഉജ്ജ്വല കണക്ഷൻ ലഭിക്കും. ഈ പരിഷ്കാരം കേരളത്തിലെ നിർമ്മാണ ഉൽപാദന കാർഷിക മേഖലകളിലായി ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷയും മാന്യമായ ജീവിത സാഹചര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ആരോഗ്യ പാരിസ്ഥിതിക നേട്ടങ്ങൾ കേരളത്തിന്റെ പൊതുജനാരോഗ്യ ലക്ഷ്യങ്ങളുമായി അടുത്തു നിൽക്കുന്നു. ഖര ബയോമാസും കരിയും ഒഴിവാക്കുന്നത് കാർബൺ മോണോക്സൈഡ് പോലുള്ള ദോഷകരമായ വായുമലിനീകരണ വസ്തുക്കളെ ഇല്ലാതാക്കുന്നു. ഇത് വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾക്കും നേത്ര അണുബാധകൾക്കും ശൈശവ ആരോഗ്യ സങ്കീർണതകൾക്കും ഗണ്യമായ കുറവ് വരുത്തുന്നു. വ്യാപകമായ LPG ഉപയോഗം പ്രാദേശിക വനനശീകരണം ലഘൂകരിക്കുകയും ഇൻഡോർ കാർബൺ ഫുട്പ്രിന്റ്സ് കുറയ്ക്കുകയും പശ്ചിമഘട്ടത്തിന്റെ ദുർബലമായ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ ഉൾപ്പെടുന്ന സജീവ വിതരണ ശൃംഖലയാണ് സംസ്ഥാനത്തെ ലോജിസ്റ്റിക് വിന്യാസത്തെ ശക്തിപ്പെടുത്തുന്നത്. സുരക്ഷാ ക്യാമ്പയിനുകൾ, ഗ്യാസ് ഉപകരണങ്ങൾ പരിചിതമല്ലാത്ത വീടുകൾക്ക് സുരക്ഷിതമായും ആത്മവിശ്വാസത്തോടെയും അവ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കമ്പനികൾ ഉറപ്പാക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ വീടുകൾ ആരോഗ്യത്തോടെ സുരക്ഷിതമായി സാമൂഹിക ശാക്തീകരണം തുടരുന്നതിന് ഈ പദ്ധതി ഊർജം നൽകുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Delhi later this week. The final BRICS finance ministers and central bank governors meeting is taking place in Mumbai. Previously, the finance ministers and governors had met in Jaipur last month. The Union Ministry of Women and Child Development launched the 9th National Nutrition Month at Varanasi in Uttar Pradesh today. Chief Minister Yogi Adityanath, along with Union Minister for Women and Child Development Annapurna Devi, inaugurated the program. Speaking on the occasion, the Union Minister said, through the 9th National Nutrition Month, the government reiterates its commitment to a well-nourished and empowered India. The BJP will launch a month-long Seva Sankalp Abhiyan from the 17th of this month to mark Prime Minister Narendra Modi's birthday and the completion of 25 years of his public life. Addressing a press conference in New Delhi today, BJP President Nitin Naveen said, Prime Minister Modi began his tenure as the Chief Minister of Gujarat in 2001. Mr. Naveen said, over the past 25 years, Prime Minister Modi has steadfastly continued his journey of service, guided by the mantra of from public service to national service. Benchmark domestic equity indices ended lower for the third consecutive session today. The Sensex plunged 813 points to close at 74,764. The Nifty also shed 204 points to settle at 23,432. India ended their campaign at Stage 3 of World Archery Para Series in Ahmedabad on a high note, winning 2 gold and 4 bronze medals. On the final day today, double Paralympics medalist Harvinder Singh and reigning world champion and world number one Sheetal Devi led India's medal charge. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
2: NIT കാലിക്കറ്റിന്റെ 66th സ്ഥാപക ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി V.D. സതീശൻ നിർവഹിച്ചു. വിജ്ഞാനാധിഷ്ഠിതവും സാങ്കേതിക സ്വാശ്രയത്വമുള്ളതുമായ പുതിയോഗ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള വികസനയാത്രയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് പ്രമുഖ പങ്കാളിയാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിയിലെ അതിവേഗ മാറ്റങ്ങൾക്കനുസരിച്ച് പുനഃസംഘടിപ്പിക്കുന്നതിനും പദ്ധതി രൂപീകരണത്തിനും NIT സാങ്കേതിക ഉപദേശവും ഗവേഷണ പിന്തുണയും ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നൂതന സംരംഭങ്ങളുമായി മുന്നോട്ട് വരുന്ന യുവാക്കൾക്ക് സാങ്കേതിക മാനേജ്മെന്റ് മേഖലകളിലെ മെന്റർ പിന്തുണ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റൈസ് ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പുകൾ, തൊഴിൽ സാധ്യതകൾ എന്ന ആശയം മുൻനിർത്തിയാണ് NIT കാലിക്കറ്റിന്റെ 66th സ്ഥാപക ദിനാഘോഷം സംഘടിപ്പിച്ചത്. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായി, MK രാഘവൻ MP, MA റസാഖ് MLA, അനന്ത് ടെക്നോളജീസിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സുബ്ബറാവു പൗരൂലി, NIT കാലിക്കറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് തങ്കച്ചന്ദ് തോമസ്, രജിസ്ട്രാർ പ്രൊഫസർ സുനിൽ ജേക്കബ് ജോൺ, IACR ഡീൻ പ്രൊഫസർ കുമാരവേൽ എസ്, C പ്രൈം ചെയർപേഴ്സൺ ഡോക്ടർ മനീഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രി V.D. സതീശനും അനന്ത് ടെക്നോളജീസിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സുബ്ബറാവു പൗലൂരിയും ചേർന്ന് ക്യാമ്പസിൽ തൈകൾ നട്ടു. എക്സ്പോ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനായി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച സംസ്ഥാന മന്ത്രിസഭാ അംഗങ്ങൾക്കുള്ള ദ്വിദിന റീ ഇമാജിനിങ് കേരള നൃത്തശില്പശാല സമാപിച്ചു. സംഗമത്തിൽ മുഖ്യമന്ത്രി V.D. സതീശൻ, മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി രത്തൻ യു ഖേൽക്കർ, OST NSK ഉമേഷ് എന്നിവരും പങ്കെടുത്തു. കൃത്രിമ ബുദ്ധിയുടെ കാലത്തെ പരിവർത്തനാത്മക നേതൃത്വം, കേരളത്തെ ആരോഗ്യക്ഷേമ വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കൽ, കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന സമൂഹങ്ങളെ രൂപപ്പെടുത്തൽ, നയങ്ങളെ ഫലപ്രദമായ ഭരണത്തിലേക്ക് മാറ്റൽ തുടങ്ങിയ വിഷയങ്ങളാണ് ആദ്യ ദിവസം ചർച്ച ചെയ്തത്. IIM കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേബാശിഷ് ചാറ്റർജി, അരവിന്ദ് ഐ ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരവിന്ദ് ശ്രീനിവാസൻ, ജപ്പാനിലെ കിയോ സർവകലാശാലയിലെ പ്രൊഫസർ രാജീവ് ഷാ, നാരായണ ഹെൽത്ത് സ്ഥാപകൻ ഡോക്ടർ ദേവി ഷെട്ടി, ലണ്ടനിലെ കിങ്സ് കോളേജിലെ ഡോക്ടർ സഞ്ജയൻ ബാനർജി തുടങ്ങിയവരും വിവിധ സെഷനുകൾ നയിച്ചു. രണ്ടാം ദിവസം കേരളത്തിന്റെ സിൽവർ എക്കണോമി മിഷൻ, സാമ്പത്തിക ധനകാര്യ അടിത്തറ ശക്തിപ്പെടുത്തൽ, സംരംഭകത്വവും നൈപുണ്യ വികസനവും, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവിന്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റൽ, തലമുറ മാറ്റവും കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട അവസാന അക്കാദമി സെഷനിൽ IIM കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേബാശിഷ് ചാറ്റർജി, പ്രൊഫസർ അനന്തകുട്ടൻ ഭി

0: താൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിന് മനുഷ്യകേന്ദ്രീത വികസന മാതൃക നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വളർച്ച, ധനകാര്യ സുസ്ഥിരത, ആരോഗ്യ ക്ഷേമം, കാലാവസ്ഥാ പ്രതിരോധം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം, ആഗോളതലത്തിലുള്ള കേരളത്തിന്റെ സ്ഥാനം എന്നിവയിൽ പുതിയ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്ന ആശയങ്ങൾ സംഗമത്തിൽ ഉയർന്നുവന്നു. ഭരണ സംവിധാനത്തെ കൂടുതൽ ഫലപ്രദവും ജനകേന്ദ്രീയതവും ഭാവിയെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ആശയവിനിമയത്തിനും സംഗമം വേദിയായി. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും IIM ഡയറക്ടർ സർട്ടിഫിക്കറ്റുകൾ നൽകി. 68-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളകൾക്ക് ഇത്തവണ കോഴിക്കോട് വേദിയാകും. ഒക്ടോബർ 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള സംഘടിപ്പിക്കുന്നത്. മേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് പ്രൗഢസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് NIT സിന്തറ്റിക് ട്രാക്കാണ് പ്രധാന വേദി. അത്ലറ്റിക്സിന് പുറമെ അക്വാട്ടിക്സ്, കരാട്ടെ, വുഷു, യോഗ, ഷട്ടിൽ, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, നെറ്റ്ബോൾ, ത്രോബോൾ, സോഫ്റ്റ് ബോൾ, ബേസ്ബോൾ, ടഗ് ഓഫ് വാർ തുടങ്ങി 41 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. ഫുട്ബോൾ, ക്രിക്കറ്റ് മത്സരങ്ങൾ പ്രത്യേക ഷെഡ്യൂളിൽ പിന്നീട് നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ജില്ലകളിൽ നിന്നുള്ള കായിക പ്രതിഭകൾക്കൊപ്പം ഗൾഫ് നാടുകളിലെ മലയാള സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും മേളയിൽ മാറ്റുരക്കും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന സവിശേഷ പരിമിതരായ കുട്ടികളുടെ കായികപരമായ അഭിരുചി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച ഇൻക്ലൂസീവ് സ്പോർട്സ് കേരള സ്കൂൾ കായികമേളയുടെ ഭാഗമായി സംഘടിപ്പിക്കും. 10,000-ത്തോളം കായിക പ്രതിഭകൾ അണ്ടർ 14, 17, 19 വിഭാഗങ്ങളിൽ വിവിധ കായിക ഇനങ്ങളായി മത്സരിക്കും. മേളയുടെ സുഗമമായ നടത്തിപ്പിനും 17 സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകി.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.

0: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: കേക്കുകളുടെ നാട് എന്ന അപരനാമമുള്ള യൂറോപ്യൻ രാജ്യം ഏതാണ്? ഉത്തരം: സ്കോട്ട്ലൻഡ്. ഇംഗ്ലണ്ടും വെയിൽസും വടക്കേ അയർലൻഡും കൂടി ചേർന്ന യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമാണ് സ്കോട്ട്ലൻഡ്. എഡിൻബറോ ആണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാനം. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: കേക്കുകളുടെ നാട് എന്ന അപരനാമമുള്ള യൂറോപ്യൻ രാജ്യം ഏതാണ്? ഉത്തരം: സ്കോട്ട്ലൻഡ്. ഇംഗ്ലണ്ടും വെയിൽസും വടക്കേ അയർലൻഡും കൂടി ചേർന്ന യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമാണ് സ്കോട്ട്ലൻഡ്. എഡിൻബറോ ആണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാനം. ഇനി ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിക്കാം. അമിത ഭക്ഷണം, അമിത ഭാഷണം ഇവ രണ്ടും നാശഹേതുക്കളാണ്. ഗുരുനാനാക്ക്. ചിന്താവിഷയം ഒരിക്കൽ കൂടി: അമിത ഭക്ഷണം, അമിത ഭാഷണം ഇവ രണ്ടും നാശഹേതുക്കളാണ്. ഗുരുനാനാക്ക്. ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിച്ചു. തയ്യാറാക്കിയത് ഡോക്ടർ കെ ജയകൃഷ്ണൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
3: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 9,50,000 ലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00.
6: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.

ഇന്ന് 6:50 വയലും വീടും സ്മാർട്ട് ഫാമിംഗ് എന്ത് എങ്ങനെ ഡോക്ടർ വി എസ് സന്തോഷ് മിത്രയുമായി അഭിമുഖം കേൾക്കാം. ഇന്ന് 6:50 വയലും വീടും പരിപാടി.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. മലയാള വ്യാകരണ ക്ലാസ്. വിഷയം സന്ധി. അവതരിപ്പിക്കുന്നത് ഉമാ ത്രിദീപ്. 9:30 സംഗീത കച്ചേരി. ഡോക്ടർ ഇ എൻ സജിത് പാടിയ കൃതികൾ. തൃപ്പൂണിത്തുറ വിഷ്ണചന്ദ്രമാഹൻ വയലിൻ. ഓണംതുരുത്ത് സി എസ് സുനിൽകുമാർ മൃദംഗം. കേൾക്കാം ഇന്ന് രാത്രി 9:30 സംഗീത കച്ചേരി.

0: से मुंबई, मुंबई से चेन्नई, चेन्नई से कोलकाता, कोलकाता से वापस मुंबई, ये हो गया गोल्डन क्वाड्रिलेटरल।
1: भारतस्य रक्षामन्त्री राजनाथसिंहः अद्य कोलम्बो नगरे श्रीलंकायाः राष्ट्रपतिना अनुरा कुमार दिशा नायके इत्यमुना सह महत्वपूर्णां मन्त्रणां व्यदधात्। उपवेशनावधौ उभौ नेतारौ प्रत्यपादयतां यत् उभावपि देशौ निकट प्रतिवेशिनौ सामुद्रिक सहयोगिनौ च स्तः इति हेतोः भारतं श्रीलंका च उभयोः राष्ट्रयोः समग्र विकासाय जनकल्याणाय च परस्पर सहयोगं सातत्येन निर्वहिष्यतः। सामाजिक संचारपटले रक्षामन्त्रिणा न्यरूप्यत यतस्मिन् क्षेत्रे सुरक्षायाः, स्थैर्यस्य, शान्तेः, समृद्धेः च संवर्धनाय उभौ देशौ संयुक्ततया कार्यं विधास्यतः। रक्षामन्त्री ह्यः त्रिदिवसीय यात्रायाः अंगतया कोलम्बो नगरं सम्प्राप्तवान्। रक्षामन्त्री राजनाथसिंहः रक्षा विदेश मन्त्रालययोः वरिष्ठाधिकारिभिः समन्वितस्य उच्चस्तरीय प्रतिनिधिमण्डलस्य नेतृत्वं विधत्ते। रक्षामन्त्रिणः हार्दिकं स्वागतं व्याहरन् श्रीलंकायाः राष्ट्रपतिः दिसानायके भारतस्य प्रधानमन्त्रिणा नरेन्द्रमोदिना सह स्वकीयं पूर्वतनं संवादं सस्मार। अथ च दृढतया पुनरुद्घोषयत् यत् श्रीलंका स्वकीयायाः भूमेः उपयोगं भारतस्य सुरक्षाहितान् बाधमानानां शत्रुतापूर्णगतिविधीनां कृते न कदापि अनुमंस्यते। अवसरेऽस्मिन् उभयतः श्रीलंका वायुसेनायाः कृते L-70 प्रक्षेपास्त्राणाम् उन्नयनाय च द्वयोः देशयोः NCC NDC इत्यनयोः च मध्ये सहयोगाय सहमतिपत्राणाम् आदानप्रदानं व्यधायि। श्रीलंका वायुसेनायाः षण्णाम् L-70 प्रक्षेपास्त्राणाम् उन्नयनप्रकल्पः भारतसर्वकारस्य अनुदानसाहाय्यान्तर्गतं वर्तते। उभौ नेतारौ भारतीय सुरक्षाबलैः विनिर्मितानां त्रयाणां बैली सेतूनाम् आभासीय माध्यमेन लोकार्पणम् अकुरुताम्। अनन्तरं प्रवासी भारतीय समुदायेन सह संवादकाले रक्षामन्त्रिणा श्रीलंकास्थः भारतीय समुदायः उभयोः देशयोः मध्ये सम्पर्क सेतुः वर्तते इत्यभिहितः। संस्कृत वार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ newsonair चलदूरभाषीयतन्त्रांशे अपि समुपलब्धो भविष्यति। आगामिनः ब्रिक्स शिखरसम्मेलनस्य पूर्वाङ्गरूपेण मुम्बय्यां ब्रिक्स वित्तमन्त्रिणां केन्द्रीय बैंक नियामकानाञ्च अन्तिमा महत्वपूर्णा संगोष्ठी साम्प्रतं प्रचलति। अस्मिन् वर्षे ब्रिक्स वित्तधारायाः मुख्य विषयः दृढतायै, नवीनीकरणाय, सहयोगाय, शाश्वत विकासाय च निर्माणम् इति निर्धारितमस्ति। अस्याः श्रृंखलायाः पूर्वतनं समुपवेशनं गतमासे जयपुराभिधाने नगरे संजातम्। मुम्बईनगरे निर्धारित अन्तिमोपवेशनात् प्राक् केन्द्रीय वित्तमन्त्रिणा निर्मला सीतारमण इत्यनया ब्रिक्स वित्तमार्गस्य प्रमुख निष्कर्षाणां सविस्तरा समीक्षा व्यधायि। चीनदेशस्य शंघाई नगरे अस्मिन् मासे 22 दिनांकतः 27 दिनांकं यावत् आयोज्यमानायाम् 48वीं विश्वकौशलस्पर्धायां भारतं प्रथमवारं 11 नवीनासु कौशलश्रेणिषु भागं ग्रहीष्यति। कौशलविकास उद्यमिता मन्त्रालयः प्रत्यपादयत् यत् स्किल इण्डिया दलं 64 कौशलेभ्यः 63 कौशलेषु प्रायः 70 प्रतियोगिनां दलेन सह सहभागितां विधास्यति। मन्त्रालयस्यानुसारं एषा अद्यावधि विश्वकौशलस्पर्धायां भारतस्य अत्यन्तं विविधतापूर्णयुता सहभागिता अस्ति। एतासु 11 नवीनश्रेणिषु दन्तकृत्रिम अङ्गनिर्माणं, डिजिटल इण्टरेक्टिव मीडिया डिजाइन इत्यादयः विषयाः समाविष्टाः। भारतस्य सहभागिता विषये वदन्त्या कौशलविकास उद्यमिता मन्त्रालयस्य सचिवया देवश्री मुखर्जीवर्यया उक्तं यत् एतासु नवीनासु श्रेणिषु भारतस्य सहभागिता देशस्य कौशल पारिस्थितिकी तन्त्रस्य भविष्योन्मुखतां, वैश्विक प्रासंगिकतां च दर्शयति। सा एतदपि उक्तवती यत् दृढ़ सहयोगेन सर्वकारः यूनां कृते आत्मविश्वासेन वैश्विक प्रतिस्पर्धायाम् अवतीर्य उत्तम मानकान् प्राप्तुं मार्गं प्रशस्तं करोति। राजस्व गुप्तचर निदेशालयेन विगत पक्षद्वये देशव्यापी अभियानेषु प्रायः 40-700 किलोग्राम परिमितं गांजा चरसादि मादक द्रव्यं गृहीतम्। प्रवर्तन निदेशालयेन कर्णाटक राज्ये 18 स्थानेषु सघनान्वेषणं विहितम्। एतेषु राज्यस्य लोकनिर्माण मन्त्रिणः सतीश जारकीहोली इत्यस्य, तस्य पुत्र्याः सहैव लोकसभा सांसद प्रियंका जारकीहोली इत्यस्याः आवासः अन्तर्भवति। राष्ट्रिय राजधानी क्षेत्राय तन्निकटवर्ति क्षेत्रेभ्यश्च वायुगुणवत्ता प्रबन्धन आयोगेन उद्घोषितं यत् आयोगस्य संवैधानिक निर्देशानां प्रभावी कार्यान्वयनं एनसीआर क्षेत्रे वायु प्रदूषणस्य निवारणाय शमनाय च अत्यन्तं निर्णायकम् अस्ति। अहमदाबादे प्रचलन्त्याः विश्व दिव्यांगधनुर्क्रीडायाः अन्तिमे दिवसे भारतेन उत्कृष्ट प्रदर्शनेन द्वे स्वर्णपदके चत्वारि च कांस्य पदकानि स्वायत्तीकृतानि। इति वार्ताः।
2: ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാലുവരിപ്പാതയ്ക്കായുള്ള 7 പുതിയ ഹൈഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളിലെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. നാലുവരിപ്പാതയ്ക്കായി 7 ഹൈഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഡൽഹി മുതൽ മുംബൈ വരെയും മുംബൈ മുതൽ ചെന്നൈ വരെയും ചെന്നൈ മുതൽ കൊൽക്കത്ത വരെയും കൊൽക്കത്ത മുതൽ ഡൽഹി വരെയുമുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനു പുറമെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതികൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEBയ്ക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ പവർകട്ട് സമയം മുൻകൂറായി അറിയിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ തലത്തിൽ ഉള്ള പ്രശ്നങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ നിയന്ത്രണം തുടരുമെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയ വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയ വിതരണം നടക്കും. സംസ്ഥാനത്ത് ഇന്നും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടർന്നു. അതിനിടെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇന്ന് സംസ്ഥാനത്തെ പകൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയരുമെന്ന മുന്നറിയിപ്പായിരുന്നുവെങ്കിൽ നാളെ പലയിടങ്ങളിലും മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. നാളെ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരാനാണ് സാധ്യത. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. ശനിയാഴ്ച

0: നാല് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. നൂതന കാലത്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പരിശീലനം അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഈ അധ്യയന വർഷത്തെ എഡ്യൂക്കേഷൻ ടെക്നോളജി ക്ലബ്ബുകളിലെ പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുന്നതിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാനതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടിയിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പോഷണാഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അവർ. പോഷകക്കുറവ്, വിളർച്ച, നവജാത ശിശുക്കളുടെ ഭാരക്കുറവ് എന്നീ വെല്ലുവിളികൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നത് പോഷൻ മായുടെ പ്രധാന ലക്ഷ്യമാണെന്നും മന്ത്രി പറഞ്ഞു. KSRTC ബസ്സുകളുടെ ഡീസൽ മൈലേജ് മെച്ചപ്പെടുത്തുന്നതിനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമഗ്രമായ പ്രവർത്തന പദ്ധതിയായ പ്രോജക്ട് സൂര്യ നടപ്പാക്കുന്നു. ബസ്സുകളുടെ മൈലേജ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ധനക്ഷമതയിലെ പുരോഗതി കൃത്യമായി വിലയിരുത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഏകീകൃത സംവിധാനം രൂപപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം 3-ാം ദിനം ലഖ്നൌവിലെ 11 ഖൂർക്ക റൈഫിൾ റെജിമെന്റ് സെന്റർ സന്ദർശിച്ചു. ലഖ്നൌ ഡിഫൻസ് PRO ശാന്തനു പ്രതാപ് സിംഗുമായി മാധ്യമ സംഘം ആശയവിനിമയം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം PIB നേതൃത്വത്തിലുള്ള മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി 11 ഗൂർഖ റെജിമെന്റിലെ യുദ്ധസ്മാരകം സന്ദർശിച്ച മാധ്യമ സംഘം മാതൃരാജ്യത്തിനായി ജീവനർപ്പിച്ച ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഗൂർഖ റെജിമെന്റിന്റെ സൈനിക ചരിത്രവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന GG ബവൂർ യുദ്ധമ്യൂസിയവും സംഘം സന്ദർശിച്ചു. അഗ്നിവീർ സൈനികർക്ക് വെടിവയ്പ് പരിശീലനം നൽകുന്ന സിമുലേറ്റഡ് ഫയറിംഗ് റേഞ്ചും സംഘം വീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ നേവൽ മ്യൂസിയമായ നൌസേനാ ശൌര്യ വാടികയിലെ സന്ദർശനം മാധ്യമ സംഘത്തിന് വേറിട്ട അനുഭവമായി.
1: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഭിന്നശേഷി സൗഹൃദ വിദ്യാലയം കരട് നയരേഖ പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രി എൻ ഷംസുദ്ദീനെ നൽകിയാണ് കരട് രേഖ പ്രകാശനം ചെയ്തത്. പൊതുജനങ്ങൾക്ക് കരട് രേഖ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാം. നിർദ്ദേശങ്ങൾ പരിശോധിച്ച് 90 ദിവസത്തിനകം അന്തിമ നയരേഖ പ്രസിദ്ധീകരിക്കും. കണ്ണൂർ മാങ്ങാട്ട് പറമ്പിലെ EK 9R സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു. ആശുപത്രിയിലെ അടിയന്തര ആവശ്യങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപയും വകയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് മറുപടിയും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് തീരുമാനം. 4 പദ്ധതികളിലൂടെ മരുന്നുകൾ, അടിയന്തര അറ്റകുറ്റപ്പണികൾ, ദൈനംദിന ചെലവുകൾ എന്നിവയ്ക്കാണ് ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുള്ളത്. പുതിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാനും ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു.
1: കേരള സർവകലാശാലയിൽ ഇനി ബിരുദാനന്തര ബിരുദ പരീക്ഷകൾ മലയാളത്തിൽ എഴുതാം. ഭാഷാ വിഷയങ്ങൾ ഒഴികെയുള്ള വിഷയങ്ങളിലാണ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ അനുമതി നൽകിയത്. ഓഗസ്റ്റ് 22 ചേർന്ന അക്കാദമിക് കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഭാഷ വ്യക്തമാക്കണം. എന്നാൽ ഒരു പരീക്ഷ ഒരു ഭാഷയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം സിനിമാ ശബ്ദ സംവിധായകൻ രാജകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി നിലയ മേധാവി ഡോക്ടർ AG ബൈജു, പ്രോഗ്രാം വിഭാഗം മേധാവി PA ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി, റീക്രിയേഷൻ ക്ലബ്ബ് സെക്രട്ടറി ഫഹദ് റാസ തുടങ്ങിയവർ സംസാരിച്ചു. ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ്

0: എഡിറ്റർ ഇ കെ കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. വയോജനക്ഷേമ വകുപ്പ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന വയോജനങ്ങളുടെ സംസ്ഥാനതല അടിസ്ഥാന വിവരശേഖരണത്തിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. പ്രധാന വാർത്തകൾ വീണ്ടും. 4-വരി പാതയ്ക്കായുള്ള പുതിയ 7 ഹൈഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. നിയമം പാലിക്കാം, പരിസ്ഥിതിയെ സംരക്ഷിക്കാം, മാലിന്യ സംസ്കരണം നമ്മുടെ ഉത്തരവാദിത്തം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. ഖരമാലിന്യ സംസ്കരണവും ശുചിത്വ പാലനവും ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി ആരോഗ്യ വെല്ലുവിളികളാണ്. അനുദിനം വർദ്ധിച്ചു വരുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയ പുതിയ ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ മാലിന്യമുക്തമായ ഒരു സമൂഹ നിർമ്മിതിയിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ്. ഓരോ വീട്ടിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും ആരംഭിക്കുന്ന മാലിന്യ തരംതിരിക്കലിനും ഉത്ഭവസ്ഥാനത്ത് തന്നെയുള്ള സംസ്കരണത്തിനും പുതിയ നിയമങ്ങൾ മുൻഗണന നൽകുന്നു. മാലിന്യ സംസ്കരണം ആരംഭിക്കേണ്ടത് ഉറവിടത്തിൽ നിന്നാണ്. ഓരോ വീട്ടിലും മാലിന്യങ്ങൾ 4 വ്യത്യസ്ത വിഭാഗങ്ങളായി ഉറവിടത്തിൽ തന്നെ തരംതിരിക്കാനുള്ള വ്യവസ്ഥ മാലിന്യ സംസ്കരണം എളുപ്പത്തിലാക്കും. മാലിന്യങ്ങൾ അലക്ഷ്യമായി തള്ളുന്നവർക്കെതിരെയുള്ള കർശനമായ പിഴ ശിക്ഷകൾ, പ്ലാസ്റ്റിക് ഉപയോഗത്തിന്റെ നിയന്ത്രണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ, ഹരിതകർമ്മസേനയുടെ ഏകോപനം എന്നിവ നിയമത്തിൽ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിനും വരും തലമുറയ്ക്കായി വൃത്തിയുള്ള ഒരു നാളെ വാർത്തെടുക്കുന്നതിനും പൊതുജനങ്ങളുടെ പങ്കാളിത്തവും സഹകരണവും ഈ ചട്ടങ്ങൾ വിശദീകരിക്കുന്നു. ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ വ്യക്തിഗത കോർപ്പറേറ്റ് വ്യത്യാസമില്ലാതെ പൊതുസ്വകാര്യ മേഖലകളിലെ എല്ലാ മാലിന്യ ഉൽപാദകർക്കും ഭൂ ഉടമകൾക്കും ഒരുപോലെ ബാധകമാണ്. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയും നഗരവൽക്കരണവും രാജ്യത്തെ മാലിന്യ സംസ്കരണ മേഖലയിൽ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പുതിയ ഉപഭോഗ ഉപകരണങ്ങളുടെ വരവോടെ മാലിന്യത്തിന്റെ അളവ് മാത്രമല്ല അതിന്റെ സ്വഭാവവും മാറിയിട്ടുണ്ട്. മാലിന്യത്തിന്റെ അളവ് കൂട്ടിയതിനൊപ്പം പുതിയ സാങ്കേതിക ഉപകരണങ്ങളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഉപയോഗം മാലിന്യത്തിന്റെ സ്വഭാവത്തിലെന്ന പോലെ നിയന്ത്രണത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തി. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകളുടെ 2023-24 സാമ്പത്തിക വർഷത്തെ വിവരങ്ങൾ അനുസരിച്ച് രാജ്യത്ത് ദിനംപ്രതി ഉണ്ടാകുന്ന ഖരമാലിന്യത്തിന്റെ അളവ് 1.85 ലക്ഷം ടണ്ണോളമാണ്. ഇതിൽ ഭൂരിഭാഗവും ശേഖരിക്കപ്പെടുന്നുണ്ടെങ്കിലും സംസ്കരിക്കാൻ സാധിക്കുന്നത് 1.14 ലക്ഷം ടൺ മാത്രമാണ്. 39,629 ടൺ മാലിന്യം മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഖരമാലിന്യങ്ങൾ തരംതിരിച്ച് ശാസ്ത്രീയമായും പരിസ്ഥിതി സൌഹാർദ്ദപരമായും സംസ്കരിക്കുന്നത് പരിസ്ഥിതി ആഘാതങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഇതിനായി മാലിന്യ ശേഖരണം, സംഭരണം, ഗതാഗതം, സംസ്കരണം തുടങ്ങിയവയ്ക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ശാസ്ത്രീയ സംസ്കരണം നടപ്പിലാക്കിയില്ലെങ്കിൽ പ്രതിവർഷം 1,240 ഹെക്ടർ ഭൂമി മാലിന്യ നിക്ഷേപത്തിനായി നഷ്ടപ്പെടുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. 2031 20 വർഷത്തെ ആവശ്യങ്ങൾക്കായി 66,000 ഹെക്ടർ ലാൻഡ്ഫിൽ ഭൂമി വേണ്ടിവരും. ഖരമാലിന്യ സംസ്കരണം കൂടുതൽ ശാസ്ത്രീയവും പരിസ്ഥിതി സൌഹൃദവുമാക്കുന്നതിനായി 2016 ചട്ടങ്ങൾക്ക് പകരമായാണ് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പുതിയ ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത്. പുതിയ നിയമങ്ങൾ 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുക, തെറ്റായ റിപ്പോർട്ടുകളോ വ്യാജരേഖകളോ നൽകുക, മാലിന്യങ്ങൾ അശാസ്ത്രീയമായി സംസ്കരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ നടത്തുന്നവരിൽ നിന്ന് മലിനമാക്കുന്നവർ നഷ്ടപരിഹാരം നൽകണമെന്ന തത്വമനുസരിച്ച് പിഴ ഈടാക്കാൻ പുതിയ ചട്ടങ്ങളിൽ വ്യവസ്ഥയുണ്ട്. സർക്കാർ, സ്വകാര്യ, പൊതുപങ്കാളിത്തത്തിലുള്ള എല്ലാ നഗര ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഈ ചട്ടങ്ങൾ ബാധകമാണ്. വ്യവസായ മേഖലകൾ, ടൌൺഷിപ്പുകൾ, പ്രത്യേക സാമ്പത്തിക മേഖലകൾ, ഫുഡ് പാർക്കുകൾ എന്നിവയ്ക്കും ഇത് ബാധകമായിരിക്കും. റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, പ്രതിരോധ സ്ഥാപനങ്ങൾ, സർക്കാർ സ്വകാര്യ ഓഫീസുകൾ, ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. ചുരുക്കത്തിൽ, ഗാർഹിക വാണിജ്യ മേഖലകളിൽ വൻകിട സ്ഥാപനങ്ങൾ മുതൽ സാധാരണ വീടുകളും കടകളും വരെ ഈ നിയമം പാലിക്കാൻ ഒരുപോലെ ബാധ്യസ്ഥരാണ്. മാലിന്യങ്ങൾ വീണ്ടെടുക്കാനും പുനരുൽപ്പാദിപ്പിച്ച് സമ്പത്താക്കി മാറ്റാനും മാലിന്യമുണ്ടാകുന്ന ഇടത്ത് തന്നെ അവ തരംതിരിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉറവിടത്തിൽ തന്നെ മാലിന്യം വേർതിരിക്കുന്നതിന്റെ ഭാഗമായി ഖരമാലിന്യ സംസ്കരണ ചട്ടപ്രകാരം മാലിന്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ അവയെ നാലായി തരംതിരിക്കണം. ഈർപ്പമുള്ള മാലിന്യം, വരണ്ട മാലിന്യം, സാനിറ്ററി മാലിന്യം, പ്രത്യേക ശ്രദ്ധ വേണ്ട മാലിന്യം എന്നിങ്ങനെയാണ് വേർതിരിക്കേണ്ടത്. അടുക്കള മാലിന്യങ്ങൾ, പച്ചക്കറി പഴത്തൊലികൾ, മാംസം, പൂക്കൾ എന്നിവയൊക്കെയാണ് ഈർപ്പമുള്ള മാലിന്യങ്ങൾ. ഇവ ഏറ്റവും അടുത്തുള്ള സംസ്കരണ കേന്ദ്രത്തിൽ നൽകി കമ്പോസ്റ്റ് ആക്കുകയോ ബയോ മെഥനേഷൻ പ്രക്രിയയിലൂടെ സംസ്കരിക്കുകയോ ചെയ്യേണ്ടതാണ്. വരണ്ട മാലിന്യങ്ങളായ പ്ലാസ്റ്റിക്, കടലാസ്, ലോഹം, ഗ്ലാസ്, മരം, റബ്ബർ എന്നിവ തരംതിരിച്ച് പുനരുപയോഗിക്കാൻ മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റികളിലേക്ക് മാറ്റണം. അംഗീകൃത ഏജൻസികൾ വഴിയും പുനരുപയോഗത്തിന് കൈമാറാവുന്നതാണ്. വൻതോതിൽ മാലിന്യം തള്ളുന്നവരുടെ വ്യക്തമായ നിർവചനം ഇതിൽ നൽകിയിട്ടുണ്ട്. 20,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുള്ളതോ ദിവസേന 40,000 ലിറ്ററിലധികം വെള്ളം ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ദിവസം 100 കിലോയിലധികം ഖരമാലിന്യം ഉണ്ടാക്കുന്നതോ ആയ സ്ഥാപനങ്ങളെയാണ് ബൾക്ക് വേസ്റ്റ് ജനറേറ്റർമാർ ആയി കണക്കാക്കുന്നത്. മാലിന്യ ശേഖരണം, ഗതാഗതം, സംസ്കരണം എന്നിവ പരിസ്ഥിതി സൌഹാർദ്ദപരമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആകെ ഉണ്ടാകുന്ന ഖരമാലിന്യത്തിന്റെ 30% വരുന്നത് വൻകിട മാലിന്യ ഉൽപാദകരിൽ നിന്നാണ്. അതിനാൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് പുതിയ ചട്ടക്കൂട് തയ്യാറാക്കിയിരിക്കുന്നത്. തെരുവ് കച്ചവടക്കാർ ഭക്ഷണ അവശിഷ്ടങ്ങൾ, പ്ലേറ്റുകൾ, കപ്പുകൾ എന്നിവ ശേഖരിക്കാൻ അനുയോജ്യമായ മാലിന്യ സംഭരണികൾ കരുതണം. ഖരമാലിന്യ ശേഖരണം മുതൽ മാലിന്യ നിർമ്മാർജ്ജനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളുടെയും തത്സമയ നിരീക്ഷണവും ട്രാക്കിംഗും കേന്ദ്രീകൃത ഓൺലൈൻ പോർട്ടൽ വഴി നടപ്പാക്കാൻ ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ സർക്കാരുകൾ, കേന്ദ്ര മന്ത്രാലയങ്ങൾ എന്നിവയ്ക്കായി ചട്ടങ്ങൾ കൃത്യമായ അധികാരങ്ങളും ചുമതലകളും നിശ്ചയിച്ചിട്ടുണ്ട്. സിമന്റ് പ്ലാന്റുകൾ, മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകൾ തുടങ്ങിയ വ്യവസായങ്ങളിൽ മാലിന്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനമായ RDF ഉപയോഗിക്കുന്നതിന്റെ നിരക്ക് അടുത്ത 6 വർഷത്തിനുള്ളിൽ 5% നിന്ന് 15% ഉയർത്തണമെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഉയർന്ന കലോറി മൂല്യമുള്ള മുനിസിപ്പൽ ഖരമാലിന്യം പൊടിച്ച് നിർജ്ജലീകരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനമാണ് RDF. മാലിന്യത്തെ ഊർജ്ജമാക്കി മാറ്റാനുള്ള മികച്ച മാർഗമാണിത്. കെട്ടിക്കിടക്കുന്ന പഴയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സമയബന്ധിതമായ കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്ന് കർശന വ്യവസ്ഥയുണ്ട്. ഒപ്പം ലാൻഡ്ഫില്ലുകളിൽ ഖരമാലിന്യം തള്ളുന്നതിനുള്ള നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കാനും ചട്ടങ്ങൾ നിർദ്ദേശിക്കുന്നു. മാലിന്യങ്ങൾ കുഴിയെടുത്ത് ശാസ്ത്രീയമായോ അല്ലാതെയോ നിക്ഷേപിക്കുന്ന വലിയ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളാണ് ലാൻഡ്ഫില്ലുകൾ. പുനരുപയോഗത്തിനോ ഊർജ്ജ ഉൽപാദനത്തിനോ സാധിക്കാത്ത മാലിന്യങ്ങളും നിഷ്ക്രിയ വസ്തുക്കളും മാത്രമേ ലാൻഡ്ഫില്ലുകളിൽ നിക്ഷേപിക്കാവൂ. പഴയ മാലിന്യ കൂമ്പാരങ്ങളെ കൃത്യമായി കണ്ടെത്താനും വിലയിരുത്താനും പുതിയ വ്യവസ്ഥകൾ നിർദ്ദേശിക്കുന്നു. ബയോമൈനിംഗ്, ബയോ റെമഡിയേഷൻ എന്നിവ വഴി ഇവ സമയബന്ധിതമായി നീക്കം ചെയ്യാനും ഇതിന്റെ പുരോഗതി 3 മാസം കൂടുമ്പോൾ ഓൺലൈൻ പോർട്ടലിലൂടെ റിപ്പോർട്ട് ചെയ്യാനും വ്യവസ്ഥയുണ്ട്. മലയോര മേഖലകളിലും ദ്വീപുകളിലും ഖരമാലിന്യ സംസ്കരണത്തിനായി പ്രത്യേക നിബന്ധനകൾ ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തി. പരിസ്ഥിതി മലിനമാക്കുന്നവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്ന പൊലൂട്ടർ പേസ് തത്വപ്രകാരം ഇതിനുള്ള നിയമപരമായ വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ പ്രത്യേക കേന്ദ്രങ്ങൾ തുറക്കും. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത് തടയാനും അവ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറാനും ജനങ്ങളെ ബോധവൽക്കരിക്കും. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡപ്രകാരം ഈർപ്പമുള്ള മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാൻ നടപടിയെടുക്കണം. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന് കീഴിൽ പ്രത്യേക നിയമാവലികളുള്ള ചില മാലിന്യങ്ങൾ ഈ ചട്ടങ്ങളുടെ പരിധിയിൽ വരുന്നില്ല. വ്യാവസായിക അപകടകരമായ മാലിന്യങ്ങൾ, രാസവസ്തുക്കൾ, ബയോമെഡിക്കൽ മാലിന്യം, ഇ മാലിന്യം, ബാറ്ററി, റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ എന്നിവയെ ഈ ചട്ടത്തിന്റെ പരിധിയിൽ നിന്നൊഴിവാക്കി. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സാധാരണ ഖരമാലിന്യങ്ങളുമായി കൂട്ടിക്കലർത്തരുത്. അവ പ്രത്യേകമായി തന്നെ ശേഖരിച്ച് സംസ്കരിക്കണം. നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ സെൻട്രൽ ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ചീഫ് സെക്രട്ടറിയുടെയോ അഡ്മിനിസ്ട്രേറ്ററുടെയോ നേതൃത്വത്തിലുള്ള സമിതിയായിരിക്കും നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന് കൈമാറുന്നത്. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ കർശനമായി

നടപ്പിലാക്കുന്നത് സുസ്ഥിരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പാണ്. ഫലപ്രദമായ മാലിന്യ സംസ്കരണത്തിന് ഉറവിട മാലിന്യ സംസ്കരണം തന്നെയാണ് മുഖ്യ പോംവഴി. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കാനും പുനരുപയോഗവും ശാസ്ത്രീയ സംസ്കരണവും ഉറപ്പാക്കാനും വ്യക്തമായ ചട്ടങ്ങളാണ് രൂപീകരിച്ചിട്ടുള്ളത്. വ്യക്തികളും തദ്ദേശ സ്ഥാപനങ്ങളും ഉൽപാദകരും ഒരുപോലെ പങ്കാളികളാകുമ്പോൾ മാത്രമേ പരിസ്ഥിതി സൌഹാർദ്ദപരമായ മാലിന്യമുക്ത സമൂഹം സാധ്യമാകൂ. വ്യക്തിശുചിത്വത്തോടൊപ്പം പരിസര ശുചിത്വത്തിനും പ്രാധാന്യം നൽകണം. മാലിന്യമുക്ത സമൂഹത്തിനായി ഇന്ന് തന്നെ പ്രവർത്തനം തുടങ്ങാം. ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ചട്ടങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുന്നത് വരും തലമുറയ്ക്കായി ഭൂമിയും പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കാൻ അത്യാവശ്യമാണെന്ന അവബോധമാണ് പുതിയ നിയമത്തെ ജനപ്രിയമാക്കുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: ആകാശവാണി
1: വയനും വീടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, പ്രാർത്ഥനയും പ്രവൃത്തിയും ഒത്തുചേരുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതം പൂർണ്ണതയിലെത്തുന്നത്. ഈ ഒരു ശുഭചിന്തയോടുകൂടിയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ഇന്നത്തെ പരിപാടിയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്മാർട്ട് ഫാമിംഗിനെ കുറിച്ചുള്ള ഒരു അഭിമുഖമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യം പറയാം. ഒരേ വംശാവലിയിലുള്ള മൃഗങ്ങളെ തമ്മിൽ പ്രജനനത്തിനുപയോഗിച്ചാൽ അവയുടെ വളർച്ച മുരടിക്കുന്നത് ഉൾപ്പെടെയുള്ള ജനിതക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് സ്മാർട്ട് ഫാമിംഗ്. എന്താണ് സ്മാർട്ട് ഫാമിംഗ്? കമ്പ്യൂട്ടറും ആധുനിക സാങ്കേതിക വിദ്യകളും വിവര സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നടത്തുന്ന കൃഷിയെയാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പൊതുവെ പറയുന്നത്. കാർഷിക രംഗത്ത് വൻ കുതിപ്പിന് സ്മാർട്ട് ഫാമിംഗ് വഴി തെളിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സ്മാർട്ട് ഫാമിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ വി എസ് സന്തോഷ് മിത്രയാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്നു ഷിബു ജോർജ്.
3: എല്ലാവർക്കും സ്മാർട്ട് ആവാൻ പൊതുവെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഫാമിംഗും സ്മാർട്ട് ആവുമ്പം കേൾക്കുമ്പം തന്നെ ഒരു രസം തോന്നുന്നു. പക്ഷെ ഇത് എന്തുവായി? സ്മാർട്ട് ഫാമിംഗിനെ നമ്മൾ എന്തോ ഉദ്ദേശിക്കുന്നത്?
4: കാലത്ത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു സ്മാർട്ട് ചേർത്ത് ഒരുപാട് കേൾക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണ്, സ്മാർട്ട് കാർ, സ്മാർട്ട് വീട്, എല്ലാം സ്മാർട്ടാണ്. സ്മാർട്ട് ടി വി. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തിനെ സ്മാർട്ട് എന്ന് പറയാം. കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കമ്പ്യൂട്ടറിനകത്തേക്ക് ഡാറ്റ കയറുന്നു, ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നു, എന്നിട്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ അനാലിറ്റിക്സ് വഴിയായിരിക്കും അതിൻ്റെ അടുത്ത ആക്ഷൻ. അതാണ് നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞാൽ. നമ്മൾ ഡെഫിനിഷൻസിലോട്ട് കൂടുതൽ പോകാതിരിക്കുന്നത് ആധുനിക കാലത്ത് നല്ലത്. കാരണം എല്ലാ ശാസ്ത്രശാഖയും ഭയങ്കരമായ സ്പീഡിൽ വളരുകയാണ്. നമ്മളൊരു ഡെഫിനിഷൻ ഉണ്ടാക്കി വെച്ചാൽ ഒരു പക്ഷേ അതിൻ്റെ ഒരു കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആ ഡെഫിനിഷൻസിൽ നമ്മൾ ആ ഒരു ശാസ്ത്രശാഖയെ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഡെഫിനിഷൻസിലേക്ക് പോകാതെ നമുക്ക് ഈ പോയിന്റ്സിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ സ്മാർട്ട് ഫാമിംഗിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെയ്യുന്നു അതുപോലെ കൃഷി ആ രീതിയിൽ ഈ രീതിയിലുള്ള ഡാറ്റ ഡ്രിവണായി ചെയ്യുന്ന ഫാമിങ്ങിനെയാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. വേറെ രീതി, ഇപ്പം നമ്മൾ ഡിജിറ്റൽ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്, ഒരു കോമൺ ആയിട്ട് കേൾക്കുന്ന സംഭവമാണ് ഡിജിറ്റൽ കൃഷി. അതും സ്മാർട്ട് ഫാമിംഗ് ഒന്ന് തന്നെയാണ്.

0: ഇതിനകത്ത് കാർഷിക രംഗത്ത് ഒരുപാട് ഡേറ്റയുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ ആദ്യത്തെ മനുഷ്യന്റെ ആദ്യത്തെ എന്റർപ്രൈസ് തന്നെ കൃഷിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് ഡേറ്റ മനുഷ്യൻ ശേഖരിച്ചിട്ടുണ്ട്. ചിലത് നമ്മൾ ആരും ശേഖരിച്ച് വയ്ക്കാറില്ല, പണ്ട് മനുഷ്യന്റെ മനസ്സിലുണ്ട്, എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് മുമ്പോട്ട് പോയി നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സിസ്റ്റമാറ്റിക് ഒക്കെ ആയപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങി. ആ ഡേറ്റ തന്നെ പല രീതിയിലാണ്, പണ്ടൊക്കെ പേപ്പറിൽ ശേഖരിച്ച് വയ്ക്കുന്ന ഡാറ്റ, ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആ സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇപ്പം നമുക്ക് ഡാറ്റ അനലിറ്റിക്സിന്റെ തന്നെ പുതിയ പുതിയ രീതികൾ, അൽഗോരിതംസ്, മെത്തേഡ്സ് ഒക്കെ വന്നപ്പോൾ അത് നമ്മൾ നമ്മുടെ കൃഷിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്ത കാലത്ത് ഭരിച്ച നമ്മുടെ പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ സേമ സ്വാമിനാഥന്റെ ഒരു ഫേമസ് ക്വട്ടേഷൻ ഉണ്ടായിരുന്നു, നമുക്കിപ്പം വേണ്ടത് ഗൺസ് അല്ല ഗ്രെയിൻസ് ആണ് എന്ന് പറയുന്നു. അതുപോലെ ഇന്ത്യ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് ഇപ്പം അറ്റോമിക് റിസർച്ച് ആണെങ്കിലും സ്പേസ് റിസർച്ച് ആണെങ്കിലും മറ്റേത് റിസർച്ച് ആണെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഒരു അടിസ്ഥാനപരമായ ധൈര്യം എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് ഉണ്ടെന്നുള്ളതാണ്.
1: ഫുഡ് സെക്യൂരിറ്റി
0: ഉണ്ട്. അപ്പം നമുക്ക് ഏത് സാങ്ഷൻസും നമുക്ക് ഒരു പരിധിവരെയൊക്കെ പിടിച്ചു നിൽക്കാം. ഫുഡ് സാങ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഫുഡ് പ്രൊഡക്ഷന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ്, നമ്മുടെ ഇന്ത്യ മാത്രമല്ല ഏതൊരു ജനതയും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് പ്രൊഡക്ഷന് വേണ്ടി നമ്മുടെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിത നിലവാരവും ജീവിത രീതിയും രാജ്യത്തിൻ്റെ ശക്തിയും കൂടുതൽ ശക്തിപ്പെടുത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഏറ്റവും മോഡേണായ ഈ ടെക്നോളജി കാർഷിക രംഗത്ത് നമുക്ക് എങ്ങനെ, ഇത്രയും ഡേറ്റ ഉള്ള ഈ കാർഷിക രംഗത്തെ എങ്ങനെ ഉപയോഗിച്ച് കാർഷിക രംഗത്തെ മെച്ചപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഒരു ഒരു രീതിയാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്.
1: ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമാണോ അതോ കുറച്ച് മുന്നേ ഇത് തുടങ്ങിയായിരുന്നു? ഇത്
0: തിയറിറ്റിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് മുതലേ സ്മാർട്ട് ഫാമിംഗ് ഉണ്ടെന്ന് പറയാം. പക്ഷേ നമ്മൾ ആധുനികമായ രീതിയിൽ പറയുന്ന ഇപ്പോൾ സ്മാർട്ട് ഫാമിംഗ്, സ്മാർട്ട് വാച്ച് എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിലുള്ള സ്മാർട്ട് ഫാമിംഗ് എന്ന് തുടങ്ങിയിട്ട് അധിക വർഷങ്ങളൊന്നും ആയാലും ഏകദേശം 2000 ശേഷമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ലേറ്റ് 90s തന്നെ ഡിജിറ്റൽ അഗ്രികൾച്ചറിന്റെ ഇനിഷ്യേറ്റീവ്സ് തുടങ്ങിയിരുന്നു. നമ്മൾ നേരത്തെ തുടങ്ങിയ പല കാര്യങ്ങളും ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽസ്, ഇതിന്റെ വേറൊരു ഫോർറണ്ണർ എന്ന് പറയാം കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽ. അതായത് ചെടിയുടെ വളർച്ച കമ്പ്യൂട്ടറിൽ പുനരാവിഷ്കരിക്കാനുള്ള സിസ്റ്റമാണ് കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽ എന്ന് പറയുന്നത്. ആ മോഡൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്മാർട്ടായി അത് കമ്പ്യൂട്ടറുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സ്മാർട്ട് സിസ്റ്റംസ് ഉണ്ടാക്കാനൊക്കെയുള്ള ഒരു ഇനിഷ്യേറ്റീവ്സ് തുടങ്ങിയിരുന്നു. ലോകത്ത് ഇത് തുടങ്ങിയിട്ട് അധികം താമസിക്കാതെ തന്നെ നമ്മൾ ഇന്ത്യയും ഈ വർക്ക് ടേക്കപ്പ് ചെയ്തു എന്നുള്ളതാണ് ഈ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത. പണ്ടൊക്കെ ഉള്ളതുപോലെ ഒരു വിദേശത്ത് അമേരിക്കയിൽ അല്ലെങ്കിൽ റഷ്യയിലോ ടെക്നോളജി തുടങ്ങി ഒരുപാട് വർഷം കാത്തിരുന്നിട്ടല്ല ഇവിടെ തുടങ്ങുന്നത്. ഇപ്പം പൊതുവെ അങ്ങനെയാണല്ലോ ട്രെൻഡ്, ലോകത്ത് എല്ലായിടത്തും ഒരേ സമയത്തൊക്കെ തന്നെയാണ് വികസനങ്ങൾ വരുന്നത്.
1: സ്പ്രെഡ് ആവാൻ
0: അധികം സമയമൊന്നും എടുക്കുന്നില്ല. നമ്മുടെ ഇന്ത്യ പോലൊരു കാർഷിക രാജ്യത്ത് സ്മാർട്ട് ഫാമിംഗ് വളരെയധികം പ്രസക്തമാണ്.
1: സാർ
0: ഞങ്ങൾ തുടങ്ങിയത് ഞങ്ങളുടെ സിറ്റി സിയറയിൽ കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽ വർക്ക് തുടങ്ങുന്നത് 96-97 സമയത്താണ്. മരച്ചീനി കസാവ എന്ന് പറയുന്ന മരച്ചീനിയുടെ സിമുലേഷൻ മോഡലാണ് ഞങ്ങൾ ആദ്യമായി വികസിപ്പിച്ചത്. അത് ആദ്യമതി വികസിപ്പിക്കാനായിട്ട് ഇപ്പം നോക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ നമ്മൾ നോക്കുന്നു. ഡേറ്റ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എക്സ്പെരിമെൻ്റ് വഴി കളക്ട് ചെയ്യുന്ന ഡേറ്റ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അനാലിസിസിന് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിംഗ് വർക്കിന് പര്യാപ്തമാകണമെന്നില്ല. അതുകൊണ്ട് ഒരുപക്ഷെ പരീക്ഷണങ്ങൾ തന്നെ നമ്മൾ ചില പീരീഡിലേക്ക് ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് വീണ്ടും ഒരു വേറെ തരത്തിലുള്ള ഡേറ്റ കളക്ട് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കസാവ സിമുലേഷൻ മോഡൽ ഡെവലപ്പ് ചെയ്യാൻ അധികം കുറച്ച് സമയം എടുത്തായിരുന്നു. ഏകദേശം ഒരു 8 എടുത്തു കഴിഞ്ഞിട്ടാണ് മോഡൽ ഡെവലപ്പ് ചെയ്തത് തന്നെ. പിന്നെ അതിനുശേഷം ഞങ്ങളത് പല സ്ഥലങ്ങളിൽ പരീക്ഷിച്ചു, ഈ മോഡൽ എത്രത്തോളം കറക്റ്റാണ്, വാലിഡേഷൻ എന്ന് പറയും. മോഡൽ പരീക്ഷിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വളരെ വലിയ ആക്യുറസിയാണ് കിട്ടിയത്. കസാവ മോഡലിന് ഏകദേശം ഒരു 90, അതിനാണ് ഏറ്റവും കുറവ് ആക്യുറസിയും ഞങ്ങളുടെ മോഡൽസിൽ, അതിന് 90% ആക്യുറസിയുണ്ട്. അതിനുശേഷം ഞങ്ങൾ മധുരക്കിഴങ്ങിൻ്റെ മോഡൽ ഡെവലപ്പ് ചെയ്തു. മധുരക്കിഴങ്ങിൻ്റെ മോഡലിന് 93% ആക്യുറസി. ആക്യുറസി എന്ന് വെച്ചാൽ നമ്മൾ പല അഗ്രോ ക്ലൈമാറ്റിക് സോൺസിൽ ഉള്ള ഫീൽഡ് എക്സ്പെരിമെൻറ്റും നമ്മളെ മോഡലിൻ്റെ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആക്യുറസിയാണ്. അതുപോലെ തന്നെ ചേനയുടെ മോഡലിനും ഒരു 92% ആക്യുറസിയുള്ള മോഡൽസാണ്. അപ്പോൾ ഈ മോഡൽസാണ് നമ്മൾ പിന്നീട് നമ്മൾ പുതിയ സ്മാർട്ട് ഫാമിംഗ്
1: ബേസ് ആയിട്ട്
0: ഉപയോഗിച്ചത്. കാരണം ഈ മോഡൽസ് എങ്ങനെ കർഷകർക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പുതിയ ഉപകരണങ്ങളിലേക്കും മറ്റുമൊക്കെ.
1: ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, സാർ പറഞ്ഞാൽ സിമുലേഷൻ ഡെവലപ്പ് ചെയ്ത് ഇപ്പം നമ്മുടെ മരച്ചീനിയുടെ വളർച്ചയുടെ സിമുലേഷനാണോ, അതെങ്ങനെ വളരുന്നത്, ആ സമയം എത്ര ടെമ്പറേച്ചർ അല്ലെങ്കിൽ മണ്ണിന്റെ സ്ഥിതി, അങ്ങനത്തെ ഒരു
0: അത് തന്നെയാണ് വളർച്ചയാണ് പുനരാവിഷ്കരിക്കുക. നമ്മൾ ഫീൽഡിൽ ചെടി വളരുന്ന അതേ സാഹചര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെ വളരുന്നു എന്ന് നോക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇപ്പം ഏതൊരു ചെടിയുടെയും വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ഫിസിയോളജിക്കലായിട്ടുള്ള പാരാമീറ്റേഴ്സാണ്, ഫിസിയോളജിക്കൽ കണ്ടീഷൻസാണ്. അപ്പം ടെമ്പറേച്ചർ ഒരു പെർട്ടിക്കുലർ ലെവലിന് മുകളിൽ എത്തിയാൽ, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഒരു പെർട്ടിക്കുലർ ലെവലിന് താഴെ എത്തിയാൽ അതിൻ്റെ ഇലയുടെ വളർച്ച, ട്യൂബറിൻ്റെ വളർച്ച, അതൊക്കെ ഒരു ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് നമ്മുടെ ഫിസിയോളജിസ്റ്റ് അതിൻ്റെ ഇൻഫർമേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ട്

0: ഉണ്ട്. അത് നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആയിട്ട് മാറ്റി പല ഇക്വേഷൻസ് ചേർന്നിട്ട്, ഉദാഹരണമായിട്ട് ഒരു ടെമ്പറേച്ചർ ഇത് എത്തിക്കഴിഞ്ഞാൽ അതേ സമയത്ത് ചെടിക്കുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടെമ്പറേച്ചർ 24 ഇന്ന് ആവറേജ് ടെമ്പറേച്ചർ എങ്കിൽ ഇന്ന് നമുക്ക് ലീഫ് ഇത്ര വളരും, സ്റ്റെം ഇത്ര വളരും, റൂട്ട് ഇത്ര വളരും എന്നുള്ള ഒരു കണക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ആദ്യത്തെ ദിവസം മുതൽ 300 ദിവസമാണ് ഡ്യൂറേഷൻ എങ്കിൽ 300 ദിവസമുള്ള ചെടിയുടെ വളർച്ച ഈ രീതിയിൽ ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് പുനരാവിഷ്കരിക്കുക എന്ന് പറഞ്ഞത്. ഇതേ കണ്ടീഷൻ നമ്മൾ ഒരു 300 ദിവസത്തെ വെതർ പ്രിഡിക്റ്റഡ് വെതർ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പ്രിഡിക്റ്റഡ് വെതറും മണ്ണിന്റെ കണ്ടീഷൻസ്. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്താണ് ചെടി നടുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് നടുന്നതെങ്കിൽ ശ്രീകാര്യത്തെ സോയിലിന്റെ കണ്ടീഷൻസ് നമ്മൾ ആദ്യം ഫീഡ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം ചെടിയുടേതായ ചില ഫീച്ചേഴ്സ് ഉണ്ട്, ഓരോ വെറൈറ്റീസ്. ഇപ്പം ശ്രീ പത്മനാഭ, ശ്രീ സഹ്യ എന്നൊക്കെ പറഞ്ഞ പറയാൻ വെറൈറ്റീസ് ഉണ്ട്. ഓരോ വെറൈറ്റീസിന്റെയും ലീഫ് ഗ്രോത്ത് റേറ്റ്, ട്യൂബർ ഗ്രോത്ത് റേറ്റ് ഇതെല്ലാം വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ ഒന്ന് സ്റ്റഡി ചെയ്ത് ഓരോ വെറൈറ്റീസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കൂടെ ഒരു ചിലപ്പോൾ ഒരു സിമുലേഷൻ. ഇപ്പോൾ ഞാൻ ഡെവലപ്പ് ചെയ്ത മോഡലിൻ്റെ പേര് സിംകാസ് എന്നാണ്. ആ മോഡലിന് 10 ജനറ്റിക് പാരാമീറ്റേഴ്സ് ആവശ്യമുണ്ട്. അതുപോലെ വെതർ പാരാമീറ്റേഴ്സ് ആയിട്ട് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, സോളാർ റേഡിയേഷൻ അങ്ങനെ ഏകദേശം ഒരു 5-6 പാരാമീറ്റേഴ്സ് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ മണ്ണിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് വളം എത്ര അളവ്, വെള്ളം എത്ര അളവ്. വളം എന്ന് പറയുമ്പോൾ NPK കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മണ്ണിൽ എത്ര ഉണ്ടായിരുന്നു, നമ്മൾ എത്ര ആഡ് ചെയ്യുന്നു എന്നൊക്കെയുള്ള പാരാമീറ്റേഴ്സ് ഇതെല്ലാം ഇങ്ങനെയാണ് നമ്മൾ പുനരാവിഷ്കരിച്ച് നോക്കിയിട്ട് ഇത് നമ്മൾ ഫാർമറിന്റെ ശരിക്കുള്ള ഫീൽഡിൽ ചെയ്ത് നോക്കി. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇത്ര ആക്യുറസി, 90% ആക്യുറസി എന്ന് പറയുന്നത് പല അഗ്രോ ക്ലൈമാറ്റിക് സോൺസിലാണ്. നമ്മൾ പ്ലാനിംഗ് കമ്മീഷന്റെ അനുസരിച്ച് 15 അഗ്രോ ക്ലൈമാറ്റിക് സോൺസ് ഉണ്ട്. അതിനകത്ത് മരച്ചിനി വളരുന്ന അഗ്രോ ക്ലൈമാറ്റിക് സോൺസിലെല്ലാം ഞങ്ങൾ നോക്കി. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ മോഡൽസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അഗ്രോ ക്ലൈമാറ്റിക് സോണിൽ മരച്ചിനിക്ക് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ഏത് വിളക്കാണെങ്കിലും കിട്ടാവുന്ന മാക്സിമം എത്രയാണ് ഉൽപ്പാദനം എന്ന് കണക്കാക്കാൻ കഴിയും. അത് നമ്മൾ ഒരുപക്ഷെ ഫീൽഡിൽ കൊണ്ട് നട്ടുകഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റില്ല, കാരണം അത് ഓപ്റ്റിമം കണ്ടീഷൻ അല്ല, ഇത് തിയററ്റിക്കലാണ്. ഉദാഹരണമായിട്ട് ഇപ്പം മരച്ചിനിക്കാണെങ്കിൽ പണ്ടൊക്കെ ഒരു വിചാരിച്ചിരുന്നത് 90 ടൺസ് പെർ ഹെക്ടർ ഒക്കെയാണ് കൺസെപ്റ്റ് എന്നാണ്. നമ്മൾ മോഡൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് 120-130 ഒക്കെയുള്ള വെറൈറ്റീസാണ് ഉള്ളത് തിയററ്റിക്കലി. പക്ഷേ ആക്ച്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രഡിക്ഷനിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസം വരുന്നത് കൊണ്ട് ഒരു 100 മുകളിലൊക്കെയാണ് സാധാരണ ഒരു പൊട്ടൻഷ്യൽ
1: വേണ്ടി നമുക്ക്
0: ശ്രമിക്കാം. അതിനപ്പുറത്തേക്ക് നമ്മൾ ശ്രമിക്കേണ്ട, അതിന് താഴേക്ക് വേണമെങ്കിൽ ശ്രമിക്കാം, അതിനപ്പുറത്തേക്ക് ശ്രമിക്കേണ്ട എന്നുള്ളതാണ് അതിന്റെ ഒരു കട്ട് ഓഫ് പോലെ പറയാൻ പറ്റുന്നത്.
1: അപ്പൊ ഇങ്ങനെ ഒരു ബേസ് മോഡൽസ് നിങ്ങൾ ഉണ്ടാക്കി, ഇത് വെച്ച് നിങ്ങൾ ഇപ്പം സ്മാർട്ട് ഫാമിംഗിലോട്ട്
0: പോകും. സ്മാർട്ട് ഫാമിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡാറ്റ കളക്ഷൻ, ഡിജിറ്റൽ അഗ്രികൾച്ചർ ആണ് ഇതിന്റെ പ്രധാനം. അപ്പൊ അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് വെച്ചാൽ സെൻസേഴ്സ് ആണ്. സെൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ കറക്റ്റ് റിയൽ ടൈമായിട്ട് അന്തരീക്ഷത്തിലെയും മണ്ണിലെയും ഒക്കെയുള്ള ഫാക്ടേഴ്സ്, പാരാമീറ്റേഴ്സ് കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം. ഈ സംവിധാനങ്ങളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്നതിനെ നമ്മൾ IoT ഡിവൈസ് എന്ന് പറയും. ഏതൊരു ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അത് പല ഹാർഡ്വെയർ ഡിവൈസസ് ഇന്റർനെറ്റ് വഴി കണക്ട് ചെയ്തിരിക്കുന്നതിനാണ് IoT എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു IoT ഡിവൈസ് ഞങ്ങൾ 2014 ഉണ്ടാക്കി. ഈ ക്രോപ്പ് എന്നാണ് അതിൻ്റെ പേര്, ഇലക്ട്രോണിക് ക്രോപ്പ്. അപ്പോൾ ഞങ്ങളത് അതിന് പേരിടാൻ കാരണം തന്നെ, സാധാരണ നമ്മളൊരു ചെടി, ഒരു ബയോളജിക്കൽ ചെടി എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ അത് സൂര്യപ്രകാശം, വെള്ളം, വളം അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വളരുകയും വളർന്ന് അതിന് എത്ര യീൽഡ് ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഇത് നമ്മൾ ഇലക്ട്രോണിക് ക്രോപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് സെൻസറുകളാണ് ഉള്ളത്. സെൻസറുകൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള പാരാമീറ്റേഴ്സ്, സോയിൽ നിന്നുള്ള പാരാമീറ്റേഴ്സ് എല്ലാം ശേഖരിച്ച് ഈ പറഞ്ഞ മോഡൽസ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് റൺ ചെയ്ത് എത്രമാത്രം യീൽഡ് ഉണ്ടാകുമെന്ന് കണക്കാക്കും. അപ്പോൾ ഇതൊരു യന്ത്രമാണല്ലോ, ഒരു മെഷീനാണല്ലോ. മെഷീനാകുമ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പൊട്ടൻഷ്യൽ യീൽഡും കണക്കാക്കും, ആക്ച്വൽ യീൽഡും കണക്കാക്കും, ഈ ഡിഫറൻസ് കണക്കാക്കും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പിന്നെ ഉപയോഗിക്കാം എന്നുള്ളതാണ് സ്മാർട്ട് ഫാമിങ്ങിൻ്റെ പ്രത്യേകത. മറ്റേ നമ്മൾ ചെടി എവിടെ നട്ടെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ യീൽഡ് അറിയില്ല. നമ്മൾ പിന്നെ പല എക്സ്പെരിമെൻറ്റ്സ് വഴി നമ്മുടെ കയ്യിൽ ഡാറ്റ കാണും, പക്ഷേ നമ്മുടെ ഈ കൊണ്ട് നട്ടിരിക്കുന്ന ചെടിക്ക് എത്ര കിട്ടാൻ സാധ്യതയെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 110 പൊട്ടൻഷ്യൽ യീൽഡെങ്കിൽ നമ്മൾ 120 ശ്രമിക്കേണ്ട. അപ്പോൾ ഈ 110 പൊട്ടൻഷ്യൽ യീൽഡ് എന്ന് പറയുമ്പോഴും ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ 65 കിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് 70-100 വേണ്ടി ശ്രമിക്കേണ്ട. ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ള വളവും വെള്ളവും കൊടുക്കണ്ട
1: എന്നുള്ള
0: ഇൻപുട്സ് അത്രയും കൊടുക്കണ്ട.
1: നമ്മുടെ സാമ്പത്തികമായിട്ട് അത്രയും
0: വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സാമ്പത്തികം മാത്രമാണ് അതിനകത്ത് പ്രശ്നം വരുന്നത്. ചെടിക്ക് എടുക്കാവുന്ന ഒരു ശേഷിയാണ്, അതാണ് 25 പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ കൊടുത്താലും എന്ത് സംഭവിക്കും, അത് മണ്ണിൽ കിടക്കും, വേസ്റ്റ് ആവും, അത് പരിസ്ഥിതിക്ക് ദോഷകരവും കൂടി,
1: പൊല്യൂഷൻ
0: ദോഷകരം. അപ്പം ഇത്തരത്തിലുള്ള ഉപകരണം ഉണ്ടാക്കിയാണ് ഞങ്ങൾ സ്മാർട്ട് ഫാമിങ്ങിന് വേണ്ടി ആദ്യമായിട്ട് ചെയ്തത്, IoT ഡിവൈസ് ഉണ്ടാക്കി. IoT ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇത് ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആണ്. ഇപ്പം ഈ ഡിവൈസ് കളക്ട് ചെയ്തിട്ട് ഇന്റർനെറ്റിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ, വെബ്സൈറ്റിലാകുമ്പോൾ ഈ മോഡൽസ് ഒക്കെ വെബ്സൈറ്റിലാണ് കിടക്കുന്നത്. നമ്മളതിനൊരു ഇന്റർഫേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് സിസ്റ്റത്തിലിരുന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ മോഡൽസ് എന്ന് പറയുന്നത്, ഈ മോഡൽസ് വഴി നമുക്ക് പല സ്റ്റഡികളും നടത്താം. ഈ IoT ഡിവൈസിൻ്റെ മോഡൽ വഴി, ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ടെമ്പറേച്ചർ ഇന്നൊരു

0: ഡിഗ്രി കൂടാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ചെടിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള നമുക്ക് ഇതിനകത്ത് നോക്കി റൺ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അതാണ് ഈ ക്ലൈമറ്റിന്റെ ഭാവിയിലേക്കുള്ള പ്രഡിക്ഷൻസ് ഒക്കെ പറയുന്നത്. അങ്ങനെയാണ് അതിൽ ഓരോ പാരാമീറ്റേഴ്സും മാറ്റി നോക്കിയാൽ ഇനി നമ്മൾ എക്സ്പെരിമെൻ്റ് നമുക്കൊരു കണ്ടീഷനുണ്ട്, പൊട്ടൻഷ്യൽ ഇല്ലുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കൊരു എക്കണോമിക് അനാലിസിസ് നടത്തണം. എക്കണോമിക് അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യുന്ന നൈട്രജൻ്റെ അളവ് ഒരു 40% കുറച്ച്, പിയുടെ അളവ് ഒരു 30% കൂട്ടി, ഇങ്ങനത്തെ കോമ്പിനേഷൻസ് പലതും ട്രൈ ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരുപാട് ഫീൽഡ് എക്സ്പെരിമെൻസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്.
1: സമയം
0: ലാഭിക്കും, റിസോഴ്സസ് ലാഭിക്കും, ഹ്യൂജ് ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതിന് പക്ഷേ നമ്മൾ ആദ്യം എക്സ്പെരിമെൻ്റ് ചെയ്ത് ഇത് പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു പ്രയാസം മാത്രമാണുള്ളത്. അതിനുശേഷം പിന്നെ ഈ നമുക്ക് സിസ്റ്റത്തിലാണ് നമ്മുടെ സ്റ്റഡി മുഴുവൻ നടത്താൻ കഴിയുന്നത്.
1: അപ്പോൾ ഇതൊക്കെ ഈ IoT ഓൾമോസ്റ്റ് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കഴിഞ്ഞു.
0: IoT സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കഴിഞ്ഞു. IoT ഇതിനകത്ത് വേറെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളിപ്പം ചെയ്തത് ക്രോപ്പ് പ്രൊഡക്ഷൻ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്, വിള ഉൽപ്പാദനം. ഇനി ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക, ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ജനറലൈസ്ഡ് പ്ലാറ്റ്ഫോം. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ക്രോപ്പ് സിമുലേഷൻ മോഡൽ ഇട്ടു എന്ന് പറഞ്ഞു. സിമുലേഷൻ മോഡലിന് മാത്രമല്ല ഏത് മോഡലും ഇടാം. ഇതിനകത്തൊരു ഡിസീസിൻ്റെ മോഡൽ ഇടാം. ഡിസീസിൻ്റെ മോഡൽ ഇട്ട് ഇതേ വെതർ പാരാമീറ്റേഴ്സിൻ്റെയും ക്രോപ്പിൻ്റെയും ഗ്രോത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസീസ് വളരുന്നത്.
1: ഫോർകാസ്റ്റ്
0: ചെയ്യാൻ പറ്റും, പെസ്റ്റ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം വരുന്നുണ്ട്. ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്കറ്റ് ഫോർകാസ്റ്റ് ചെയ്യാം, പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്യാം. പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്യുന്ന നിസ്സാര കാര്യമല്ല, നമ്മൾ ഒരു ഫീൽഡ് വെച്ച് ചെയ്യാൻ പറ്റില്ല, അതിന് വളരെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദന മേഖലയിലാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തത്. ഫീൽഡിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തു. ഫീൽഡ് ഇംപ്ലിമെൻ്റ് ചെയ്ത് വളരെ വിജയകരമായിട്ട് ഞങ്ങൾക്കൊരു റിസൾട്ട് കിട്ടി. അപ്പം ഉൽപ്പാദന മേഖലയിലുള്ള ഈ നേട്ടം കൂടുതൽ വിപുലമാക്കാനും മറ്റ് മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും എല്ലാമാണ്.
1: അപ്പോൾ ഇത് നല്ല റിസൾട്ട്സ് കിട്ടി, ഫീൽഡിൽ അപ്ലൈ ചെയ്ത്, അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. എങ്ങനെ ഇത് ഫീൽഡിൽ അപ്ലൈ ചെയ്ത്, കർഷകരിലോട്ട് ഇതെങ്ങനെ അത് കൊണ്ടുപോയത്?
0: ഇപ്പോൾ ഞങ്ങൾ 2014 ഉണ്ടാക്കിയെങ്കിലും 2018 ഇത് ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സപ്പോർട്ട് കിട്ടിയത്. കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു. ഇവിടെയുള്ള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഒരു പ്രോജക്റ്റ് കിട്ടി, പിന്നെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെയും രണ്ട് പ്രോജക്റ്റുകളാണ് പ്രധാനമായിട്ട് കിട്ടിയത്. അപ്പം സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായത്തോടെ നമ്മൾ നെടുമങ്ങാട് ബ്ലോക്കിൽപ്പെട്ട 5 പഞ്ചായത്തുകൾ സെലക്ട് ചെയ്തു. അരുവിക്കര, ആനാട്, പനവൂർ, വെമ്പായം, കരകുളം എന്നുള്ള 5 പഞ്ചായത്തുകൾ സെലക്ട് ചെയ്തു. 5 പഞ്ചായത്തുകൾ സെലക്ട് ചെയ്തിട്ട് ഈ 5 പഞ്ചായത്തുകളിൽ ഓരോ ഈ ക്രോപ്പ് സ്ഥാപിച്ചു. ഒരു പഞ്ചായത്തിലേക്ക് ഒരു ഈ ക്രോപ്പ് മതി എന്നുള്ളതാണ് എൻ്റെ കണക്ക്. കാര്യം അത് ആ പഞ്ചായത്തിലുള്ള എല്ലാ ഫീൽഡിൻ്റെയും വെതർ നമ്മളൊരു ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡിനുള്ള വേരിയേഷൻ അനുസരിച്ചാണ് കണക്കാക്കുന്നത്. പിന്നെ ഓരോ ഫീൽഡിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സോയിൽ ഡേറ്റയും സോയിൽ മോയ്സ്ചർ ഡേറ്റയും, സോയിൽ ഡേറ്റ നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുന്നു, സോയിൽ മോയ്സ്ചർ ഡേറ്റ ഫാർമേഴ്സിന് നമ്മൾ സെൻസർ കൊടുത്തിട്ടുണ്ട്. അവരെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കൃഷി കൃത്യ എന്നൊരു ആപ്പ് ഉണ്ട്, ഇത് മാനേജ് ചെയ്യാനായിട്ട്, അതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്ഥാപിച്ചതിന് ശേഷം കർഷകർക്ക് ഈ ആപ്പ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും സ്മാർട്ട് ഫാമിങ്ങിനെ കുറിച്ചും എല്ലാം വളരെ വിപുലമായ ഒരു ട്രെയിനിങ് നടത്തിയിരുന്നു. ട്രെയിനിങ് നടത്തിയതിന് ശേഷം ഓരോ കർഷകർ ഓരോ ഫീൽഡിൽ, അതായത് ഒരു പഞ്ചായത്തിൽ ഇപ്പം കസാവയുടെ മരച്ചിനിയുടെ 2 ഫാർമേഴ്സിന് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവർക്ക് അവരുടെ ഏരിയയുടെ ഒരു പകുതി സ്മാർട്ട് ഫാമിംഗ് പ്രാക്ടീസും പകുതി സാധാരണ പ്രാക്ടീസും, അതുപോലെ തന്നെ ചേന, മധുരക്കിഴങ്ങ്, വാഴ, വാഴ ട്യൂബർ ക്രോപ്പ് വിളയല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കാരണം ഈ ക്രോപ്പ് എന്ന് പറയുന്നത് കിഴങ്ങ് വിളകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നുള്ളത് ഊന്നി പറയാനും ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും കൂടിയാണ് ഞാൻ വാഴ ഉപയോഗിച്ചത്. കാര്യം പലർക്ക് തെറ്റിദ്ധാരണയുണ്ട്, CTCRL നിന്ന് വികസിപ്പിച്ച ടെക്നോളജി ആയതുകൊണ്ട് ട്യൂബർ ക്രോപ്പിന് മാത്രമാണെന്നൊരു ധാരണയുണ്ട്. ട്യൂബർ ക്രോപ്പിന് മാത്രമല്ല, ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന മോഡലാണല്ലോ കാര്യം. മോഡൽ നമ്മൾ റൈസിൻ്റെ മോഡൽ ഇട്ടാൽ റൈസിനുള്ള പ്രയോജനപ്പെടും, സോയാബീൻ്റെ മോഡൽ ഇട്ടാൽ സോയാബീൻ പ്രയോജനപ്പെടും. അപ്പോൾ മഴയും ആയിട്ട് ഞങ്ങളത് എക്സ്പെരിമെൻ്റ് നടത്തിയിരുന്നു. അപ്പോൾ അത് ഫീൽഡ് ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. ഒരു പഞ്ചായത്തിൽ ഓരോ ക്രോപ്പിൻ്റെ 2 ഫാർമേഴ്സിനെ വേണ്ടി വെച്ച് സെലക്ട് ചെയ്തു. അങ്ങനെ 5 പഞ്ചായത്തിലായിട്ട് ഫാർമേഴ്സിനെ സെലക്ട് ചെയ്തു. അവരുടെ എല്ലാം ഫീൽഡ് കണ്ടീഷൻസ് എല്ലാം വ്യത്യസ്തമായിരുന്നു. ഫീൽഡിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു, കാര്യം പന്നിശല്യം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ
1: മോഡലിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത
0: കാര്യങ്ങളാണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. നന്നായിട്ട് എക്സ്പെരിമെൻ്റ് നടത്തി റിസൾട്ട് വന്നപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ മരച്ചിനയ്ക്ക് ഒരു 188% യീൽഡ് ആണ് കൂടിയത്. അതുപോലെ തന്നെ മധുരക്കിഴങ്ങിനും ചേനയ്ക്കും 218% ആണ് ഇൻക്രീസ്,
1: 200%
0: ആണ് യീൽഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ വാഴയ്ക്കാണെങ്കിൽ 163%. വാഴയുടെ പ്രത്യേകത വാഴയ്ക്ക് സിമുലേഷൻ മോഡലില്ല. വാഴ ഞങ്ങളുടെ സമയത്തുള്ള ഒരു പ്രധാന വിളയായിട്ട് അതിനകത്ത് കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഒന്ന്, സിമുലേഷൻ മോഡൽ ഇല്ലാത്തൊരു വിളയ്ക്കും ഇതിനകത്ത് എങ്ങനെ ചെയ്യാം എന്ന് ഞങ്ങൾ അതിനൊരു പ്രത്യേക ഒരു അൽഗോരിതം അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വാഴയ്ക്കത് പ്രയോജനപ്പെടുത്തി അതിന് വേറെ ഏത് വിളയ്ക്കും ഉപയോഗിക്കാം. നെല്ലിനാണെങ്കിൽ നെല്ലൊക്കെ റേസ് സിമുലേഷൻ മോഡലുണ്ട്. സിമുലേഷൻ മോഡൽ ഇല്ലാത്ത വിളകൾക്ക് അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു അത്. പിന്നെ ട്യൂബർ ക്രോപ്പ് അല്ല എന്നുള്ളതിൻ്റെ ഉപയോഗമായിരുന്നു.
1: അപ്പോൾ ഇത് സ്മാർട്ടായിട്ട് ചെയ്ത ആൾക്കാർക്ക് ഇൻപുട്ടൊക്കെ എത്ര കൊടുക്കണം, എന്തോ കൃഷി രീതികൾ അവർക്ക് ചെയ്യണോ അത് പറഞ്ഞു കൊടുത്തോളൂ.
0: അതെങ്ങനെ

0: ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇത് നമ്മൾ സിമുലേഷൻ റൺ ചെയ്യുമ്പോൾ ദിവസവും ഇതിനുമായിട്ട് ബന്ധപ്പെട്ട കൃഷിക്കാർക്ക് SMS പോവുകയാണ് ചെയ്യുന്നത്.
1: ഓക്കെ,
0: ആ SMS-ന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ക്രോപ്പ് ഇന്ന് വരെ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഞാൻ വിള മെസ്സേജ് അയക്കുന്ന രീതിയിലായിരുന്നു, പിന്നെ അത് മാറ്റിയപ്പോൾ നിങ്ങളുടെ വിള ഇന്ന് വരെ അപ്ക്വയർ ചെയ്തിരിക്കുന്ന ഈൽഡ് ഇതാണ്, നിങ്ങൾക്ക് കിട്ടാവുന്ന പൊട്ടൻഷ്യൽ ഈൽഡ് ആഫ്റ്റർ ഈ പർട്ടിക്കുലർ ഡ്യൂറേഷൻ വഴി ഇന്ന ഒരു ഡേറ്റ് വെച്ചിട്ട്. ഇനി ഈ നോർമൽ പ്രാക്ടീസ് വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഈൽഡ് ഇതാണ്. ഇനി ഇപ്പം കിട്ടുന്ന ഈൽഡിനെ പൊട്ടൻഷ്യൽ ഈൽഡിലേക്ക് എത്താൻ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അളവ്, അത് കൊടുക്കുന്നത് മൂന്ന് രീതിയിൽ. ദിവസവും അപ്ലൈ ചെയ്താൽ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി, 10 ദിവസം കൂടുമ്പോൾ അപ്ലൈ ചെയ്താൽ ഒരു ക്വാണ്ടിറ്റി, ഇനി ബാക്കി സീസൺ മൊത്തമായിട്ട് അപ്ലൈ ചെയ്താൽ ഒരു ക്വാണ്ടിറ്റി എന്ന രീതിയിലാണ് അഡ്വൈസ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പ്രോജക്റ്റിൽ നമ്മൾ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നത് 10 ദിവസം കൂടുമ്പോൾ ഉള്ള ഡോസാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. മാത്രമല്ല അത് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രം. അപ്പം ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രോജക്റ്റാണ്, ലോകത്തിനെ മുഴുവൻ ബോധ്യപ്പെടുത്താനുള്ളതാണ്. അപ്പം ഞങ്ങളുടെ സ്റ്റാഫ് അവിടെ എത്തുകയും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവർ കൃത്യമായ ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയാണ് പ്രാക്ടീസ് മുമ്പോട്ട് പോയത്. അങ്ങനെയാണ് നമ്മളീ പറഞ്ഞ ഈൽഡ് കിട്ടിയത്. ഇനി ക്വാണ്ടിറ്റിയുടെ കാര്യം പറയുമ്പോൾ, ക്വാണ്ടിറ്റി നമ്മൾ സീസൺ മൊത്തം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ സാധാരണ റെക്കമെൻഡ് ഡോസിൻ്റെ വളരെ കുറച്ചാണ് നമ്മൾ കൊടുക്കേണ്ടി വന്നത്. അതായത് നൈട്രജൻ ഏകദേശം ഒരു 49-50% ആണ് കൊടുക്കേണ്ടി വന്നത്. കെ ആണെങ്കിൽ അതിലും കുറവായിരുന്നു, 30-40% ഒക്കെ കൊടുക്കേണ്ടി വന്നുള്ളൂ. പി ആണെങ്കിൽ ഓൺ പാർ, ഓൾമോസ്റ്റ് സിമിലർ. പി ക്ക് വലിയ വ്യത്യാസം ഉണ്ടായില്ല ഫോസ്ഫറസിന്. വെള്ളത്തിനാണെങ്കിൽ വെള്ളം ഞങ്ങൾ ഈ എക്സ്പെരിമെന്റിലല്ല, എക്സ്പെരിമെന്റ് ഞങ്ങൾ വേറൊരു എക്സ്പെരിമെന്റിലാണ്, വെള്ളം ഏകദേശം പകുതിയോളമാണ് വേണ്ടി വരുന്നത്. അപ്പം നോക്കുമ്പോൾ ഇൻപുട്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി പകുതിയാക്കി എന്ന് പറയാം, പകുതിയാക്കുകയും ചെയ്തു എന്നാൽ ഈൽഡ് ആണെങ്കിൽ ഡബിൾ ആവുകയും ചെയ്തു എന്നുള്ളതാണ്. ഏകദേശം നമ്മളൊരു 4 times ആണ് നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ ഇക്കണോമിക് അനാലിസിസ് നടത്തിയിരുന്നു, ഇക്കണോമിക് അനാലിസിസ് നടത്തിയപ്പോൾ നമുക്ക് ഡബിൾ ആണ് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നത്
1: കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന സമയം, കൊടുക്കുന്ന ഡോസ്, അതൊരു ഇമ്പോർട്ടൻ്റ്
0: കൃത്യമായി അളന്ന് കുറിച്ച് കൊടുക്കുക എന്ന് പറയുന്ന അതാണ്. കൃത്യമായി അളന്ന് കുറിക്കാനായിട്ട് ഈ സംവിധാനം വേണം. ഇത് ഓരോ കർഷകരും ഈ ക്രോപ്പ് വാങ്ങിക്കുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മൊത്തമായിട്ട് ഒന്നിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അവർക്ക് അക്യൂർ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കേരളത്തിലാണെങ്കിൽ കൃഷിഭവൻസ് ഉണ്ടല്ലോ, കൃഷിഭവൻസിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം.
2: സ്മാർട്ട് ഫാമിംഗ് എന്ത്, എങ്ങനെ, ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ VS സന്തോഷ് മിത്രയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
1: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ, പിഎം കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. പിഎം കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. പിഎം കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ടു വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്.
3: നെല്ലിലെ ഓലചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോണിക്കം കാർഡും ഉപയോഗിക്കുക. 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷണങ്ങളാക്കി മുറിച്ച് ഞാറ് പറിച്ചു നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാർഡുകൾ നെല്ലോലകളിൽ നേരിട്ട്

ഏപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടബ് ഹൈഡ്രോക്ലോറൈഡ് 50% SP 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക.

0: വളർച്ച മുരടിക്കുന്നതുൾപ്പെടെയുള്ള ജനിതക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം: ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
1: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: ആകാശവാണി തൃശൂർ, ഗ്രാമക്ഷേമ വാർത്തകൾ. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 16 മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ 0491-2-815454 എന്ന നമ്പറിൽ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയുള്ള സമയത്ത് വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0491-2-815454. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം ഈ മാസം 15 ആരംഭിക്കുന്ന ഓർഗാനിക് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 കോഴ്സിന്റെ ദൈർഘ്യം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ CEL.KAU.IN എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് CELKAU@gmail.com എന്ന ഇമെയിൽ വഴിയോ 0487-2-43-8567 അല്ലെങ്കിൽ 8547-8372-56 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 0487-2-43-8567, മറ്റൊരു നമ്പർ 8547-8372-56. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
7: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-40 ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
9: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
10: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
11: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
12: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
11: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5
12: ഗാന്ധിമാർഗം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 9-ാമത് ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വാരാണസിയിൽ നിർവഹിച്ചു. പോഷൻമാ 2026 കേരളത്തിലും ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി 10,021 കോടി രൂപയുടെ 5 പദ്ധതികൾക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പശ്ചിമബംഗാൾ, ഒഡീഷ തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിലെ 3 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികളും ഇതിലുൾപ്പെടുന്നു. റെയിൽ ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പദ്ധതികൾ മാർഗമൊരുക്കുമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു.
1: ഖഡഗ്പൂർ സെ ലേക്കെ ഒഡീഷ മേ ഝാർസുഗുഡാ തക് കാ പൂരാ പ്രോജക്ട് ഹൈ ജഹാൻ പേ ഫോർത്ത് ലൈൻ ബൻ യേ ലൈൻ ബൻ ജാനെ സേ ബഹുത് ബഡാ ജോ കൻജഷൻ ഹോതാ ഹൈ ഇസ് ഏരിയ മേ വോ ഖതം ഹോഗാ കൈ നയി ഗാഡിയാ ചലാ പായേംഗേ ഓർ ജോ ട്രാഫിക് കി സീരിയസ് പ്രോബ്ലംസ് ആതി തി വോ സാരി പ്രോബ്ലംസ് ഇസ്സേ സോൾവ് തോ ഇസ് പ്രോജക്ട് കോ ഹം ജൽദി സേ ജൽദി ആഗേ ബഡായേ.
0: മികച്ച റെയിൽവേ ഗതാഗത സൌകര്യവും ചരക്ക് നീക്കത്തിനുള്ള അധിക ശേഷിയും സഞ്ചാര വേഗവും ഉറപ്പാക്കുന്നതാണ് ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അനുമതി നൽകിയ 5 റെയിൽവേ പദ്ധതികൾ ദക്ഷിണേന്ത്യയിലെ റെയിൽ ഗതാഗത സൌകര്യം കൂടുതൽ മികവുറ്റതാക്കാൻ സഹായിക്കുമെന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായികയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ നേതാക്കൾക്കിടയിൽ ചർച്ചയായി. ശ്രീലങ്കൻ വ്യോമസേനയുടെ L-70 തോക്കുകൾ നവീകരിക്കുന്നതിനും NCC, നാഷണൽ ഡിഫൻസ് കോളേജുകൾ എന്നിവയിലെ സഹകരണത്തിനുമുള്ള ധാരണാപത്രങ്ങൾ കൂടിക്കാഴ്ചയിൽ കൈമാറി. ഇന്ത്യൻ പ്രതിരോധ സേന നിർമ്മിച്ച 3 ബെയ്ലി പാലങ്ങളും ഇരു നേതാക്കളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് ഹാനികരമായ യാതൊരു പ്രവർത്തനങ്ങൾക്കും ശ്രീലങ്കൻ ഭൂപ്രദേശം ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. സമുദ്രമേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: ഇന്ത്യ ശ്രീലങ്ക മാരിടൈം കോഓപ്പറേഷൻ ഈസ് ദസ് നോട്ട് ഓൺലി മ്യൂച്വലി ബെനിഫിഷ്യൽ ബട്ട് ക്വൈറ്റ് എസൻഷ്യൽ ടു അവർ കളക്ടീവ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഫ്രണ്ട്സ്, ദെർ ആർ സെവറൽ കോംപ്ലിമെന്ററി that make our maritime cooperation productive and mutually beneficial.
0: 9-ാമത് ദേശീയ പോഷകാഹാര മാസാചരണത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. പോഷകാഹാര വൈവിധ്യം, അംഗനവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് മാസാചരണത്തിൽ പ്രാധാന്യം നൽകുന്നത്. പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലത്ത് നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാസാചരണത്തിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടും പൊതുസേവന രംഗത്ത് അദ്ദേഹം 25 വർഷം പൂർത്തിയാക്കുന്നതിനോടും ബന്ധപ്പെട്ട് BJP ഈ മാസം 17 മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും.

0: 2001-ലാണ് ശ്രീ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. പൊതുസേവനത്തിൽ നിന്ന് ദേശീയ സേവനത്തിലേക്ക് എന്ന മന്ത്രത്തിലൂന്നിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി കുറയ്ക്കാൻ സോളാർ ബാറ്ററി സ്റ്റോറേജ് ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രത്യേക സാഹചര്യമായതിനാൽ ജനങ്ങൾ സഹകരിക്കണമെന്നും ഇലക്ട്രിക് വാഹനങ്ങൾ രാത്രിയിൽ ചാർജ് ചെയ്യുന്നത് വൈദ്യുതി ഉപഭോഗം കൂട്ടുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്ന് KCB അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന സംയുക്ത മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ മാധ്യമ സംഘം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സന്ദർശിച്ചു. മേഘാലയ, സിക്കിം എന്നിവിടങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരാണ് സംസ്ഥാനത്തെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: കൊച്ചിൻ ഷിപ്പ്യാർഡ് സീനിയർ മാനേജർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് PRO ആഷ്ലി ഗോമസ് കപ്പൽശാലയുടെ വളർച്ച, അടിസ്ഥാന സൌകര്യങ്ങൾ, പ്രധാന പദ്ധതികൾ, വിവിധ ബിസിനസ് മേഖലകളിലെ പ്രവർത്തനങ്ങൾ എന്നിവ വിശദീകരിച്ചു. രാജ്യത്ത് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലും ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പലുമായ INS വിക്രാന്തിന്റെ നിർമ്മാണവും സംഘത്തിന് വിശദീകരിച്ചു. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ന്യൂ ഡ്രൈഡോക്കും മാധ്യമ സംഘം സന്ദർശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെയും വാണിജ്യ കപ്പലുകളുടെയും അറ്റകുറ്റപ്പണി, നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളും സംഘം പരിചയപ്പെട്ടു.
0: സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലുള്ള അനധികൃത നിർമ്മിതികൾക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത മുനിസിപ്പൽ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. പേയിംഗ് ഗസ്റ്റ് താമസ സൌകര്യങ്ങളിൽ പരിശോധന നടത്തി കെട്ടിടങ്ങളുടെ രേഖകൾ പരിശോധിക്കാനും ഉത്തരവിൽ പറയുന്നു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. താപനില ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അഹമ്മദാബാദിൽ നടന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിന്റെ അവസാന ദിവസമായ ഇന്ന് ഇന്ത്യയ്ക്ക് 2 സ്വർണം. പാരാ കോമ്പൌണ്ട് വനിതാ വ്യക്തിഗത വിഭാഗത്തിൽ ശീതൽ ദേവിയും പാരാ റീകർവ് മിക്സഡ് ടീം ഇനത്തിൽ ഹർവിന്ദർ സിംഗ് ഭാവന ടീമും സ്വർണം സ്വന്തമാക്കി. ഇന്ത്യൻ താരങ്ങൾക്ക് ഇന്ന് 4 വെങ്കല മെഡലും ലഭിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 കടന്നു. ബ്രന്റ് ക്രൂഡ് വിലയിൽ 2.2% വർധനയാണുള്ളത്. പേർഷ്യൻ ഉൾക്കടലിൽ 2 US കപ്പലുകൾക്കും 8 എണ്ണ ടാങ്കറുകൾക്കും നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. 5 ഇറാനിയൻ ടാങ്കറുകൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്ന് ഇറാൻ സായുധസേനാ വിഭാഗമായ IRGC വ്യക്തമാക്കി. ജോർദാനിലെ US എയർബേസ് ആക്രമിച്ചതായും IRGC അവകാശപ്പെട്ടു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ 5326 പേർക്കായി തിരച്ചിൽ തുടരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 1365. തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയാക്കിയ 102 മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചാ വിഷയമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ രാജ്യത്തുടനീളം നടത്തിയ പരിശോധനകളിൽ 740 കിലോഗ്രാം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. കേസുമായി ബന്ധപ്പെട്ട് 13 പേരെ ഏജൻസി അറസ്റ്റ് ചെയ്തു. വാഹനങ്ങളിലെ പ്രത്യേക അറകളിൽ ഒളിപ്പിച്ചു കടത്തിയ 709 കിലോഗ്രാം കഞ്ചാവ്, 5 കിലോഗ്രാം ചരസ് എന്നിവയാണ് പിടിച്ചെടുത്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ്

0: 813 പോയിന്റ് നഷ്ടത്തിൽ 74,764-ലും നിഫ്റ്റി 200 പോയിന്റ് നഷ്ടത്തിൽ 23,432-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 113,060 രൂപയും 113,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 20,700 കോടി രൂപയുടെ 8 മൾട്ടിട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ ഈ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വാരാണസിയിൽ നിർവഹിച്ചു. പോഷൻ മാ 2026 കേരളത്തിലും ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: തൊഴിലാളി മണ്ഡലം.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഫോട്ടോ ജേർണലിസ്റ്റ് റാഫി കൊല്ലവുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം.
3: സ്വാഗതം റാഫി ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക്. എനിക്ക് റാഫിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാമോ? എന്താണ് പഠിച്ചത്? നാട് എവിടെയാണ്? ഇതൊക്കെ ഒന്ന് പറയാം.
4: എന്റെ നാട് കൊല്ലമാണ്. കൊല്ലത്ത് കരിക്കോട് എന്ന് പറയുന്നത് കെ എം എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്തായിട്ട് തന്നെയാണ് വീട്. ഞാൻ പഠിച്ചത് സ്കൂൾ കാലഘട്ടം നാട്ടിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് പോളിടെക്നിക്കിലേക്ക് പഠിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ബി ബി എ ചെയ്തിരുന്നു. അതെല്ലാം വിട്ട് ഫോട്ടോ ജേർണലിസം എന്നുള്ള ഒരു എൻ്റെ ലൈഫ് എന്നുള്ള സാധനം ഫോട്ടോഗ്രാഫി ആണെന്ന് കുറേയേറെ കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയൊക്കെ ചെയ്തത്. അപ്പോൾ ഫോട്ടോ ജേർണലിസം ചെയ്തു. ഫോട്ടോ ജേർണലിസ്റ്റിലൂടെ പിന്നെ ഫോട്ടോഗ്രാഫിയിലൂടെ ആയിരുന്നു എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും.
3: ശരി, എനിക്ക് ആ ഒരു സ്വിച്ചിനെ കുറിച്ചൊന്ന് പറയാം. കാര്യം നമ്മൾ ടെക്നിക്കലായിട്ടുള്ളൊരു സാധനം പഠിച്ചു. അപ്പം നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഇപ്പം ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോവാം, അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പലപ്പോഴും ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത് മിക്കവാറും തന്നെ പഠിക്കുകയോ അല്ലെങ്കിൽ പരിചയമുള്ളൊരു ഫോട്ടോഗ്രാഫറിൻ്റെ കീഴിൽ പഠിക്കുകയോ ഒക്കെ ആയിരിക്കും ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്വിച്ച് കടന്ന് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് പോകാനായിട്ട് പോളിടെക്നിക്കിൽ നിന്നും അങ്ങോട്ടേക്കുള്ള ഒരു സ്വിച്ച് എങ്ങനെ സംഭവിച്ചു?
4: ഇത് സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ ഒരു പ്രോഗ്രാം ടൈമിലൊക്കെ ആ ഒരു ടൈമിൽ മൊബൈൽസ് വന്നു തുടങ്ങിയിട്ടുള്ളൂ. നല്ല പടങ്ങൾ എടുക്കണമെങ്കിൽ എക്സ്പെൻസ് ആയിട്ടുള്ള മൊബൈൽസ് യൂസ് ചെയ്യേണ്ട സമയം. അപ്പം സ്വാഭാവികമായി ഉള്ള ഫോണിൽ കോളേജിലെ പ്രോഗ്രാംസ് ഒക്കെ കവർ ചെയ്യുക. അങ്ങനെയൊക്കെ ആണ് ഈ ഒരു ഫോട്ടോഗ്രാഫി എന്നുള്ള സ്കില്ല് ഉണ്ട് എന്ന് ലിറ്റിൽ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. അത് കഴിഞ്ഞ് പോരുമ്പോൾ എന്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ അഡ്മിനിൽ HR അഡ്മിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ജോബും എനിക്ക് സെറ്റല്ല എന്ന് തോന്നി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ മദർ തന്നെയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫി എന്തുകൊണ്ട് ചൂസ് ചെയ്തുകൂടാ എന്നൊരു അഭിപ്രായത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പൂനെയിൽ ഉൾപ്പെടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഫോട്ടോഗ്രാഫി പൂനെയിലുണ്ട്, ഊട്ടിയിലുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്,
3: പഠിക്കാനും
4: എക്സ്പെൻസീവ് ആണ്. ഈ പറഞ്ഞ പോലെ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നതിനും എക്സ്പെൻസീവ് ആണ്. നമ്മുടെ എല്ലാ തൊഴിൽ മേഖലകൾക്കും അതായത് മീൻസ് ഫണ്ട് നമ്മൾ റൈസ് ചെയ്ത് യൂസ് ചെയ്താലേ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫണ്ടിങ് എന്നുള്ള സാധനം കുറച്ച് റിസ്ക് ആണ് ഫോട്ടോഗ്രാഫിയിൽ. കാരണം ഒരു നല്ല ക്യാമറ വാങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് വരുന്ന കുട്ടികളുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ക്യാമറ യൂസ് ചെയ്ത് അവർക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഞാനും അതുപോലെ തന്നെയായിരുന്നു. തുടക്കം ബേസിക് ക്യാമറയിൽ നിന്നും ഇപ്പം പ്രൊഫഷണൽ ക്യാമറയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സാധാരണ എൻ്റെ ലൈഫിലേക്ക് ഞാൻ പിന്നോട്ട് ചിന്തിക്കും. മൊബൈൽ ക്യാമറയിൽ നിന്നും പ്രൊഫഷണൽ ക്യാമറയിലേക്ക് എത്തി.
3: ശരി, അത് ഒരു എൻട്രി ബാരിയർ ആണല്ലോ. ക്യാമറ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ്. അപ്പോ ഇപ്പൊ പ്രത്യേകിച്ചും ഈ ഫോട്ടോസ് പെർസെപ്ഷനിൽ നന്നാകുന്നതിന് ക്യാമറയ്ക്ക് നല്ലൊരു റോളുണ്ട്, ക്യാമറയ്ക്കും അതിന്റെ ലെൻസിനും റോളുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇതിൽ തുടക്കക്കാരന് ചിലപ്പോൾ ഓക്കെ എന്റെ ഫോട്ടോ അത്ര നല്ലതല്ല എന്നൊരു തോന്നൽ വരാം. അപ്പൊ തുടക്കക്കാരന് ഒരു പക്ഷേ ഈ പിക്ചർ നന്നാക്കാനായിട്ട് എക്യുപ്മെന്റിന്റെ പുറത്തേക്ക് നിന്ന് ചിന്തിച്ച് അതിന്റെ ഫ്രെയിമിങ്ങിലോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റിലോ ഒക്കെ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഇടേണ്ടി വരും അല്ലേ?
4: തീർച്ചയായും. ഇപ്പം ഐഫോൺ പോലുള്ള അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺസിലെല്ലാം തന്നെ നമുക്ക് ഫ്രെയിമിങ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പം ഗ്രിഡ് ലൈൻസ് തന്നെ അതിനകത്ത് ഫോൺസിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഗ്രിഡ് ലൈൻസ് ബേസിക്കലി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഗ്രിഡ് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രെയിമിങ് സെറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായി അത് നമുക്ക് ആ ഒരു ചിത്രം എടുക്കുമ്പോൾ അതിനൊരു ഭയങ്കര ബ്യൂട്ടി മേക്ക് ചെയ്യാൻ പറ്റും ഒന്ന്. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ എക്സ്പെൻസീവ് ആണ് സത്യത്തിൽ ഫോട്ടോഗ്രാഫി. നമ്മൾ എല്ലാവരും ചിത്രം എടുക്കുന്നു സുന്ദരന്മാരായിരിക്കണമെന്ന് അല്ലെങ്കിൽ സുന്ദരികളായിരിക്കണം എന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിന്റെ എഫേർട്സ്, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയുടെ വാല്യൂ ഒന്നും തന്നെയും മറ്റുള്ളവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു വലിയ വിഷമമുണ്ട്.

0: എനിക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും അവരുടെ, കാരണം അത്രയും വേജസ് കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ. വേജസ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഒരു ബേസിക് വേജസോ ഒന്നും തന്നെ ഇല്ല. മറ്റുള്ള സ്കിൽസിന് ഇപ്പം എല്ലാ സ്കിൽസിനും ഒരു ലിമിറ്റഡ് എമൗണ്ട് ആയിട്ട് നമുക്ക് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ എല്ലാത്തിനും. പക്ഷെ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഗവൺമെന്റിൻ്റെതായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പം
1: ഒരു റേറ്റ് കാർഡോ അല്ലെങ്കിൽ
0: ഒന്നും ഇപ്പം സംഘടനകൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു റേറ്റ് കാർഡ്സ് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്ന ഒരു റേറ്റ് കാർഡ്സ് ഫോട്ടോഗ്രാഫേഴ്സിനോ വീഡിയോഗ്രാഫേഴ്സിനോ ഒന്നും തന്നെ ഇല്ല. അതൊക്കെ വരേണ്ടിയിരിക്കുന്നു, കാരണം കാലഘട്ടം മാറി, അപ്ഡേഷൻസ് മാറി. ഈ പറഞ്ഞ പോലെ ഒരു ചിത്രം എടുക്കാൻ ഒരു സെക്കൻഡ് മതി, അതേ സെക്കൻഡിൽ തന്നെ ഔട്ട്പുട്ട് മീഡിയയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആർക്കാണോ അവരിലേക്ക് എത്തുന്നു. ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി വളർന്നപ്പോഴും ഫോട്ടോഗ്രാഫേഴ്സ്, അതായത് ഈ അക്സസറീസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുന്ന ആൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ളൊരു വേജസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്
1: ഇപ്പോഴത്തെ ഒരു ഒരു പ്രശ്നം. ഈ മേഖല നേരിടുന്ന ഒരു
0: മെയിൻ പ്രശ്നമാണ്. കാരണം ഗിയേഴ്സ് യൂസ് ചെയ്യാൻ ആളില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായാലും റോബോട്ടിക് ആയി വരണമെന്നുണ്ടെങ്കിൽ ഇനിയും കാലഘട്ടം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പം സ്വാഭാവികമായി നമ്മൾ ആ ഒരു പേഴ്സൺസിനെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് പൊതുസമൂഹവും ഗവൺമെന്റും എല്ലാവരും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം.
1: നേരത്തെ പറഞ്ഞു, അപ്പോൾ ഒരു നല്ലൊരു പിക്ചർ ആകുന്നതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ബേസിക്കലി ഫോട്ടോ ആണല്ലോ നമ്മുടെ തൊഴിൽ, നമ്മുടെ പ്രോഡക്റ്റ് അതാണല്ലോ. അപ്പോൾ എനിക്ക് റാഫിയുടെ പ്രോസസ് ഒന്ന് പറയാം. ഇപ്പോൾ ഒരു ഒരു ഫോട്ടോ എടുക്കണം, അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് സംസാരിക്കുന്നു, അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം, എങ്ങനെയായിരിക്കും ഈ ഒരു പ്രോസസ്സ് പോകുന്നത്? ഇപ്പോൾ ഞാൻ ഈ അഡ്വാൻസ് ക്യാമറ എന്ന് പറഞ്ഞത് വിട്ടു. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ വന്ന് ഓക്കെ ഈ രണ്ട് പേര് സംസാരിക്കും, നമുക്ക് ഒരു പിക്ചർ എടുക്കാം, എന്തൊക്കെയായിരിക്കും ആദ്യം തന്നെ മനസ്സിൽ വരുന്ന ഒരു പ്രോസസ്സ് എന്താണ്?
0: സാധാരണ നിലയിൽ നമ്മൾ പെട്ടെന്ന് വരികയെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം എന്താണ് എന്ന് കൺവിൻസ് ചെയ്യുക, മീൻസ് ഈ ഒരു ചിത്രം പുറത്തു പോകുമ്പോൾ ഈ പ്രോഗ്രാം എന്താണ് എന്ന് കൺവിൻസ് ചെയ്യാനാണ് ആദ്യം ഒരു ഫോട്ടോഗ്രാഫർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി രണ്ടുപേര് തമ്മിലുള്ള ഒരു വൺ ടു വൺ ടോക്ക് ആണ് എന്നുള്ളത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈഡ് ആംഗിൾ ഒരു ചിത്രമായിരിക്കും ആദ്യം എടുക്കുക. അതായത് രണ്ടുപേരുടെ മുന്നിൽ ഒരു മൈക്ക് ഉണ്ടെന്നുള്ളതും രണ്ടുപേർ സംസാരിക്കുന്നു എന്നുള്ളതും വളരെ സീരിയസ് ആയി സംസാരിക്കുന്നു എന്നുള്ളതായിരിക്കണം അതിന്റെ ബേസിക് ആയിട്ട് അതിനകത്ത് എഴുതപ്പെടേണ്ട ഒരു തിങ്സ്. അപ്പം വൺ ടു വൺ ആയിട്ടുള്ള ഒരു ചിത്രം എടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിനെ വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരുടെയും ക്ലോസപ്സ് എടുക്കാം. ഇതൊരു സിനിമ പ്രോസസ്സിംഗ് പോലെ തന്നെ ഒരു ഒരു സാധനം തന്നെയാണ് ബേസിക്കലി. ഇപ്പൊ ഇതൊരു വാർത്താ ചിത്രമാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാൾക്കാർ ഇതിന് സംസാരിക്കുന്ന ഒരു സാധനം ഒരു ചിത്രം മതി,
1: മതി
0: വാർത്താ ചിത്രമായി. പക്ഷെ ഇതിനെ കുറച്ചുകൂടെ നമ്മൾ പെർഫെക്റ്റ് ആക്കി സിനിമാറ്റിക് ആക്കണം എന്ന് നമ്മുടെ, അതായത് സ്റ്റില്ലായിട്ട് നമുക്കൊരു സിനിമാറ്റിക്
1: ഇതൊരു കഥ പറയണം.
0: അതെ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം രണ്ടുപേരുടെ ഒരു ചിത്രം എടുക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം മാഷിന്റെ ഒരു ക്ലോസ് ഷോട്ട് എടുക്കുന്നു, അതിന് എന്റെ ഒരു ചിത്രം എടുക്കുന്നു. വേണമെങ്കിൽ നമ്മുടെ ഇവിടെ ക്യാമറ ക്രൂ ആണെന്നുണ്ടെങ്കിൽ ക്യാമറ ക്രൂവിന്റെ ബാക്ക്, മീൻസ് നമ്മുടെ രണ്ടുപേരെയും പ്ലേസ് ചെയ്തിട്ട് ബാക്കിൽ ഒരു ക്യാമറ ക്രൂവോ അല്ലെങ്കിൽ റെക്കോർഡിസ്റ്റിനെയോ, ഇതൊരു മൊത്തത്തിലുള്ള ആംബിയൻസിനെ ഷോർട്ട് ഷോർട്ട് വൈസ് ആയിട്ട് വേണമെങ്കിൽ ചിത്രമാക്കി കാണിക്കാം.
1: ശരി,
0: ഫുള്ളി ഒറ്റ ചിത്രമായിട്ട് കാണിക്കുമ്പോൾ അതിന്റെ ഒരു ബ്യൂട്ടി ഒരുപാട്, എന്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ പറയുന്നതാണ് ഒരുപാട് ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഷോർട്ട് ഷോർട്ട് വൈസ് കാണിക്കുമ്പോൾ കാണുന്ന ആൾക്ക് ഭയങ്കര കൗതുകതയുണ്ട്. ഇപ്പൊ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലുള്ള സാധനങ്ങളിലാണ് നമ്മൾ കൂടുതലും ഇത്തരം ചിത്രങ്ങളും അല്ലെങ്കിൽ ട്രെൻഡ് ചെയ്യപ്പെടുന്ന ചിത്രങ്ങളെല്ലാം ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പം ഒരു ചിത്രം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് എന്താണ് നടക്കുന്നത് എന്നുള്ള സിനിമ പോലെ നമുക്ക് കാണാൻ ചിത്രങ്ങൾ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ബ്രില്യൻസി.
1: അതൊരു ഫ്രെയിമിംഗ് ആസ്പെക്ട്. എന്താണ് കഥ പറയാനായിട്ട് നമ്മൾ, ഇതാണ് ഞാൻ പറയാൻ പോകുന്ന കഥ, രണ്ടുപേർ സംസാരിക്കുന്നു, അപ്പോൾ അതിന് ഷോർട്ട് പല പല ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് ആ കഥ പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടുന്നു, ഒരു കഥയാണ് പറയുന്നത്. കുറച്ചുകൂടി ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ മറ്റെന്ത് ആസ്പെക്ട്സ് ആണ്, ഇപ്പോൾ ഇതിന്റെ ലൈറ്റ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മുഖം ഈ വശത്ത് നിന്ന് നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ അപ്പുറത്ത്, ഇങ്ങനെ കുറെ ഞാൻ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ ടെക്നിക്കൽ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുക?
0: സിമ്പിളായി നമുക്കൊരു ക്യാമറ വെച്ചിട്ടാണ് ഒരു ഫോട്ടോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു ബേസിക് ആയിട്ടൊരു ലൈറ്റിംഗ് സെറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ നിലവിൽ നമ്മുടെ പുതിയ ക്യാമറസിലെല്ലാം തന്നെ ലൈറ്റിംഗ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് യൂസ് ചെയ്യാം, ഫ്ലാഷ് യൂസ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ബേസിക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം നമ്മുടെ ഒരു റൂമിനകത്ത് ഒരു ചിത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സിമ്പിൾ ലൈറ്റ് കൊടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ISO, ടെക്നിക്കൽ ISO ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അപ്രച്ചർ എന്നുള്ള ടെക്നിക്കൽ കുറെ സൈറ്റ്സ് ഉണ്ട്. അപ്പം ലൈറ്റ് എപ്പോഴും ISO ബേസ്ഡ് ആണ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത്. ഈ ഒരു റൂമിലാണെന്നുണ്ടെങ്കിൽ 2000 അകത്തുള്ളൊരു ലൈറ്റിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ഇല്ലാതെ യൂസ് ചെയ്യാം, നോർമൽ ലൈറ്റ്സ് വെച്ചിട്ട്. ഫ്ലാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ISO വേണ്ടി വരത്തില്ല, കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ട് ഒരു 400 ഫ്ലാഷ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും,
1: അത്രയും നോയ്സ് കുറയും.
0: ഒരു ബേസിക് ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത്. ടെക്നിക്സ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫർ അധികം പഠിക്കേണ്ടതും അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ടതും.
1: അപ്പൊ ഈ കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് ഇത് മാറുന്നത്. നമ്മൾ ചിലപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യേണ്ടി വരത്തില്ല, ചിലപ്പോൾ നമുക്ക് നേരത്തെ

0: പറഞ്ഞതുപോലെ ഈ സെറ്റിംഗ് അവിടെ അങ്ങ് മാറും.
1: അതെ, തീർച്ചയായും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൺ നമുക്ക് ലൈറ്റ് തരുന്നുണ്ട്, അപ്പം അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
0: അങ്ങനെ മാറും. അതാണ് ബേസിക് ആയിട്ട്. അത് നമ്മൾ ഫ്രെയിം ചെയ്യുന്നു. ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ മറ്റ് ആസ്പെക്ട്സിലേക്ക് ശ്രദ്ധിക്കുന്നു, ഇതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക്. ലൈറ്റ് ഇത്ര ആയിരിക്കണം, ഇതിന്റെ ഫ്രെയിം ഒരുപക്ഷെ മൂവിംഗ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഷട്ടർ സ്പീഡിന് എന്തോ
1: ഷട്ടർ സ്പീഡ് മൂവിംഗ് ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായി ഷട്ടർ സ്പീഡ് മാക്സിമം ആക്കേണ്ടി വരും. ഒരു ഓടുന്ന ഒരു കുതിരയെ നമ്മൾ ചിത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ ഷട്ടർ സ്പീഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1500 ഒക്കെ പ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഓടുന്ന കുതിരയെ നമുക്ക് ആ ഒരു ചിത്രത്തിൽ പിടിച്ചിരുത്താൻ കഴിയുള്ളൂ.
0: അല്ലെങ്കിൽ ബ്ലേഡ് ആവും അല്ലെ, സ്പീഡ് തുറന്നടഞ്ഞില്ലെങ്കിൽ ബ്ലേഡ് ആവും. അപ്പൊ ഇതൊക്കെയാണ്, അതിപ്പോ അത് പഠിക്കേണ്ട കാര്യമാണ്. നേരത്തെ റാഫി പറഞ്ഞത് ചിത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇത് കറക്റ്റ് ആയിട്ട് ഓടുന്ന വണ്ടിയുടെ പിക്ചർ കിട്ടിയെന്ന് പറയുമ്പോ അതിനകത്ത് ബാക്കിൽ ഇത്രയും അധികം ഒരു ജ്ഞാനവ്യവസ്ഥയുണ്ട്. കാര്യം നമ്മൾ ഇത്രയും പഠിച്ചിട്ടാണ് ആ പിക്ചർ എടുക്കുന്നത്. സാധാരണ വെറുതെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്ലേർഡ് പിക്ചർ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ അത് ഷാർപ്പ് അല്ലാത്തൊരു പിക്ചർ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക.
1: ഫോട്ടോഗ്രാഫി ഒരു വെറുമൊരു തൊഴിലല്ല എന്നുള്ളതാണ്
0: ഇതിന്റെ ഒരു അടിസ്ഥാനപരമായ
1: കാര്യം.
0: നമുക്ക് ക്യാമറ എടുത്ത് നമ്മൾ പോയി എടുക്കുകയല്ല, ഒന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ
1: പഠിച്ചാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ
0: സക്സസ്ഫുൾ ആവാൻ സത്യം. ഓക്കെ, ശരി. ഇപ്പൊ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സ് എടുക്കുന്നതിനെ പറ്റി സംസാരിച്ചു. നമ്മൾ നേരത്തെ ഡൽഹിയിലെ കർഷക സമരം കവർ ചെയ്തതായിട്ട് ഞാൻ ആർട്ടിക്കിൾ കണ്ടിരുന്നു. അപ്പം നമ്മളൊരു സമരം കവർ ചെയ്യാൻ പോകുമ്പോൾ അതിന് ഒരുപാട് ഡൈനാമിക്സ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഒത്തിരി കാര്യങ്ങൾ സ്ഥലത്ത് നടക്കുന്നു, പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മാറുന്നു. അപ്പൊ ഇതിനകത്ത് അതിന്റെ ഒരു അനുഭവം എന്ന് പറയാമോ, ഇതുപോലെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഇവന്റ്സ് കവർ ചെയ്യുമ്പോൾ സമരം, അപ്പോൾ ചിലപ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ചാവാം, അല്ലെങ്കിൽ ഈ കവർ ചെയ്ത കർഷക സമരമാകാം. അപ്പോൾ അങ്ങനത്തെ ഇവന്റ്സ് കവർ ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പിക്ചർ വേണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഞാൻ ഇത് സംഭവിക്കുന്ന കാര്യങ്ങൾ പകർത്തി ഞാൻ അറിയിക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്?
1: രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് പോകും. അതായത് എക്സാമ്പിൾ, കർഷക സമരം എന്ന് പറയുമ്പോഴത്തേക്ക് വേൾഡ് ശ്രദ്ധിച്ചൊരു സമരമാണ്, ഇന്ത്യ എന്ന് മാത്രമല്ല. അപ്പൊ സ്വാഭാവികമായി ആ ഒരു സമരം എന്താണെന്നും ആ സമരത്തെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഒരു ഫ്രെയിമിംഗ് നമ്മുടെ മൈൻഡിലുണ്ട്. അത് ഞാൻ ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ആണെങ്കിൽ പോലും എന്റെ മൈൻഡ് എപ്പോഴും ഫാർമേഴ്സിനൊപ്പമായിരുന്നു. അപ്പൊ സ്വാഭാവികമായി ഫാർമേഴ്സിന്റെ വിഷയത്തെ വൈൽഡായി തന്നെ കാണിക്കണം. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ദുരിതങ്ങൾ, അവരിത്രയും ദൂരങ്ങൾ യാത്ര ചെയ്ത് ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ബേസിക് ആണ്. അതിനപ്പുറത്തേക്ക് പോലീസുമായിട്ടുള്ള ഫൈറ്റിംഗ് നടക്കുന്നുണ്ടാവും. അതൊരിക്കലും നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റത്തില്ല മുന്നേ. നമുക്ക് ഓൺ ദ സ്പോട്ടിൽ എന്താണ് നടക്കുന്നത് അതിനെ കവർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ബേസിക് വേണ്ടത് ഫാസ്റ്റായിട്ടൊരു ഫോട്ടോഗ്രാഫറാണ്. എപ്പോഴും ഒരു ഫാസ്റ്റായിട്ട് എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറിന് മാത്രമേ അത്തരം സബ്ജക്റ്റിനെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഫാസ്റ്റ് മോമെന്റ്, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് കർഷകരെ ഭീകരമായി മർദ്ദിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന്. ആ സമയത്തെല്ലാം തന്നെയും ഫോട്ടോസ് അധികം വന്നിട്ടില്ലായിരുന്നു, കാരണം അത്രമാത്രം ഇഷ്യൂ ആയിരുന്നു. കാരണം ഫുള്ളി ടിയർ ഗ്യാസ് പ്രയോഗിക്കുക, ആ ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിക്ചേഴ്സ് എടുക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകും. ടിയർ ഗ്യാസ് ഒക്കെ ശ്വസിക്കാൻ പറ്റി അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഫുള്ള് നേറിയിട്ട് നിൽക്കേണ്ടൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത്രയും പ്രശ്നങ്ങളിലൂടെയൊക്കെ തന്നെ ആ ഒരു ഫൈറ്റിംഗ് മൊമെന്റിന്റെ എടുക്കേണ്ടി വരുന്നത്. ബാക്കിയൊക്കെ നമുക്കിപ്പം അവര് ഡെയിലി എന്തൊക്കെയാണ് റൊട്ടീൻസ് എന്താണെന്നുള്ളത് നമുക്കൊരു രണ്ടു ദിവസം നിൽക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. മോർണിംഗ് എന്താണ് ചെയ്യുന്നത്, അവര് അല്ലാതുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഏകദേശം ഒക്കെ ഒരു ധാരണ വെച്ചിട്ടായിരിക്കും ബാക്കിയെല്ലാം ഫ്രെയിം ചെയ്ത് പോകുന്നത്. ഈ ബേസിക്കലി ഒരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഫ്രെയിം ചെയ്യാൻ പറ്റത്തില്ല. അറ്റ് എ ടൈമിൽ നമ്മൾ ഓടി അവരോടൊപ്പം, പോലീസിനൊപ്പം ആണെങ്കിൽ പോലീസിനൊപ്പം ഓടുക, അല്ലെങ്കിൽ കർഷകന്റെ ഒപ്പം ആണെങ്കിൽ കർഷകന്റെ ഒപ്പം, ഈവൻ സെക്രട്ടേറിയറ്റിലാണെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ സമരത്തിനൊപ്പം നിൽക്കുക. ഇതിനിടയ്ക്ക് പരിക്ക് സംഭവിക്കാം പലർക്കും. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനൊക്കെ അക്രമം ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ സെക്രട്ടേറിയറിന്റെ സമരങ്ങൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കവർ ചെയ്യുന്ന ആൾക്കാരുടെ മുഖത്ത് എറിയിട്ട് ഫ്രാക്ചർ ആവുക, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ.
0: നിങ്ങൾ ഒരുപക്ഷെ രണ്ട് ഭാഗത്തും ഇല്ല, പക്ഷെ ഇത് കവർ ചെയ്ത് ഈ സ്റ്റോറി പുറത്തെത്തിക്കാൻ പോകുമ്പോൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന എല്ലാ സംഘർഷങ്ങളിലും ചിലപ്പോൾ പാർട്ടാവുകയും ചെയ്യേണ്ടി വരും.
1: അതെ, ഭാഗങ്ങളിലൊന്നും ഇല്ല, പക്ഷേ ഭാഗമാവുന്ന അവസ്ഥയിലേക്ക് വരും. കാരണം പരിക്ക് പറ്റുന്ന ആൾക്കാർ അതിന്റെ ഭാഗമായി മാറുന്ന അവസ്ഥയാണല്ലോ.
0: അപ്പം പരിക്ക് പറ്റുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിന്റെ പാർട്ടായി മാറും.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ഫോട്ടോ ജേർണലിസ്റ്റ് റാഫി കൊല്ലവുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം അടുത്ത ബുധനാഴ്ച രാത്രി 7:35 തൊഴിലാളി മണ്ഡലത്തിൽ കേൾക്കാം. നിർവഹണ സഹായം സുനിത ആനന്ദ്.

0: തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപര്യമുള്ളവർ 8281 42 03 05 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയയ്ക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281 42 05.
1: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ചന്ദ്രകാന്തം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണം പകർന്ന് P ജയചന്ദ്രൻ ആലപിച്ചത്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെ കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി,

0: രാമവർമ്മപുരം PO തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ സമയം 8:00.

മൃത്യുബോധം ചിത്രീകരണം. രചന ഡോക്ടർ ആർ എസ് രാജീവ്. മൃത്യുബോധം.

വ്യാഖ്യാനിക്കാനാവാത്തതും പ്രവചനാതീതവുമായ ഒരു പ്രതിഭാസമാണ് മരണം. ഇവിടെ ജനിക്കുന്ന ഓരോ മനുഷ്യനും താൻ നശ്വരനാണെന്ന ബോധം അന്തരാത്മാവിൽ പേറിക്കൊണ്ട് നടക്കുന്നു. പല മതസിദ്ധാന്തങ്ങളും അവരുടെ വിഹുലതകൾക്ക് മറയിട്ടേക്കാം. പക്ഷേ ചിന്തിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒഴിവാക്കലിനും അപ്പുറത്താണ്. മരണത്തെക്കുറിച്ചുള്ള അറിവിനെ നിരാകരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ പ്രശസ്ത മലയാള കഥാകൃത്തായ സേതു നിങ്ങൾക്കു വേണ്ടി ഒരു മരണം എന്ന കഥയിൽ ചിത്രീകരിക്കുന്നുണ്ട്.

0: മഴ വീണ് കുതിർന്ന ഒരു രാത്രിയിൽ പിറന്നു വീണ അപ്പുക്കുട്ടന്റെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് കാർത്തു എന്ന് വയറ്റാട്ടിത്തള്ള പറഞ്ഞു.
1: മരിക്കാൻ പിറന്ന പൊന്നു മോൻ.

0: ചുളിവുകൾ വീണ മുഖമുള്ള കാർത്തു അന്നു മുതൽ അവന്റെ ഭയമായി മാറി. 5 കൊല്ലത്തിന് ശേഷം കാർത്തു തള്ള മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവനോട് പറഞ്ഞു,
1: മോനും മരിക്കും, അധികം താമസിയാതെ മോൻ എന്റെ കൂടെ വരും, ഞാൻ കൊണ്ടുപോകും.

ആളും അനക്കവുമില്ലാത്ത ഒരു മഴ പെയ്ത ഇരുണ്ട സന്ധ്യയിൽ പറങ്കിമാവിലിരുന്ന് കറുത്ത പക്ഷി ചുണ്ടുകൾ വിടർത്തി അവനെ വിളിച്ചു.

0: അപ്പുക്കുട്ടൻ നോക്കി. പക്ഷിയുടെ നീണ്ട കാതുകളിൽ തോടകളാടുന്നു. മുറുക്കിച്ചുവന്ന ചുണ്ടുകൾക്ക് മീതെ ചുളിവുകൾ വീണ് മടങ്ങിയ തൊലി. കാർത്തു അപ്പുക്കുട്ടന് വേണ്ടി നടക്കുകയായിരുന്നു. പിന്നൊരു ദിവസം ഗോസായിയായി അവർ വന്നു. കാർത്തുതള്ള അപ്പുക്കുട്ടന്റെ മാത്രമല്ല, ജീവിതത്തെ സ്നേഹിക്കുന്ന ഏതു മനുഷ്യന്റെയും പേടി സ്വപ്നമാണ്. മരണം എപ്പോഴാണ് വരിക ആർക്കും അറിയില്ല. എന്നാൽ എപ്പോഴും കൂടെ ഉണ്ടാവും എന്നെല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് അതിൻ്റെ ദുരന്ത വശവും.
1: ജീവിത പ്രക്രിയകളുടെ പൂർണ്ണ വിരാമമായിട്ടാണ് മരണത്തെ ശാസ്ത്രം കാണുന്നത്. മരണത്തെ നിർണയിക്കാൻ കഴിയാത്ത മനുഷ്യന്റെ അവസ്ഥ അസ്തിത്വവാദികളുടെ വ്യാഖ്യാനത്തിൽ ദയനീയമാണ്. വ്യക്തി എന്ന നിലയിൽ ഒരാളുടെ അസ്തിത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയെ മരണമായി കണക്കാക്കാം. ബോധമില്ലാതാകുമ്പോൾ ഒരു ജീവി മരിച്ചു എന്ന് കണക്കാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മസ്തിഷ്ക മരണം കൊണ്ട് മാത്രം ജീവിതം അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവൻ ഇല്ലാതാകുന്നില്ല എന്ന അറിവ് ശാസ്ത്രം നമുക്ക് നൽകിക്കഴിഞ്ഞു. മരണം അവസാനമല്ല, മറ്റൊരു തുടക്കമാണെന്ന് വിശ്വസിക്കുന്ന ആത്മീയവാദികളും ഉണ്ട്. ഒന്നു മാത്രം ഉറപ്പിക്കാം, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന കാര്യം കൃത്യമായി ആർക്കും അറിയില്ല. മരണാനുഭവം തേടിയവർക്ക് മരണം കിട്ടിയെന്നല്ലാതെ മറ്റൊരാശയവിനിമയം നടത്താനും കഴിഞ്ഞിട്ടില്ല. ഷോപ്പനോവർ പറഞ്ഞതുപോലെ, മരണത്തിൽ നിന്ന് ഒരു കവിൽ കുടിക്കുന്നതാണ് ഉറക്കം എന്ന് പറയാം എന്ന് തോന്നുന്നു.

0: മൃത്യുബോധമുണ്ടാക്കുന്ന ഉദ്വിഗ്നതയെ അതിജീവിക്കാനുള്ള മാർഗങ്ങളാണ് ആത്മീയവാദികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പുകളും പുനർജന്മങ്ങളും സ്വർഗസങ്കല്പങ്ങളുമൊക്കെ മുന്നോട്ട് വച്ചുകൊണ്ട് മരണമുണ്ടാക്കുന്ന വ്യാകുലതയെ മറികടക്കാൻ വിശ്വാസികൾക്ക് അവർ ശക്തിയേകുന്നു. ഇഹലോകത്തെ ജീവിതം ധർമ്മവിശുദ്ധിയുള്ളതാക്കുന്നവർക്ക് സുരക്ഷിതമായ ഒരു മരണാനന്തര ജീവിതം അവർ വാഗ്ദാനം ചെയ്യുന്നു. മരണത്തെക്കുറിച്ചുള്ള സന്ത്രാസം ഒരു പരിധിവരെ ഇങ്ങനെ ഇല്ലാതാകുന്നു. സാധാരണ മനുഷ്യരെ പോലെ മരണത്തെ ഭീതിയോടെ സമീപിച്ചിരുന്നു മഹാകവി ജി ശങ്കരക്കുറുപ്പ്. കാൽവിനാഴിക കൂടി ഞാൻ പിറന്നൊരീ വീട്ടിൽ മേവിടാൻ കഴിഞ്ഞെങ്കിൽ ഇത്ര വേഗമോ യാത്ര എന്ന് വിലപിച്ചപ്പോഴും സർവശക്തന്റെ കയ്യിൽ തന്റെ ജീവിതം സുരക്ഷിതമെന്ന് കരുതി ആത്മവിശ്വാസം വീണ്ടെടുക്കുകയാണ്. മേനിമേ വിറയ്ക്കില്ല, ചുണ്ടിണ ചലിക്കില്ല, ഗ്ലാനി വന്നുദിക്കില്ല, വിളറിപ്പോകില്ല ആസ്യം. സമയം വരുന്നേരം സർവശക്ത കയ്യിൽ മമ ജീവിതം ക്ഷുദ്രം സുസ്മിതം സമർപ്പിക്കും എന്ന് മനസ്ഥൈര്യത്തോടെ പറയാൻ കഴിയുന്നത് ആത്മീയ ബലം കൊണ്ടാണ്.
1: ജനനവും മരണവും ഭൂമിയുടെ ജൈവാവസ്ഥയെ ചിട്ടപ്പെടുത്തി നിർത്തുന്ന പ്രതിഭാസങ്ങളാണ്. മണ്ണിൽ പിറക്കുന്ന ജീവികളൊക്കെയും അനശ്വരരായിരുന്നാൽ ഭൂമിയുടെ ജൈവ വ്യവസ്ഥ തന്നെ ഇല്ലാതാകും. മരണം അതുകൊണ്ട് തന്നെ ഒരു അനിവാര്യതയാണെന്ന ബോധം നമ്മുടെയൊക്കെ അന്തരാത്മാവിൽ ഉണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മരണമുണ്ടാക്കുന്ന പ്രതികരണവും ഫലവും ആപേക്ഷികമാണ്. എല്ലാ മരണങ്ങളും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നില്ല, അതുപോലെ തന്നെ എല്ലാ മരണങ്ങളും എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നുമില്ല. ലക്ഷക്കണക്കിന് ആളുകൾ യുദ്ധഭൂമിയിൽ മരിച്ചു വീണപ്പോൾ ഒരേ സമയം തന്നെ ദുഃഖിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത സമൂഹമുണ്ടായിരുന്നു. ശത്രുവിന്റെ മരണം ആഹ്ലാദമാകുമ്പോൾ മിത്രത്തിന്റെ മരണം സങ്കടമാകുന്നു. ഒരു മരണം തന്നെ പല വൈകാരിക ഭാവങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ശവപ്പെട്ടി വിൽക്കുന്നവനെ ഒരു മരണം സന്തോഷിപ്പിച്ചേക്കാം, നാഥനില്ലാതായ വീട്ടുകാരെ അത് ദുഃഖിപ്പിച്ചേക്കാം, സ്വന്തം വീട്ടിലെ മരണമാണെങ്കിൽ അയാളെ സങ്കടത്തിലാക്കിയേക്കാം. എല്ലാം ആപേക്ഷികമാണ്. മരണം അനുഗ്രഹമായി കരുതുന്ന മഹാരോഗികളും മരണത്തെ ശാപമായി കാണുന്ന ആരോഗ്യ ദൃഢഗാത്രരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അതെ, മരണം ചിലർക്ക് ചിലപ്പോൾ അനുഗ്രഹമാണ്, മറ്റു ചിലർക്ക് തീരാത്ത വേദനയുണ്ടാക്കുന്നതും.

ലോകത്ത് നാളിതുവരെ ഉണ്ടായ സാഹിത്യകൃതികളുടെ പ്രമേയത്തെ വിശപ്പ്, കാമം, മരണം എന്നീ ക്രമത്തിൽ വിഭജിക്കാമെന്ന് ഒരു പ്രസിദ്ധ സാഹിത്യ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. വിശാലാർത്ഥത്തിൽ ഇത് വളരെ ശരിയാണ്. മരണവും മരണബോധവും ഉണ്ടാക്കിയ സാഹിത്യ പ്രസ്ഥാനങ്ങളും സാഹിത്യകൃതികളും ലോകസാഹിത്യമാകെ നിറഞ്ഞു നിൽക്കുന്നു. ജർമ്മനിയിലും ഫ്രാൻസിലുമായി ജന്മം കൊണ്ട അസ്തിത്വവാദം, അസംബന്ധവാദം എന്നീ പ്രസ്ഥാനങ്ങൾ സാഹിത്യത്തിലും ഇന്നും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും മനുഷ്യൻ്റെ അസ്തിത്വവാദപരമായ വ്യാകുലതകളും ജീവിതത്തിൻ്റെ അസംബന്ധാവസ്ഥയെക്കുറിച്ചുള്ള ചിന്തകളും ജന്മം നൽകിയതാണ്.

അതാകട്ടെ മൃത്യുബോധമുണ്ടാക്കിയ കൊടിയ അശാന്തിയുടെ സൃഷ്ടിയുമാണ്. മരണം അർത്ഥശൂന്യമാക്കിയ ജീവിതത്തെ അശാന്തമായ മനസ്സോടെ സമീപിച്ചവരായിരുന്നു ഈ എഴുത്തുകാർ. ഫ്രാൻസ് കാഫ്കെ, ആൽബേർ കാമു തുടങ്ങിയ എഴുത്തുകാർ ഇന്നും ലോകമെങ്ങും വായിക്കപ്പെടുന്നു. പ്ലേഗും മെറ്റമോർഫോസിസും കാൻസിലും ഈ സൈബർ യുഗത്തിലും വായിക്കപ്പെടുന്നു. കാക്കനാടനും ഒ വി വിജയനും മുകുന്ദനും സേതുവും അടങ്ങുന്ന മലയാള നോവലിലെ ആധുനിക പ്രസ്ഥാനത്തിൻ്റെ ജീവവായു തന്നെ മൃത്യുബോധം ജന്മം കൊടുത്ത അസ്തിത്വവാദമായിരുന്നു. മരണമേ എന്റെ അദൃശ്യ സുഹൃത്തെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് കവിത എഴുതിയ സിൽവിയ പ്രാത്തും കുടമടച്ച് ഞാനൻ മണിമച്ചിലെ വാടാവിളക്ക് കെടുത്തിടട്ടെ എന്നു പാടിയ ഇടപ്പള്ളി രാഘവൻ പിള്ളയും മരണത്തെ ഭീതി കൂടാതെ സമീപിച്ചവരാണ്.

ഒരു മരണം കൊണ്ട് ലഭിച്ച ജീവിതത്തിന്റെ കടം വീട്ടണമെന്ന് പ്രഖ്യാപിച്ച ആളായിരുന്നു ഹെമിംഗ്വേ. മരണത്തിന്റെ അനുഭവ തലത്തിലുള്ള ചിത്രം വരച്ച എം ടിയുടെ വിലാപയാത്ര എന്ന നോവലും മരണം എന്ന കഥയും സവിശേഷതയാർന്നതാണ്. മരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് ഞാൻ മരണത്തെ പേടിക്കുന്നു എന്നൊരിക്കൽ ടോൾസ്റ്റോയി പറഞ്ഞിട്ടുണ്ട്.

ജീവിതത്തിന്റെ കഠിന വ്യാകുലതകളിലും അഗാധ വേദനകളിലും മരണത്തെക്കുറിച്ച് ചിന്തിച്ചാലും ജീവിതം വിട്ടൊഴിയുവാൻ തയ്യാറാവാത്ത ഒരു മനസ്സാണ് എല്ലാ ജീവികൾക്കും, പ്രത്യേകിച്ചും മനുഷ്യനുള്ളത്. മരണമുറപ്പായ ഒരു കഥാപാത്രത്തെക്കൊണ്ട് മഹാനോവലെഴുത്തുകാരനായ ദസ്തവേസ്കി ചിന്തിപ്പിക്കുന്നത്

0: ഇങ്ങനെയാണ്.
1: എനിക്ക് ഒരു ദിവസം കൂടി, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടി, അതും പറ്റിയില്ലെങ്കിൽ ഒരു മിനിറ്റ് കൂടി തരൂ. ഞാൻ എവിടെ വേണമെങ്കിലും ജീവിച്ചുകൊള്ളാം. വേണമെങ്കിൽ പർവ്വതങ്ങളുടെ ഉച്ചി, അല്ലെങ്കിൽ സമുദ്രങ്ങളുടെ

0: ത്തെ ജീവിതത്തോട് ചേർത്ത് നിർത്തി വായിക്കുമ്പോഴാണ് മരണമുണ്ടാക്കുന്ന അശാന്തിയും അസ്വസ്ഥതയും സംഭ്രമവും നമുക്ക് മനസ്സിലാകുന്നത്. ഫിലിപ്പ് ഷാംപെയ്ൻ വരച്ച 17-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധമായ പെയിന്റിംഗിൽ മരണത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു പൂവും തലയോട്ടിയും ഒരു മണിക്കൂർ ഗ്ലാസും അടങ്ങിയ ആ ചിത്രം ജീവിതത്തെയും മരണത്തെയും സമയത്തെയും അതുണ്ടാക്കുന്ന സങ്കീർണ വികാരത്തെയും ചിത്രീകരിക്കുന്നു. കാലത്തിന്റെ ആത്യന്തിക ഫലമാണ് മരണം എന്ന സത്യം എന്ന ബോധം ആ ചിത്രം അനുവാചകരിൽ എത്തിക്കുന്നു.
1: മൃത്യുബോധത്തെ ജീവിതത്തോടൊപ്പം കൊണ്ടുപോവുകയോ അതിനെ ഒരു പങ്കാളിയായ സുഹൃത്തായി കാണുകയോ ചെയ്യുന്ന മനുഷ്യരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ധാരാളമുണ്ട്. ചലച്ചിത്രകാരനായ ഇൻഗ്മർ ബെർഗ്മാന്റെ സെവന്ത് സീൽ എന്ന സിനിമ തുടങ്ങുന്നത് മരണവുമായി ചെസ് കളിക്കാനിരിക്കുന്ന നൈറ്റ് എന്ന കഥാപാത്രവുമായുള്ള സംവാദത്തിലൂടെയാണ്. ആ സിനിമയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംവാദത്തിലൂടെയാണ് പുരോഗമിക്കുന്നത്. ജീവിതത്തിൽ നിന്ന് ഭിന്നമായി ശത്രുപക്ഷത്തോ മിത്രപക്ഷത്തോ സ്ഥിരമായി പ്രതിഷ്ഠിക്കേണ്ട ഒന്നല്ല മരണം എന്നൊരു അസാധാരണ തിരിച്ചറിവാണ് ബെർഗ്മാൻ ഈ സിനിമയിലൂടെ നൽകുന്നത്.
0: മരണവുമായുള്ള ഈ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുക. നീ എന്നെ തേടി വന്നതാണോ? മരണത്തോട് നൈറ്റ് ചോദിക്കുന്നു. ഞാൻ നിന്നോടൊപ്പം ഒരുപാട് കാലമായിട്ടുണ്ട് എന്ന് മരണം മറുപടി പറഞ്ഞു. അതെനിക്കറിയാമെന്ന് പറയുന്ന നൈറ്റിനോട് നീ മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. പിന്നീട് മരണവുമായി ചതുരംഗം കളിക്കാനിരിക്കുന്ന നൈറ്റ് ലോക സിനിമയിലെ തന്നെ അപൂർവ ചിത്രമാണ്. കാഴ്ചക്കാരിൽ സംഭ്രാന്തിയും അസ്വസ്ഥതയും ഭീതിയും സൃഷ്ടിക്കുന്ന ഫ്രെയിമുകളാൽ നിറഞ്ഞ ബെർഗ്മാന്റെ സിനിമ ഇന്നും ഒരത്ഭുതം തന്നെയാണ്. മരണവും മനുഷ്യനും തമ്മിലുള്ള ഒടുങ്ങാത്ത ബന്ധത്തിന്റെ രഹസ്യം വെളിവാക്കുകയാണ് ഈ സിനിമയിലൂടെ ബെർഗ്മാൻ ചെയ്യുന്നത്.

മരണം ഒരനിവാര്യതയാണ്. പക്ഷേ അവസാനമല്ല, മരണം ഒരു തുടക്കം മാത്രമാണെന്ന തത്വചിന്താപരമായ ജ്ഞാനം നമ്മുടെ ബോധത്തെ നവീകരിക്കട്ടെ. തനിയെ വന്നതുപോലെ തനിയെ പോകുന്ന ഒരു യാത്ര, അത് എവിടേക്കെന്ന് നമുക്കറിയില്ല, എങ്കിലും അത് സന്തുഷ്ടി നിറഞ്ഞ മറ്റൊരു ലോകത്തേക്കുള്ള യാത്ര എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ചിലർക്ക് മരണം ആശ്വാസമാകും, ചിലർക്കത് ജീവിതത്തിൻ്റെ അവസാനവും. മരണത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല, പേടിച്ചിട്ടും കാര്യമില്ല. ഭയം മരണത്തെയല്ല, ജീവിതത്തെയാണ് ഇല്ലാതാക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നത് പോലെ, സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അത് നടന്നോട്ടെ. സ്നേഹപൂർണമായ ഒരു ലോകത്തെ മനസ്സിൽ കണ്ടു

ജീവിതത്തെ ഉൾക്കൊള്ളുക. ജനനത്തോടൊപ്പം തന്നെ മരണവും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ബോധത്തെ നമുക്ക് തിരിച്ചുവിടാം. എന്നിട്ട് അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. ക്രിയാത്മകമായ ജീവിതത്തിലൂടെ മൃത്യുബോധം ഉണ്ടാക്കുന്ന അശാന്തിയെ നമുക്ക് അതിജീവിക്കാം. അപ്പോഴാണല്ലോ ജീവിതത്തിൻ്റെ സൗന്ദര്യം തെളിയുന്നതും വിളങ്ങുന്നതും.

മൃത്യുബോധം ചിത്രീകരണം സമാപിക്കുന്നു. രചന ഡോക്ടർ ആർ എസ് രാജീവ്. ആഖ്യാനം സജികുമാർ പോത്തങ്കോട്, സിവിൽ ജിഹാൻ. ദസ്തേവിസ്കിയുടെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ബിജു കല്ലുവാതിക്കൽ, കാർത്തുത്തള്ള സുഷമ അനിൽ. നിർവഹണം സിവിൽ ജിഹാൻ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെ കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി മുരളി. 6:00 ഉഷമലരി. 6:15 പ്രഭാതവന്ദനം ഭജഗോവിന്ദം കെ എസ് ചിത്ര പാടിയത്. 7:10 ഒരു രാഗം പലഭാവം ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

നാളെ രാവിലെ 7:40 സമകാലികം വാർത്താ ഡയറി. തയ്യാറാക്കിയത് പ്രമോദ് കെ, സീനിയർ സബ് എഡിറ്റർ, മാതൃഭൂമി, തൃശൂർ. 7:50 ആരോഗ്യക്കുറിപ്പുകൾ, ലോക ആത്മഹത്യാ പ്രതിരോധ ദിന ചിന്തകൾ. കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ വിഭ നിഖിൽ സംസാരിക്കുന്നു. കേൾക്കാം നാളെ രാവിലെ 7:50. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ദേശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
2: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപാദനത്തിൽ പുറത്തു വരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൌരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭായോഗം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി 10,021 കോടി രൂപയുടെ 5 പദ്ധതികൾക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പശ്ചിമബംഗാൾ, ഒഡീഷ തുടങ്ങി 5 സംസ്ഥാനങ്ങളിലെ 3 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികളും ഇതിലുൾപ്പെടുന്നു. മികച്ച റെയിൽവേ ഗതാഗത സൌകര്യവും ചരക്ക് നീക്കത്തിനുള്ള അധിക ശേഷിയും സഞ്ചാര വേഗവും ഉറപ്പാക്കുന്നതാണ് കേന്ദ്രമന്ത്രിസഭാ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അടിയന്തര സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസമായി രാത്രികാലങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സമയക്രമീകരണം മുൻകൂട്ടി അറിയിക്കുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടായെങ്കിൽ പരിഹരിക്കും. പ്രതിസന്ധി മറികടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. വൈദ്യുതി നിയന്ത്രണം എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്ന് KSEB അറിയിച്ചു. സ്വന്തം നഷ്ടത്തെക്കാൾ ഉപരി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവയവദാതാക്കളുടെ കുടുംബാംഗങ്ങളെന്ന് മന്ത്രി കെ മുരളീധരൻ. മരണാനന്തര അവയവദാതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ നൽകിയ സ്നേഹാദരം സ്മൃതി വന്ദനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മറ്റൊരാളുടെ ജീവനായി വലിയൊരു ത്യാഗമാണ് അവയവദാതാക്കളുടെ കുടുംബം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നെല്ലിന്റെ പണം നേരിട്ട് ലഭ്യമാക്കുന്നതിൽ പുതിയ സാധ്യതകൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ. നെൽ കർഷകർക്കുള്ള പണം നേരിട്ട് കൈമാറൽ, ജനകീയ ഹോട്ടലുകൾക്ക് സബ്സിഡി നിരക്കിൽ അരി ലഭ്യമാക്കൽ എന്നിവ സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ജനകീയ ഹോട്ടലുകൾക്ക് സബ്സിഡി നിരക്കിൽ അരി തുടർന്നും ലഭ്യമാക്കാനുള്ള നടപടികൾ പരിശോധിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കുട്ടികളുടെയും കൌമാരക്കാരുടെയും മാനസികാരോഗ്യവും മാനസിക സാമൂഹിക ക്ഷേമവും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ മുതൽ ഒക്ടോബർ 10 വരെ നീളുന്ന ആത്മഹത്യ പ്രതിരോധ ക്യാമ്പയിന് തുടക്കമാകുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം ലോക ആത്മഹത്യ പ്രതിരോധ ദിനമായി നാളെ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. പഠന സമ്മർദ്ദം, പരീക്ഷാ പരാജയം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, മാതാപിതാക്കളുടെ അമിത പ്രതീക്ഷകൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ഏകാന്തത, സൈബർ ബുള്ളിയിംഗ്, അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം, ഓൺലൈൻ ഗെയിമിംഗ് തുടങ്ങിയ വിവിധ ഘടകങ്ങൾ കുട്ടികളുടെ മാനസിക ക്ഷേമത്തെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ക്യാമ്പയിന് രൂപം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാ വൃദ്ധസദനങ്ങളുടെയും പേര് ഇനി മുതൽ സ്നേഹാലയം എന്നായിരിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ്. ഇത്തരം സ്ഥാപനങ്ങളുടെ ബോർഡുകളിലും ഔദ്യോഗിക രേഖകളിലും സ്നേഹാലയമെന്ന് തിരുത്തണമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർദ്ദേശം നൽകി. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും നാടിന്റെ വികസനം ഉറപ്പാക്കുന്നതിനും ശിശുപരിപാലന കേന്ദ്രങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകൾക്ക് ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ള അന്തരീക്ഷമൊരുക്കേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്നും ഇതിന്റെ ഭാഗമായി ക്രഷ് നയം രൂപീകരിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ക്രഷ് നയ രൂപീകരണത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് നാളെ സമാപനമാകും. വൈകിട്ട് 5 നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ വിശിഷ്ടാതിഥിയാകും. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് അദ്ദേഹം പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. തിരുവനന്തപുരത്തെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ കേരള പോലീസിലെ 1500 ദേശീയ അന്തർദേശീയ താരങ്ങളാണ് പങ്കെടുക്കുന്നത്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 25 പേരെ അറസ്റ്റ് ചെയ്യുകയും 329 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഓപ്പറേഷൻ സൈഹണ്ട് 4.0 എന്ന പേരിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 265 പേർക്ക് നോട്ടീസ് നൽകുകയും 165 ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ബാങ്കിംഗ് സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്ത് രാജ്യത്തുടനീളം നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയുകയാണ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ലക്ഷ്യം. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ R. മോഹനൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ രാവിലെ മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: വിക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 14, 15, 22, 28, 29 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും നാളെ പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 18, 25 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം, പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കല, കായികം, സാഹിത്യം, ശാസ്ത്രം, സാമൂഹികം, പരിസ്ഥിതി സംരക്ഷണം, ഐടി, കൃഷി, മാലിന്യ സംസ്കരണം, ജീവകാരുണ്യ പ്രവർത്തനം, ക്രാഫ്റ്റ്, ശില്പനിർമ്മാണം, അസാമാന്യ ധൈര്യം പ്രകടിപ്പിച്ച പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിച്ച കുട്ടികളിൽ നിന്നും വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. 6-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. 6 മുതൽ 11 വയസ്സ്, 12 മുതൽ 18 വയസ്സ് എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രത്യേക വിഭാഗമായി പരിഗണിക്കും. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ മികവ് തെളിയിച്ച കുട്ടികളെയാണ് പുരസ്കാരത്തിന് പരിഗണിക്കുക. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നേടിയവരെയും മുമ്പ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം ലഭിച്ചവരെയും വീണ്ടും പരിഗണിക്കില്ല. കഴിവ് തെളിയിച്ച മേഖലയിലെ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ പകർപ്പ്, കലാപ്രകടനങ്ങൾ ഉൾക്കൊള്ളുന്ന സിഡി, പെൻഡ്രൈവ്, പത്രക്കുറിപ്പുകൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കാം. നാളെ വരെ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷാ ഫോമുകൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായി തൃശൂർ അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിലെ 2-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുമായി പ്രവൃത്തി സമയങ്ങളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഇനി പറയാം: 04872364445. ഫോൺ നമ്പർ ആവർത്തിക്കാം: 04872364445. ജില്ലാ ആരോഗ്യവകുപ്പ് അന്താരാഷ്ട്ര ശുദ്ധവായു ദിനത്തോടനുബന്ധിച്ച് മലിനവായുവും ആരോഗ്യവും എന്ന വിഷയത്തിൽ പോസ്റ്റർ തയ്യാറാക്കൽ മത്സരം സംഘടിപ്പിക്കുന്നു. തൃശൂർ ജില്ലയിലെ സ്കൂളുകളിൽ 8, 9, 10 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പങ്കെടുക്കാം. ഒരു സ്കൂളിൽ നിന്നും ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കൂ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 11-നകം ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യണം. മത്സരം ഈ മാസം 15-ന് രാവിലെ 9:30 തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. 1, 2, 3 സ്ഥാനക്കാർക്ക് മൊമന്റേയും സർട്ടിഫിക്കറ്റും നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇനി പറയാം: 9567772462. മറ്റൊരു നമ്പർ 9995210440. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 9567772462. ഒരു നമ്പർ കൂടി: 9995210440. തൃശൂർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിൽ ഈ മാസം 15-ന് രാവിലെ 11 മണിക്ക് തൃശൂർ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ LPG ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുന്നു. ജില്ലയിലെ ഔദ്യോഗിക ഉപഭോക്തൃ സംഘടനാ പ്രതിനിധികൾ, പൊതുജനങ്ങൾ, LPG കമ്പനി പ്രതിനിധികൾ, ഗ്യാസ് ഏജൻസി പ്രതിനിധികൾ, സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ഓപ്പൺ ഫോറത്തിൽ പരിഗണിക്കുന്നതിനായി ഗ്യാസ് കണക്ഷൻ, വിതരണം, ബുക്കിംഗ്, ലീക്കേജ് തുടങ്ങി പാചകവാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരാതികളുള്ള ഉപഭോക്താക്കൾക്ക് അപേക്ഷ സമർപ്പിക്കാം. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷകളുടെ 2 പകർപ്പുകൾ നാളെ വൈകിട്ട് 5-നകം ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിൽ നൽകേണ്ടതാണ്. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. സന്ധി, മലയാളം വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഇടവിളാകം ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപിക ഉമാ ത്രിദീപ്.
1: പ്രിയം ഉള്ളവരെ, എല്ലാവർക്കും സുഖം ആണ് എന്ന് കരുതുന്നു. ഓണം ഒക്കെ നന്നായി ആഘോഷിച്ച് കാണും അല്ലേ? നിങ്ങളെ പോലെ തന്നെ ഞാനും അത്ത പൂ കളം ഇട്ടും ഓണ സദ്യ ഒരുക്കിയും കുടുംബ അംഗങ്ങളും ആയി സന്തോഷം പങ്കുവച്ചും ഓണം നല്ലത് ആക്കി. മറ്റ് എന്ത് ഒക്കെ ആണ് പുതിയ വിശേഷങ്ങൾ? ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് എന്തോ ഒരു അഭംഗി തോന്നുന്നുണ്ട് അല്ലേ? എന്നാൽ ശരി, ഞാൻ ഈ വാചകങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒന്നുകൂടി പറയാം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഓണമൊക്കെ നന്നായി ആഘോഷിച്ചു കാണുമല്ലേ? നിങ്ങളെപ്പോലെ തന്നെ ഞാനും അത്തപ്പൂക്കളമിട്ടും ഓണസദ്യ ഒരുക്കിയും കുടുംബാംഗങ്ങളുമായി സന്തോഷം പങ്കുവച്ചും ഓണം നല്ലതാക്കി. മറ്റെന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നോക്കൂ, ഇപ്പോഴാണ് ഭാഷയ്ക്ക് ശരിയായ ഒരഴക് കൈവന്നത് അല്ലേ? നേരത്തെയുള്ള അതേ വാക്കുകൾ തന്നെയാണ് ഞാൻ രണ്ടാമത് പറഞ്ഞപ്പോഴും ഉപയോഗിച്ചത്. ഒന്നുപോലും കുറച്ചുമില്ല, കൂട്ടിച്ചേർത്തുമില്ല. എന്നാൽ എന്താണ് ഞാൻ വരുത്തിയ മാറ്റം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, ചില വാക്കുകൾ തമ്മിൽ ചേർത്ത് ഉച്ചരിച്ചു. മറ്റ് എന്ത് ഒക്കെ മറ്റെന്തൊക്കെ എന്ന് മാറ്റി. സുഖം ആണ് എന്ന് കരുതുന്നു എന്നത് സുഖമാണെന്ന് കരുതുന്നു എന്ന് വ്യത്യാസപ്പെടുത്തി. പ്രിയം ഉള്ളവർ പ്രിയമുള്ളവരായി, കുടുംബ അംഗങ്ങൾ കുടുംബാംഗങ്ങളായി, അത്ത പൂ കളം അത്തപ്പൂക്കളമായും ഓണ സദ്യ ഓണസദ്യയായും പങ്ക് വയ്പ്പ് പങ്കുവയ്പ്പായും രൂപം മാറി. ഭാഷയ്ക്ക് ഭംഗിയും താളവും ലഭിക്കുന്നത് ഇങ്ങനെ വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് അഥവാ സന്ധിപ്പിക്കുമ്പോഴാണ്. ഈ തരത്തിൽ രണ്ടു പദങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോഴുണ്ടാകുന്ന വർണ്ണങ്ങളുടെ ചേർച്ചയെയാണ് വ്യാകരണപ്രകാരം നാം സന്ധി എന്ന് പറയുന്നത്. സന്ധി എന്നാൽ ചേർച്ച. സന്ധ്യ എന്നതും അതുതന്നെയാണല്ലോ. രാവും പകലും തമ്മിൽ സന്ധിക്കുന്ന ചേരുന്ന സമയമല്ലേ സന്ധ്യ? സന്ധി ഭാഷയിൽ വരുമ്പോൾ വാക്കുകൾക്കിടയിലെ വിടവുകൾ ഇല്ലാതാകുന്നു. ഇത് സംസാരത്തിന് ഒരു ഒഴുക്കും സൗന്ദര്യവും നൽകുന്നു. അക്ഷരങ്ങൾ തമ്മിലുള്ള സമ്മേളനം ഭാഷയ്ക്ക് സംഗീതാത്മകമായ ഭംഗി പ്രദാനം ചെയ്യുകയും അത് കേൾവി സുഖം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മലയാള വ്യാകരണ പ്രകാരം പ്രധാനമായും നാല് ഭാഷാസന്ധികളാണുള്ളത്. അവ ഏതൊക്കെയാണെന്നും ഓരോന്നിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും കഴിയുന്നത്ര ലളിതമായി ഒന്ന് വിശദീകരിക്കാം. പൂക്കളമിടുന്നതിനെക്കുറിച്ച് നേരത്തെ നാം പറഞ്ഞല്ലോ. പല നിറത്തിലും തരത്തിലുമുള്ള പൂക്കൾ ഒന്നിനോടൊന്ന് സന്ധിക്കുമ്പോഴാണ് പൂക്കളം മനോഹരമാകുന്നത്. പൂ കളം, ഈ രണ്ടു വാക്കുകൾ ചേർന്നാൽ പൂക്കളം ആണോ പൂക്കളമാണോ, ഏതാണ് ശരി? തീർച്ചയായും പൂക്കളം തന്നെ അല്ലേ? കളം എന്നതിലെ ക ഇരട്ടിച്ച് പൂക്കളം ആകുന്നു. അതുപോലെ വെള്ള, ചോറ്, ഈ പദങ്ങൾ ചേരുമ്പോൾ ച ഇരട്ടിച്ച് വെള്ളച്ചോറായി മാറുന്നു. പതുക്കെ, പതുക്കെ, ഈ രണ്ടു വാക്കുകളും ചേരുമ്പോൾ പതുക്കെ പതുക്കെ, ഇവിടെ പ ഇരട്ടിക്കുന്നു. ഇങ്ങനെ രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ അവയിലൊന്ന് ഇരട്ടിക്കുന്നതിനെ ദ്വിത്വസന്ധി എന്നാണ് പറയുക. ദ്വിത്വം എന്നത് രണ്ട് എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട അർത്ഥം നൽകുന്ന ഒരു പദമാണ്. ദ്വൈതം, ദ്വയം, ദ്വന്ദ്വം എന്നൊക്കെ പറയും പോലെ. ദ്വിത്വസന്ധിക്ക് മറ്റു ചില ഉദാഹരണങ്ങൾ നോക്കൂ. ഉറക്കെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, പ ഇരട്ടിച്ചു. കട്ടി

കര, കട്ടിക്കര. കായാണ് ഇവിടെ ഇരട്ടിച്ചത് അല്ലേ? കറി ചട്ടി, കറിച്ചട്ടി. നീല പൂമ്പാറ്റ, നീലപ്പൂമ്പാറ്റ.

കണ്ടു ഇല്ല. ഇത് രണ്ടും തമ്മിൽ ചേർന്നാൽ കണ്ടില്ല. ഇവിടെ കണ്ടു എന്ന വാക്കിലെ ഉ എന്ന വർണ്ണവും ഇല്ല എന്നതിലെ ഇ എന്ന വർണ്ണവും കൂടി ചേരുമ്പോൾ ഉ എന്നത് ഇല്ലാതാകുന്നു. നിങ്ങൾ അതൊന്ന് ഉച്ചരിച്ചു നോക്കൂ. കണ്ടു ഇല്ല, കണ്ടില്ല. ആ ഉ ശബ്ദം കേൾക്കാനേ കഴിയുന്നില്ല അല്ലേ? ഇങ്ങനെ രണ്ടു വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിലൊന്ന് കുറയുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നതിനെ അഥവാ ലോപിക്കുന്നതിനെ ലോപസന്ധി എന്നാണ് പറയുന്നത്. ലോപസന്ധി. മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. ഒരു ഇല, ഒരില. ഇവിടെയും ഉകാരം ലോപിച്ചു. അല്ല എങ്കിൽ, അല്ലെങ്കിൽ. ഇല്ല എന്നതിലെ അകാരം ഇല്ലാതായി. വന്നോ എടാ, വന്നോടാ. ഇവിടെ രണ്ടാം പദത്തിലെ എകാരമാണ് ലോപിച്ചത്. ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ചില വാക്കുകൾ കൂടിച്ചേരുമ്പോൾ സന്ധിക്കുന്ന രണ്ടു വർണ്ണങ്ങൾ കൂടാതെ ഒരു വർണ്ണം പുതുതായി വന്നുചേരും. വാഴ ഇല, ഈ രണ്ട് വാക്കുകൾ ചേരുമ്പോൾ വാഴയില എന്നാകുമല്ലേ? വാഴയില എന്നുച്ചരിക്കുമ്പോൾ വാഴയിലെ ഴ എന്ന വർണ്ണവും ഇലയിലെ ഇകാരവുമുണ്ട്. എന്നാൽ യ എന്നൊരു വർണ്ണം പുതുതായി വരുന്നുണ്ട് താനും. വാഴയില. മറ്റൊന്ന് നോക്കാം. തിരുവോണം, തിരു ഓണം. ഇവ ചേരുമ്പോൾ ഉകാരത്തിനും ഓകാരത്തിനും പുറമേ വ എന്നൊരു വർണ്ണം അധികമായി വരുന്നുണ്ട്. തിരുവോണം. ഇങ്ങനെ ഒരു വർണ്ണം പുതുതായി വരുന്നതിനെ അഥവാ ആഗമിക്കുന്നതിനെ ആഗമസന്ധി എന്നാണ് പറയുന്നത്. അതായത് ലോപസന്ധിയുടെ നേർവിപരീതം. ഉണ്ണി അപ്പം, ഈ രണ്ട് വാക്കുകൾ ചേരുമ്പോൾ ഉണ്ണിയപ്പം. തിരു ആതിര, തിരുവാതിര. വ എന്ന വർണ്ണം അധികമായി വരുന്നു. കളി ആട്ടം, കളിയാട്ടം. യായാണ് ഇവിടെ വരുന്നത്. ആ ഇടം, അവിടം. പോലെ ആണ്, പോലെയാണ്. ഇതൊക്കെ ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. ഇനി അല്പനേരം ഭാഷാപഠനം വിട്ട് ശാസ്ത്രപഠനത്തിലേക്ക് പോയാലോ? ഖരം, ദ്രാവകം തുടങ്ങിയ പദാർത്ഥങ്ങളുടെ പ്രത്യേകതകൾ പഠിക്കുന്ന ലഘുപരീക്ഷണ ക്ലാസുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിറയെ വെള്ളമുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു കല്ലിട്ടാൽ അത് വെള്ളത്തിൽ മുങ്ങുന്നതിനൊപ്പം തുല്യഭാരമുള്ള വെള്ളത്തെ ആദേശം ചെയ്യും എന്ന്. അതായത് അത്രയും വെള്ളം പുറത്തു കളയും. ഇങ്ങനെ ഒന്ന് വരുമ്പോൾ മറ്റൊന്ന് പുറത്തു പോകുന്നതിനെ, ഒന്നിനു പകരം മറ്റൊന്ന് വരുന്നതിനെ ആണ് ആദേശം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ നാലാമത്തെ ഭാഷാസന്ധിയുടെ പേര് ആദേശസന്ധി എന്നാണ്. ആദേശസന്ധി എന്താണതെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അതെ, രണ്ടു വർണ്ണങ്ങൾ സന്ധിക്കുമ്പോൾ ഒന്നിനു പകരം പുതുതായി മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി. ഉദാഹരണം, മീൻചന്ത എന്ന വാക്കു നോക്കൂ. മീൻ, ചന്ത എന്നീ വാക്കുകൾ ചേർന്നതാണത്. മീൻചന്തയിലെ രണ്ടാമത്തെ അക്ഷരമായ ഇഞ്ച, ഞ, ച എന്നീ വർണ്ണങ്ങൾ ചേർന്നതാണ്. ച ചന്തയിലുണ്ട്, എന്നാൽ ഞായോ പുതുതായി വന്നതാണ്. മീൻ എന്നതിലെ നകാരം എവിടെ പോയി? എവിടെയോ പോയി. അതായത് മീൻ, ചന്ത എന്നീ വാക്കുകൾ ചേർന്നപ്പോൾ ന പോയി, ഞ വന്നു. അഥവാ ഞ നായെ ആദേശം ചെയ്തു. അതുപോലെ തന്നെയാണ് ചെം, ചുണ്ട്. ചെം, ചുണ്ട് ഈ വാക്കുകൾ ചേർന്ന് ചെഞ്ചുണ്ടാകുമ്പോൾ മകാരം പോയി ഞകാരം വരുന്നതും ഇങ്ങനെ തന്നെ. നൽ, മകൻ, നന്മകൻ. നന്മകൻ എന്നതിൽ ലകാരം നകാരമായി മാറി. നെന്മണിയും അതുപോലെ തന്നെ, നെൽ എന്നതിലെ ലകാരം നകാരമായി മാറുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സംക്ഷിപ്തമായി ഒന്നുകൂടി പറയാം. ഭാഷയിൽ പ്രധാനമായും നാലു തരം സന്ധികളാണുള്ളത്. ഒന്ന് ദ്വിത്വസന്ധി, രണ്ട് ലോപസന്ധി, മൂന്ന് ആഗമസന്ധി, നാല് ആദേശസന്ധി. രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. ഉദാഹരണം, പുള്ളി അധികം കുപ്പായം, പുള്ളിക്കുപ്പായം. പച്ച അധികം പാടം, പച്ചപ്പാടം. രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ
ഒരു വർണ്ണം കുറയുന്നത് ലോപസന്ധി. കേട്ടു എന്ന്, കേട്ടെന്ന്.

0: ഒരു ആഴ്ച, ഒരാഴ്ച. ഇനി രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വരുന്നത് ആഗമസന്ധി. കുഴി ആന, കുഴിയാന. ഭീരു ആകും, ഭീരുവാകും. രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് പകരം മറ്റൊന്ന് വരുന്നത് ആദേശസന്ധി. കൽ മദം, കന്മദം. ചെം ചോര, ചെഞ്ചോര. വാക്കുകൾ തമ്മിൽ ചേരുമ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ വർണ്ണങ്ങൾക്ക് മാറ്റം വരണമെന്നില്ല കേട്ടോ. പൂ, കളം ഇവ ചേരുമ്പോൾ പൂക്കളമാകുമെന്ന് നാം നേരത്തെ പറഞ്ഞു. പൂ, താലം ഇവ ചേരുമ്പോൾ പൂത്താലവുമാകും. പൂ, വിളി എന്നീ വാക്കുകൾ ചേർന്നാൽ ഒരു മാറ്റവുമില്ലാതെ പൂവിളിയേ ആകൂ. പൂ, മാനം ചേർന്നാൽ വെറുതെ പൂമാനം. ഇവിടെയൊന്നും വർണ്ണങ്ങൾക്ക് വ്യത്യാസം വരുന്നതേയില്ല. തീയും കാറ്റും ചേർന്നാൽ തീക്കാറ്റാകും. തീ അധികം കാറ്റ് തീക്കാറ്റ്, ക ഇരട്ടിക്കും, ദ്വിത്വസന്ധിയാവും. എന്നാൽ തീയും മഴയും ചേർന്നാലോ? വെറും തീമഴ, ഇരട്ടിപ്പേയില്ല. പാടിക്കേൾപ്പിക്കുമ്പോൾ ഇരട്ടിക്കുന്ന ക പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ ഇരട്ടിക്കുന്നില്ല. പാടി കേൾപ്പിച്ചു, പാടിക്കേൾപ്പിച്ചു. പറഞ്ഞു കേൾപ്പിച്ചു, പറഞ്ഞു കേൾപ്പിച്ചു, ക ഇരട്ടിക്കുന്നില്ല. നെൽ അധികം മണി, നെന്മണി എന്നതിൽ ലകാരം മാറി നകാരം വന്ന് ആദേശസന്ധിയാകുമെന്ന് നാം കണ്ടു. എന്നാൽ ചൊൽ അധികം കാഴ്ച, ചൊൽക്കാഴ്ചയാകുമ്പോൾ ക ഇരട്ടിച്ച് ദ്വിത്വസന്ധിയാണാകുന്നത്. തിരു ഓണം തിരുവോണമായി ആഗമസന്ധിയാകും. എന്നാൽ തിരു താളി ചേരുമ്പോൾ മാറ്റങ്ങളില്ലാതെ തിരുതാളിയാണാകുന്നത്. ഏതൊക്കെ വർണ്ണങ്ങൾ ചേരുമ്പോഴാണ് വ്യത്യാസങ്ങൾ വരേണ്ടത് എന്നൊക്കെ ഭാഷയിൽ വ്യക്തമായ നിയമങ്ങളുണ്ട്. വ്യാകരണ ഗ്രന്ഥങ്ങളിൽ അവ കൃത്യമായി പ്രതിപാദിച്ചിട്ടുമുണ്ട്. സമയപരിമിതിയുള്ളതിനാൽ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. വളരെ രസകരമായി പഠിക്കാവുന്ന ഒരു വ്യാകരണ ഭാഗമാണ് സന്ധി. മേൽപ്പറഞ്ഞ നാലുതരം ഭാഷാസന്ധികളെ കൂടാതെ വിവിധ സംസ്കൃത സന്ധികളുമുണ്ട്. അതൊക്കെ വ്യാകരണ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഐച്ഛികമായി എടുക്കാവുന്ന ഉയർന്ന ക്ലാസുകളിൽ വിശദമായി പഠിക്കാൻ അവസരം ലഭിക്കും. പഠനത്തിന്റെ ഭാഗമായി വരുന്ന സന്ധികളെയും ഒപ്പം ജീവിതസന്ധികളെയും അനായാസമായി തരണം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്നാശംസിക്കുന്നു. നന്ദി.
1: സന്ധി മലയാളം വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഇടവിളാകം ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപിക ഉമാ ത്രിദീപ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ഡോക്ടർ ഇ എൻ സജിത്തിന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തൃപ്പുണിത്തുറ വിഷ്ണുചന്ദ്രമോഹൻ വയലിൻ, ഓണം തുരുത്ത് സി എസ് സുനിൽകുമാർ മൃദംഗം. കച്ചേരി തുടരുന്നു. വിശാലാക്ഷിം വിശ്വേഷ്യം എന്നു തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, പന്തുവരാളി രാഗം, മിശ്രചാപ്പുതാളം.

അവസാനമായി ഹരേ ബങ്കടശൈല എന്ന് തുടങ്ങുന്ന ആദിതാളത്തിലുള്ള ശ്രീപാദരായർ കൃതി സിന്ധുഭൈരവിരാഗം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ഇ എൻ സജിത്തിന്റെ സംഗീത കച്ചേരി. തൃപ്പുണിത്തുറ വിഷ്ണുചന്ദ്രമോഹൻ വയലിൻ, ഓണം തുരുത്ത് സി എസ് സുനിൽകുമാർ മൃദംഗം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സത്യവാൻ സാവിത്രി എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ചത്.

വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രവീന്ദ്ര ജെയിൻ. സുജാത എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

തകര ഈ ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ആരവം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. വരികൾ കാവാലം നാരായണപ്പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് എസ് ശാന്തി.
2: നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ വാങ്ങിക്കൂട്ടുന്ന വസ്തുക്കളുടെ കണക്കെടുത്ത് നോക്കിയാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഒടുവിൽ വീട് മാറുമ്പോഴോ മറ്റോ ആയിരിക്കും നമുക്ക് പലതും കളയേണ്ടി വരിക. പല വസ്തുക്കളും അത്ര ആവശ്യമുള്ളതായിരിക്കില്ല, എന്നാൽ കളയാനും വയ്യ എന്ന ധർമ്മസങ്കടത്തിലാവും നമ്മൾ. നമ്മൾ സമാഹരിച്ച വസ്തുക്കൾ നമുക്ക് എത്രത്തോളം സന്തോഷം തന്നു എന്നൊന്ന് ആലോചിച്ചാലോ? വാസ്തവത്തിൽ വളരെ ലളിതമായ ജീവിതം നയിച്ചിരുന്ന നമ്മൾ എന്നായിരിക്കാം ഈ ഉപഭോഗ സംസ്കാരത്തിലേക്ക് വഴിമാറിയത് എന്ന് ആലോചിക്കുന്നത് രസകരമായിരിക്കും. വേട്ടയാടിയും ആഹാരം ശേഖരിച്ചും നാടോടികളായി ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ വളരെ കുറച്ച് വസ്തുക്കളും കൊണ്ടായിരിക്കുമല്ലോ സഞ്ചരിച്ചിട്ടുണ്ടാവുക. 10-12,000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ സ്ഥിരമായി ഒരിടത്ത് വസിക്കാനും കൃഷി ചെയ്യാനും തുടങ്ങിയത്. ആ

0: ഫലം തൊട്ടായിരിക്കണം നമ്മുടെ ഉൽപാദനവും സംഭരിച്ചുവെക്കലും ഉപഭോഗവും വർദ്ധിക്കാൻ തുടങ്ങുന്നത്. ഭൗതിക പുരോഗതിയും ആഗോള കമ്പോള വ്യവസ്ഥയും മനുഷ്യന്റെ നാഗരിക സംസ്കാരമായി ലോകം മുഴുവൻ സ്വീകരിക്കാൻ അധികകാലം വേണ്ടി വന്നില്ല. എന്നാൽ ഈ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി വലിയ വിലയാണ് പ്രകൃതിയും പ്രകൃതിയെ നേരിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ജനകോടികളും നൽകിയത്. മനുഷ്യന്റെ എണ്ണവും പ്രകൃതി വിഭവ ചൂഷണവും ഉപഭോഗവും കഴിഞ്ഞ 50 വർഷമായി വർദ്ധിച്ചതിന്റെ കണക്കുകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നു. ഇതിനു പുറമെയാണ് ദിനം പ്രതി വർദ്ധിക്കുന്ന നമ്മുടെ ദുർവ്യയവും വലിച്ചെറിയൽ സംസ്കാരവും. 1970 ശേഷം നമ്മുടെ ജനസംഖ്യ ഇരട്ടിയിലേറെ വർദ്ധിച്ചു. ലോകത്തെ 830 കോടി മനുഷ്യരിൽ 100 കോടിയിൽ പരം ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ദരിദ്രരാണ്. എന്നാൽ 130 കോടിയിൽ കൂടുതൽ ജനങ്ങൾ തെറ്റായ ആധുനിക ജീവിത ശൈലികളിൽപ്പെട്ട് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗങ്ങളുടെ അടിമകളാണ്. ഇക്കഴിഞ്ഞ 50 വർഷത്തിൽ നമ്മുടെ ധാന്യ ഉൽപാദനം 3.5 ഇരട്ടിയോളം വർദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും ദാരിദ്ര്യവും പട്ടിണിയും നിയന്ത്രിക്കാൻ നമുക്കിന്നും കഴിഞ്ഞിട്ടില്ല. ഭൂമിയിലെ മൊത്തം ജനങ്ങൾക്കും ആവശ്യമായ ആഹാരം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്നില്ല. നമ്മൾ ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ 1/3 ഭാഗം പാഴാക്കി കളയുകയാണ്. നമ്മുടെ ഉപഭോഗ ദുർവിനിയോഗ സംസ്കാരത്തിന്റെ ഏറ്റവും ബീഭത്സമായ മുഖമാണ് ആഹാരം പാഴാക്കൽ. 100 കോടിയോളം ജനങ്ങൾക്ക് ഇന്നും വൈദ്യുതി ലഭ്യമല്ല. അതേസമയം ലോക ജനസംഖ്യയുടെ 20% ആൾക്കാർ ആകെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 50% ഉപയോഗിക്കുന്നു. ഇതിൽ തന്നെ 2/3 ഭാഗവും പാഴാക്കപ്പെടുകയാണ്. മനുഷ്യന്റെ ഉപഭോഗ സംസ്കാരത്തിന്റെ ഏറ്റവും ഭീകരമായ ലക്ഷണം കരഭൂമിയിലും കടലിലും കുമിഞ്ഞുകൂടുന്ന ഖരമാലിന്യങ്ങളാണ്. ഈ മാലിന്യങ്ങൾ മണ്ണിൽ കുഴിച്ചിട്ടാലും കത്തിച്ചു കളഞ്ഞാലും ജലത്തിലും മണ്ണിലും അന്തരീക്ഷത്തിലും കടലിലും മാരകമായ രാസമലിനീകരണമാണുണ്ടാവുക. ആഹാരത്തിന്റെയും ഊർജത്തിന്റെയും ഫോസൽ ഇന്ധനങ്ങളുടെയും അമിതമായ ഉപഭോഗം ഭൗമഗ്രഹത്തിന്റെ ആരോഗ്യത്തെയാണ് ഗുരുതരമായി ബാധിക്കുന്നത്. ഭൂമിക്ക് പനി പിടിച്ചതുപോലെയാണ്. ജീവിതം സുഖകരമാക്കുന്ന ആഗോള കാലാവസ്ഥയ്ക്ക് വരുന്ന തീവ്രമായ താളം തെറ്റലുകൾ മനുഷ്യന്റെ നാഗരിക സംസ്കാരത്തിന്റെയും സമസ്ത ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് അപകടത്തിലാക്കുകയാണ്. നമ്മുടെ ആധുനിക ജീവിതശൈലികൾ അടിമുടി മാറിയേ തീരൂ. ശാന്തവും ആരോഗ്യകരവുമായ ലോകത്തിന്റെ പുനഃസ്ഥാപനമാണ് നമ്മൾ വിഭാവനം ചെയ്യേണ്ടത്. വ്യക്തിതലം മുതൽ കുടുംബത്തിലും രാഷ്ട്രതലത്തിലും ആഗോളതലത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാവണം. മനുഷ്യനെന്ന സ്പീഷീസിനു തന്നെ വരേണ്ട സമൂല പരിവർത്തനമായിരിക്കണം ഇത്. മനുഷ്യ മനസ്സുകളിലാണ് ഈ പരിവർത്തനം ആരംഭിക്കേണ്ടത്. നമ്മുടെ ജീവിത സങ്കല്പങ്ങളും ജീവിത ലക്ഷ്യങ്ങളും അടിമുടി മാറണം. നമ്മുടെ ഉപഭോഗ സംസ്കാരം നമുക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷമോ ആരോഗ്യമോ സമാധാനമോ നൽകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ജീവിക്കാൻ അഭയമായി ഈ ഭൂമി മാത്രമേയുള്ളൂ. ഭൂമിയിലെ ജീവ അഭയ വ്യവസ്ഥകൾക്ക് പരിമിതിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഭൂമിയോടും ജീവിതത്തോടും ജീവലോകത്തോടുമുള്ള നമ്മുടെ സമീപനം ഉറപ്പായും മാറും.
1: സുഭാഷിതം അവതരിപ്പിച്ചത് എസ് ശാന്തി. ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Reshma Tiwari. The Union Cabinet, chaired by Prime Minister Narendra Modi, has approved 8 railway multi-tracking projects worth over 20,800 crore rupees across 9 states. The projects will cover around 1,196 kilometers and are expected to improve rail connectivity, ease congestion on existing routes and facilitate faster movement of passengers and freight. They are targeted for completion by 2029-30. Information and Broadcasting Minister Ashwini Vaishnav gave details of the decisions taken by the Union Cabinet during a meeting briefing in New Delhi. today. Mr. Vaishnav said the cabinet has approved 5 multi-tracking projects covering 17 districts across Tamil Nadu, Andhra